ആകാശവാണി അനന്തപുരി FM 101.9. ഇന്ന് ശകവർഷം 1948 ഭാദ്രപദം 11. കൊല്ലവർഷം 1202 ചിങ്ങം 17. 2026 സെപ്റ്റംബർ 2 ബുധനാഴ്ച. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 53 മിനിറ്റും 40 സെക്കൻഡും. 101.9 MHz ൽ FM ബാൻഡിൽ ഈ നിലയത്തിലെ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: സുഭാഷിതം അവതരിപ്പിക്കുന്നത് എം വി സതീശൻ.
1: വില്യം ഷേക്സ്പിയറിന്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന നാടകത്തിലാണ് ഒരു പേരിലെന്തിരിക്കുന്നു എന്ന് ചോദ്യമുള്ളത്. പനിനീർപ്പൂവിനെ മറ്റൊരു പേര് വിളിച്ചാലും അതിൻ്റെ സുഗന്ധവും അഴകും ഇല്ലാതാകില്ലല്ലോ എന്നാണ് നായിക ജൂലിയറ്റിൻ്റെ വാദം. എന്നാൽ നമ്മുടെ രീതി വേറെയാണ്. രുചിക്കുന്നതും മണക്കുന്നതും തൊട്ടറിയുന്നതും പോലെ പഞ്ചേന്ദ്രിയങ്ങളിൽ മറ്റ് രണ്ടെണ്ണമായി നാവുകൊണ്ട് പറയുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതിനുമെല്ലാം ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആളിൻ്റെ ഗുണവിശേഷം സംവേദിക്കാനാകണം. എത്ര തലപുകച്ച് ആലോചന നടത്തിയാണ് മക്കൾക്കും വീടിനും സ്ഥാപനങ്ങൾക്കുമൊക്കെ നാം പേരിടുന്നത്. ഒരു മഹാത്മാവിന് കേരളീയ സമൂഹം ആലോചിച്ചുറച്ച് ഒരു പേര് നൽകി. എല്ലാ അർത്ഥത്തിലും ആയിരം നാവുള്ള ഒരു പേര്, പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ. മാതാപിതാക്കളിട്ട അയ്യപ്പൻ എന്ന പേരിൻ്റെയോ വാത്സല്യമുള്ളവർ വിളിച്ച കുഞ്ഞൻപിള്ള എന്ന പേരിൻ്റെയോ ഒരടയാളം പോലും ചട്ടമ്പിസ്വാമികളുടെ ഈ പേരിൽ കാണാനില്ല. മലയാള നാടിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് വഴി തുറന്ന പരമശ്രേഷ്ഠതയെയാണ് പരമഭട്ടാരക എന്നതുകൊണ്ട് മലയാളക്കര വിവക്ഷിച്ചത്. വിദ്യ അറിവാണല്ലോ. കേവലമായ അറിവിനും അപ്പുറം അറിയുന്ന ജ്ഞാനദർശിയാണ് വിദ്യയുടെ അധിരാജൻ, വിദ്യാധിരാജൻ. ചട്ടമ്പി എന്നാൽ ലീഡർ എന്നേ അർത്ഥമുള്ളൂ. ചെറുപ്പത്തിൽ സ്കൂൾ ലീഡറായിരുന്നതുകൊണ്ട് വിളിച്ചു തുടങ്ങിയതാണെങ്കിലും അനാചാരങ്ങളുടെയും അപകർഷതയുടെയും പടുകുഴിയിൽ നിന്ന് ഈ നാടിനെ വീണ്ടെടുക്കാനുള്ള ലീഡർ സ്ഥാനവും സ്വാമികളിൽ വന്നു ചേരുകയുണ്ടായി. ലോകനന്മയ്ക്കായി ഭൗതികമായ എല്ലാത്തിനെയും ഉപേക്ഷിക്കുന്ന, സന്യസിക്കുന്ന അധ്യാത്മമാർഗികളെയാണ് സ്വാമികൾ എന്ന് വിളിക്കുക. അങ്ങനെ പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ കേരളം അത്യാദരപൂർവം വിളിച്ച ദീർഘനാമത്തിൻ്റെ അർത്ഥവ്യാപ്തിയിൽ തന്നെ അനശ്വരനാകുന്നു. അരുവിയിലെ തെളിനീരുപോലെ ഒരു സുതാര്യ ജീവിതം. കാഷായമോ കമണ്ടലുവോ ഇല്ല, ആശ്രമങ്ങളോ സംഘടനകളോ ഇല്ല, കടുകട്ടി സംസ്കൃത കവിതകളോ പ്രഘോഷണങ്ങളോ ഇല്ല. ഉള്ളത് ആഴത്തിലുള്ള പഠന മനനങ്ങളും സാധാരണക്കാരുടെ ഇടയിലെ മാർഗദർശിയായുള്ള ജീവിതവും മാത്രം. സമഭാവനയുടെ മഹാദർശനമാണ് സ്വാമികൾ മുന്നോട്ട് വച്ചത്. ആ തുടക്കം കേരളത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. ശബ്ദമില്ലാത്തവരുടെ ആദ്യ ശബ്ദമായി സ്വാമികളുടെ വാക്കും പ്രവൃത്തിയും നിറഞ്ഞപ്പോൾ ആ തണൽ പറ്റിയാണ് നവോത്ഥാനത്തിൻ്റെ നാമ്പുകൾ കേരളക്കരയിൽ പൊട്ടിമുളച്ചത്. പരമജ്ഞാനമായിരുന്നു സ്വാമിജിയുടെ കർമ്മജീവിതത്തിൻ്റെ ആത്മാവ്. യോഗയും വേദാന്തവും മുതൽ ചരിത്രവും ഭാഷാശാസ്ത്രവും ലിംഗനീതിയും വരെയുള്ള വിഷയങ്ങളിൽ അഗാധമായ അവഗാഹം സ്വാമികൾക്ക് ഉണ്ടായിരുന്നു. താൻ അനുഭവിച്ച സാമൂഹ്യ അനീതിയല്ല, തൻ്റെ സഹോദരങ്ങൾ നേരിട്ട വിവേചനമാണ് അദ്ദേഹത്തെ സാമൂഹ്യ പരിഷ്കർത്താവാക്കി മാറ്റിയത്. മലയാളികളുടെ എത്രയോ അന്ധവിശ്വാസങ്ങളെയാണ് സ്വാമികൾ ധിഷണ കൊണ്ട് നേരിട്ടത്. മലയാള നാട് പരശുരാമൻ ബ്രാഹ്മണർക്ക് നൽകിയതല്ല എന്ന്, അബ്രാഹ്മണർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ട് എന്ന്, സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് തൻ്റെ കൃതികളിലൂടെയും ജീവിത പാഠങ്ങളിലൂടെയും ചട്ടമ്പിസ്വാമികൾ കാട്ടിത്തന്നു. അഗാധമായ അറിവായിരുന്നു ചട്ടമ്പിസ്വാമികളുടെ സാമൂഹ്യ പരിഷ്കരണ സൂചിക. വെജിറ്റേറിയനിസത്തെ പിന്തുണച്ച് സ്വാമികളിൽ എഴുതിയ ജീവകാരുണ്യ നിരൂപണം എന്ന കൃതിയിൽ യൂറോപ്യൻ വീഗനിസത്തിൻ്റെ ആചാര്യനായ പ്രൊഫസർ ഫ്രാൻസിസ് ഡബ്ല്യു ന്യൂമാൻ മുതൽ പൈതഗോറസും മിൽട്ടണും ഐസക് ന്യൂട്ടണും വരെ കടന്നു വരുന്നുണ്ട്. മാംസഭോജനം ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ അന്നത്തെ ആരോഗ്യശാസ്ത്ര കണ്ടെത്തലുകൾ ചൂണ്ടിക്കാട്ടിയാണ് സ്വാമികൾ അവതരിപ്പിക്കുന്നത്. അതിൽ യൂറിക് ആസിഡ് വരെയുണ്ട് എന്നത് എത്ര ആധുനികവും കാലികവുമായ അറിവിനൊപ്പമാണ് സ്വാമികൾ സഞ്ചരിച്ചത് എന്നതിന് തെളിവാണ്. ആധ്യാത്മികതയിലും സാമൂഹ്യ പരിഷ്കരണത്തിലും എന്നതുപോലെ സാഹിത്യത്തിലും സംഗീത കലാദികളിലുമെല്ലാം ആഴത്തിലുള്ള അറിവ് സ്വാമികൾക്കുണ്ടായിരുന്നു. നിസ്വനായ ആ മഹാത്മാവിനെ നാരായണ ഗുരു പരിപൂർണ കലാനിധിയെന്നും മഹാപ്രഭുവെന്നും സംബോധന ചെയ്യുന്നുണ്ട്. അറിവിൻ്റെ അപരിമേയത്വം കൊണ്ടും സാമൂഹ്യ മാറ്റത്തിൻ്റെ നെടുനായകത്വം കൊണ്ടും അക്ഷരാർത്ഥത്തിൽ മഹാപ്രഭു തന്നെയായിരുന്നു ചട്ടമ്പിസ്വാമികൾ. അനാചാരങ്ങളുടെ തിമിരാന്ധതയിൽ കഴിഞ്ഞ കേരളത്തെ ഒരു ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിളിച്ചത് നമുക്കറിയാം. ചട്ടമ്പിസ്വാമികളെ കണ്ട ശേഷം അവിടെ ഒരു യഥാർത്ഥ മനുഷ്യനെ ഞാൻ കണ്ടു എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. എണ്ണമറ്റ സാമൂഹ്യ പരിഷ്കരണ സംരംഭങ്ങളിലൂടെ ആധുനിക കേരള സൃഷ്ടിക്ക് വഴിമരുന്നിട്ട വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി തിരുവടികളെ നമുക്ക് പ്രണമിക്കാം.
0: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് എം വി സതീശൻ. ആകാശവാണി അനന്തപുരി FM 101.9 സമയം 6 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം കൂടുതൽ ദൃഢമാക്കുന്നതിനും പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പുതല ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇന്നലെ ആരംഭിച്ച ദ്വിദിന സമ്മേളനം. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഫൈസൽ ബാബു MLA യുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫ്യൂച്ചർ കാലിക്കറ്റ് 360 വികസന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി.

നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരണം 1000 കടന്നു. 583 വിദേശികളും സുരക്ഷാ ഉദ്യോഗസ്ഥരുമടക്കം 4000 പേരെ കാണാതായിട്ടുണ്ട്. ഇന്ന് ആഗോള നാളികേര ദിനം. കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇതോടനുബന്ധിച്ച ദേശീയതല പരിപാടികൾ തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. മലബാർ മിൽമ കാലിത്തീറ്റയ്ക്ക് നൽകി വരുന്ന സബ്സിഡി തുക വർദ്ധിപ്പിച്ചു. 50 കിലോ ചാക്കൊന്നിന് 200 രൂപയും മിൽമ ബൈപ്പ കാലിത്തീറ്റയ്ക്ക് 50 കിലോ ചാക്കൊന്നിന് 100 രൂപ വീതവുമാണ് സബ്സിഡി. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചും സംയുക്ത ഗവേഷണത്തിനും അക്കാദമിക സഹകരണത്തിനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഔഷധ സസ്യങ്ങൾ, ഹോമിയോപ്പതി ഔഷധങ്ങൾ, സുസ്ഥിര കൃഷി, അനുബന്ധ ശാസ്ത്രമേഖലകൾ എന്നിവയിൽ ഗവേഷണം ശക്തിപ്പെടുത്തുകയാണ് പ്രധാന ലക്ഷ്യം. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കേരള സംസ്ഥാന കമ്മിറ്റി മലപ്പുറം ജില്ലയിലെ അംഗങ്ങൾക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ആനക്കയം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 150 അംഗങ്ങൾ പങ്കെടുത്തു. വിദ്യാർത്ഥിരാജ ചട്ടമ്പിസ്വാമികളുടെ 173 ജയന്തി ആഘോഷം ഇന്ന് കൊല്ലം പന്മന ആശ്രമത്തിൽ. ജയന്തി സമ്മേളനം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

ആകാശവാണി അനന്തപുരി FM 101.9 അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷ മലരി. ഇടശ്ശേരി ഗോവിന്ദൻ നായർ എഴുതിയ രാജസദസ്സിലെ നർത്തകി എന്ന കവിത ആലാപനം NJ ജോഷിലാൽ. ഉദയഗീതം ജി ശ്രീറാം ആലപിച്ച ശ്രീമൂകാംബിക അഷ്ടോത്തര ശതനാമാവലി. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ. 6:55 നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് നല്ല മലയാളം, ആയുരാരോഗ്യം, തൊഴിൽ ദർശനം. 7:55 കരുണാസായി മനോയാനം. ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്കു ചുറ്റും, ഗ്രാമകേരളം. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജ്വല്ലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും ഭാഗം 128. 8:35 തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗസൌഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 9:00 ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 അക്ഷരച്ചെപ്പ്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില. ശേഷം അക്ഷരച്ചെപ്പ് തുടരും. 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി. പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് ഉമാ കല്യാണി മറുപടി നൽകുന്നു. 12:02 കൂട്ടുകാരി. അഴകളവുകൾക്ക് അപ്പുറമുള്ള മനുഷ്യൻ, ചിത്രീകരണം, രചന ആതിര വിജെ. 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, മൈഗ്രെയിനും ഹോമിയോപ്പതിയും, ഡോക്ടർ യദുകൃഷ്ണൻ സംസാരിക്കുന്നു. 1:02 ഇതാ ഒരു ചോദ്യം, തത്സമയ പ്രശ്നോത്തരി. 2:02 ചിത്രീകരണം. 2:30 4 മണിക്കും ചലച്ചിത്രഗാനങ്ങൾ. 2:45 തിരയ്പൂക്കൾ. 3 മണിക്ക് സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി. പുനഃപ്രക്ഷേപണം. രാജേഷ് ഏവൂർ പങ്കുവയ്ക്കുന്ന മൂകാംബിക യാത്രാവിശേഷങ്ങൾ. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 5:40 കരുണാസായി മനോയാനം. 5:45 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:50 ഫാം ടു സിറ്റി. 7:20 ചലച്ചിത്രഗാനങ്ങൾ. 9:00 മൊഴിയാം ഒരു കഥ, കാരൂർ എഴുതിയ തിരുവാതിര എന്ന കഥ. 9:30 സംഗീതസുധ, എസ് മഹാദേവൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി. സുനിത ഡി വയലിൻ, തലവൂർ NS ബാബു മൃദംഗം, അച്യുതൻ MV ഗഞ്ചിറ. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 വിവിധ് ഭാരതീറിലേ.

ഇനി കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴയ്ക്ക് സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.8 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.4 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.7 ഡിഗ്രി സെൽഷ്യസ്. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി ആരംഭിക്കുകയാണ്. ഏവർക്കും സ്നേഹപൂർവം സ്വാഗതം. പരിപാടിയിൽ ആദ്യം കേൾക്കാം.
1: ഉഷമലരി.
2: ഇന്ന് ഉഷമലരിയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രാജസദസ്സിലെ നർത്തകി എന്ന കവിത കേൾക്കാം. ആലാപനം എൻ ജെ ജോഷിലാൽ.

0: ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രാജസദസ്സിലെ നർത്തകി എന്ന കവിത. ആലപിച്ചത് എൻ ജെ ജോഷിലാൽ.
1: ഇനി ഉദയഗീതം.
2: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഉദയഗീതത്തിൽ ജി ശ്രീറാം പാടിയ ശ്രീ മൂകാംബിക അഷ്ടോത്തര ശതനാമാവലി കേൾക്കാം.

0: ജി ശ്രീറാം പാടിയ ശ്രീ മൂകാംബിക അഷ്ടോത്തര ശതനാമാവലിയാണ് ഉദയഗീതത്തിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ഒരറിയിപ്പ്, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321, 9495569321. ഓർക്കുക, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
3: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
1: പ്രഭാതഭേരി. ആദ്യം പത്രവൃത്താന്തം. മദ്രാസ് റെജിമെന്റിനു കീഴിൽ സെക്കന്ദരാബാദിലുള്ള സൈനിക ആയുധപുരയുടെ പൂട്ടുപൊളിച്ച് തോക്കുകളും വെടിയുണ്ടകളും മോഷ്ടിച്ചു. 12 തോക്കുകൾ, 21 മാഗസിനുകൾ, 1800-ലധികം റൌണ്ട് വെടിയുണ്ടകൾ ഉൾപ്പെടെയാണ് കവർന്നത്. വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള LPG സിലിണ്ടറുകളുടെ വിലയിൽ വീണ്ടും വർധന. 19 കിലോഗ്രാം ഭാരമുള്ള വാണിജ്യ സിലിണ്ടറിന് 10 രൂപയാണ് കൂട്ടിയത്. വ്യോമസേനയിൽ നോൺ മെഡിക്കൽ വിഭാഗത്തിൽ എയർ വൈസ് മാർഷൽ പദവിയിലേക്ക് ആദ്യമായി വനിതാ ഉദ്യോഗസ്ഥ. എയർ വൈസ് മാർഷൽ ശക്തി ശർമ്മ എഡ്യൂക്കേഷൻ വിഭാഗത്തിൽ അസിസ്റ്റന്റ് ചീഫ് ഓഫ് എയർ സ്റ്റാഫ് ആയി ഇന്നലെ ചുമതലയേറ്റു. നേപ്പാളിൽ മിന്നൽ പ്രളയത്തിലും മണ്ണിടിച്ചിലിലും മരിച്ചവരുടെ എണ്ണം 1003. 8 ജില്ലകളിൽ നിന്നായി സുരക്ഷാസേന കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. 4000 പേരെ കണ്ടെത്താനുണ്ട്. ഇതിൽ 583 പേർ വിദേശികളാണ്. ജനുവരി 12 വിക്ഷേപണ പരാജയത്തിന് ശേഷം ISROയുടെ ഉപഗ്രഹ വിക്ഷേപണം ഈ മാസം 4 പുനരാരംഭിക്കും. EOS-05 എന്ന ഭൂനിരീക്ഷണ ഉപഗ്രഹമാണ് വിക്ഷേപിക്കുന്നത്. GSLV Mark-2F-17 റോക്കറ്റ് ഉപയോഗിച്ചാണ് ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ റോക്കറ്റ് നിലയത്തിൽ നിന്നുള്ള വിക്ഷേപണം. കാനഡയിലെ ഉപരിപഠനത്തിനായി സ്റ്റഡി പെർമിറ്റിന് അപേക്ഷിക്കുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾ ഇനി കൂടുതൽ സാമ്പത്തിക ശേഷി തെളിയിക്കണം. ക്യുബെക് ഒഴികെയുള്ള കനേഡിയൻ പ്രവിശ്യകളിൽ പഠിക്കാൻ പോകുന്ന വിദ്യാർത്ഥി ഒരു വർഷത്തെ ജീവിത ചെലവിന് കുറഞ്ഞത് $23,448 കൈവശമുണ്ടെന്ന് തെളിയിക്കണം. 16.04 ലക്ഷം ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമാണ് ഇത്. ഏരീസ് കൊല്ലം സെയിലേഴ്സിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി തൃശൂർ ടൈറ്റൻസ് കേരള ക്രിക്കറ്റ് ലീഗിന്റെ സെമിഫൈനലിൽ കടന്നു. അഫ്ഗാനിസ്ഥാനെതിരെ ഈ മാസം 13 ആരംഭിക്കുന്ന 2020 പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ മലയാളി താരം സഞ്ജു സാംസണെ ഉൾപ്പെടുത്തി.

0: പലപ്പോഴും വിലങ്ങുതടിയാകുന്നത് കീടങ്ങളും രോഗങ്ങളും അതുപോലെ തന്നെ പോഷക അപര്യാപ്തത മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങളുമാണ്. ഇവ യഥാസമയത്ത് കണ്ടെത്തി പ്രതിവിധികളോ പ്രതിരോധ നടപടികളോ സ്വീകരിച്ചെങ്കിൽ മാത്രമേ നാളികേര കൃഷി വിജയകരമാകൂ. ഇതിനുള്ള വിദഗ്ധരായിട്ടുള്ള തൊഴിലാളികളുടെ അഭാവം പലയിടത്തും കേര കർഷകർ അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ്. പല സമയത്തും തെങ്ങിന് ഉണ്ടാകുന്ന കീടങ്ങളും രോഗങ്ങളും ഒക്കെ ഒരു മുന്നറിയിപ്പ് സംവിധാനത്തിലൂടെ കർഷകരെ ജാഗ്രത പാലിക്കാൻ നിർദ്ദേശിക്കുകയും അതോടൊപ്പം തന്നെ അവയ്ക്കെതിരെ സ്വീകരിക്കേണ്ട നടപടികൾ എന്തൊക്കെയെന്ന് മനസ്സിലാക്കുകയും ബോധവൽക്കരണം നടത്തുകയും നടപടികൾക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ പ്രാദേശികമായി ലഭ്യമാക്കുന്നതിനുള്ള സംവിധാനവും ഉണ്ടാകേണ്ടതുണ്ട്.
1: VFPCK വിപണി പ്രസിഡന്റ് അശോകൻ:
2: ഇന്ന് ശാസ്ത്രീയമായി തെങ്ങ് കൃഷി ചെയ്യാം എന്ന് പറയുന്നുണ്ടെങ്കിലും കൊമ്പൻ ചെല്ലി ആക്രമണം അതുപോലെ തന്നെ കാറ്റുവീഴ്ച തുടങ്ങിയ രോഗങ്ങൾ മൂലം കർഷകർ വളരെ ദുരിതത്തിലാണ്. നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം റബ്ബർ കൂടുതലായി കൃഷി വന്നതോടുകൂടിയാണ് ചെല്ലിയുടെ ആക്രമണം വർദ്ധിച്ചത്. തെങ്ങ് പരിപാലനം ശാസ്ത്രീയമായി തന്നെ നടത്തുകയും അതിൽ നിന്ന് വിളവെടുപ്പ് നടത്തുകയും ചെയ്താൽ ഇന്നത് ലാഭകരമാണ്. പക്ഷേ അതിനുവേണ്ടിയുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക എന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം.
1: സംസ്ഥാന ഹോർട്ടികൾച്ചർ മിഷൻ മുൻ ഡയറക്ടറും കേരള കാർഷിക സർവകലാശാല അഗ്രോണമി വിഭാഗം മുൻ പ്രൊഫസറും ആയ ഡോക്ടർ പ്രതാപൻ:
3: നാലോ അഞ്ചോ പത്തോ കർഷകരടങ്ങുന്ന കൂട്ടായ്മകൾ ഉണ്ടാക്കി ഫാർമർ പ്രൊഡ്യൂസർ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾ, ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പുകൾ മുതലായവ ഉണ്ടാക്കി ഉൽപാദനവും അതുപോലെ സംഭരിക്കലും തരംതിരിക്കലും മൂല്യവർദ്ധനവും നടത്തലും വിളവെടുപ്പ് അനന്തര നടപടികളുമായി കടന്ന് നാളികേരത്തെ നാളികേരമായിട്ട് തന്നെ വിൽക്കാതെ അതിന്റെ മൂല്യവർദ്ധനവും നടത്തി. അതിപ്പോ വെളിച്ചെണ്ണയാവട്ടെ, വെർജിൻ കോക്കനട്ട് ഓയിൽ, നാളികേര ചിപ്സ് ആവട്ടെ, നാളികേരത്തിന്റെ പാലും പാൽപ്പൊടിയും ആവട്ടെ, ശർക്കര ഉണ്ടാക്കലും, നാളികേരത്തിന്റെ ഇളനീര് വിപണിയിൽ എത്തിക്കാനുള്ള സംരംഭങ്ങളാവട്ടെ, ചിരട്ട അധിഷ്ഠിതമായിട്ടുള്ള ഷെൽ ബേസ്ഡ് ഉൽപ്പന്നങ്ങളാവട്ടെ, ഇതിനൊക്കെ കൂടുതൽ ഊന്നൽ നൽകാൻ വേണ്ടിയിട്ട് ഇന്ന് സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുപാട് നൂതനമായ പദ്ധതികൾ ആവിഷ്കരിച്ച് കർഷക കൂട്ടായ്മകളെ മുകളിലേക്കെടുത്തുകൊണ്ട് മൂല്യവർദ്ധനവിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള നൂതനമായ ആശയവും പദ്ധതികളും ആവിഷ്കരിച്ച് നടപ്പിലാക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.
1: തേങ്ങ, വെളിച്ചെണ്ണ എന്നിവയ്ക്കപ്പുറം മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ വിവിധ കമ്പനികളും സംസ്കരണ യൂണിറ്റുകളും സർക്കാർ പിന്തുണയുള്ള സംരംഭങ്ങളും സ്ഥാപിക്കപ്പെട്ടെങ്കിലും ഈ സംരംഭങ്ങളിൽ പലതും അതിജീവിക്കാൻ പാടുപെടുകയോ പരാജയപ്പെടുകയോ ചെയ്തു. തുടക്കത്തിൽ പ്രതീക്ഷ നൽകിയ പ്രോജക്ടുകൾക്ക് ലാഭകരമായ ബിസിനസ്സുകളായി മാറാനും കഴിഞ്ഞില്ല.
4: കേര കർഷകന് ദിവസേന വരുമാനം നൽകുന്ന നീരയുടെ ഉൽപ്പാദനം മുതൽ നീരയുടെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ വരെ ഉണ്ടാക്കി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വിപണികൾ കണ്ടെത്തി നീര ക്യാസ്കുകൾ രൂപീകരിച്ച് അതിലൂടെ വരുമാനം കണ്ടെത്തിയ ലക്ഷക്കണക്കിന് കർഷകരാണ് കേരളത്തിലുണ്ടായിരുന്നത്.
1: തിരുവനന്തപുരം കോക്കനട്ട് പ്രൊഡ്യൂസർ കമ്പനിയുടെ മുൻ ചെയർമാൻ കാരിച്ചാൽ മനോഹരൻ:
4: അർപ്പണബോധമുള്ള ഉദ്യോഗസ്ഥരുടെ അഭാവം ഈ പദ്ധതിയെ തകിടം മറിച്ചു. ഇന്ന് നാളികേരത്തിന് ഒരുവിധം വിലയുണ്ടെങ്കിലും കഴിഞ്ഞ കാലത്തോട്ട് തിരിഞ്ഞു നോക്കിയാൽ ഒരു കിലോ മാങ്ങയുടെ വില പോലും ഒരു കിലോ തേങ്ങയ്ക്ക് കിട്ടിയിരുന്നില്ല. ഈ അവസ്ഥയ്ക്ക് മാറ്റം വരണമെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് വ്യവസ്ഥാപിതമായ മാർഗത്തിലൂടെ നിലവിലുണ്ടായിരുന്ന കർഷക കൂട്ടായ്മകളെ ഏകോപിപ്പിക്കുകയും അവർക്ക് അത് നടപ്പിലാക്കിക്കൊണ്ടുപോകാനുള്ള സാമ്പത്തിക സഹായം അനുവദിച്ചുകൊണ്ട് പൂർവാധികം ഭംഗിയായി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായും ഇവിടെ ഒരു കാർഷിക വിപ്ലവം ഉണ്ടാകും.
1: കോഴിക്കോട് കോക്കനട്ട് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ചെയർമാൻ പി പ്രദീപ് കുമാർ:
5: കേരളത്തിലെ നാളികേര കൃഷിക്കാർക്ക് വലിയ ആശ തന്നുകൊണ്ടാണ് നാളികേര വികസന ബോർഡിന്റെ നേതൃത്വത്തില് കേരളത്തിൽ 28 കമ്പനികൾ രൂപീകൃതമാകുന്നത്. തുടക്കത്തിൽ തേങ്ങയുടെ വൈവിധ്യമാർന്ന പ്രോഡക്റ്റ്സ് ഉണ്ടാക്കുന്ന ശ്രമം നടത്തിയിരുന്നു. അത് നീരായാലും കൊപ്രയായാലും ഹണി ആയാലും വിനാഗിരി ആയാലും ഒക്കെ എല്ലാ തരത്തിലും കമ്പനികൾ ഉണർന്നു പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ പിന്നീട് നീരയ്ക്ക് വലിയ പ്രയാസം അനുഭവപ്പെടുകയും അതിന്റെ ടെക്നോളജിയിൽ കുറെ പ്രയാസങ്ങൾ അനുഭവപ്പെടുകയും ചെയ്തപ്പോൾ മെല്ലനെ മെല്ലനെ എല്ലാ കമ്പനികളും നഷ്ടത്തിലേക്ക് പോവുകയും കമ്പനികളൊക്കെ മെല്ലനെ നിർത്തുകയാണ് ചെയ്തത്. ബിസിനസ് മാൻമാരല്ലാത്ത കർഷകരുണ്ടാക്കിയ കമ്പനികളാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രയാസങ്ങൾ സർക്കാരുകളുടെ സഹായം ഇല്ലാണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള സ്ഥിതിയിലാണ്. ഇടക്കാലത്ത് നാളികേരത്തിന് വല്ലാണ്ട് വില കുറയുകയും ആർക്കും വേണ്ടാത്തൊരവസ്ഥയിൽ വന്നിരുന്നെങ്കിലും പിന്നീട് ഇടക്കാലത്ത് നല്ല വിലയിലേക്ക് വരികയും ഇപ്പോൾ ഒരു 60 രൂപയെങ്കിലും കിലോന് കിട്ടുന്ന രീതിയിൽ സ്റ്റഡിയായി നിൽക്കുകയാണെങ്കിൽ കൃഷിക്കാരന് എന്തെങ്കിലും ഗുണമുണ്ടാവും എന്നുള്ളതാണ് ഞങ്ങളൊക്കെ കണക്കുകൂട്ടല്. അതുപോലെ തന്നെ കേരളത്തിലെ നാളികേര കമ്പനികൾ അവിടെ വിത്ത് ഉൽപ്പാദിപ്പിക്കുകയും തൈ ഉൽപ്പാദിപ്പിക്കുകയും കൊപ്പര ഉണ്ടാക്കുകയും അങ്ങനെ എല്ലാം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോകണം. ഈ അവസരത്തിൽ നാളികേര കൃഷിക്കാരന് ഒരു സന്ദേശം കൊടുക്കാൻ ഗവൺമെന്റുകൾ കഴിയണം. നിങ്ങളെ രക്ഷിക്കാൻ, നിങ്ങളെ കൂടെ നിൽക്കാൻ ഞങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ.
1: പരാജയപ്പെട്ടതോ അതിജീവിക്കാൻ ബുദ്ധിമുട്ടുന്നതോ ആയ ഈ സംരംഭങ്ങൾക്കൊപ്പം ആർഭാടമില്ലാതെ മൂല്യവർദ്ധിത നാളികേര ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന ചെറുകിട ബിസിനസ് ഉടമകളും സംരംഭകരും

0: ഉണ്ട്. വീടുകളിലും ചെറിയ വർക്ക്ഷോപ്പുകളിലും പ്രാദേശിക യൂണിറ്റുകളിലും അവർ നാളികേരത്തെ പരമ്പരാഗതവും നൂതനവുമായ ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു.
1: ഞങ്ങളുടെ വീട്ടിൽ തന്നെ തേങ്ങ ഉണക്കി കൊപ്രയാക്കി വെളിച്ചെണ്ണ വിൽപ്പന നടത്തുന്നുണ്ട്.
0: സംരംഭക ബിന്ദു സന്തോഷ്.
1: അതുപോലെ തന്നെ തേങ്ങാ ചമ്മന്തിപ്പൊടി വീട്ടിൽ തയ്യാറാക്കി വിൽപ്പന നടത്തുന്നു. തേങ്ങ ഞാൻ വൻതോതിൽ വിലക്കെടുത്താണ് ഇത്തരം ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നത്. തൊണ്ടും ചിരട്ടയും ചകിരിയും വിൽപ്പന നടത്തുന്നു. തെങ്ങ് പോലെ തന്നെ തേങ്ങയുടെ എല്ലാ ഭാഗങ്ങളും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നു എന്ന് നമുക്കറിയാം. വെളിച്ചെണ്ണയിലോ ചമ്മന്തിപ്പൊടിയിലോ അസംസ്കൃത വസ്തുക്കളൊന്നും തന്നെ ചേർക്കാറില്ല. ലാഭത്തെക്കാൾ കൂടുതൽ മാലിന്യം കലരാത്ത വെളിച്ചെണ്ണ വിപണിയിൽ ലഭ്യമാക്കുക എന്നതാണ് എന്റെ ലക്ഷ്യം.
0: മറ്റൊരു പ്രധാന പ്രശ്നം, കർഷകർക്കിടയിൽ മെച്ചപ്പെട്ടതും സങ്കരവുമായ നാളികേര ഇനങ്ങളുടെ സ്വീകാര്യത കുറവാണ്. ICAR, CPCRA മറ്റ് സ്ഥാപനങ്ങളും വികസിപ്പിച്ചെടുത്ത കൂടുതൽ വിളവ് നൽകുന്ന നിരവധി തെങ്ങിനങ്ങളും സങ്കര ഇനങ്ങളും കേരളത്തിന് ലഭ്യമാണ്. ശരിയായ വളവും ജലസേചനവും വിള സംരക്ഷണവും ലഭിക്കുകയാണെങ്കിൽ പല സങ്കര ഇനങ്ങൾക്കും പരമ്പരാഗത ഇനങ്ങളെക്കാൾ കൂടുതൽ വിളവ് നൽകാൻ കഴിയും.
2: കേരളത്തിലെ തീരപ്രദേശങ്ങളിൽ കാണുന്ന പൊക്കമുള്ള തെങ്ങ് വെസ്റ്റ് കോസ്റ്റ് ടോൾ, അതിനെ ചാവക്കാടൻ പച്ചക്കുള്ളനുമായി വർഗസങ്കലനം അഥവാ ക്രോസ് ബ്രീഡിംഗ് നടത്തി കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള തോട്ടവിള ഗവേഷണ കേന്ദ്രം CPCRA കായംകുളം അവർ വികസിപ്പിച്ചെടുത്ത ഒരു ഹൈബ്രിഡ് ഇനമുണ്ട്, കൽപ്പസങ്കര.
0: ദേശീയ ആരോഗ്യ ദൌത്യത്തിന്റെ കൊല്ലം ജില്ലയുടെ ചുമതലയുള്ള പ്രോഗ്രാം മാനേജറും കർഷകനുമായ ഡോക്ടർ അഗസ്റ്റസ് മോറിസ്.
2: അത്ര വലിയ പൊക്കമില്ല, എന്നാൽ മുന്തിരിക്കൊലകൾ പോലെ നിറയെ തേങ്ങകൾ, കീടശല്യം കുറവ്. ഇത്തരം വിത്തിനങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും സാധാരണക്കാര് അറിയാറില്ല. അവയെ പ്രചാരമാക്കേണ്ടത് കർഷകരുടെയും കൃഷിഭവനുകളുടെയും കടമയാണ്.
0: കേരള കാർഷിക സർവകലാശാല നാളികേര ഗവേഷണ കേന്ദ്ര മേധാവിയും കാർഷിക കീടശാസ്ത്ര വിഭാഗത്തിന്റെ അസോസിയേറ്റ് പ്രൊഫസറുമായ ഡോക്ടർ സന്തോഷ് കുമാർ.
3: കാലാവസ്ഥാ വ്യതിയാനം, രോഗകീട വ്യാപനം, ഇതെല്ലാം നമ്മുടെ തെങ്ങ് കൃഷിയെ നല്ല രീതിയിൽ ബാധിക്കുകയും തേങ്ങയുടെ ഉൽപാദനത്തെ വളരെ നല്ല രീതിയിൽ ബാധിക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ നമ്മുടെ പല തെങ്ങിൻ പുരയിടങ്ങളും പരിചരണം കിട്ടാതെയാണ് പലയിടത്തും നിൽക്കുന്നത്. മാത്രമല്ല ഏകദേശം ഒരു 50 to 70 വരെ പ്രായമുള്ള തെങ്ങുകളാണ് ഏറ്റവും കൂടുതൽ നമ്മുടെ തെങ്ങിൻ പുരയിടങ്ങളിൽ കാണുന്നത്. ഇതൊക്കെ തന്നെ നമുക്ക് കിട്ടേണ്ട ഉൽപാദനത്തെ ഗണ്യമായ രീതിയിൽ ബാധിക്കണം. തെങ്ങിൻ പുരയിടങ്ങൾ നിർമ്മാണ മേഖലയിലേക്ക് മാറ്റുന്നതിൽ നമ്മൾ നിയന്ത്രണങ്ങൾ കൊണ്ടുവരണം. രോഗകീടബാധകൾക്ക് സമയോചിതമായ നിയന്ത്രണ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരും. സംയോജിത വളപ്രയോഗ രീതികളും നമ്മൾ സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും. അത്യുൽപാദന ശേഷിയുള്ള സങ്കര ഇനങ്ങളും നാടൻ ഇനങ്ങളും ഉള്ളൻ ഇനങ്ങളും ആനുപാതികമായ രീതിയിൽ നട്ടു പരിപാലിക്കണം. മണ്ണ് നന്നായാൽ പകുതി നന്നായി, മണ്ണ് നന്നായാൽ മുഴുവൻ നന്നായി. അതായത് തെങ്ങ് കൃഷിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് മണ്ണും തെങ്ങിന്റെ മണ്ടയും. നമ്മൾ മണ്ണ് നന്നായിട്ട് പരിപാലിച്ച് തടം തുറന്ന് കൃത്യമായ രീതിയിൽ വളപ്രയോഗങ്ങളൊക്കെ ചെയ്ത് ജലസേചനവും കൊടുത്ത് നമ്മൾ നട്ട് വളർത്തി പരിപാലിക്കുകയാണെങ്കിൽ തെങ്ങ് നന്നായി വരും. അതുപോലെ തന്നെ നമ്മൾ മണ്ട കൃത്യമായിട്ട് വർഷത്തിൽ നമ്മൾ 45 കൂടുമ്പോൾ 6 to 8 വരെ നമുക്ക് വിളവെടുപ്പ് നടത്താറുണ്ട്. ആ സമയങ്ങളിൽ നമ്മൾ മണ്ട വൃത്തിയാക്കുകയാണെങ്കിൽ ഒരുമാതിരി രോഗകീടങ്ങളെല്ലാം തെങ്ങിൽ നിന്നും അകന്നു നിൽക്കും.
0: ലോക നാളികേര ദിനത്തിൽ കേരവൃക്ഷത്തെ ആഘോഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നമ്മുടെ ചരിത്രത്തിൽ അതിനുള്ള സ്ഥാനം ഓർമ്മിക്കുക മാത്രമല്ല, ഭാവിയിൽ അതിനുള്ള സ്ഥാനത്തെക്കുറിച്ച് ചിന്തിക്കുകയുമാണ്.
4: ഏഷ്യ പസഫിക് മേഖലയിലെ എല്ലാ നാളികേര ഉത്പാദക രാജ്യങ്ങളും ഇന്റർനാഷണൽ കോക്കനട്ട് കമ്മ്യൂണിറ്റിയുടെ സ്ഥാപക ദിനമായ സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമായി ആചരിക്കുന്നു.
0: നാളികേര വികസന ബോർഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ദീപാ ഡി നായർ.
4: കൃഷി, ഭക്ഷ്യപോഷക സുരക്ഷ, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സുസ്ഥിര സാമ്പത്തിക വികസനം എന്നിവയിൽ നാളികേര മേഖല വഹിക്കുന്ന സുപ്രധാന പങ്ക് എടുത്തുകാട്ടുന്നതിനുള്ള ഒരു പ്രധാന വേദിയാണ് നാളികേര ദിനം. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ എല്ലാ വർഷവും രാജ്യത്തെ പ്രധാന നാളികേര ഉൽപാദക സംസ്ഥാനങ്ങളിൽ ലോക നാളികേര ദിനം ആചരിക്കുന്നു. നാളികേര ദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം അനിശ്ചിതത്വത്തിന്റെ കാലഘട്ടത്തിൽ നാളികേരം, ഭക്ഷണം, ഊർജ്ജം, ഉപജീവന മാർഗങ്ങൾ എന്നിവയുടെ സുരക്ഷ എന്നതാണ്. കാലാവസ്ഥാ വ്യതിയാനം, സാമ്പത്തിക അനിശ്ചിതത്വങ്ങൾ, വിപണിയുടെ ഏറ്റക്കുറച്ചിലുകൾ, പ്രകൃതി വിഭവങ്ങളിലെ സമ്മർദ്ദം തുടങ്ങിയ വർദ്ധിച്ചു വരുന്ന വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിൽ ഈ പ്രമേയത്തിന് ഏറെ പ്രസക്തിയുണ്ട്. ഈ വർഷത്തെ ദേശീയതല ലോക നാളികേര ദിനാഘോഷം സെപ്റ്റംബർ 2 തിരുവനന്തപുരത്താണ് നടക്കുന്നത്.
0: ആരോഗ്യകരമായ തോട്ടങ്ങളും മികച്ച ശാസ്ത്രീയ രീതികളും ശക്തമായ വിപണികളും എല്ലാറ്റിനുമുപരി തെങ്ങ് കൃഷി തുടരേണ്ടതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു കർഷകനും അനിവാര്യമാണ്. ഈ നാടിനെ തന്നെ നൽകിയ വൃക്ഷം ആഘോഷത്തിന് മാത്രമല്ല പരിചരണത്തിനും നിക്ഷേപത്തിനും ഉൽപാദനക്ഷമവും സ്ഥിരതയുള്ളതുമായ ഭാവിക്കും അർഹമാണെന്ന് ഈ ലോക നാളികേര ദിനം ഓർമ്മിപ്പിക്കട്ടെ.
5: ഇന്നത്തെ പ്രഭാത ഭേരി സമാപിക്കുകയാണ്. വീണ്ടും നാളെ രാവിലെ ഇതേ സമയം നമസ്തേ അനന്തപുരിയിൽ.

0: എം ജി ശ്രീകുമാറും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം പൂത്താലം. ഗാനരചന ചിറ്റൂർ ഗോപി, സംഗീതം കണ്ണൻ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 44:55. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1000 കടന്നു. 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ലോക നാളികേര ദിനം. ദേശീയതല പരിപാടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. ടീം ഇന്ത്യ എന്ന മനോഭാവം ശക്തിപ്പെടുത്തുന്നതിനും സഹകരണാത്മക ഫെഡറലിസം കൂടുതൽ ദൃഢമാക്കുന്നതിനും പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പുതല ഉച്ചകോടിയുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇന്നലെ ന്യൂഡൽഹിയിൽ ആരംഭിച്ച ദ്വിദിന സമ്മേളനം. ഡെസ്ക് റിപ്പോർട്ട്.
2: നിർണായക മേഖലകളിലെ മുൻഗണനാ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനും സമയബന്ധിതമായ കർമ്മപദ്ധതികൾക്ക് രൂപം നൽകുന്നതിനും കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ ഓർമ്മിപ്പിക്കുന്നതാണ് ജലശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടി. ജല അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ സമയബന്ധിതമായ നടപ്പാക്കൽ, മഴ

0: വെള്ള സംഭരണത്തിൽ ജനപങ്കാളിത്തം എന്ന ആശയത്തിൽ ജലസഞ്ജയ് ജൻ ഭാഗിദാരി, ക്യാച്ച് ദ റെയിൻ പദ്ധതി, കുടിവെള്ള സ്രോതസ്സുകളുടെ സുസ്ഥിരത, ജൽജീവൻ മിഷൻ 2.0 എന്നീ നാല് പ്രധാന മേഖലകളിലാണ് ഉച്ചകോടി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ദേശീയ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിൽ പങ്കാളിത്ത ഉത്തരവാദിത്തം പ്രോത്സാഹിപ്പിക്കുന്നതോടൊപ്പം ഭരണ നിർവഹണത്തിലും സേവന വിതരണത്തിലും പുരോഗതി ഉറപ്പാക്കാനും ഉച്ചകോടി ലക്ഷ്യമിടുന്നു.
1: ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡി വേവറിന്റെ 3 ദിവസത്തെ ഇന്ത്യാ സന്ദർശനം ഇന്ന് ആരംഭിക്കും. ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിന് പ്രാദേശിക ആഗോള വിഷയങ്ങളെക്കുറിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ചർച്ച നടത്തും. ഇന്ത്യ ബെൽജിയം സഹകരണം കൂടുതൽ ശക്തിപ്പെടുത്താൻ വേവറിന്റെ സന്ദർശനം അവസരമൊരുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ജർമ്മൻ ആണവ സുരക്ഷാ മന്ത്രി കാർസ്റ്റൻ ഷൈനൈഡറുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. സമ്പദ്വ്യവസ്ഥയിലെ സഹകരണം, മാലിന്യ സംസ്കരണം, പുനരുപയോഗ ഊർജ്ജം, നൂതന സാങ്കേതികവിദ്യ, സുസ്ഥിര വികസനം തുടങ്ങിയ വിഷയങ്ങൾ യോഗത്തിൽ ചർച്ചയായി. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1050 ഉയർന്നു. 583 വിദേശികളും 83 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ഏകദേശം 4000 പേരെ കാണാതായതായി നാഷണൽ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് അതോറിറ്റി അറിയിച്ചു. പ്രളയത്തിൽപ്പെട്ട 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് 151 ഇന്ത്യൻ പൌരന്മാർ ചൈന അതിർത്തി വഴി സുരക്ഷിതമായി രാജ്യത്തേക്ക് മടങ്ങിയതായും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
0: നേപ്പാളിലെ ചിലിമയിലെ ജലവൈദ്യുത പദ്ധതിയുടെ തുരങ്കങ്ങളിൽ പ്രവേശിച്ച ഇന്ത്യൻ രക്ഷാപ്രവർത്തക സംഘത്തിന് നിരവധി വെല്ലുവിളികൾ നേരിടേണ്ടി വന്നതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നൂതനമായ രീതികളും താൽക്കാലികമായി തയ്യാറാക്കിയ ഫ്ളോട്ടുകളും ഉപയോഗിച്ച് തുരങ്കത്തിനുള്ളിലേക്ക് കൂടുതൽ മുന്നോട്ടു പോകാൻ രക്ഷാസംഘത്തിന് സാധിച്ചിട്ടുണ്ട്. തുരങ്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ശ്രമങ്ങൾ ഇന്നും തുടരും. അതേസമയം ടിബറ്റ് അതിർത്തിയിലെ ഫോട്ടേകോശി നദിയിലൂടെ കഴിഞ്ഞ ആഴ്ച റാസോയിലേക്ക് ഇരച്ചു കയറിയ വിനാശകരമായ പ്രളയത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ അറിയിച്ചു. ഹിമാലയൻ മേഖലയിലെ താപനില 1.8 ഡിഗ്രി വർദ്ധിച്ചതായി സ്ഥിരീകരിച്ചതിനാൽ ദുരന്തത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്നതിൽ സംശയമില്ലെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കാലാവസ്ഥാ വ്യതിയാനം ആഗോളതലത്തിലെ പ്രതിഭാസമാണെന്നും അത്തരം ദുരന്തങ്ങളെ നേരിടേണ്ടത് ആഗോള ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു.
1: ഉക്രൈനിൽ ഇന്നലെയുണ്ടായ റഷ്യൻ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ട 12 പേരിൽ ഒരു ഇന്ത്യൻ പൌരനും ഉൾപ്പെടുന്നുവെന്ന് ഉക്രൈൻ പ്രസിഡന്റ് വൊളോഡിമിർ സെലൻസ്കി അറിയിച്ചു. രാജ്യത്തിന്റെ വിവിധയിടങ്ങളിൽ ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും പതിച്ചതിനെ തുടർന്ന് നിരവധി കെട്ടിടങ്ങൾ തകർന്നതായും അടിസ്ഥാന സൌകര്യങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചതായും സെലൻസ്കി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. മരിച്ച ഇന്ത്യക്കാരന്റെ മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് സാധ്യമായ എല്ലാ സഹായവും നൽകുന്നുണ്ടെന്ന് ഉക്രൈനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഭക്ഷ്യവകുപ്പ് സെക്രട്ടറിമാരുടെ സമ്മേളനം ഭക്ഷ്യപൊതുവിതരണ വകുപ്പ് സെക്രട്ടറി സഞ്ജീവ് ചോപ്രയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ സംഭരണം, പൊതുവിതരണം എന്നിവ ചർച്ചയിൽ പ്രധാന വിഷയങ്ങളായി. ഖാരിഫ് സീസണിലെ നെല്ല് സംഭരണ ലക്ഷ്യം 708 ലക്ഷം മെട്രിക് ടണ്ണിലധികമായി നിശ്ചയിച്ചതായി ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രാലയം അറിയിച്ചു. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട് സൌത്ത് മണ്ഡലത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ഫൈസൽ ബാബു എംഎൽഎയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഫ്യൂച്ചർ കാലിക്കറ്റ് 360 വികസന കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ലോജിസ്റ്റിക് കണ്ടെയ്നർ, ഫെലിസിറ്റേഷൻ സെന്റർ, ട്രാൻസ്ഷിപ്മെന്റ് ഉൾപ്പെടെ നിരവധി തൊഴിൽ സാധ്യതയുള്ള പദ്ധതികൾ തുറമുഖങ്ങളോടനുബന്ധിച്ച് ആരംഭിക്കുമെന്നും സ്ഥലം ലഭ്യമായാൽ കോഴിക്കോട്ട് ക്രൂയിസ് ടെർമിനലും യാഥാർത്ഥ്യമാക്കും െന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ആദ്യ ബജറ്റിൽ പ്രഖ്യാപിച്ച കോഴിക്കോട് ലൈറ്റ് മെട്രോയുടെ പഠനങ്ങൾ പുരോഗമിക്കുകയാണെന്നും അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് പദ്ധതി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കോഴിക്കോട് നഗരത്തിൽ നിന്ന് എയർപോർട്ടിലെത്താൻ പുതിയ സംവിധാനമൊരുക്കും. വിമാനത്താവളവുമായും ബന്ധപ്പെട്ട വികസന പദ്ധതികളും ഉണ്ടാകുമെന്നും വി ഡി സതീശൻ പറഞ്ഞു. കാലത്തിനനുസരിച്ച് സ്വയം നവീകരിക്കാത്ത രാഷ്ട്രീയ നേതാക്കളും ബിസിനസ്സുകാരും കാലഹരണപ്പെടുമെന്നും ഇവർക്ക് ദീർഘവീക്ഷണം അനിവാര്യമാണെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. നല്ല സംഘത്തെ സൃഷ്ടിച്ചെടുക്കുന്നതാണ് രാഷ്ട്രീയത്തിലും ബിസിനസ്സിലും വിജയത്തിന്റെ അടിസ്ഥാനമെന്ന് അദ്ദേഹം പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഖ്യാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ഇന്നും നാളെയും ഗോവ സന്ദർശിക്കും. ദ്വിദിന പരിപാടിയുടെ ഭാഗമായി മാർഗോവയിലെ രവീന്ദ്രഭവനിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ യോഗം ഇന്ന് ചേരും. വയോജനങ്ങളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുന്നതിന് സംസ്ഥാന ഗവൺമെന്റ് പുതുതായി രൂപീകരിച്ച വയോജനക്ഷേമ വകുപ്പിൽ ജീവനക്കാരുടെ തസ്തികകൾ പുനർവിന്യസിച്ചു. പൊതുവിതരണ ഉദ്യോഗസ്ഥ ഭരണപരിഷ്കാര വകുപ്പുകളിൽ നിന്നും പ്രധാന തസ്തികകളായ

0: അഡീഷണൽ സെക്രട്ടറി, അണ്ടർ സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റന്റുമാർ, കമ്പ്യൂട്ടർ അസിസ്റ്റന്റുകൾ എന്നിവയാണ് പുനർവിന്യസിപ്പിച്ച് പൊതുഭരണ വകുപ്പ് ഉത്തരവിറക്കിയത്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഇന്ന് ആഗോള നാളികേര ദിനം. ഇതോടനുബന്ധിച്ച് ദേശീയതല പരിപാടികൾ കേന്ദ്ര നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്തും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സഹമന്ത്രി രാംനാഥ് താക്കൂർ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: രാജ്യത്ത് നിന്നുള്ള നാളികേര ഉൽപ്പന്ന കയറ്റുമതി 7038 കോടി രൂപയിലേറെ എത്തിയ പശ്ചാത്തലത്തിലാണ് ഈ വർഷത്തെ ആഗോള നാളികേര ദിന പരിപാടികൾ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുന്നത്. 155 പരം രാജ്യങ്ങളിലേക്ക് നിലവിൽ നാളികേര ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്കാണ് കൂടുതൽ ഡിമാൻഡ് എന്ന് നാളികേര വികസന ബോർഡ് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. നാളികേര അധിഷ്ഠിത ഉൽപ്പന്നങ്ങൾ, സാങ്കേതിക വിദ്യകൾ, സംസ്കരണ രീതികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ ഉൾപ്പെടുത്തിയുള്ള പ്രത്യേക പ്രദർശനമാകും തിരുവനന്തപുരത്ത് നടത്തുന്ന ദേശീയതല പരിപാടിയുടെ മുഖ്യ സവിശേഷത. നാളികേര മേഖലയ്ക്ക് നൽകിയ മികച്ച സംഭാവനകൾക്കുള്ള ദേശീയ പുരസ്കാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്യും.
0: ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങളായ ലക്ഷ്യ സെൻ, കിഡംബി ശ്രീകാന്ത്, തൻവി ശർമ്മ എന്നിവർ ഇന്ന് കളത്തിലിറങ്ങും. പുരുഷ ഡബിൾസിൽ മുൻനിര താരങ്ങളായ സാത്വിക് സായിരാജ്, രങ്കി റെഡ്ഡിയും ചിരാഗ് ഷെട്ടിയും ഇന്ന് മത്സരിക്കും. ഇന്ത്യയുടെ ഉന്നതി ഹുഡ ഇന്നലെ ടൂർണമെന്റിൽ നിന്ന് പുറത്തായിരുന്നു. വനിതാ സിംഗിൾസിന്റെ ആദ്യ റൌണ്ടിൽ ദക്ഷിണ കൊറിയൻ താരത്തോടാണ് ഉന്നതി പരാജയപ്പെട്ടത്. ദുബായ് KMCC കൊയിലാണ്ടി നിയോജക മണ്ഡലം കമ്മിറ്റി ഏർപ്പെടുത്തിയ ബാഫയ്ക്ക് തങ്ങൾ കർമ്മശ്രേഷ്ഠ പുരസ്കാരം മുഖ്യമന്ത്രി വി ഡി സതീശൻ മുൻമന്ത്രി ഡോക്ടർ MK മുനീറിന് കോഴിക്കോട്ട് സമ്മാനിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ഷിഹാബ് തങ്ങൾ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. മന്ത്രി PK കുഞ്ഞാലിക്കുട്ടി മുഖ്യാതിഥിയായി. 1,00,000 രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. കോഴിക്കോട് ഗവൺമെന്റ് ഹോമിയോപ്പതിക് മെഡിക്കൽ കോളേജും ഇന്ത്യൻ കൌൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പൈസസ് റിസർച്ചും സംയുക്ത ഗവേഷണത്തിനും അക്കാദമിക സഹകരണത്തിനും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. ഔഷധ സസ്യങ്ങൾ, ഹോമിയോപ്പതി ഔഷധങ്ങൾ, സുസ്ഥിര കൃഷി, അനുബന്ധ ശാസ്ത്ര മേഖലകൾ എന്നിവയിൽ ഗവേഷണം ശക്തിപ്പെടുത്തുകയാണ് സഹകരണത്തിന്റെ പ്രധാന ലക്ഷ്യം. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കേരള സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ അംഗങ്ങൾക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ആനക്കയം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 150 അംഗങ്ങൾ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. നേപ്പാളിലെ മിന്നൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 1,000 കടന്നു. 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. മിഷൻ സമുദ്ര പദ്ധതിയുടെ ഭാഗമായി കോഴിക്കോടിനെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ന് ലോക നാളികേര ദിനം. ദേശീയതല പരിപാടി തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ പ്രമുഖ ഇന്ത്യൻ താരങ്ങൾ ഇന്ന് കളത്തിലിറങ്ങും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25, പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 10:15.

കൈതപ്പുറം വരികൾ എഴുതി ശരത് ഈണം നൽകി. യേശുദാസ് പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം സിന്ദൂരരേഖ. ഇനി ഇന്നത്തെ ചോദ്യം. റാഗിംഗ് സംബന്ധമായ പരാതികൾ അറിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്ന ആപ്പിന്റെ പേരെന്താണ്? ഇതാണ് ചോദ്യം. ആവർത്തിക്കാം. റാഗിംഗ് സംബന്ധമായ പരാതികൾ അറിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്ന ആപ്പിന്റെ പേരെന്താണ്? ഈ ചോദ്യത്തിന്റെ ഉത്തരം 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം പറയാം.

0: കാർഷിക മേഖലാ വാർത്തകൾ. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് ലോക നാളികേര ദിനാചരണവും മികച്ച നാളികേര കർഷകർക്കുള്ള ദേശീയ അവാർഡുകളുടെ വിതരണവും തിരുവനന്തപുരത്ത് വഴുതയ്ക്കാട് മൗണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ വെച്ച് നടത്തുന്നു. കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അധ്യക്ഷത വഹിക്കുന്ന ഈ ചടങ്ങിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ രാവിലെ 9:30 നിർവഹിക്കുന്നു. മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന കേന്ദ്ര കൃഷി കർഷകക്ഷേമ സഹമന്ത്രി ശ്രീ രാംനാഥ് ടാക്കൂർ ദേശീയ അവാർഡുകളുടെ പ്രഖ്യാപനവും വിതരണവും നിർവഹിക്കും. ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോണും റവന്യൂ വകുപ്പ് മന്ത്രി എ പി അനിൽകുമാറും പങ്കെടുക്കും. സംസ്ഥാനത്ത് 2026 ജൂലൈ 29 മുതൽ ഓഗസ്റ്റ് 10 വരെയുണ്ടായ പ്രകൃതിക്ഷോഭങ്ങളിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ആശ്വാസമായി പ്രകൃതിക്ഷോഭ ദുരിതാശ്വാസ ധനസഹായത്തിനും വിള ഇൻഷുറൻസ് നഷ്ടപരിഹാരത്തിനും അപേക്ഷ സമർപ്പിക്കാനുള്ള സമയപരിധി ഈ മാസം 5 വരെ നീട്ടിയതായി കൃഷിവകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് അറിയിച്ചു. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കാത്ത അർഹരായ എല്ലാ കർഷകർക്കും 5 തീയതിക്കകം എയിംസ് പോർട്ടൽ വഴിയോ സമീപത്തെ കൃഷിഭവനുമായി ബന്ധപ്പെട്ടോ അപേക്ഷ സമർപ്പിക്കാം. എം എസ് സ്വാമിനാഥൻ ഗവേഷണ നിലയവും ജെ എസ് ഡബ്ല്യു ഫൌണ്ടേഷനും ചേർന്ന് ഏർപ്പെടുത്തിയ മഹിളാ കൃഷിശക്തി പുരസ്കാരങ്ങൾക്ക് നാമനിർദ്ദേശം ക്ഷണിച്ചു. 18 വയസ്സിന് മുകളിലുള്ള വനിതകൾക്കും വനിതകൾ നയിക്കുന്ന സ്ഥാപനങ്ങൾക്കും നാമനിർദ്ദേശം സമർപ്പിക്കാം. ജേതാക്കൾക്ക് 7 ലക്ഷം രൂപ വരെ സമ്മാനം ലഭിക്കും. വിത്തുകളും ജൈവ വൈവിധ്യവും തദ്ദേശീയ അറിവുകളും കാലാവസ്ഥാ പ്രതിരോധശേഷിയും പോഷകാഹാര സുരക്ഷയും ഗ്രാമീണ ഉപജീവനവും എന്നീ വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 044-2254-1229. റബ്ബർ ബോർഡിന്റെ കീഴിലുള്ള പുതുപ്പള്ളിയിലുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിംഗ് റബ്ബറിന്റെ ശാസ്ത്രീയമായ വിളവെടുപ്പിലുള്ള പരിശീലനം ഈ മാസം 7 മുതൽ 11 വരെയുള്ള തീയതികളിൽ നടത്തുന്നു. വിളവെടുപ്പ്, വിവിധ ഇനം ടാപ്പിംഗ് കത്തികളുടെ ഉപയോഗം, നൂതന ടാപ്പിംഗ് രീതികൾ, യന്ത്രവൽകൃത ടാപ്പിംഗ്, നിയന്ത്രിത കമിഴ്ത്തിവെട്ട്, ഇടവേള കൂടിയ ടാപ്പിംഗ്, ഉത്തേജക ഔഷധ പ്രയോഗം എന്നിവ പരിശീലനത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. കേരളത്തിനകത്തും പുറത്തുമുള്ള റബ്ബർ കർഷകർക്കും തോട്ടം മേഖലയിൽ നിന്നുള്ളവർക്കും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്കായി ഇനി പറയുന്ന നമ്പറിൽ വിളിക്കുക: 9207-485-392. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വെള്ളായണി, പടന്നക്കാട്, അമ്പലവയൽ എന്നീ കാർഷിക കോളേജുകളിൽ 2026-27 അധ്യയന വർഷം മുതൽ റിവോൾവിംഗ് ഫണ്ട് രീതിയിൽ അധിക ബാച്ചായി ആരംഭിക്കുന്ന BSc ഹോർട്ടികൾച്ചർ കോഴ്സിലേക്ക് അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 14. ഒന്നാം വിള വിരിപ്പ് വികേന്ദ്രീകൃത നെല്ല് സംഭരണ പദ്ധതിയുടെ ഭാഗമായി സപ്ലൈകോ കർഷകരിൽ നിന്നും ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. 2026 ഡിസംബർ 31 കൊയ്ത്ത് പൂർത്തിയാകുന്ന എല്ലാ കർഷകരും ഈ മാസം 30 രജിസ്ട്രേഷൻ പൂർത്തിയാക്കണം. നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ www.supplycopaddy.in എന്ന വെബ്സൈറ്റിലൂടെയോ അപേക്ഷ സമർപ്പിക്കാം. ഓരോ പാടശേഖരത്തിനും നെല്ലിനത്തിനും ഭൂമി രീതിക്കും വെവ്വേറെ അപേക്ഷകൾ സമർപ്പിക്കണം. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു.
1: ജോൺസൺ ഈണം നൽകി പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഗുൽമോഹർ, വരികൾ എഴുതിയത് ONV.

0: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ഇന്ന് സെപ്റ്റംബർ 2, ഈ ദിവസത്തിന്റെ ചരിത്ര പ്രാധാന്യം ഇനി കേൾക്കാം. ചരിത്രത്തിൽ ഇന്ന്.
5: എല്ലാ വർഷവും സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമായി ആഗോളതലത്തിൽ ആചരിക്കുന്നു. ഏഷ്യൻ ആൻഡ് പസഫിക് കോക്കനട്ട് കമ്മ്യൂണിറ്റിയുടെ സ്ഥാപന ദിനത്തോടനുബന്ധിച്ചാണ് ഈ ദിനാചരണം നടക്കുന്നത്. കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും നാളികേര ഉൽപ്പന്നങ്ങളുടെ പ്രചാരണത്തിനുമായാണ് ഇത് സംഘടിപ്പിക്കുന്നത്. നാളികേര ഉൽപ്പാദനത്തിൽ പ്രധാന പങ്കുവഹിക്കുന്ന കേരളത്തിൽ ഈ ദിനം വിപുലമായി ആചരിച്ചുവരുന്നു. കേരളത്തിലെ പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായ TK മാധവൻ 1885 സെപ്റ്റംബർ 2 ജനിച്ചത്. ഐത്തത്തിനെതിരായും ക്ഷേത്രത്തിനു ചുറ്റുമുള്ള റോഡുകളിലൂടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സഞ്ചാര സ്വാതന്ത്ര്യം ഉറപ്പാക്കാനുമായി നടന്ന ചരിത്രപ്രസിദ്ധമായ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രധാന സൂത്രധാരനായിരുന്നു അദ്ദേഹം. വൈക്കം സത്യാഗ്രഹത്തിന് മഹാത്മാഗാന്ധിയുടെയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെയും പിന്തുണ ഉറപ്പാക്കാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി. താഴ്ന്ന ജാതിക്കാരായി മാറ്റി നിർത്തപ്പെട്ടവർക്ക് ക്ഷേത്രപ്രവേശനം അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് തിരുവിതാംകൂർ അസംബ്ലിയിൽ ആദ്യമായി പ്രമേയം അവതരിപ്പിച്ചത് അദ്ദേഹമാണ്. ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ സ്വതന്ത്രമാക്കുന്നതിനുള്ള അധികാര കൈമാറ്റ നടപടികൾക്കായി ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിലുള്ള ഇന്ത്യയുടെ താൽക്കാലിക സർക്കാർ 1946 സെപ്റ്റംബർ 2 നിലവിൽ വന്നു. 1946 ബ്രിട്ടീഷ് ക്യാബിനറ്റ് മിഷൻ നിർദ്ദേശപ്രകാരമാണ് ഈ സർക്കാർ രൂപീകരിച്ചത്. ഇന്ത്യയ്ക്ക് ഒരു പുതിയ ഭരണഘടന

0: നിർമ്മിക്കുന്നതുവരെയും അധികാരം പൂർണ്ണമായി കൈമാറുന്നതുവരെയും രാജ്യത്തിന്റെ ഭരണം നിർവഹിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. വിയറ്റ്നാമിന്റെ വിപ്ലവ നായകനും പ്രഥമ പ്രസിഡന്റുമായിരുന്ന ഹോ ചി മിൻ 1969 സെപ്റ്റംബർ 2 അന്തരിച്ചത്. 20 നൂറ്റാണ്ടിലെ ലോകചരിത്രത്തെയും സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടങ്ങളെയും ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച കമ്മ്യൂണിസ്റ്റ് നേതാക്കളിൽ ഒരാളായിരുന്നു അദ്ദേഹം. ഫ്രഞ്ച് ഭരണത്തിൽ നിന്ന് വിയറ്റ്നാം സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതും 1945 സെപ്റ്റംബർ 2 വിയറ്റ്നാം യുദ്ധത്തിൽ ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയ്ക്കെതിരെ വടക്കൻ വിയറ്റ്നാമിനെ നയിച്ചത് അദ്ദേഹത്തിന്റെ തന്ത്രങ്ങളായിരുന്നു. ദി ലോർഡ് ഓഫ് ദി റിംഗ്സ് അടക്കമുള്ള വിശ്വപ്രസിദ്ധ കൃതികളുടെ രചയിതാവായ ഇംഗ്ലീഷ് സാഹിത്യകാരൻ ജെ ആർ ആർ ടോക്കിയൻ 1973 സെപ്റ്റംബർ 2 അന്തരിച്ചു. ആധുനിക ഫാന്റസി സാഹിത്യത്തിന്റെ പിതാവായി അദ്ദേഹം പരക്കെ അറിയപ്പെടുന്നു. 1666 സെപ്റ്റംബർ 2 ലണ്ടൻ നഗരത്തെ ഭീതിയിലാഴ്ത്തിയ ഗ്രേറ്റ് ഫയർ ഓഫ് ലണ്ടൻ ആരംഭിച്ചത്. പുഡിംഗ് ലെയിനിലെ ഒരു ബേക്കറിയിൽ നിന്ന് പടർന്ന തീ 4 നഗരത്തെ വിഴുങ്ങി. 10,000 വീടുകളും ചരിത്രപ്രസിദ്ധമായ സെന്റ് പോൾസ് കത്തീഡ്രൽ ഉൾപ്പെടെ 87 പള്ളികളും തീപിടുത്തത്തിൽ തകർന്നു. ലണ്ടൻ അക്കാലത്ത് ഒരു പ്രധാന അന്താരാഷ്ട്ര വ്യാപാര കേന്ദ്രമായിരുന്നതിനാൽ ആഗോള വിപണിയെ ഇത് ബാധിച്ചു. ഈ ദുരന്തത്തിന് ശേഷമാണ് ആധുനിക ഫയർ ഇൻഷുറൻസ് സംവിധാനങ്ങൾ ലോകത്ത് ആദ്യമായി രൂപപ്പെട്ടത്.
1: ചരിത്രത്തിൽ ഇന്ന്
2: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45.

0: പ്രാദേശിക വാർത്തകൾ എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സുനന്ദയും പാടിയ ഗാനമാണ് കേട്ടത്. ഗാനരചന ഷിബു ചക്രവർത്തി, സംഗീതം ജോൺസൺ.
1: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
2: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്,
1: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
2: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും
1: ഇപ്പോൾ തന്നെ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
3: നല്ല മലയാളം അവതരിപ്പിക്കുന്നത് അജയൻ പനേറ.
4: വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് പറയാറുണ്ട്, വേദശബ്ദ രത്നാകരം പോലെ ഒരു ബഷീർ ശബ്ദ രത്നാകരം ആവശ്യമാണ് എന്ന്. അത്രമാത്രം സ്വന്തം ഭാഷയെ, അത്രമാത്രം സ്വന്തം പദാവലിയെ തന്റെ രചനകൾക്ക് ഉപയോഗിച്ച എഴുത്തുകാരനാണ് ബഷീർ. പലപ്പോഴും അത് മലയാളമാണോ എന്ന് മലയാളിക്ക് സംശയം തോന്നുന്ന തരത്തിൽ ഫുട്രുക്കോ എന്നും ഡുങ്കുഡുങ്കു എന്നും തുടങ്ങുന്ന പ്രാദേശിക മലയാളത്തെ അല്ലെങ്കിൽ സ്വയംകൃത മലയാളത്തെ സൃഷ്ടിച്ചുകൊണ്ട് മലയാളത്തെ കൂടുതൽ സൗന്ദര്യവൽക്കരിക്കുകയായിരുന്നു ബഷീർ എന്ന് പറയും. മലയാളത്തിന്റെ ഈ സൗന്ദര്യത്തെ മറ്റൊരു തരത്തിൽ ആവിഷ്കരിച്ച കവിയാണ് പി കുഞ്ഞിരാമൻ നായർ. പി കുഞ്ഞിരാമൻ നായരുടെ ആത്മകഥകൾ പോലും പലപ്പോഴും സർഗാത്മക മലയാളത്തിന്റെ ഉത്തുംഗതയിലേക്ക് നടന്നു പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. പ്രകൃതിയെ വർണ്ണിക്കുമ്പോൾ പറന്നുപോയി പഞ്ചവർണ്ണക്കിളിക്കൂട്ടങ്ങൾ പോലവേ കുന്നിൻ ചെരിവിൽ ഓണപ്പൂ കുമ്പിളേന്തിയ സന്ധ്യകൾ എന്ന് പി കുഞ്ഞിരാമൻ നായർ പറഞ്ഞു വെക്കുമ്പോൾ കൺമുന്നിലേക്ക് മലയാളത്തിന്റെ ഋതുക്കൾ ഒന്നൊന്നായി നിറഭേദങ്ങളോടെ കടന്നു വരുന്നത് നാം കാണുന്നു. മറ്റൊരു കവി മലയാളത്തിന്റെ പ്രിയങ്കരനായ വൈലോപ്പള്ളിയാണ്. കാക്കയ്ക്ക് സൗന്ദര്യമുണ്ടോ എന്ന ചോദ്യത്തിന് ഭാഷ കൊണ്ട് കാക്കയെ സുന്ദരിയാക്കാം എന്ന് പഠിപ്പിച്ച മലയാളത്തിന്റെ കവിയാണ് വൈലോപ്പള്ളി. പച്ചമുരുക്കിന്റെ ചില്ല തോറും പത്മരാഗങ്ങൾ വിരിഞ്ഞിടുമ്പോൾ കൂത്തടിപ്പൂ തേൻ കുടിച്ചു കാക്ക പൂത്തിരുവാതിര പെണ്ണുപോലെ എന്ന് വൈലോപ്പള്ളി എഴുതി നിർത്തുമ്പോഴേക്കും കറുത്ത പക്ഷിയെന്ന, മാലിന്യങ്ങളെ തിന്നുന്ന പക്ഷിയെന്ന തലത്തിൽ നിന്ന് ഒരു പ്രണയിനിയായ തിരുവാതിര കാലത്തിന്റെ പ്രണയിനിയായ സുന്ദരിയിലേക്ക് കാക്കയെ പറിച്ചു നടാൻ വൈലോപ്പള്ളിക്ക് കഴിയുന്നത് മലയാളത്തിന്റെ സൗന്ദര്യം കൊണ്ടാണ്.
3: നല്ല മലയാളം അവതരിപ്പിച്ചത് അജയൻ പനേറ.
0: ONV വരികൾ എഴുതി രവീന്ദ്രൻ ഈണം നൽകി യേശുദാസ് പാടിയ ഗാനം കേൾക്കാം. ചിത്രം ദേശാടനക്കിളി കരയാറില്ല.

0: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
1: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ എംആർടി ഹോം ഗിഫ്റ്റ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതുമായ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്, കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
2: എംആർടി ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
3: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1-800-425-1125.
5: ഇനി ആയുരാരോഗ്യം.
6: ആയുരാരോഗ്യത്തിൽ ഇന്ന് നേത്രദാനത്തെ കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ കവിതാ ദേവിൻ.
7: എല്ലാ വർഷവും ഓഗസ്റ്റ് 25 മുതൽ സെപ്റ്റംബർ 8 വരെയുള്ള 2 ആഴ്ച നാം നാഷണൽ ഐ ഡൊണേഷൻ ഫോർട്ട്നൈറ്റ് അഥവാ ദേശീയ നേത്രദാന അവബോധ ദ്വൈവാരമായി ആചരിക്കുന്നു. 1985 ആരംഭിച്ചതു മുതൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബോധവൽക്കരണ ക്യാമ്പയിനുകളിൽ ഒന്നാണിത്. നമ്മുടെ രാജ്യത്ത് ഏകദേശം 11 ലക്ഷത്തിലധികം ആളുകൾക്ക് നേത്രപടല അന്ധത ബാധിച്ചതായി കണക്കാക്കപ്പെടുന്നു. ഓരോ വർഷവും 25,000 പുതിയ കേസുകൾ റിപ്പോർട്ട്.

0: ചെയ്യപ്പെടുന്നു. എന്നാൽ പ്രതിവർഷം 5000 കോർണിയൽ ട്രാൻസ്പ്ലാന്റ് അഥവാ നേത്രപടലം മാറ്റിവയ്ക്കുന്ന ശസ്ത്രക്രിയകൾ മാത്രമാണ് നടക്കുന്നത്. ഇത് മെഡിക്കൽ വൈദഗ്ധ്യത്തിന്റെയോ അടിസ്ഥാന സൌകര്യങ്ങളുടെയോ അഭാവം കൊണ്ട് സംഭവിക്കുന്നതല്ല. നേത്രപടല ലഭ്യതയുടെ കുറവിനുള്ള പ്രധാന കാരണം നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് പൊതുജനങ്ങൾക്കിടയിലെ അവബോധത്തിന്റെ അഭാവമാണ്. നേത്രദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ അവബോധം സൃഷ്ടിക്കുവാനും നേത്രദാനത്തെക്കുറിച്ചുള്ള മിഥ്യാധാരണകൾ ഇല്ലാതാക്കുവാനും ദാതാക്കളായി രജിസ്റ്റർ ചെയ്യാൻ വ്യക്തികളെ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഈ വാരാചരണം കൊണ്ട് പ്രധാനമായും ലക്ഷ്യമിടുന്നത്. കണ്ണിന്റെ മുൻഭാഗത്തുള്ള സുതാര്യമായ ടിഷ്യൂ ആണ് നേത്രപടലം അഥവാ കോർണിയ. നേത്രപടലത്തെ ബാധിക്കുന്ന ചില രോഗങ്ങൾ, അണുബാധകൾ, പരിക്കുകൾ, പോഷകാഹാരക്കുറവ്, ജന്മനായുള്ള ചില നേത്രപടല രോഗങ്ങൾ, ശസ്ത്രക്രിയാനന്തര സങ്കീർണതകൾ തുടങ്ങി പല കാരണങ്ങൾ മൂലം നേത്രപടലത്തിന്റെ സുതാര്യത നഷ്ടപ്പെട്ട് അത് മേഘാവൃതമാകാം. ഇതുമൂലം കാഴ്ചശക്തി ഗണ്യമായി കുറയുകയോ നഷ്ടപ്പെടുകയോ ചെയ്യാം. മരണപ്പെട്ട വ്യക്തിയിൽ നിന്നും ലഭിക്കുന്ന കോർണിയയാണ് നേത്രപടല അന്ധതയുടെ ചികിത്സയ്ക്കായി ഉപയോഗിക്കുന്നത്. ഇപ്പോൾ കൃത്രിമ നേത്രപടലം നമുക്ക് ലഭ്യമല്ല. മരണമടഞ്ഞ മനുഷ്യദാതാവിൽ നിന്നുള്ള ടിഷ്യു മാത്രമേ ഇപ്പോൾ കണ്ണു മാറ്റിവെക്കൽ അഥവാ ട്രാൻസ്പ്ലാന്റേഷൻ ശസ്ത്രക്രിയയ്ക്ക് ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നേത്രദാന പ്രക്രിയ എങ്ങനെയാണ്? മരണാനന്തരം നേത്രദാതാവാകാനുള്ള വ്യക്തിയുടെ ഉദാരമായ തീരുമാനത്തിലും നേത്രദാനത്തിനുള്ള കുടുംബത്തിന്റെ സമ്മതത്തിലുമാണ് നേത്രദാന പ്രക്രിയ ആരംഭിക്കുന്നത്. മരണാനന്തരം നേത്രദാനം 4 മുതൽ 6 മണിക്കൂറിനുള്ളിൽ ചെയ്യുന്നതാണ് അഭികാമ്യം. നേത്രദാനം ദാതാവിന്റെ മുഖത്ത് യാതൊരു വിധത്തിലുള്ള രൂപവ്യത്യാസവും ഉണ്ടാക്കുന്നില്ല. ഏകദേശം 15 മുതൽ 20 മിനിറ്റ് സമയമാണ് നേത്രങ്ങൾ നീക്കം ചെയ്യാൻ എടുക്കുന്നത്. മരണശേഷം ബന്ധുക്കൾ അടുത്തുള്ള നേത്ര ബാങ്കുമായി ബന്ധപ്പെട്ടാൽ ദാതാവിന്റെ വീട്ടിലേക്കോ മരണശേഷം മൃതദേഹം വച്ചിരിക്കുന്ന സ്ഥലത്തേക്കോ നേത്രബാങ്ക് സംഘം എത്തി കണ്ണുകൾ നീക്കം ചെയ്യുന്നതാണ്. നേത്രദാനം പ്രായഭേദം മന്യേ ആർക്കു വേണമെങ്കിലും ചെയ്യാവുന്നതാണ്. കണ്ണടകൾ ഉപയോഗിക്കുന്നവരും തിമിര ശസ്ത്രക്രിയ കഴിഞ്ഞവർക്കും പ്രമേഹം രക്തസമ്മർദ്ദമുള്ളവർക്കുമെല്ലാം നേത്രദാനം നടത്താവുന്നതാണ്. ബന്ധുക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: കഴിവതും ശീതീകരിച്ച മുറിയിൽ മൃതദേഹം വയ്ക്കുന്നതാണ് അഭികാമ്യം. ഒരു തണുത്ത കോട്ടൺ പാഡോ ടിഷ്യുവോ അടഞ്ഞ കൺപോളകളുടെ മുകളിൽ വയ്ക്കുന്നത് നന്നായിരിക്കും. ഫാനുകൾ കഴിവതും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക, കാരണം ഇത് നേത്രപടലം വരണ്ടുപോകാൻ കാരണമായേക്കാം. ആർക്കൊക്കെയാണ് നേത്രദാനം നൽകാൻ സാധിക്കാത്തത്? ഹെപ്പറ്റൈറ്റിസ് അഥവാ മഞ്ഞപ്പിത്തം, HIV അണുബാധ, പേപ്പട്ടി വിഷബാധ തുടങ്ങി ചില സാംക്രമിക രോഗങ്ങൾ മൂലം മരണപ്പെട്ടവർ, ചില ക്യാൻസറുകൾ, മസ്തിഷ്ക ജ്വരം, സെപ്റ്റിസീമിയ, ചില വൈറൽ രോഗബാധ മൂലമുണ്ടാകുന്ന മരണങ്ങൾ, മരണകാരണം വ്യക്തമല്ലാത്ത ചില സാഹചര്യങ്ങൾ, ഇവരിൽ നിന്ന് ലഭിക്കുന്ന നേത്രപടലങ്ങൾ നേത്രദാനത്തിന് അനുയോജ്യമല്ല. മരണപ്പെട്ട വ്യക്തിയിൽ നിന്നും രക്തസാമ്പിൾ എടുത്ത് പരിശോധന നടത്തിയ ശേഷമാണ് നേത്രപടലം ഉപയോഗിക്കാമോ എന്ന് തീരുമാനിക്കുന്നത്. നേത്രപടല അന്ധത മാത്രമാണ് നേത്രദാനത്തിലൂടെ പരിഹരിക്കപ്പെടുന്നത്. മരണശേഷം നിങ്ങളുടെ കണ്ണുകൾ നശിക്കേണ്ടതല്ല. നേത്രദാനം ഏറ്റവും മഹത്തരമായ ഒരു പുണ്യപ്രവൃത്തിയാണ്. കാഴ്ചയുടെ വരദാനം നൽകി 2 ജീവിതങ്ങളെയാണ് ഇത് പ്രകാശപൂരിതമാക്കുന്നത്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് നേത്രദാനം, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ കവിതാ ദേവിൻ.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
3: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
4: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 3 75-inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
5: ഒരറിയിപ്പ്, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495565321, 9495569321. ഓർക്കുക, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
6: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ.

ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് രാഹുൽ രാജ് ഈണം നൽകി ഹരിശങ്കർ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം കോടതി സമക്ഷം ബാലൻ വക്കീൽ. ഇനി വയലാറും ദേവരാജനും ചേർന്നൊരുക്കിയ ഗാനം കേൾക്കാം. യക്ഷി എന്ന ചിത്രത്തിൽ യേശുദാസും പി ലീലയും പാടിയത്.

0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക ഒടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: തൊഴിൽ ദർശനം.
2: അർമേഡ് വെഹിക്കിൾസ് നിഗം ലിമിറ്റഡിന് കീഴിൽ മഹാരാഷ്ട്രയിലെ അംബർനാഥിലുള്ള മെഷീൻ ടൂൾ പ്രോട്ടോടൈപ്പ് ഫാക്ടറിയിൽ അപ്രന്റീസ്ഷിപ്പിന് അപേക്ഷ ക്ഷണിച്ചു. 210 ഒഴിവുണ്ട്. ITIക്കാർക്കും ITI യോഗ്യതയില്ലാത്തവർക്കും ഡിഗ്രി ഡിപ്ലോമ യോഗ്യതയുള്ളവർക്കും അപേക്ഷിക്കാം. ITI യോഗ്യതയുള്ളവർ ഒഴിവ് 79, ഫിറ്റർ 15, ടർണർ 20, മെഷീനിസ്റ്റ് 27, ഇലക്ട്രീഷ്യൻ 7, ഇലക്ട്രോണിക്സ് 6, വെൽഡർ GNE 4. നോൺ ITI വിഭാഗക്കാർ ഒഴിവ് 83, ഫിറ്റർ 15, ടർണർ 21, മെഷീനിസ്റ്റ് 27, MMTM 20, പ്രായം 15-24 ഇടയിൽ. ഗ്രാജുവേറ്റ് അപ്രന്റീസ് ഒഴിവ് 42, ആർട്സ് 4, കൊമേഴ്സ് 8, സയൻസ് 10, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ 4, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ 5, ഹോട്ടൽ മാനേജ്മെന്റ് 1, BMS 2, BAF 2, സോഷ്യൽ വർക്ക് 2, ഡിസൈൻ 2, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 2. ഡിപ്ലോമ യോഗ്യതയുള്ളവർ ഒഴിവ് 6, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് 1, ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് 1, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് 4. തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത്. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://avnl.co.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി https://avnl.co.in. അപേക്ഷ അയക്കേണ്ട വിലാസം ദ ചീഫ് ജനറൽ മാനേജർ മെഷീൻ ടൂൾ പ്രോട്ടോടൈപ്പ് ഫാക്ടറി ഓർഡിനൻസ് എസ്റ്റേറ്റ്

0: അംബർനാഥ് താനെ മഹാരാഷ്ട്ര, പിൻ 4215052. വിലാസം ഒരിക്കൽ കൂടി: ദ ചീഫ് ജനറൽ മാനേജർ, മെഷീൻ ടൂൾ പ്രോട്ടോടൈപ്പ് ഫാക്ടറി, ഓർഡിനൻസ് എസ്റ്റേറ്റ്, അംബർനാഥ് താനെ മഹാരാഷ്ട്ര, പിൻ 4215052. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി: ITI നോൺ ITI അപ്രന്റീസ്ഷിപ്പിന് സെപ്റ്റംബർ 11, ഡിപ്ലോമ ഗ്രാജുവേറ്റ് അപ്രന്റീസ്ഷിപ്പിന് സെപ്റ്റംബർ 4. ന്യൂഡൽഹിയിലെ സാഹിത്യ അക്കാദമി വിവിധ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഡൽഹിയിലെ ഹെഡ് ഓഫീസിലും മുംബൈ, കൊൽക്കത്ത, ബംഗളൂരു, ചെന്നൈ എന്നിവിടങ്ങളിലെ റീജിയണൽ ഓഫീസുകളിലുമാണ് ഒഴിവ്. 30 ഒഴിവുണ്ട്. തസ്തികകളും ഒഴിവും ഡെപ്യൂട്ടി സെക്രട്ടറി, ജനറൽ അഡ്മിനിസ്ട്രേഷൻ 1, അസിസ്റ്റന്റ് എഡിറ്റർ 1, സീനിയർ ലൈബ്രറിയൻ ആൻഡ് ഇൻഫർമേഷൻ അസിസ്റ്റന്റ് 2, ജൂനിയർ ട്രാൻസ്ലേഷൻ ഓഫീസർ 1, ടെക്നിക്കൽ അസിസ്റ്റന്റ് 1, പ്രോഗ്രാം അസിസ്റ്റന്റ് 1, പബ്ലിക്കേഷൻ അസിസ്റ്റന്റ് 5, പ്രൂഫ് റീഡർ കം ജനറൽ അസിസ്റ്റന്റ് 2, സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് 2, 4, മെസഞ്ചർ കം റൈഡർ 1, വാൻ ഡ്രൈവർ 1, ജൂനിയർ ക്ലർക്ക് 4, മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് 6. യോഗ്യത, അപേക്ഷ അയക്കേണ്ട വിധം, അവസാന തീയതി എന്നിവയുൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷിക്കുന്നതിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://sahithya-academy.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://sahithya-academy.gov.in. മ്യൂണീഷ്യസ് ഇന്ത്യ ലിമിറ്റഡിന് കീഴിൽ പൂനെയിലുള്ള ഹൈ എക്സ്പ്ലോസീവ് ഫാക്ടറിയിൽ കെമിക്കൽ പ്രോസസ് വർക്കർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ആകെ 85 ഒഴിവാണുള്ളത്. യോഗ്യത: അറ്റന്റ് ഓപ്പറേറ്റർ, കെമിക്കൽ പ്ലാന്റ് ട്രേഡിലോ അനുബന്ധ ട്രേഡുകളിലോ നാഷണൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് ഉണ്ടാവണം. പ്രായം 40 വയസ്സ് കവിയരുത്. അപേക്ഷാ ഫോം ഡൌൺലോഡ് ചെയ്ത് ബ്ലോക്ക് ലെറ്ററിൽ പൂരിപ്പിച്ച് ആവശ്യമായ രേഖകൾക്കൊപ്പമുള്ള അപേക്ഷ തപാലിൽ അയക്കണം. അപേക്ഷാ ഫീസ് ഇല്ല. അപേക്ഷ അയക്കേണ്ട വിലാസം: ദ ചീഫ് ജനറൽ മാനേജർ, ഹൈ എക്സ്പ്ലോസീവ് ഫാക്ടറി, കഥക്കി, പൂനെ, മഹാരാഷ്ട്ര, 411003. വിലാസം ഒരിക്കൽ കൂടി: ദ ചീഫ് ജനറൽ മാനേജർ, ഹൈ എക്സ്പ്ലോസീവ് ഫാക്ടറി, കഥക്കി, പൂനെ, മഹാരാഷ്ട്ര, 411003. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://munitiousindia.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://munitiousindia.in.
1: തൊഴിൽ ദർശനം.
2: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
3: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
4: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്ടുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജുമുണ്ട്. ഇനി എന്തിനും പഠിക്കണം, അഡ്മിഷൻ നേടും, ഒരു ബിരുദധാരിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.

0: സമയം 7 മണി കഴിഞ്ഞ് 55 മിനിറ്റ്.
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472 28 83 856.
3: മനോയാനം.
4: ആധുനിക കാലഘട്ടത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ചീപ്പ് ഡോപ്പമിൻ എന്ന അവസ്ഥ. അതിനെ എങ്ങനെ മറികടക്കാം എന്നത് വളരെ പ്രധാനമാണ്. സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ്, ജങ്ക് ഫുഡ്, ഗെയിമിംഗ് തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന പെട്ടെന്നുള്ള ഡോപ്പമിൻ വർദ്ധനവ് തലച്ചോറിനെ ക്ഷീണിപ്പിക്കുമ്പോൾ പ്രകൃതിദത്തമായ ഉറവിടങ്ങൾ തലച്ചോറിനെ പുനരുജ്ജീവിപ്പിക്കുന്നു. നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഡോപ്പമിൻ എന്ന രാസവസ്തുവിലൂടെയാണ്. എന്നാൽ ഈ ഡോപ്പമിൻ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നത് നമ്മുടെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കൃത്രിമമായ മാർഗങ്ങളിലൂടെയുള്ള ഡോപ്പമിൻ വേട്ട അവസാനിപ്പിച്ച് സ്വാഭാവിക ഉറവിടങ്ങളിലേക്ക് മടങ്ങേണ്ടത് ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ്. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ, ഷോർട്ട് വീഡിയോകൾ എന്നിവ നൽകുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. ഇത് ഡോപ്പമിൻ നില പെട്ടെന്നുയർത്തുകയും അത്ര തന്നെ വേഗത്തിൽ താഴുകയും ചെയ്യുന്നു. ഇത് വ്യക്തിയെ വീണ്ടും വീണ്ടും അതേ പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ വ്യായാമം, പ്രകൃതിയുമായുള്ള സമ്പർക്കം, അതിലൂടെയൊക്കെ ലഭിക്കുന്ന ഡോപ്പമിൻ സാവധാനത്തിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് ദീർഘനേരം നിലനിൽക്കുകയും മനസ്സിന് യഥാർത്ഥ സംതൃപ്തി നൽകുകയും ചെയ്യുന്നു. അപ്പോൾ വേഗത്തിൽ സുഖം നൽകുന്ന തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമിനെയാണ് നമ്മൾ ചീപ്പ് ഡോപ്പമിൻ എന്ന് വിശേഷിപ്പിച്ചത്. മറ്റുള്ളവരുമായി നേരിട്ടിടപഴകുമ്പോൾ തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിനെ ലവ് ഹോർമോൺ അല്ലെങ്കിൽ ബോണ്ടി ഹോർമോൺ എന്ന് വിളിക്കുന്നു. ഇത് ഡോപ്പമിൻ നൽകുന്ന ആവേശത്തെക്കാൾ ഉപരിയായി സുരക്ഷിതബോധവും ശാന്തതയും നൽകുന്നു. ആഴത്തിലുള്ള സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും

0: മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മരുന്നാണ്. സൂര്യപ്രകാശം ഏൽക്കുമ്പോൾ തലച്ചോറിൽ സെറോട്ടോണിൻ ഉൽപ്പാദനം വർദ്ധിക്കുന്നു. ഇത് നമ്മുടെ മൂഡ് ശരിയാക്കാനും രാത്രിയിൽ നല്ല ഉറക്കം നൽകുന്ന മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നു. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് തലച്ചോറിലെ സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റത്തെ ശാന്തമാക്കുകയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശാരീരിക അധ്വാനത്തിലൂടെ പുറപ്പെടുവിക്കപ്പെടുന്ന എൻഡോർഫിനുകൾ സ്വാഭാവികമായ വേദന സംഹാരികളായി പ്രവർത്തിക്കുന്നു. ഇഷ്ടപ്പെട്ട സംഗീതം കേൾക്കുന്നത് തലച്ചോറിലെ ന്യൂക്ലിയസ് അക്കമ്പൻസ് എന്ന ഭാഗത്തെ ഉത്തേജിപ്പിക്കുകയും സർഗാത്മകത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇവയൊന്നും തന്നെ കൃത്രിമമായ ലഹരികൾ നൽകുന്നതുപോലെയുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നില്ല. രാവിലെ എഴുന്നേറ്റാലുടൻ ഫോൺ നോക്കുന്ന ശീലം ഒഴിവാക്കുക, അതായത് ഡിജിറ്റൽ മിതത്വം പാലിക്കുക. ഔട്ട്ഡോർ ആക്ടിവിറ്റി ശീലിക്കുക. ഉദാഹരണത്തിന്, ദിവസവും കുറഞ്ഞത് 15 മുതൽ 20 മിനിറ്റ് എങ്കിലും സൂര്യപ്രകാശമേറ്റ് നടക്കുക. ചാറ്റിംഗിന് പകരം പ്രിയപ്പെട്ടവരോട് നേരിട്ടോ ഫോൺ വിളിച്ചോ സംസാരിക്കുക. പരമാവധി ചാറ്റിംഗ് ഒഴിവാക്കാൻ ശ്രമിക്കുക. സംഗീതം കേൾക്കുകയോ ഏതെങ്കിലും കലകളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് തലച്ചോറിന് ആരോഗ്യകരമായ ഉത്തേജനം നൽകും. തലച്ചോറിന്റെ ആരോഗ്യം എന്നത് നാം തിരഞ്ഞെടുക്കുന്ന റിവാർഡുകളെ ആശ്രയിച്ചിരിക്കുന്നു. താൽക്കാലികമായ സുഖങ്ങൾക്ക് പിന്നാലെ പോകാതെ, അതായത് ചീപ്പ് ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് പിന്നാലെ പോകാതെ, പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ സന്തോഷം കണ്ടെത്തുന്നത് ദീർഘകാല മാനസികാരോഗ്യത്തിന് അത്യാവശ്യമാണ്. ഓർക്കുക, കേവല സന്തോഷമല്ല, ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന സന്തോഷമാണ് സമാധാനത്തിന്റെ അടിത്തറ. ആ അടിത്തറ ഓരോ വ്യക്തിക്കും കരഗതമാകട്ടെ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജിത്. കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: നമസ്തേ. അനന്തപുരിയിലെ മറ്റിനങ്ങൾ 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്കു ശേഷം തുടർന്ന് കേൾക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. സമയം 8 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൽശക്തി മന്ത്രാലയത്തിന്റെ വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ ഇന്ന് ന്യൂഡൽഹിയിൽ അഭിസംബോധന ചെയ്യും. സഹകരണാത്മക ഫെഡറലിസം കൂടുതൽ ദൃഢമാക്കുന്നതിന് പ്രധാനമന്ത്രി വിഭാവനം ചെയ്ത വകുപ്പുതല ഉച്ചകോടികളുടെ പരമ്പരയിലെ ആദ്യത്തേതാണ് ഇന്നലെ ആരംഭിച്ച ദ്വിദിന സമ്മേളനം. കാലത്തിനനുസരിച്ച് സ്വയം നവീകരിക്കാത്ത രാഷ്ട്രീയ നേതാക്കളും ബിസിനസ്സുകാരും കാലഹരണപ്പെടുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കോഴിക്കോട് PV സ്വാമി മെമ്മോറിയൽ ഇൻഡസ്ട്രിയൽ ആന്റ് സോഷ്യോ കൾച്ചറൽ അവാർഡ് വിതരണം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. നേപ്പാൾ പ്രളയത്തിൽപ്പെട്ട 163 ഇന്ത്യൻ പൌരന്മാരെ രക്ഷപ്പെടുത്തിയതായി വിദേശകാര്യ മന്ത്രാലയം. ദുരന്തബാധിത പ്രദേശങ്ങളിൽ നിന്ന് 151 ഇന്ത്യൻ പൌരന്മാർ ചൈന അതിർത്തി വഴി സുരക്ഷിതമായി രാജ്യത്തേക്ക് മടങ്ങിയതായും മന്ത്രാലയം വ്യക്തമാക്കി. നേപ്പാൾ പ്രളയത്തിന് കാരണം കാലാവസ്ഥാ വ്യതിയാനമാണെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി ബാലേന്ദ്ര ഷാ. ഹിമാലയൻ മേഖലയിലെ താപനില 1.8 ഡിഗ്രി വർദ്ധിച്ചതായി സ്ഥിരീകരിച്ചതിനാലാണ് ഇതിൽ വ്യക്തത വന്നതെന്ന് നേപ്പാൾ പ്രധാനമന്ത്രി പറഞ്ഞു. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ഭക്ഷ്യവകുപ്പ് സെക്രട്ടറിമാരുടെ സമ്മേളനം ന്യൂഡൽഹിയിൽ ചേർന്നു. ഭക്ഷ്യധാന്യങ്ങളുടെ സംഭരണം, പൊതുവിതരണം എന്നിവ ചർച്ചയിൽ പ്രധാന വിഷയങ്ങളായി. തെരഞ്ഞെടുപ്പ് പ്രക്രിയ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ജ്ഞാനേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ഉന്നതതല സംഘം ഇന്നും നാളെയും ഗോവ സന്ദർശിക്കും. ദ്വിദിന പരിപാടിയുടെ ഭാഗമായി മർഗാവോയിലെ രവീന്ദ്രഭവനിൽ ബൂത്ത് ലെവൽ ഓഫീസർമാരുടെ യോഗം ഇന്ന് ചേരും. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് കേരള സംസ്ഥാന കമ്മിറ്റി നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ അംഗങ്ങൾക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. ആനക്കയം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 150 അംഗങ്ങൾ പങ്കെടുത്തു. തിരുവോണനാളിൽ പെരുമ്പിള്ളിച്ചിറയിൽ മോഷണം നടത്തിയ കേസിലെ പ്രതി കണ്ണൂർ ഇരിട്ടി പട്ടുവം സ്വദേശി ഇസ്മായിലിനെ തൊടുപുഴ പോലീസ് അറസ്റ്റ് ചെയ്തു. പൂവാറിലെ വാടക വീട്ടിൽ നിന്ന് പിടിയിലായ ഇയാളിൽ നിന്നും മോഷ്ടിച്ച സ്വർണവും പണവും പോലീസ് കണ്ടെടുത്തു. പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: നമസ്തേ, അനന്തപുരി തുടരുകയാണ്. ഇനി ഇന്ന് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയാം. ചോദ്യമിതായിരുന്നു, റാഗിംഗ് സംബന്ധമായ പരാതികൾ അറിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്ന ആപ്പിന്റെ പേരെന്താണ്? ഉത്തരം, സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ്. പൂക്കോട് വെറ്ററിനറി സർവകലാശാലയിലെ വിദ്യാർത്ഥിയായിരുന്ന ജെ എസ് സിദ്ധാർത്ഥന്റെ സ്മരണാർത്ഥമാണ് ഈ ആപ്പിനും പുതിയ റാഗിംഗ് വിരുദ്ധ നിയമത്തിനും സർക്കാർ ഈ പേര് നൽകിയിരിക്കുന്നത്. റാഗിംഗ് സംബന്ധമായ പരാതികൾ അറിയിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ പുറത്തിറക്കുന്ന ആപ്പിന്റെ പേര് സിദ്ധാർത്ഥൻ സ്റ്റുഡന്റ് ഡിസ്ട്രസ് ആപ്പ്.
1: ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഓണം കഴിഞ്ഞു, പക്ഷെ ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല. എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇത് നോൺ സ്റ്റോപ്പ് ഓണം ആഘോഷം. എവർലാസ്റ്റിംഗ് നോൺ സ്റ്റോപ്പ് ഓണം എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. 30 കോടിയുടെ ബമ്പർ സമ്മാനങ്ങളും സ്റ്റിൽ ദേർ.
4: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
5: പിട്ടപ്പള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ൽ അധികം സമ്മാനങ്ങളുമായി പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.

0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ എം ജി രാധാകൃഷ്ണൻ ഈണം നൽകി ചിത്രപാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം അനന്തഭദ്രം. ഇനി കാലം സാക്ഷി.
1: നിരൂപകയും പ്രഭാഷകയും അധ്യാപികയും വിദ്യാഭ്യാസ വിദഗ്ധയുമായിരുന്ന ബി ഹൃദയകുമാരി 1930 സെപ്റ്റംബർ 1 ആറന്മുള വാഴപ്പള്ളി തറവാട്ടിൽ സ്വാതന്ത്ര്യസമര സേനാനിയും കവിയും സാമൂഹിക പരിഷ്കർത്താവുമായ ബോധേശ്വരന്റെ മകളായി ജനിച്ചു. തിരുവനന്തപുരം വിമൻസ് കോളേജ്, യൂണിവേഴ്സിറ്റി കോളേജ് എന്നിവിടങ്ങളിൽ നിന്ന് ഇംഗ്ലീഷ് ഭാഷയിലും സാഹിത്യത്തിലും എം എ ബിരുദം നേടി. സംസ്ഥാനത്തെ വിവിധ ഗവൺമെന്റ് കോളേജുകളിൽ അധ്യാപികയായി. തിരുവനന്തപുരം വിമൻസ് കോളേജിലെ പ്രിൻസിപ്പലായി വിരമിച്ചു. ഉന്നത വിദ്യാഭ്യാസ പരിഷ്കരണ സമിതി അധ്യക്ഷയും സ്കൂൾ പാഠ്യപദ്ധതി പരിഷ്കരണത്തിനുള്ള കരിക്കുലം കമ്മിറ്റി അംഗവുമായിരുന്നു. വള്ളത്തോൾ കൃതികൾ ഇംഗ്ലീഷിലേക്കും ടാഗോർ കൃതികൾ മലയാളത്തിലേക്കും വിവർത്തനം ചെയ്തു. ഇംഗ്ലീഷ്, മലയാളം, റോമൻ കവിതകളിലെ കാൽപ്പനികതയെക്കുറിച്ച് എഴുതിയ കാൽപ്പനികത എന്ന പഠനം അവർക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തു. ഓർമ്മകളിലെ വസന്തകാലം, വള്ളത്തോൾ, നന്ദിപൂർവം തുടങ്ങിയ നിരവധി രചനകൾ അവർ നടത്തി. വനിതാരത്നം പുരസ്കാരം, ക്യാപ്റ്റൻ പുരസ്കാരം, ഗുപ്തൻ നായർ പുരസ്കാരം, സോവിയറ്റ് കൾച്ചറൽ സൊസൈറ്റി പുരസ്കാരം എന്നിവയും അവർക്ക് ലഭിച്ചിട്ടുണ്ട്. 2014 നവംബർ 8 ഹൃദയകുമാരി അന്തരിച്ചു.
2: ആറന്മുള കാലത്തിനെ പറ്റി ഒരുപാട് ഓർമ്മകളുണ്ട്. പക്ഷെ അതധികവും സ്കൂൾ അടയ്ക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജ് അടയ്ക്കുമ്പോൾ വെക്കേഷൻ അവിടെ പോയി താമസിക്കുമ്പോഴത്തെ ഓർമ്മകളാണ്. അപ്പൊ ആറന്മുളയിൽ സാധാരണ ജീവിതവുമായിട്ടുള്ള പരിചയം കുറവാണെന്ന് പറയാം. ഓണാവധിക്ക് പോകും. അതായത് എന്റെ അമ്മയുടെ വല്യമ്മയും കൊച്ചമ്മയും അവിടെ ഉണ്ടായിരുന്നു. അമ്മയുടെ അമ്മയുടെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തും ബെസ് കസിൻസിന്റെ വീടാണ്. വലിയൊരു ഒരു തറവാട് വിഭജിച്ചപ്പോ വന്നതായിട്ടുള്ള വാഴുവേലിൽ നിന്നാണ് പേര്. അപ്പൊ വാഴുവേലിൽ നടുവിലത്തെയാണ് ഞങ്ങളുടെ. കിഴക്കേപ്പുറത്ത്, പടിഞ്ഞാറെപ്പുറത്ത് എന്നാണ് മറ്റേത് പറയാതിലും വാഴുവേലിൽ തന്നെയാണ് പേര്. അപ്പൊ അങ്ങനെ ബന്ധുക്കളുടെ ഒരു സമൂഹത്തിലായിരുന്നു അവധിക്കാലത്ത് പോകുമ്പോൾ. വിശാലമായ ആറന്മുളയെപ്പറ്റി വലിയ ഓർമ്മയൊന്നുമില്ല. പിന്നെ തൊട്ടടുത്തുള്ള വീടുകൾ, ബന്ധഗൃഹങ്ങളുണ്ട്, നല്ല പരിചയമുള്ള വീടുകളുണ്ട്. ആറന്മുള ജീവിതത്തിൽ ഈ വെക്കേഷൻ കാലത്ത് പോകുന്നത് കൊണ്ട് പ്രധാന ഓർമ്മ കളിയാണ്. കളിക്കാൻ കൂട്ടുകാരുണ്ട്, ഇഷ്ടം പോലെ സ്ഥലമുണ്ട് ഓടിക്കളിക്കാൻ. മൂന്ന് പുരയുടെ ഇടയ്ക്ക് മതിലൊന്നുമില്ല, എല്ലായിടത്തും കൂടെ ഓടിക്കളിക്കാം. കാട്ടുചെടികളും കാട്ടുപൂക്കളും ഒക്കെ ഒരുപാടുണ്ട്. ഞങ്ങൾക്കൊരു വലിയ കാവുണ്ട്. ആ കാവിലെ കുറച്ച് മരങ്ങളൊക്കെ പോയെങ്കിലും കാവ് ഇപ്പോഴും ഉണ്ട്. പിന്നെ വള്ളം കളി കാണാൻ പോവുക, ദിവസം അമ്പലത്തിൽ പോവുക. ഓണക്കാലത്ത്, ഓണം വെക്കേഷന് പോകുമ്പോൾ വള്ളം കളി ഒരു പ്രധാന ആകർഷണമാണ്. അപ്പൊ അന്ന് അമ്മാവന്മാരും അവരുടെ കുടുംബങ്ങളും ഒക്കെ വരും. പൊതുവെ ആറന്മുള

0: എല്ലാരും വരും. അപ്പൊ വലിയ ക്രൗഡ്സ് കാണും. അപ്പൊ അവരിൽ ഒരുപാട് പേർക്ക് അമ്മയെ പരിചയമുണ്ട്. അപ്പൊ അമ്മയോട് സംസാരിക്കാനായിട്ട് അവരൊക്കെ വരുന്നതും അതെല്ലാം നല്ല ഓർമ്മയുണ്ട്. പിന്നെ ആറ്റിൽ കുളി സമൂഹത്തും കടവ് എന്നുള്ളൊരു കടവുണ്ട്. സമൂഹത്തും കടവ് എന്നാണ് അതിന്റെ ശരിയായ പേര്. ആ കടവില് ആറ്റിനാഴം തീരെ കുറവാണ്. നല്ല തെളിഞ്ഞ വെള്ളം, നല്ല ഒഴുക്കുണ്ട്. മറ്റു കടവുകളിലേക്കാൾ ഒഴുക്ക് കൂടുതലാണ്. ആറ്റിന്റെ അടിയിലെ കല്ലുകളും മണലും ഒക്കെ കാണാം. കൊച്ചു കൊച്ചു മീനുകളുണ്ട്. അപ്പൊ അവിടെയൊക്കെ ഓടിക്കളിക്കുക. കരയിൽ ഓടിക്കളിക്കുന്നത് പോലെ ഈ കടവിൽ ഓടിക്കളിക്കാമായിരുന്നു. അങ്ങനെ രസമുള്ള സ്മരണകൾ. പിന്നെ അമ്പലത്തിൽ നിന്ന് പലതരം പായസങ്ങൾ, മറ്റ് ത്രിമധുരം തുടങ്ങിയ നിവേദ്യങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അത് മറ്റൊരു ആകർഷണമാണ്.
1: ഇന്ന് കാലം സാക്ഷി നമ്മൾ കേട്ടത് ബി ഹൃദയകുമാരിയുടെ ശബ്ദം.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: നമുക്ക് ചുറ്റും കേരളത്തിൽ ഇന്ന് റേഷൻ കടകൾക്ക് അവധിയായിരിക്കും. കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഫുൾടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ തസ്തികയിലേക്കുള്ള അഭിമുഖം നാളെ PSC ആസ്ഥാന ഓഫീസിൽ നടത്തും. കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ MBA കോഴ്സിൽ ഒഴിവുള്ള സീറ്റുകളിലേക്ക് ഇന്ന് രാവിലെ 10 മണിക്ക് അഡ്മിഷൻ നടക്കും. നെയ്യാർഡാമിലെ കിക്മ ക്യാമ്പസിലാണ് അഭിമുഖം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8547618290. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി 8547618290. മാസ്റ്റർ ഓഫ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കോഴ്സിൽ പ്രവേശനത്തിന് ഈ മാസം 15 വരെ അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് www.lbscecenter.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നിങ്ങൾ കേട്ടത് നമുക്ക് ചുറ്റും.
2: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൻ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
3: ആരെ കാണാൻ പോവാ?
2: ഭഗവതിയെ കാണാൻ.
3: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
2: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തുന്ന ടിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നേടുക്കത്തുള്ളൂ.
4: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
5: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല, മാന തന്നെ.
6: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
7: അല്ല മാന, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
8: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
1: ഡോക്ടർ കെ ഓമനക്കുട്ടിയും MG ശ്രീകുമാറും പാടിയ ഗാനം കേൾക്കാം. ചിത്രം 6-8. ഹരിനാരായണന്റെ വരികൾക്ക് രാഹുൽ രാജിന്റെ സംഗീതം.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
4: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന,
3: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
4: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
3: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
4: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
5: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
3: എന്നാ പറയ?
5: 90 72 503 503.
6: ഗ്രാമ കേരളം.
7: അഷ്ടമുടിയുടെ സ്വന്തം കൂഴാലി.

കുരേപ്പുഴ ശ്രീകുമാറിന്റെ ഇഷ്ടമുടിക്കായൽ എന്ന കവിതയിലെ ഈ വരികൾ കേട്ടപ്പോഴാണ് പലരും കൂഴാലി എന്ന മത്സ്യത്തെക്കുറിച്ച് അന്വേഷിക്കുന്നത്. അഷ്ടമുടിക്കായലിന്റെ തീരത്തുള്ളവർക്ക് ഈ മത്സ്യത്തെ

0: നല്ല പരിചയമാണ്. കൂഴാവാലി എന്നുകൂടി പേരുള്ള കൂഴാലി അഷ്ടമുടിക്കായലിലെ ഒരു തനത് മത്സ്യ ഇനമാണ്. പൂഞ്ഞാവാലി എന്നുപേരുള്ള ഒരു മത്സ്യം കായംകുളം കായലിലുണ്ട്. രൂപസാദൃശ്യമുണ്ടെങ്കിലും രണ്ടും രണ്ടിനമാണെന്ന് ശാസ്ത്രജ്ഞർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രുചിരാജനാണ് കൂഴാവാലി. കാഞ്ഞിരോട്ട് കായലിലെ കരിമീനിനെയും രുചിയിൽ ഇവ തോൽപ്പിക്കുമെന്നാണ് ചില മത്സ്യപ്രേമികളുടെ അഭിപ്രായം. തേങ്ങ അരച്ച് മാങ്ങയും ചേർത്ത് കറിവെക്കാനാണ് ആളുകൾ കൂടുതലായും ഇഷ്ടപ്പെടുന്നത്. തേങ്ങയും പച്ചമുളകും വാളൻപുളിയും ചേർത്തും കറിവെക്കാം. ഒന്ന് രണ്ട് കഷ്ണം മുരിങ്ങയ്ക്ക കൂടി ഇട്ടാൽ ജോറായി. വറുത്തരച്ച തീയലിനുള്ള അരപ്പിട്ടും കറിവെക്കാം. നല്ല വെളിച്ചെണ്ണയിൽ മുളകും മഞ്ഞളും ഉപ്പും ചേർത്ത് വറുത്തെടുത്താൽ ചോറുണ്ണാൻ പിന്നെ കറികൾ വേറെ വേണ്ടത്രേ. ഒലിവ് പച്ച നിറത്തിലോ ഇളം ചാരം കലർന്ന തവിട്ട് നിറത്തിലോ കൂഴാലിയെ കാണാം. പരമാവധി 10 സെന്റിമീറ്ററാണ് നീളം. മുൻഭാഗം ഉരുണ്ടതും പിന്നിലേക്ക് പോകുമ്പോൾ വശങ്ങളിലേക്ക് പരന്നതുമായ ആകൃതിയാണ്. വാൽഭാഗം അമ്പ് പോലെ തോന്നും. കായലിന്റെ അടിത്തട്ടിലുള്ള ചെളിയിലാണ് കൂഴാലി കാണപ്പെടുന്നത്. കായൽ മത്സ്യങ്ങളിൽ ഏറ്റവും വൃത്തിയുള്ള മത്സ്യമാണ് ഇവയെന്ന ബഹുമതിയും മത്സ്യപ്രിയർ നൽകുന്നുണ്ട്. കൂഴാലിയെ പിടിക്കുന്നതിന് പ്രത്യേക വലയുണ്ട്. വല വീശിയാൽ കായലിന്റെ അടിത്തട്ട് വരെ എത്തണം. മുമ്പൊക്കെ കൊല്ലം തീരപ്രദേശത്തെ ചന്തകളിൽ സുലഭമായി കിട്ടിയിരുന്ന കൂഴാലി ഇന്നൊരു അപൂർവ കാഴ്ചയായി മാറിയിരിക്കുന്നു. കിട്ടുന്നതിന്റെ വലിപ്പവും കുറഞ്ഞിരിക്കുന്നു. മുമ്പ് ഒരു തവണ പോയാൽ അരവള്ളം കൂഴാലി കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇന്ന് പേരിനെന്തെങ്കിലും കിട്ടിയാലായി. മഴക്കാലത്ത് മാത്രമേ പണ്ട് കൂഴാലി പിടുത്തം ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എല്ലാ കാലത്തും പിടിക്കും. കല്ലട അണക്കെട്ട് വന്നതോടെ കല്ലടയാറ്റിൽ നിന്നുള്ള എക്കൽ അഷ്ടമുടി കായലിലെത്തുന്നത് കുറഞ്ഞു. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ കായലിലേക്ക് തള്ളുന്നത് കൂഴാലി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങളുടെ വംശനാശത്തിലേക്ക് നയിക്കുന്നു. കൂഴാലി പിടിക്കുന്ന 40 വള്ളങ്ങളുടെ സ്ഥാനത്ത് ഇന്ന് വിരലിലെണ്ണാവുന്ന വള്ളങ്ങൾ മാത്രമേ ഉള്ളൂ. അഷ്ടമുടിക്കായലിൽ നീണ്ടകരിക്കടുത്തായുള്ള ദളവാപുരം പാലത്തിന് സമീപം മാത്രമേ കൂഴാലിയുടെ സാന്നിധ്യമുള്ളൂ എന്ന് മത്സ്യത്തൊഴിലാളികൾ സാക്ഷ്യപ്പെടുത്തുന്നു. അഷ്ടമുടിക്കായൽ നികരുന്നത് തടഞ്ഞും മലിനീകരണം ഒഴിവാക്കിയും കൂഴാലിയുടെ വംശനാശം തടയണമെന്ന് മത്സ്യപ്രേമികളും മത്സ്യത്തൊഴിലാളികളും ശാസ്ത്രജ്ഞരും ഒരേ സ്വരത്തിൽ അഭിപ്രായപ്പെടുന്നു. കേരളത്തിന്റെ ഈ തനത് രുചി നുണയുവാൻ അഷ്ടമുടിക്കായലിന്റെ തീരത്തുള്ള മത്സ്യചന്തകളിലേക്ക് പോകാൻ ഇനി വൈകണ്ട.
1: അഷ്ടമുടിയുടെ സ്വന്തം കൂഴാലി. രചന VM രാജമോഹൻ.

0: ആഖ്യാനം എൻ ജെ ജോഷിലാൽ. നിർവഹണം ജി സന്തോഷ് കുമാർ. നിർവഹണ സഹായം മിനി ജി എസ്.
1: നീ എന്തിനാ ഈ മാസത്തെ നാല് കല്യാണങ്ങളുടെയും വെഡിങ്ങുകളുടെ അടുത്ത് കൈപിടിച്ചിരിക്കുന്നത്?
2: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
3: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
4: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.

0: മണവാട്ടി എന്ന ചിത്രത്തിനു വേണ്ടി വയലാറും ദേവരാജനും ചേർന്നൊരുക്കിയ ഗാനമാണ് കേട്ടത്. പാടിയത് യേശുദാസും പി ലീലയും.
1: നിനക്ക് ഞാൻ ഓണസമ്മാനമായി കാർ തന്നാലോ എന്ന് ആലോചിക്കാം.
2: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയ മതി, അപ്പൊ കാർ കിട്ടും.
3: സുബയ്യ ജ്വല്ലറി സ്വർണോത്സവം ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടി വി എസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
2: സുബയ്യ ജ്വല്ലറി ആര്യശാല. വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
3: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
4: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
2: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
0: നോവൽ സഞ്ചാരം.
6: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
7: ഒരു കൊല്ലത്തിനുള്ളിൽ സുലൈമാൻ നാട്ടുകാരുടെ ആളായി. ഏതു വീട്ടിലും അയാൾക്കൊരു സ്ഥാനമുണ്ട്. ചെറിയവരും വലിയവരും അയാളെ ബഹുമാനിച്ചു. സമ്പാദ്യവും വർദ്ധിച്ചിരുന്നു. അപ്പോഴും മരമുന്താൻ പോകലും ഏകാന്ത ജീവിതവും അയാൾ മാറ്റിയില്ല. മൂന്നാമത്തെ കൊല്ലത്തിന്റെ അവസാനത്തിൽ അയാൾ മരക്കാരോട് പറഞ്ഞു, മരക്കാരെ, എന്റെ സുലൈമാനിക്കാ, എനിക്കൊരു പുര കിട്ടേണ്ടിയിരുന്നു. കിളീനെ കിട്ടിയിട്ടുണ്ടോ കൂടുണ്ടാക്കാൻ? തമാശ വിട്, എനിക്ക് താമസിക്കാൻ ഒരു സ്ഥലം വേണം. വേണ്ടിയത് തന്നെ, പക്കെങ്കിലേ കുടിയിൽ ഒറ്റയ്ക്ക് മനുഷ്യൻ കഴിഞ്ഞുകൂടോ? ഇപ്പോ ഇരട്ടയ്ക്കാണോ? ചോറ് വെച്ചു തരാൻ ഒരാൾ വേണ്ടെന്നും എനിക്ക് അസലായി അറിയാം. ചോറും വെച്ച് കുത്തിരുന്നാ മതിയോ? പണിക്ക് പോണ്ടേ, അതൊക്കെ ഞാനായിക്കൊള്ളൂ. അപ്പോ സുലൈമാനിക്ക, ഇങ്ങക്കൊരു പെണ്ണ് കെട്ടിയാൽ എന്താന്നും. സുലൈമാൻ മരക്കാരെ രൂക്ഷമായി ഒന്ന് നോക്കി. നിശബ്ദനായിരുന്നു. ആ നോട്ടം തട്ടിയപ്പോൾ മരക്കാർക്കും അല്പമൊരു നടുക്കമുണ്ടായി. അവർ ഇരിക്കുന്നത് പുഴക്കരയിലെ ഒരു മര അട്ടിയിന്മേലാണ്. രണ്ടുപേരും പുഴയിലേക്ക് നോക്കി നിശബ്ദരായിരുന്നു. തുടുത്ത അന്തിമേഘങ്ങൾ പുഴയെ വർണ്ണശബളമാക്കിയിരുന്നു. അതൊഴുകുന്നതിനനുസരിച്ച് കെട്ടുമരങ്ങൾ പതുക്കെ കിതയ്ക്കുകയും ചെയ്തു. സുലൈമാനിക്ക, മരക്കാർ ശാന്തമായി തുടർന്നു, കഴിഞ്ഞേനെ പറ്റി ഒന്നും ആലോചിക്കരുത്. അതാലോചിച്ചാൽ നിലയില്ല. ഇപ്പോൾ

0: കഴിഞ്ഞപ്പോൾ മരക്കാർ വീണ്ടും ചോദിച്ചു: സുലൈമാനിക്ക ആലോസിച്ചോ? ഇല്ല. എന്തുകൊണ്ട് എന്ന് ആ ചെറുപ്പക്കാരൻ അന്വേഷിച്ചില്ല. അവൻ കാത്തു. പുഴ ഒഴുകിക്കൊണ്ടിരുന്നു. അതിലൂടെ മരത്തടികൾ ലോകത്തിലെ പല കമ്പോളങ്ങളിലേക്കും ഒഴുകുകയും ചെയ്തു. പിന്നെ രണ്ടു മാസത്തിന് ശബ്ദമില്ല. മൂന്നാമത്തെ മാസം ആദ്യത്തിൽ സുലൈമാൻ ഇങ്ങോട്ട് പറഞ്ഞു: ഞാൻ ആലോചിച്ചു മരക്കാരെ.
1: എന്നിട്ട്?
0: ഉറച്ചു.
1: അപ്പോ ഞമ്മക്കൊരു പെണ്ണിനെ കണ്ടെത്തേണ്ടേ?
0: കണ്ടെത്തി.
1: ഏത്?
0: ഖദീജ.
1: ഏ,
0: എന്തേ? മരക്കാർ ഒരു നിമിഷത്തിന് ഒന്നും മിണ്ടിയില്ല. അസൂയയുടേതോ വേദനയുടേതോ ആയ ഒരു നാളം അവന്റെ ഹൃദയത്തിലൂടെ പാളി. എന്തേ മരക്കാരെ?
1: പക്കെങ്കിലി ഇങ്ങക്കത് പറ്റുവന്നാ.
0: എന്തുകൊണ്ട്? എന്തുകൊണ്ടാണെന്നാണ് പറയുക. ഒരു വീടരും അഞ്ചു കുട്ടികളുമുള്ള തനിക്ക് അവളോട് അനുരാഗമുണ്ടെന്ന് പറയാനും, അല്ലെങ്കിൽ അവൾ രക്ഷപ്പെടട്ടെ എന്നല്ലേ വിചാരിക്കേണ്ടത്? അവൻ തന്റെ വാദം ഇങ്ങനെ സമാപിപ്പിച്ചു:
1: തരക്കേടൊന്നുമില്ല, അസലുക്കള്ളാളാ, നല്ല തൻ്റെടം. പക്കെങ്കില് ഇങ്ങക്ക് ഇച്ചിരി മുന്തിയോടത്ത്.
0: മുന്തല് പോകട്ടെ, എനിക്കിന്ന് ഏതു പെണ്ണിനെയും കല്യാണം കഴിക്കാം. എങ്കിൽ പിന്നെ ഇതേവരെ ചോറ് തന്ന ആ സ്ത്രീ തന്നെ ആയാലെന്താ?
1: നേരാ ഓളോട് ചോദിക്കാം.
0: ചോദിച്ചു.
1: എന്നിട്ട്?
0: സമ്മതം.
1: അപ്പോ സുലൈമാനിക്ക എല്ലാം ഉറച്ചിട്ടാ വന്നത്?
0: അതെ.
1: ഞമ്മക്കത് കോസാക്കണം.
0: ഞാൻ ഘോഷിക്കാൻ ഒരുക്കമില്ല.
1: അപ്പോ ഞമ്മക്ക് ഒരു പൊടി ചോറ് തരൂലന്നാ?
0: അതൊക്കെ തരാം. മരക്കാർ ഒന്ന് കുലുങ്ങിച്ചിരിച്ചു. എന്നിട്ട് കൈയടിച്ചുകൊണ്ട്
2: ആരംഭപ്പൂതുമരനിതരുന്നേ
0: എന്നൊരു പാട്ടും പാടി. സുലൈമാൻ ചിരിച്ചില്ല, മരത്തടി പോലെയിരുന്നു.
3: ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
4: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
6: ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളുടെ ഹോൾസെയിലേഴ്സ് ആയ തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ നിന്ന് ഈ ഓണം പൊന്നോണമാക്കാം.
7: കൈനിറയെ സമ്മാനങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും. ഒരു പവൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഓണപ്പുടവ സമ്മാനവും മറ്റനേകം സമ്മാനങ്ങളും. ഓഗസ്റ്റ് 16 മുതൽ സെപ്റ്റംബർ 6 വരെ.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
8: ചിങ്ങമാസം ഒരുപാട് വിവാഹങ്ങൾ നടക്കുന്ന മാസമാണ്. വിവാഹ സ്വപ്നങ്ങൾ പൂവിടുന്ന കതിർ മണ്ഡപമാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവല്ലേഴ്സ് സ്മൃതിമധുരത്തിന്റെ വിഷയം. കതിർ മണ്ഡപം എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം ആദ്യം, ഗാനരചന ശ്രീകുമാരൻ തമ്പി, സംഗീതം വി ദക്ഷിണാമൂർത്തി.

0: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളാനി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: 5G സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
2: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
1: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തും.
3: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കൊറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
4: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
5: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
6: ആരണ്യകം ആയുരാരോഗ്യം, നാളെ രാവിലെ 7:15. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യ വസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട മണ്ണന്തല.

0: സമയം 8 മണി കഴിഞ്ഞ് 45 മിനിറ്റ്.
1: സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം അവതരിപ്പിക്കുന്നത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം.
2: പൂജപ്പുരയിലുള്ള സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രത്തിൽ OP/IP സേവനങ്ങൾ ലഭ്യമാണ്. OP സേവനങ്ങൾ സർക്കാർ പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 8:30 മുതൽ 12:30 വരെ.
3: ഇന്നീ പരിപാടിയിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിലെ യോഗ. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
4: യോഗ പൗരാണികമായ ശാസ്ത്രമേഖലയാണെങ്കിലും കാലഘട്ടത്തിന് അനുയോജ്യമായ രീതിയിൽ അടിസ്ഥാന തത്വങ്ങൾക്ക് വ്യതിചലനം സംഭവിക്കാതെ കാലാനുസൃത മാറ്റങ്ങൾക്ക് വിധേയമാണ്. നാം ഇപ്പോൾ നിൽക്കുന്നത് AI കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ യോഗയ്ക്ക് അനന്തമായ സാധ്യതകളുണ്ട്. യോഗ പഠന വിധേയമാക്കുന്ന ഓരോ വ്യക്തികളുടെയും യോഗ പരിശീലിക്കുന്ന വ്യക്തികളുടെയും ശാരീരിക അവസ്ഥ, രക്തസമ്മർദ്ദം, ഹൃദയചലനം, തലച്ചോറിലെ തരംഗങ്ങൾ എന്നിവ കൃത്യമായി രേഖപ്പെടുത്തുക നടത്തി ഓരോ വ്യക്തിക്കും അനുയോജ്യമായ യോഗ രീതികൾ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. വരും കാലങ്ങൾ ഗുരുക്കന്മാർക്ക് പകരം AI ട്യൂട്ടർമാർ വന്നേക്കാം. അപ്പോഴും ഗുരുത്വം കൈവിടാതെ നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിലുള്ള യോഗയുടെ ഗുണങ്ങൾ എന്തായിരിക്കാം? ഭാഷയുടെ അതിർ വരമ്പുകൾ ഇല്ലാതാവുന്നു. യോഗയെ ഓരോ വ്യക്തിക്കും അനുയോജ്യമായ രീതിയിൽ കസ്റ്റമൈസ് ചെയ്യപ്പെടുന്നു. ന്യൂറോ പ്ലാസ്റ്റിസിറ്റിയുടെ അനന്ത സാധ്യതകൾ തുറക്കപ്പെടുന്നു. ധ്യാന സമയത്ത് ഹിമാലയത്തിലോ മറ്റു മനോഹരമായ സ്ഥലത്തിന്റെ യഥാർത്ഥ അനുഭവം പോലെ അവിടെ പോകാതെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. യോഗയുടെ ഗുണഫലങ്ങൾ അപ്പോൾ തന്നെ ശാസ്ത്രീയ രേഖകളുടെ ഡാറ്റാബേസിന്റെ അടിസ്ഥാനത്തിൽ വ്യക്തികൾക്കും പരിശീലകർക്കും ബോധ്യപ്പെടും. എന്തിനേറെ ബഹിരാകാശ ഗവേഷകർക്ക് പോലും ഉപയോഗപ്പെടുത്തുന്ന രീതിയിൽ യോഗയെ പ്രയോജനപ്പെടുത്താം. ഇപ്രകാരം കൂടുതൽ ആഴത്തിലും ഗഹനതയോടും കൂടി യോഗയെ മനസ്സിലാക്കാൻ കഴിയുമ്പോൾ AIയുടെ പരിമിതികൾ കൂടി നാം ഉൾക്കൊള്ളേണ്ടതാണ്. എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് യോഗയുടെ പരിമിതികൾ? യോഗയുടെ ലക്ഷ്യം മനസ്സിന്റെ ശാന്തതയും ആത്മസാക്ഷാത്കാരവുമാണ്. അത് ഒരു യഥാർത്ഥ യോഗ പരിശീലകനിലൂടെയോ ഗുരുവിലൂടെയോ ലഭ്യമാക്കേണ്ടതാണ്. അത് AIയിലൂടെ സാധ്യമാകണമെന്നില്ല. സ്വകാര്യ ആരോഗ്യ ഡാറ്റ വിവരങ്ങൾ ഒരുപക്ഷെ ദുരുപയോഗത്തിന് കാരണമായേക്കാം. അതിൽ നാം ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. AI ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഗുരുവിന് പകരമാവുന്നില്ല. മനുഷ്യാണാം മനുഷ്യത്വം. മനുഷ്യത്വം വൈകാരിക ചിന്തകൾ, ഉദാത്തമായ ആത്മസാക്ഷാത്കാരം, സ്നേഹം, കരുണ, ദയ, വാത്സല്യം, സാമൂഹ്യ ബോധം, ഇതാണ് മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തരാക്കുന്നത്. അനിമൽ നോസ് ബട്ട് മാൻ നോസ് ദാറ്റ് ഹി നോസ്. ഈ ബോധമാണ് യോഗയുടെ അടിസ്ഥാന

0: തത്വം യോഗ ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു.
1: ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കാലഘട്ടത്തിലെ യോഗ, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
2: അവതരിപ്പിച്ചത് കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള തിരുവനന്തപുരം സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം. സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം സമാപിക്കുന്നു.
3: വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
4: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
3: ആഘോഷം തുടങ്ങിയില്ലേ?
4: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
5: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
6: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂടുള്ള ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
7: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
8: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു.
9: 2 പവനിക്കൂടിൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. 1st സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. 2nd സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. 3rd സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ടും.
10: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
11: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
12: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.

യേശുദാസും സുജാതയും പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം ഋഷ്യശൃംഗൻ. ഗാനരചന എസ് രമേശൻ നായർ. സംഗീതം ജോൺസൺ.

പ്രിയ ശ്രോതാക്കളെ, നാടക ആചാര്യനായിരുന്ന ജഗതി എൻ കെ ആചാര്യയുടെ ഓർമ്മദിനമാണിന്ന്. യവനിക എന്ന ചിത്രത്തിൽ ഒ എൻ വി രചിച്ച് എം പി ശ്രീനിവാസൻ ഈണം നൽകി യേശുദാസും സൽമ ജോർജും സംഘവും പാടിയ ഈ ഗാനത്തോടെ ഇന്നത്തെ നമസ്തേ അനന്തപുരി പൂർണ്ണമാവുകയാണ്. ഏവർക്കും ശുഭദിനാശംസകൾ.

ഇപ്പോൾ സമയം 9 മണി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇനി 9:30 വരെ ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.

0: കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ ഫിനാൻസ് പർച്ചേസിൽ നേടാം. 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
2: പ്രായഭേദമന്യേ മാർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യുജി പിജി പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.

0: ഭക്ഷണ സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
1: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
2: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക ഒടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.

0: ഇതുവരെ കേട്ടത് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്.
1: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
2: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
3: എവിടുന്ന് വാങ്ങിക്കണം?
2: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാണ്.
3: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
2: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
3: എന്നാ മൈജി തന്നെ പോവാം.
2: മൈജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
0: ആകാശവാണി അനന്തപുരി FM 101.9. ഗാനോപഹാരം. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് ഗാനോപഹാരത്തിൽ 1981 മുതൽ 90 വരെയുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ഓപ്പോൾ എന്ന ചിത്രത്തിൽ S. ജാനകി പാടിയത്. ഗാനരചന P. ഭാസ്കരൻ, സംഗീതം MB ശ്രീനിവാസൻ.

0: ഓഫറും ഉണ്ട്.
1: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
1: ഇപ്പോൾ തന്നെ മൈജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: പോലീസ്?
3: മിസ് സീമ?
0: അതെ.
3: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
3: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
3: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
3: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
3: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
4: ഹലോ മമ്മ.
0: ഹായ്.
4: RBI പറയുന്നു,
0: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
5: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാണ്.
6: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
5: പിട്ടാപ്പള്ളി ഏജൻസീസ്.
2: ONV രചന, രഘുനാഥ് സേട്ടിന്റെ സംഗീതം. യേശുദാസ് പാടിയ ഈ ഗാനം ആരണ്യകം എന്ന ചിത്രത്തിലേത്.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്.
3: വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
5: എന്നും രാവിലെ 10:30
4: പ്രായോജകർ.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
4: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
6: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
7: യേശുദാസ് പാടിയ ഗാനം ചിത്രം ബെൽറ്റ് മത്തായി. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം രവീന്ദ്രൻ.

0: അരികിൽ വരാൻ അനുമതി നീ. അരുളൂരാജീവം വിടരും നിൻ വിഴികൾ, കാശ്മീരം പുതിരും നിൻ ചൊടികൾ, എന്നിൽ പൂക്കും.
1: ഒരറിയിപ്പ്, ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ ചോദ്യങ്ങൾക്ക് പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി മറുപടി നൽകുന്നു. നിങ്ങൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9496565321, 9496595321. ഓർക്കുക, പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി ഇന്ന് രാവിലെ 11:00 മുതൽ 12:00 വരെ. അറിയിപ്പ് കഴിഞ്ഞു.
2: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം, കോവിൽ നട, മണ്ണന്തല.
1: ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ചിരിയോ ചിരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

0: ഏതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിലേതോ താളം മനസ്സിനണിയറയിലേതോ മേളം ഹൃദയധമനികളിൽ അവയിലുണരും ഒരു പുതിയ പുളക മദലകരി ഒഴുകി വരും അരിയ സുഖനിമിഷമേ.
1: 1981 മുതൽ 90 വരെയുള്ള ചില ചിത്രങ്ങളിലെ ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനോപഹാരത്തിൽ കേട്ടത്. ഗാനോപഹാരം വീണ്ടും നാളെ രാവിലെ 9:30. ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. സമയം 10 മണി.
2: നമസ്കാരം, പ്രധാന വാർത്തകൾ.
1: രക്ഷാ ദുരിതാശ്വാസ സാമഗ്രികളുമായി 5-ാമത്തെ ഇന്ത്യൻ വിമാനം ഇന്ന് നേപ്പാളിലേക്ക് പുറപ്പെട്ടു. 5.5 ടൺ അവശ്യ മരുന്നുകളും അത്യാധുനിക ഉപകരണങ്ങളും സജ്ജരായ 11-അംഗ രക്ഷാപ്രവർത്തക സംഘവുമായാണ് വിമാനം പുറപ്പെട്ടത്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ അമേരിക്കയിലെ ആഷ്വില്ലിൽ ലോകബാങ്ക് ഗ്രൂപ്പ് പ്രസിഡന്റ് അജയ് ബംഗയുമായി കൂടിക്കാഴ്ച നടത്തി. അടിസ്ഥാന സൌകര്യ വികസനത്തിന് ധനസഹായം, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, സ്വകാര്യ മൂലധന സമാഹരണം തുടങ്ങിയവ പ്രധാന ചർച്ചാവിഷയങ്ങളായി. ഡൽഹിയിൽ നടക്കുന്ന 18-ാമത് ബ്രിക്സ് ഉച്ചകോടിയിൽ ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പങ്കെടുക്കും. ഈ മാസം 12-13 തീയതികളിൽ ഭാരത് മണ്ഡപത്തിലാണ് ഇന്ത്യ അധ്യക്ഷത വഹിക്കുന്ന ഉച്ചകോടി. യുക്രൈനിലെ റഷ്യൻ ആക്രമണത്തിൽ ഇന്ത്യൻ പൌരൻ കൊല്ലപ്പെട്ട സംഭവത്തിൽ ദുഃഖം രേഖപ്പെടുത്തി ഇന്ത്യൻ എംബസി. മൃതദേഹം എത്രയും വേഗം നാട്ടിലെത്തിക്കുന്നതിന് എല്ലാ സഹായവും ഉറപ്പാക്കുമെന്നും എംബസി അറിയിച്ചു. 2027 ഹജ്ജ് തീർത്ഥാടനത്തിന് തെരഞ്ഞെടുക്കപ്പെട്ട അപേക്ഷകരുടെ ആദ്യഘട്ട മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കി. സർട്ടിഫിക്കറ്റുകളും മറ്റ് രേഖകളും ഈ മാസം 15-ാം തീയതിക്കകം സമർപ്പിക്കേണ്ടതാണ്. ആരോഗ്യവാൻമാരായ തീർത്ഥാടകർക്ക് മാത്രമായി യാത്ര നിജപ്പെടുത്തിയതിനാൽ 2-ഘട്ട മെഡിക്കൽ പരിശോധന നിർബന്ധമാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലേക്ക് ഈ മാസം 28-ന് ഉപതെരഞ്ഞെടുപ്പ് നടക്കും. നാമനിർദ്ദേശ പത്രിക നാളെ മുതൽ ഈ മാസം 10 വരെ സമർപ്പിക്കാം. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കം. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. 13-ാമത് ലോക ഭാരദ്വഹന മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് സിക്കിമിൽ നിന്നും പേമ ദോർജി ഭൂട്ടിയ, മിലാൻ പ്രധാൻ, ബിനു സുബ്ബ, സംഗീത തമാങ് എന്നിവർ പങ്കെടുക്കും. ഈ മാസം 8 മുതൽ 12 വരെ കിർഗിസ്ഥാനിലാണ് മത്സരം. പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: അക്ഷരച്ചെപ്പ്. ചലച്ചിത്ര ഗാനങ്ങളിലൂടെ ഒരു പദപ്രശ്നം.
1: ഗാനവരികളിൽ നിന്നും വാക്കുകൾ കണ്ടുപിടിച്ച് അക്ഷരക്കളങ്ങൾ പൂരിപ്പിച്ച് വിജയിയാകുന്നവർക്ക് അക്ഷരച്ചെപ്പിലൂടെ സംസാരിക്കുവാനും ഇഷ്ടഗാനം കേൾക്കുവാനുമുള്ള അവസരം.
0: അക്ഷരച്ചെപ്പ്. കളങ്ങളൊക്കെ റെഡിയായിരിക്കും അല്ലേ? എങ്കിലും പുതുതായി ഈ പരിപാടിയിലേക്ക് വരുന്നവർക്കായി കളം വരയ്ക്കേണ്ട രീതി ഒന്നുകൂടി പറയാം. ഒരു വലിയ സമചതുരം വരയ്ക്കുക. ഇതിനെ 25 ചെറുകളങ്ങളാക്കി തിരിക്കുക.
1: ഏറ്റവും മുകളിൽ ഇടത്തുനിന്നും വലത്തോട്ട് 5 കളങ്ങൾ, അതിൽ 1, 2, 3, 4, 5 എന്നീ അക്കങ്ങൾ എഴുതുക.
0: തൊട്ട് താഴെ ഇടത്തുനിന്നും വലത്തോട്ട് വീണ്ടും 5 കളങ്ങൾ, അതിൽ 6, 7, 8, 9, 10 എന്നീ അക്കങ്ങൾ നിറയ്ക്കുക.
1: വീണ്ടും താഴെ 5 കളങ്ങൾ, അതിൽ 11 മുതൽ 15 വരെ അക്കങ്ങൾ എഴുതുക. അതിനു താഴെ വീണ്ടും 5 കളങ്ങൾ, അതിൽ 16 മുതൽ 20 വരെ അക്കങ്ങൾ എഴുതുക.
0: അവസാനത്തെ വരിയിൽ 21 മുതൽ 25 വരെ അക്കങ്ങൾ എഴുതുക. ഇങ്ങനെ അക്ഷരക്കളങ്ങൾ തയ്യാറാക്കുക.
1: കളം വരയ്ക്കാനായി അല്പസമയം തരാം. ആ സമയം നമുക്ക് നല്ലൊരു പാട്ട് കേട്ടാലോ?

0: ഓണമെല്ലാം കഴിഞ്ഞു അല്ലേ?
1: സദ്യയും കഴിഞ്ഞു.
0: ഇത്തവണത്തെ ഓണം അടിച്ചു പൊളിച്ചു കാണും അല്ലേ?
1: പിന്നെ
0: ഓണം കഴിഞ്ഞിട്ടുള്ള ആലസ്യമൊക്കെ മാറി വരുന്നുണ്ടാകും. അക്ഷരച്ചെപ്പിന് ആലസ്യമില്ല കേട്ടോ.
1: നമ്മൾ വീണ്ടും എത്തി വാക്കുകളും പാട്ടുകളുമായിട്ട്.
0: അതെ, അപ്പോൾ തുടങ്ങിയാലോ?
1: തുടങ്ങാം.
0: ഇടത്തു നിന്നും വലത്തോട്ടാണ് ആദ്യത്തെ വാക്ക് എഴുതേണ്ടത്. ഇടത്തു നിന്നും വലത്തോട്ട് 1, 2, 3, 4 കളങ്ങളിലാണ് ആദ്യത്തെ വാക്ക് എഴുതേണ്ടത്.
1: ഇടത്തു നിന്നും വലത്തോട്ട് 1, 2, 3, 4 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്കിന്റെ അർത്ഥം ചന്ദ്രമുഖി അഥവാ സുന്ദരിയായ സ്ത്രീ, അതിമനോഹരി എന്നൊക്കെയാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ചന്ദ്രമുഖി അല്ലെങ്കിൽ സുന്ദരിയായ സ്ത്രീ, അതിമനോഹരി എന്നൊക്കെയാണ്. എന്തുകൊണ്ടായിരിക്കും അല്ലേ സ്ത്രീകളെ ചന്ദ്രനോട് ഉപമിച്ചിരിക്കുന്നത്?
0: മനോഹരമായതിനെ വർണ്ണിക്കാൻ മുൻകാലം മുതലേ ചന്ദ്രനെ ഉപമിച്ചിരുന്നു. പാട്ട് കേൾക്കുക, പാട്ട് കേട്ട് അതിൽ ഒളിച്ചിരിക്കുന്ന വാക്ക് കണ്ടുപിടിച്ച് വളരെ മനോഹരമായി അങ്ങ് എഴുതിയാട്ടെ.

0: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
1: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
0: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
1: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
0: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kayrbord.gov.in.
1: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
0: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
2: രണ്ടാമത്തെ വാക്ക്.
3: വലത്തു നിന്നും ഇടത്തോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 18, 17, 16 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 3 അക്ഷരങ്ങളുണ്ട്.
2: വലത്തു നിന്നും ഇടത്തോട്ട് പൂരിപ്പിക്കാനുള്ള വാക്കാണ് അടുത്തത്. 18, 17, 16 എന്നീ കളങ്ങളാണ് പൂരിപ്പിക്കേണ്ടത്.
3: സൂചനകൾ പറയാം. ചലനം അല്ലെങ്കിൽ ഇളക്കം എന്നൊക്കെയാണ്.
2: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം ചലനം അല്ലെങ്കിൽ ഇളക്കം എന്നൊക്കെയാണ്.
3: ഈ പാട്ടിലും ഈ വാക്കുണ്ട്.
2: അതെ, വാക്ക് കണ്ടുപിടിച്ച് എഴുതാൻ മറക്കില്ലല്ലോ.

0: വലത്തുനിന്ന് ഇടത്തോട്ട് അടുത്ത വാക്ക് എഴുതിയാലോ?
1: എഴുതാം.
0: 25, 24, 23, 22 എന്നീ നാല് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
1: നാലക്ഷരമുള്ള വാക്കാണ് 25, 24, 23, 22 കളങ്ങളിൽ പൂരിപ്പിക്കണം വലത്തുനിന്നും ഇടത്തോട്ട്.
0: വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. മനസ്സ്, ഹൃദയം എന്നാണ്. എന്നാൽ ഇവിടെ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഹിത്യത്തിലും കവിതകളിലും ഹൃദയത്തെ അല്ലെങ്കിൽ മനസ്സിനെ ഒരു താമരപ്പൂവിനോട് ഉപമിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. മനസ്സ്, ഹൃദയം എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. എന്നാൽ ഇവിടെ ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാഹിത്യത്തിലും കവിതകളിലും ഹൃദയത്തെ അല്ലെങ്കിൽ മനസ്സിനെ ഒരു താമരപ്പൂവിനോട് ഉപമിക്കുന്നു എന്ന് സൂചിപ്പിക്കാനാണ്.
0: ഹൃദയവും മനസ്സും ഒന്നാണോ?
1: അല്ല.
0: എന്നാൽ സാഹിത്യത്തിൽ അങ്ങനെയൊക്കെ പറയും അല്ലേ? ആ, ഞാൻ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നു, എന്റെ ഹൃദയം തുറന്നു കാണിക്കാം എന്നൊക്കെ പറയും. സാഹിത്യത്തിലേ സാധിക്കുകയുള്ളൂ.
1: അപ്പൊ നേരി പറ്റില്ലേ?
0: പിന്നെന്ത്, ഓപ്പൺ ഹാർട്ട്. പക്ഷെ അത് സർജറിയാണ് കേട്ടോ. ഈ പാട്ടിൽ ആ വാക്കുണ്ട്. ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഈ വാക്ക് കണ്ടുപിടിച്ച് എഴുതിക്കൊള്ളൂ.

0: മുകളിൽ നിന്നും താഴേക്കാണ് ഇനി അടുത്ത വാക്ക് എഴുതേണ്ടത്. മുകളിൽ നിന്നും താഴേക്ക് 1, 6, 11, 16 എന്നീ 4 കളങ്ങളിലാണ് വാക്ക് എഴുതേണ്ടത്.
1: മുകളിൽ നിന്നും താഴോട്ട് 1, 6, 11, 16 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട 4 അക്ഷരമുള്ള വാക്ക്.
0: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ കൂടി പറയാം. ഈ വാക്കിന് സന്ദർഭമനുസരിച്ച് ഭാവം, വിനോദം, തിളക്കം അല്ലെങ്കിൽ പ്രകാശം എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത്, ഈ വാക്ക് സാധാരണയായി മനോഹരമായ ഭാവത്തെയോ കളിചിരികളെയോ ഒക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ്.
1: ഒരിക്കൽ കൂടി സൂചനകൾ പറഞ്ഞാലോ? ഈ വാക്കിന് സന്ദർഭത്തിനനുസരിച്ച് ഭാവം, വിനോദം, തിളക്കം അല്ലെങ്കിൽ പ്രകാശം എന്നൊക്കെ അർത്ഥമുണ്ട്. അതായത്, ഈ വാക്ക് സാധാരണയായി മനോഹരമായ ഭാവത്തെയോ കളിചിരികളെയോ ഒക്കെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നു.
0: അപ്പോൾ ഈ വാക്ക് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്?
1: പാട്ട് കേൾക്കണം.
0: അതെ, പാട്ട് കേൾക്കുക മാത്രം ചെയ്താൽ മതിയോ? അല്ല, വാക്ക് കണ്ടുപിടിച്ച് എഴുതണം, എങ്കിലല്ലേ പൂർത്തിയാകുള്ളൂ.

0: മുകളിൽ നിന്നും താഴേക്ക് 7, 12, 17 എന്നീ മൂന്ന് കളങ്ങളിൽ എഴുതാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
1: മൂന്നക്ഷരമുള്ള വാക്കാണ് മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 7, 12, 17 എന്നീ കളങ്ങളിൽ ഈ വാക്ക് എഴുതണം.
0: ആഭരണം അണിയാൻ ഇഷ്ടമല്ലേ?
1: പിന്നെ
0: സ്വർണ്ണാഭരണമാണെങ്കിലോ?
1: ഒത്തിരി ഇഷ്ടം.
0: പക്ഷെ സ്വർണത്തിന് വില കേറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ.
1: ആ അതെ, ഇതെന്താ ഇപ്പൊ ഇവിടെ പറയുന്നേ?
0: നമ്മൾ പറയാൻ പോകുന്ന വാക്ക് ആഭരണവുമായി ബന്ധപ്പെട്ടതാണ്. സൂചനകൾ പറയട്ടെ?
1: പറഞ്ഞോളൂ.
0: പൂവിന്റെ രൂപത്തിലുള്ള ചെറിയ ഇതളുകൾ ചേർത്ത് വെച്ച് നിർമ്മിച്ച താലിയെയാണ് ഈ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പരമ്പരാഗതമായി കേരളത്തിലെ വിവാഹിതരായ സ്ത്രീകൾ അണിഞ്ഞു വരുന്ന ആഭരണമാണ് ഇത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ഈ വാക്കിന്റെ അർത്ഥം, പൂവിന്റെ രൂപത്തിലുള്ള ചെറിയ ഇതളുകൾ ചേർത്ത് വെച്ച് നിർമ്മിച്ച താലിയെയാണ് സൂചിപ്പിക്കുന്നത്. പരമ്പരാഗതമായി കേരളത്തിലെ വിവാഹിതരായ സ്ത്രീകൾ അണിഞ്ഞു വരുന്ന ആഭരണമാണിത്.
0: അപ്പോൾ വിവാഹിതരായി എന്നുള്ളതിന്റെ സൂചനയാണ് ഈ താലി അല്ലേ?
1: അതെ.
0: അപ്പോ പുരുഷൻ വിവാഹിതനായി എന്ന് എങ്ങനെ അറിയും? സ്ത്രീകൾക്ക് പുരുഷന്മാരെ അത്രയ്ക്ക് വിശ്വാസമാണ്. ആ വിശ്വാസം കാത്തുസൂക്ഷിക്കാൻ പുരുഷന്മാർ ബാധ്യസ്ഥരുമാണ്. ആ ഒരു വിശ്വാസത്തിന്റെ പുറത്ത് ഈ പാട്ടുകൂടെ എന്നെ കേട്ടുള്ളൂ.

0: അക്ഷരച്ചെപ്പ് ഇനി 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജകർ
2: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 280 രൂപ കുറഞ്ഞ് 13,935 രൂപ നിരക്കിലും പവന് 2,240 രൂപ കുറഞ്ഞ് 111,480 രൂപ നിരക്കിലുമാണ്. റീഗൽ ജ്വല്ലേഴ്സ് സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജ്വല്ലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: അക്ഷരച്ചെപ്പ് തുടർന്ന് കേൾക്കാം.
4: അടുത്ത വാക്കിലേക്ക് പോകാം. മുകളിൽ നിന്നും താഴേക്ക് എഴുതാനുള്ളതാണ് അടുത്ത വാക്ക്. 3, 8, 13 എന്നീ കളങ്ങളിൽ എഴുതാനുള്ള മൂന്നക്ഷരമുള്ള വാക്ക്.
5: മൂന്നക്ഷരമുള്ള വാക്കാണ്. മുകളിൽ നിന്നും താഴോട്ടാണ് പൂരിപ്പിക്കേണ്ടത്. 3, 8, 13 എന്നീ കളങ്ങളിൽ ഈ വാക്ക് എഴുതണം.
4: കൃഷ്ണനെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരുണ്ട്, അറിയാമല്ലോ?
5: അറിയാം.
4: കൃഷ്ണനെ നിറവുമായി ചേർത്ത് വെച്ച് വളരെ വാത്സല്യത്തോടെ നമ്മൾ കൃഷ്ണനെ വിളിക്കാറുണ്ട്. ഈ വാക്കിന്റെ അർത്ഥം മേഘം അല്ലെങ്കിൽ കാർമേഘം എന്നാണ്.
5: ഒരിക്കൽ കൂടി സൂചനകൾ പറയാം. ഈ വാക്കിന്റെ അർത്ഥം മേഘം അല്ലെങ്കിൽ കാർമേഘം എന്നാണ്.
4: പാട്ട് കേട്ടുകൊള്ളൂ, വാക്ക് കണ്ടുപിടിച്ച് കളങ്ങളിൽ എഴുതിക്കൊള്ളൂ.

0: മുകളിൽ നിന്നും താഴോട്ട് ഒരു വാക്കുകൂടി പൂരിപ്പിക്കാനുണ്ട്. ആ വാക്കിന് നാലക്ഷരങ്ങളുണ്ട്. പൂരിപ്പിക്കേണ്ട കളങ്ങൾ 9, 14, 19, 24.
1: നാലക്ഷരമുള്ള വാക്കാണ് ഇനി പൂരിപ്പിക്കേണ്ടത്. മുകളിൽ നിന്നും താഴേക്കാണ് എഴുതേണ്ടത്. 9, 14, 19, 24 എന്നീ നാല് കളങ്ങളിൽ എഴുതാനുള്ള വാക്ക്.
0: സൂചനകൾ പറയാം. ദേവസ്ത്രീ അല്ലെങ്കിൽ അപ്സര സ്ത്രീ എന്നൊക്കെയാണ് അതിസുന്ദരികളെ പരാമർശിക്കുന്ന സമയത്ത് കാവ്യങ്ങളിലും സാഹിത്യങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്.
1: ചന്ദ്രമുഖി അല്ലല്ലോ അല്ലേ?
0: അല്ല,
1: പുരുഷന്മാരെ കുറിച്ച് പറയാൻ ആരുമില്ല.
0: അതിന്റെ അർത്ഥം സ്ത്രീകൾ അതിസുന്ദരികളാണ്.
1: തർക്കിക്കുന്നില്ല, സൂചനകൾ ഒരിക്കൽ കൂടി പറയാം, കേട്ടുകൊള്ളൂ. ദേവസ്ത്രീ അല്ലെങ്കിൽ അപ്സര സ്ത്രീ എന്നൊക്കെയാണ് അതിസുന്ദരികളെ പരാമർശിക്കുന്ന സമയത്ത്. എങ്ങനെ? അതിസുന്ദരികളെ പരാമർശിക്കുന്ന സമയത്ത് കാവ്യങ്ങളിലും സാഹിത്യങ്ങളിലും ഈ വാക്ക് ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ പുറമേയുള്ള സൗന്ദര്യത്തെക്കാളും മനസ്സിന്റെ സൗന്ദര്യമാണ് യഥാർത്ഥ സൗന്ദര്യം എന്ന് പറയാറുണ്ട്.
0: കൂടുതലും സ്ത്രീകളെ ആ സൗന്ദര്യം അതിസുന്ദരിയാക്കും എന്ന് കേട്ടിട്ടുണ്ട്.
1: പുരന്മാരും സുന്ദരികളൊക്കെ ഈ പാട്ട് കേൾക്കട്ടെ അല്ലേ,
0: എന്നിട്ട് ഈ വാക്ക് കണ്ടുപിടിച്ച് കളത്തിലെഴുതട്ടെ.

0: ഉദാഹരണത്തിന് മൈജിയിൽ നിന്ന് പെർച്ചേസ് ചെയ്യുമ്പോൾ
1: 20 കാറുകൾ,
0: 25 സ്കൂട്ടറുകൾ,
1: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
0: 100,000 രൂപ വീതം 100 പേർക്ക്
1: ബമ്പർ സമ്മാനമായി BMW കാർ,
0: അങ്ങനെ 30 കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശൂർ.
3: ആരെ കാണാൻ പോവാ?
2: ഭഗവതിയെ കാണാൻ.
3: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
2: ഇത് വിശ്വാസമാ. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പറും ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
4: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
5: റിട്ടേൺ ഗിഫ്റ്റ്, മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
6: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ MRT ഹോം മീറ്റ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതോ ആയ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്, കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
7: MRT ഹോം മീറ്റ്സ്, മെയിൻ റോഡ്, ചാല.
8: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
9: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
10: ഓണം ഷോപ്പിംഗ് മിസ്സായോ?
11: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
10: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമേ EMI ഓഫറുകളും.
11: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
10: ഇപ്പോൾ തന്നെ മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
12: അടുത്ത വാക്കിലേക്ക് പോകാം. താഴെ നിന്ന് മുകളിലേക്കാണ് അടുത്ത വാക്ക് എഴുതേണ്ടത്. താഴെ നിന്ന് മുകളിലേക്ക് 21, 16 എന്നീ കളങ്ങളിൽ എഴുതാനുള്ള രണ്ടക്ഷരമുള്ള വാക്ക്.
13: രണ്ടക്ഷരമുള്ള വാക്കാണ് താഴെ നിന്ന് മുകളിലേക്കാണ് എഴുതേണ്ടത്. 21, 16 എന്നീ കളങ്ങളിൽ.
12: ഈ വാക്ക് കണ്ടുപിടിക്കാനുള്ള സൂചനകൾ പറയാം. ഈ വാക്ക് ദൂരത്തെ സൂചിപ്പിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇത് പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന വാക്കാണ്. ഇതിന് പകരമായി ഇന്ന് കിലോമീറ്ററാണ് ഉപയോഗിക്കുന്നത്.
13: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. ദൂരത്തെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത്. ഇത് പരമ്പരാഗതമായി ഉപയോഗിച്ചിരുന്ന ഒരു വാക്കാണ്. ഇന്ന് ഇതിന് പകരമായി കിലോമീറ്ററാണ് ഉപയോഗിക്കുന്നത്.
12: വാക്ക് കണ്ടുപിടിക്കാൻ അധികം ദൂരമൊന്നും പോകണ്ട.
13: ഈ പാട്ട് കേട്ടാൽ മാത്രം മതി.
12: അത് തന്നെ.

0: അക്ഷരജപ്പിലെ അവസാനത്തെ വാക്ക് പറയട്ടെ.
1: പറയാം.
0: താഴെ നിന്ന് മുകളിലേക്ക് എഴുതാനുള്ളതാണ് ഇന്നത്തെ അക്ഷരജപ്പിലെ അവസാനത്തെ വാക്ക്. 25, 20, 15, 10 എന്നീ കളങ്ങളിലാണ് ഈ വാക്ക് എഴുതേണ്ടത്.
1: താഴെ നിന്ന് മുകളിലേക്ക് 25, 20, 15, 10 കളങ്ങളിൽ പൂരിപ്പിക്കേണ്ട വാക്കാണ്. ഈ വാക്കിന് 4 അക്ഷരങ്ങളുണ്ട്.
0: മധുരമുള്ളൊരു വാക്കാണ് കേട്ടോ ഇത്. ഇന്ന് മധുരവും സൗന്ദര്യവും പ്രകാശവും സ്വർണവും
1: എല്ലാമായിട്ട് നമ്മുടെ അക്ഷരചെപ്പ് തിളങ്ങി നിൽക്കുവാണ് അല്ലേ?
0: അതെ, ഈ വാക്കിന്റെ അർത്ഥം കൂടി പറയുമ്പോൾ കുറച്ചുകൂടി മധുരം കിട്ടും. മലയാളത്തിന്റെ അഭിമാനമായ നമ്മുടെ പ്രിയപ്പെട്ട ഒരു നടന്റെ പേരുകൂടി ചേർത്താണ് കേട്ടോ ഈ വാക്ക്. സൂചനകൾ പറയാം. പൂക്കളിലെ തേൻ, പൂന്തേൻ, മധു എന്നൊക്കെയാണ്. ഈ വാക്ക് കൂടുതലും കവിതകളിലാണ് ഉപയോഗിക്കാറുള്ളത്.
1: സൂചനകൾ ഒരിക്കൽ കൂടി പറയാം. പൂക്കളിലെ തേൻ, പൂന്തേൻ, മധു എന്നൊക്കെയാണ് ഈ വാക്കിന്റെ അർത്ഥം. ഈ വാക്ക് കൂടുതലും കവിതകളിലാണ് ഉപയോഗിക്കാറുള്ളത്.
0: മധുരമൂറുന്ന ഈ വാക്ക് ഈ പാട്ടിൽ തന്നെ ഉണ്ട്. കണ്ടുപിടിക്കാൻ മറ്റൊന്നും ചെയ്യണ്ട,
1: പാട്ട് കേട്ടാൽ മാത്രം മതി വാക്ക് കണ്ടുപിടിച്ച് എഴുതാൻ പറ്റും.

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
2: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാണ്.
3: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
4: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
5: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ. രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ. മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്. തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
6: സുബയ്യ ജ്വല്ലറി, കോട്ടയ്ക്കകം. കോൾ 8891765534.
7: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യം മാറും.
8: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 inch നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
7: പിട്ടാപ്പള്ളി ഏജൻസീസ്.
9: മൈജിയിൽ 30 crore രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 cars, 25 scooters, 100 people, 100,000 ക്യാഷ് പ്രൈസ്, 50 international ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം, BMW കാർ, സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ TV, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ്, 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
10: ഇന്നത്തെ അക്ഷരച്ചെപ്പിലെ എല്ലാ വാക്കുകളും നാം കണ്ടുപിടിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങളുടെ പൂരിപ്പിച്ച അക്ഷരക്കളങ്ങൾ എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് അയച്ചു തരിക. അക്ഷരക്കളങ്ങൾ പോസ്റ്റ് കാർഡിലും വാട്സാപ്പിലും അയക്കാവുന്നതാണ്. ഉത്തരം പോസ്റ്റ് കാർഡിൽ അയക്കുന്നവർക്ക് വിലാസം പറയുന്നു.
11: അക്ഷരച്ചപ്പ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14.
10: ഇനി വാട്സാപ്പിൽ ഉത്തരങ്ങൾ അയക്കുന്നവർക്കായി വാട്സാപ്പ് നമ്പർ പറയുന്നു. 8281420305.
11: നമ്പർ ഒരിക്കൽ കൂടി പറയാം. 8281420305. ഉത്തരം അയക്കുന്നവർ അക്ഷരച്ചപ്പ് എന്ന് തുടക്കത്തിൽ തന്നെ എഴുതാൻ ശ്രദ്ധിക്കുമല്ലോ അല്ലെ.
12: തിരുവോണ നാളിൽ പ്രക്ഷേപണം ചെയ്ത അക്ഷരച്ചപ്പിലെ ശരി ഉത്തരങ്ങൾ പറയാം. ഇടത്തുനിന്നും വലത്തോട്ട് എഴുതാനുള്ളതായിരുന്നു. 24-25 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വട്ടി.
13: വലത്തുനിന്നും ഇടത്തോട്ട് 4-3-2-1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഓലക്കുട.
12: വലത്തുനിന്നും ഇടത്തോട്ട് 8-7 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പാഠം.
13: വലത്തുനിന്നും ഇടത്തോട്ട് 24-23-22 21 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് വള്ളംകളി.
12: മുകളിൽ നിന്നും താഴേക്ക് 11-16-21 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പൂവിളി.
13: മുകളിൽ നിന്നും താഴോട്ട് 8-13-18 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പായസം.
12: മുകളിൽ നിന്നും താഴേക്ക് 4-9-14-19 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഓണത്താറ്.
13: മുകളിൽ നിന്നും താഴോട്ട് 15-20 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഊര്.
12: താഴെ നിന്നും മുകളിലേക്ക് 22-17-12 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് കസവ്.
13: താഴെ നിന്നും മുകളിലേക്ക് 11-6-1 കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് പൂക്കൂട.
12: താഴെ നിന്നും മുകളിലേക്ക് 15-10-5 എന്നീ കളങ്ങളിൽ എഴുതേണ്ടിയിരുന്ന വാക്ക് ഊഞ്ഞാൽ. തിരുവോണ നാളിലായിരുന്നു കഴിഞ്ഞ അക്ഷരച്ചെപ്പ് പ്രക്ഷേപണം ചെയ്തത്. ആ ആഘോഷങ്ങൾക്കിടയിലും അക്ഷരച്ചെപ്പ് കേട്ട് ധാരാളം ശ്രോതാക്കൾ ആകാശവാണിയിലേക്ക് ശരി ഉത്തരങ്ങൾ എഴുതി അയച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് നന്ദിയുണ്ട്. ആ തിരക്കിനിടയിലും നമ്മുടെ അക്ഷരച്ചെപ്പ് ഉപേക്ഷിച്ചില്ലല്ലോ. ഇതിൽ നിന്നും ഒരാളെ വിജയിയായി കണ്ടെത്തിയിട്ടുണ്ട്. വിജയി ലക്ഷ്മി വി. ആലപ്പുഴ ജില്ലയിലെ തത്തമ്പള്ളി സ്വദേശിനിയായ ലക്ഷ്മി വി ആണ് കഴിഞ്ഞ അക്ഷരച്ചെപ്പിലെ വിജയി.
13: വിജയിക്ക് അക്ഷരച്ചെപ്പിന്റെ അഭിനന്ദനങ്ങൾ.
12: ലക്ഷ്മിക്ക് ആകാശവാണിയുടെ എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കണ്ടേ? ഇതാ കേട്ടുകൊള്ളു.
14: എന്റെ പേര് ലക്ഷ്മി. ഞാൻ ആലപ്പുഴ ജില്ലയിലാണ് താമസിക്കുന്നത്. എനിക്ക് താലോലം താനെ താരാട്ടം എന്ന ഗാനം എന്റെ മോക്ക് വേണ്ടി പ്ലേ ചെയ്ത് തരണമെന്ന് ആഗ്രഹമുണ്ട്. അക്ഷരച്ച

0: ഇതോടുകൂടി ഇന്നത്തെ അക്ഷരച്ചെപ്പ് സമാപിക്കുകയാണ്.
1: അക്ഷരച്ചെപ്പ് ടീം
0: എൻ.ജെ. ജോഷില,
1: മിനി അജു,
0: സജി. അക്ഷരച്ചെപ്പ് എല്ലാ ബുധനാഴ്ചയും രാവിലെ 10 മണിക്ക്.
2: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
3: ഓണം കഴിഞ്ഞു, പക്ഷെ ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല. എല്ലാ മൈ ജി ഫ്യൂച്ചർ സ്റ്റോറുകളിലും ഇത് നോൺ സ്റ്റോപ്പ് ഓണം ആഘോഷം. എവർലാസ്റ്റിംഗ് നോൺ സ്റ്റോപ്പ് ഓണം എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. 30 കോടിയുടെ ബമ്പർ സമ്മാനങ്ങളും സ്റ്റിൽ ദേർ.
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
5: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
1: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 11 മണി.

നമസ്കാരം. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ ഇന്ന് ഛത്തീസ്ഗഡിലെ റായ്പൂർ സന്ദർശിക്കും. പര്യടനത്തിന്റെ ഭാഗമായി റായ്പൂർ എയിംസിൽ സംഘടിപ്പിക്കുന്ന മൂന്നാമത് ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം മുഖ്യാതിഥിയാകും. ബെൽജിയം പ്രധാനമന്ത്രി ബാർട്ട് ഡേ വേവർ മൂന്ന് ദിവസത്തെ ഇന്ത്യൻ സന്ദർശനത്തിന് ഇന്ന് ന്യൂഡൽഹിയിലെത്തും. സന്ദർശനവേളയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹം ഉഭയകക്ഷി ചർച്ച നടത്തും. എറണാകുളം നഗരത്തിൽ മോട്ടോർ വാഹന വകുപ്പ് നടത്തിയ പരിശോധനയിൽ 81 സ്വകാര്യ ബസ്സുകളിൽ നിന്ന് 121,000 രൂപ പിഴ ഈടാക്കി. നഗരത്തിലെ പ്രധാന മേഖലകൾ കേന്ദ്രീകരിച്ച് 4 പ്രത്യേക സ്ക്വാഡുകളായി തിരിഞ്ഞായിരുന്നു പരിശോധന. കണ്ണൂർ അഴീക്കൽ ഫിഷിംഗ് ഹാർബറിൽ നിർത്തിയിട്ട ബോട്ടിൽ നിന്നും കാൽ തെന്നി പുഴയിൽ വീണ്

0: മത്സ്യത്തൊഴിലാളി മരിച്ചു. തമിഴ്നാട് രാമേശ്വരം സ്വദേശി പാണ്ഡ്യനാണ് മരിച്ചത്. നാഷണൽ ഫെഡറേഷൻ ഓഫ് ദ ബ്ലൈൻഡ് കേരള സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിലെ അംഗങ്ങൾക്കായി ഓണക്കിറ്റ് വിതരണം ചെയ്തു. മഞ്ചേരി ആനക്കയം ഗ്രാമപഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ 150 അംഗങ്ങൾ പങ്കെടുത്തു. ഇന്നലെ അന്തരിച്ച കോഴിക്കോട് DCC മുൻ പ്രസിഡന്റും പ്രഥമ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാനുമായിരുന്ന എം വീരാൻകുട്ടിയുടെ ഖബറടക്കം അല്പസമയത്തിനകം കാമശ്ശേരി ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ. മലപ്പുറം വാഴക്കാട്ടായിരുന്നു 86-കാരനായിരുന്ന അദ്ദേഹത്തിന്റെ അന്ത്യം. 5 വയസ്സുകാരിയെ പീഡിപ്പിച്ച ശേഷം സംസ്ഥാനം വിട്ട ഇതര സംസ്ഥാന തൊഴിലാളിയെ മഹാരാഷ്ട്രയിൽ വച്ച് കണ്ണൂർ പാനൂർ പോലീസ് പിടികൂടി. ഉത്തരാഖണ്ഡ് സ്വദേശി ആസാദാണ് പിടിയിലായത്. 47th സംസ്ഥാന പോലീസ് ഗെയിംസ് ആൻഡ് അത്ലറ്റിക് മീറ്റിന്റെ ഭാഗമായി കോഴിക്കോട്ട് സംഘടിപ്പിച്ച സംസ്ഥാനതല വെയ്റ്റ് ലിഫ്റ്റിംഗ് പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പിൽ പാലക്കാടും MSPയും ഓവറോൾ ചാമ്പ്യന്മാരായി. മികച്ച പുരുഷ പവർ ലിഫ്റ്ററായി KC നന്ദുവും മികച്ച വനിതാ പവർ ലിഫ്റ്ററായി KK അമ്പളിയും തിരഞ്ഞെടുക്കപ്പെട്ടു. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 12 മണിക്ക്.
1: ആകാശവാണി. ഡോക്ടറോട് ചോദിക്കാം, തത്സമയ ഫോണിൻ പരിപാടി. ഇന്നീ പരിപാടിയിൽ പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു പോഷകാഹാര വിദഗ്ധ ഉമാ കല്യാണി. 12 മണിവരെ ശ്രോതാക്കൾക്ക് വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട ഫോൺ നമ്പർ 9495964321, 9496563231. മറ്റൊരു നമ്പർ കൂടി പറയാം, 9496593231. സ്റ്റുഡിയോയിൽ അതിഥിയോട് സംസാരിക്കുന്നത് മനീഷ് MP.
2: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വെറും വിശപ്പടക്കാനുള്ള മാർഗം മാത്രമല്ല, മറിച്ച് നമ്മുടെ ആരോഗ്യവും ആയുസ്സും ഒക്കെ നിശ്ചയിക്കുന്ന ഊർജവും കൂടിയാണ്. ഇന്ന് September 2, ഈ മാസം പോഷകാഹാര മാസമാണ്. മുൻപ് നമ്മൾ പോഷകാഹാര വാരം ആഘോഷിച്ചിരുന്നു, 1 മുതൽ September 1 മുതൽ 7 വരെ. ഇപ്പോൾ ഇതിൻ 9th പോഷകാഹാര മാസമാണ്. ഈ വയറു നിറയെ കഴിക്കുക എന്നതിനപ്പുറം ശരിയായ പോഷണം ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മളെ ഓരോരുത്തരെയും ചിന്തിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇത്. നമ്മുടെ തിരക്കുള്ള ജീവിതശൈലിയിൽ പലപ്പോഴും നമ്മുടെ ഭക്ഷണ രീതിയിലും ഒക്കെ വ്യത്യാസം വന്നിരിക്കുന്നൊരു സമയത്ത് ആണ് നമ്മൾ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകാൻ ശ്രീമതി ഡയറ്റീഷ്യനായിട്ടുള്ള ശ്രീമതി ഉമാ കല്യാണി സ്റ്റുഡിയോയിലുണ്ട്. സ്വാഗതം.
3: നമസ്കാരം.
2: നമുക്ക് ഈ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച പോലെ ഈ വയറ് നിറയുന്നതും ശരീരത്തിന് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കുന്നതും രണ്ടും രണ്ടാണല്ലോ. അപ്പോൾ ഈ ഒരു വ്യക്തിയുടെ ഭക്ഷണത്തിൽ ഈ പോഷക മൂല്യങ്ങളുണ്ട് എന്നെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും?
3: തീർച്ചയായിട്ടും നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമുക്ക് വയറു നിറയ്ക്കാൻ ആണ്. അത് മാത്രമല്ല, ശരീരത്തിനെയും മനസ്സിനെയും പോഷിപ്പിക്കുന്നതും കൂടെ ആകണം. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്ന ഒരു കാര്യമാണ്. കാരണം ഇപ്പം കോമൺ ആയിട്ട് എല്ലാവരും നോക്കിക്കഴിഞ്ഞാൽ ആഹാരം കൂടുതൽ രുചിയുള്ളത് എവിടെയാണ്, ഈ ഹോട്ടലിലുള്ള ഭക്ഷണം കൂടുതൽ ടേസ്റ്റിയാണ്, അങ്ങനെ പറഞ്ഞ് കൂടുതലും എല്ലാവരും എന്താണ് ടേസ്റ്റിൻ്റെ പുറകെ രുചിയുടെ പുറകെ പോകുന്നൊരു കാലമാണല്ലോ. അപ്പം എടുത്ത് നമ്മൾ എല്ലാവരോടും പറയുന്നത് നമ്മൾ കഴിക്കുന്ന ആഹാരം തീർച്ചയായിട്ടും വിശപ്പടക്കാനും അതിനോടൊപ്പം തന്നെ പോഷക സമൃദ്ധമാവണം. നമ്മുടെ ശരീരത്തിൻ്റെ ആരോഗ്യം കാക്കാനും നമുക്ക് രോഗപ്രതിരോധ ശക്തി വരാനും പിന്നെ ജീവിതശൈലി രോഗങ്ങൾ അകറ്റി നിർത്താനുമുള്ള ഉതകുന്ന ഒരു തരത്തിലുള്ള ഭക്ഷണമായിരിക്കണം.
2: ഈ പൊതുവേ കേരളീയ ഭക്ഷണ രീതി വളരെ ആരോഗ്യകരമാണ്, പോഷക സമൃദ്ധമാണ് എന്നൊരു വിചാരം, നമ്മൾ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഭക്ഷണം കഴിക്കുന്നുണ്ടാണോ എന്നറിയില്ല, അങ്ങനൊരു വിചാരമുണ്ടല്ലോ, അത് വിചാരം ശരിയാണോ?
3: തീർച്ചയായിട്ടും കേരളീയ ഭക്ഷണം എന്ന് പറയുന്ന ഒരു വിഭവ സമൃദ്ധം അതുപോലെ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരമാണ്. പക്ഷേ അത് ആ ട്രഡീഷണൽ രീതിയിൽ നമ്മൾ അതുപോലെയാണ് കഴിച്ചുകൊണ്ടിരുന്നത്. ഒരു ഉദാഹരണത്തിന് പറയുവാണെങ്കിൽ നമ്മൾ ചോറും കറികളും പച്ചക്കറികളും ഒക്കെ നമ്മുടെ ഒരു കേരള സ്റ്റൈൽ ഭക്ഷണത്തിൽ തീർച്ചയായിട്ടും പച്ചക്കറികൾ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നു. മീൻ ഉപയോഗിക്കുന്നു, അത് പ്രോട്ടീൻ തരാനായിട്ടും തവിടോടുകൂടിയുള്ള ധാന്യം അവരെയൊക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പം ട്രഡീഷണലി പരമ്പരാഗതമായി നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പോഷക സമൃദ്ധവും വിഭവ സമൃദ്ധമായിട്ടുള്ള ഒരു ഭക്ഷണ രീതി തന്നെയാണ് കേരളീയർക്കുള്ളത്. പക്ഷേ ഇപ്പോൾ ആ ട്രെൻഡൊക്കെ മാറി അതിനെ

0: നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിൽ മാറ്റുന്നു. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ ഇപ്പോൾ തവിടോടുള്ള ധാന്യം നല്ലതാണ്, അപ്പോൾ അരി നമുക്ക് ചമ്പാവരിയൊക്കെ നല്ലതാണ്, പക്ഷെ അത് കുക്ക് ചെയ്യാനായിട്ട് കൂടുതൽ സമയമെടുക്കുന്നു. അങ്ങനെ നമ്മുടെ ഒരു സൗകര്യത്തിന് നോക്കിക്കഴിഞ്ഞിട്ട് വെള്ള അരിയാകുമ്പോൾ പെട്ടെന്ന് നമുക്ക് പാചകം ചെയ്യാം, അങ്ങനത്തെ ഒരു സൗകര്യത്തിൻ്റെ ഒരു ഇത്. പിന്നെ പച്ചക്കറികളാണെങ്കിലും ഇരുന്ന് അരിഞ്ഞ് ഒക്കെ കറി ഉണ്ടാക്കാനുള്ള സമയം കുറവ് പലരും പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ അതിനെ കുറച്ച് മോഡിഫൈ ചെയ്യുന്നു. പിന്നെ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്നു, എണ്ണയിൽ വറുത്ത്. പണ്ടൊന്നും ഇത്ര എണ്ണയിൽ വറുത്ത മത്സ്യമൊന്നും നമ്മൾ ഉപയോഗിച്ചിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ചിക്കനാവട്ടെ മീനാകട്ടെ നമ്മൾ വറുത്ത മീനും ചിക്കനൊക്കെയാണ് കൂടുതൽ കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ആ വന്നിട്ടുള്ള ആ ഒരു കുക്കിങ്ങിൻ്റെ സ്റ്റൈലിലുള്ളതും നമ്മുടെ സൗകര്യത്തിന് വേണ്ടി നമ്മൾ ചെറിയ മാറ്റങ്ങൾ വരുത്തിയതിലുള്ള ഒരു ബുദ്ധിമുട്ടാണ് അല്ലെങ്കിൽ പ്രശ്നമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതർവൈസ് നമുക്ക് തീർച്ചയായിട്ടും കേരളീയ ഭക്ഷണം ഒരു പോഷകസമൃദ്ധവും ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം തന്നെയാണ്.
1: നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ,
0: നമസ്കാരം, പറയൂ.
2: എനിക്ക് അവരെ വല്ലതും കഴിച്ചില്ലെങ്കിലും കഴിച്ചാലും വയറ്റിനകത്ത് നല്ല വേദന ഉണ്ട്. അവരെന്താ അങ്ങനെ ആയിരുന്നു?
0: വയറിന്റെ അകത്ത് എന്താ തോന്നുന്നത്? ഒരു ഗ്യാസിന്റെ പോലെ പ്രശ്നമാണോ?
2: എന്തോ
0: ഗ്യാസിന്റെ പ്രശ്നമാണോ? കഴിച്ചില്ലെങ്കിലും കഴിച്ചാലും എന്താണ് പ്രശ്നം പറഞ്ഞത് സാറ്?
2: കഴിച്ചില്ലെങ്കിലും കഴിച്ചാലും വയറ്റിനകത്ത് നല്ല വേദന ഉണ്ട്. എങ്ങോട്ടെങ്കിലും യാത്ര ചെയ്യുമ്പോഴേ, ദൂര യാത്ര ഒക്കെ ചെയ്യുമ്പോഴേ
0: ഓക്കെ. സാറിന് എത്ര വയസ്സുണ്ട്? അത്ര പ്രായമായിട്ടില്ല. അപ്പം നമ്മൾ പൊതുവേ നമ്മുടെ വയർ അല്ലെങ്കിൽ ഗട്ട് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണെന്ന് പറയുന്നത്. സെക്കൻഡ് ബ്രെയിൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ആമാശയത്തിൽ ഒരുപാട് നെർവ് എൻഡിങ്സ് ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് പ്രത്യേകിച്ച് യാത്രയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്കും ഒരു സ്ട്രെസ്സിൻ്റെ ഒരു ഫാക്ടറോ അങ്ങനെ ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ ചിലർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് പറയാറുണ്ട്. കഴിച്ച ഉടനെ ഒന്ന് ടോയ്ലറ്റിൽ പോകണമെന്നൊക്കെ തോന്നും, ഇതുപോലെ എക്സാം സമയത്ത് അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകുമ്പോൾ. അങ്ങനെയുള്ളതാണോ നോക്കുക, നമ്മുടെ സ്ട്രെസ്സുമായിട്ട് കണക്റ്റഡ് ആയിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു ധൃതിയിൽ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോകാൻ നിൽക്കുമ്പോൾ വരുന്ന ഒരു വ്യത്യാസമാണോ, അല്ല വീട്ടിൽ കഴിച്ചിട്ട് സമാധാനമായിട്ടൊക്കെ ഇരിക്കുമ്പോൾ ആ ബുദ്ധിമുട്ട് തോന്നാറുണ്ടോ? ഇല്ല. അപ്പം എനിക്ക് തോന്നുന്നത് കൂടുതലൊരു സൈക്കോളജിക്കലായിട്ടുള്ള ഒരു ഇതായിരിക്കണം. അപ്പം നമ്മുടെ ആ ഒരു ജീവിത ശൈലിയിൽ ഒരു ഇപ്പം എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ ഭക്ഷണം കഴിച്ച് കുറച്ച് സമാധാനമായിട്ട് വീട്ടിൽ ഇരുന്നിട്ട് പതുക്കെ ഒന്ന് റെഡിയായിക്കെ പോകാൻ നോക്കുവാണെങ്കിൽ ആ ഒരു ടെൻഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും. പല കാരണം കൊണ്ടും ആവാം.
2: അല്ല ഞാൻ പറഞ്ഞത്തെ, നമ്മളിപ്പോ എവിടെന്നെങ്കിലും നമ്മളിപ്പോ യാത്ര പോകുമ്പോ കടയിൽ നിന്നൊക്കെ ദൂരെ യാത്ര പോകുമ്പോ കടയിൽ നിന്നൊക്കെയായിരുന്നു വാങ്ങി കഴിച്ചത് ഫുഡ്.
0: ഓക്കെ.
2: അപ്പൊ നമ്മള് കടയിൽ നിന്ന് വാങ്ങി കഴിച്ചു കഴിഞ്ഞാല് അത് പിന്നെ ആ പറയുന്ന സ്ഥലത്ത് എത്തിച്ചു വരുന്നിടം വരെ പ്രശ്നമൊന്നുമില്ല. വീണ്ടും തിരിച്ചു വരുമ്പം അതുപോലെ ഒരു പ്രശ്നം ഉണ്ടാവുക.
0: അപ്പൊ പുറത്തുനിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിനാണ് പ്രശ്നം എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ സാറിന് അറിയാം എന്താണ് പ്രശ്നം എന്നല്ലേ. പൊതുവേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം എപ്പോഴും നമുക്ക് ഏറ്റവും സേഫ് ആയിരിക്കും. അതിൽ നമ്മൾ ഒരുപാട് കളറും എണ്ണയാണെങ്കിലും ഒന്നും ഒരുപാട് ചേർക്കത്തില്ല അല്ലേ. അപ്പൊ വീട്ടിലത്തെ ഭക്ഷണം തീർച്ചയായിട്ടും പിന്നെ നമ്മൾ വൃത്തിയുള്ള സാഹചര്യത്തിലായിരിക്കും വീട്ടിൽ ഭക്ഷണം പാചകം ചെയ്യുന്നത്. പുറത്ത് എല്ലാ സ്ഥലത്തും വൃത്തിഹീനമാണെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും പുറത്ത് പാചകം ചെയ്യുന്ന ഹോട്ടലുകളിൽ പാചകം ചെയ്യുന്നത് വൃത്തിയായിട്ടുള്ള സാഹചര്യത്തിലാണോ കുക്ക് ചെയ്യുന്നത് നമുക്ക് അറിയത്തില്ല. അപ്പൊ സാറിന് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതെ ക്ലീൻ ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം, നല്ല വൃത്തിയോട് പാചകം ചെയ്യുന്നു നമുക്കൊരു ഉറപ്പുള്ള സ്ഥലത്ത് മാത്രം ഭക്ഷണം കഴിക്കുക. പിന്നെ ഈ പൊറോട്ടയ്ക്കാണെങ്കിൽ നമുക്ക് കുറച്ച് ദഹിക്കാൻ പ്രയാസമുള്ള ഭക്ഷണമാണ്. അപ്പൊ കുറച്ചുകൂടെ ഇപ്പൊ അപ്പോ അല്ലെങ്കിൽ ഇടിയപ്പോ ഇഡലി ദോശ അതുപോലത്തെയൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ പെട്ടെന്ന് ദഹിക്കുന്ന സാധനമാണ്. അപ്പം മേ ബി അങ്ങനെ കുറച്ച് ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണം കഴിക്കാനായിട്ട് നോക്കുക. പിന്നെ ഒരുപാട് ഹെവി ആയിട്ട് പുറത്തുനിന്ന് കഴിക്കുവാണെങ്കിൽ ഒരുപാട് ഹെവി ആയിട്ട് വയറ് നിറച്ചങ്ങ് കഴിക്കാതെ കുറച്ച് ലൈറ്റായിട്ട് കഴിക്കുവാണെങ്കിൽ അത് നമുക്ക് കംഫർട്ടബിളായിട്ട് തോന്നും. പിന്നെ പൊതുവേ നോൺ വെജിറ്റേറിയൻ പ്രത്യേകിച്ച് മീറ്റ് ഈ ബീഫ് അല്ലെങ്കിൽ മട്ടണൊക്കെ കഴിക്കുവാണെങ്കിലും ചിക്കൻ ആണെങ്കിലും ചിലർക്കൊക്കെ കുറച്ച് ദഹിക്കാൻ ബുദ്ധിമുട്ടുള്ള ഫുഡ് ഐറ്റംസാണ്. അപ്പം അങ്ങനെയുള്ളത് നമ്മൾ യാത്രയ്ക്ക് പോകുമ്പോൾ ഒന്ന് ഒഴിവാക്കി വെജിറ്റേറിയൻ ഭക്ഷണം മിതമായിട്ട് കഴിക്കാൻ നോക്കിയാൽ ഈ പ്രശ്നം പരിഹരിക്കാമെന്ന് തോന്നുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ,
1: വിളിച്ചതിന് നന്ദി. നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ആ കോള് കട്ടായി പോയെന്ന് തോന്നുന്നു. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ ഭക്ഷണ രീതികളെ കുറിച്ചാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു കുട്ടികളിൽ നിന്ന് തുടങ്ങാൻ തോന്നുന്നു. പൊതുവേ കുട്ടികളുടെ ഭക്ഷണശീലങ്ങളിൽ കുട്ടികൾ പൊതുവേ പച്ചക്കറികൾ ഒഴിവാക്കുന്ന ഒരു ശീലമുണ്ട്. നമ്മൾ നേരത്തെ നമ്മുടെ കേരളീയ വിഭവങ്ങളുടെ പ്ലാറ്റർ വളരെ ഗംഭീരമായിരിക്കുന്നത് പച്ചക്കറികളുടെ സാന്നിധ്യം കൂടി ഉണ്ടാണെന്ന് പറയുകയുണ്ടായി. അപ്പോൾ ഈ കുട്ടികളിൽ ഈ പച്ചക്കറികളൊക്കെ ഒഴിവാക്കുന്നത്, അപ്പോൾ അതിന് നമുക്ക് എന്ത് ഒരു ശരിയായ സമീപനത്തിലൂടെ അത് ഫില്ല് ചെയ്യാൻ പറ്റും?
0: അതെ, അതിന് മുന്നേറ്റ് ചെറുതായിട്ടൊന്ന് നമ്മുടെ ഹെൽത്തി പ്ലേറ്റ് മോഡലും കൂടെ പറയാം. അതായത് ഒരു ശരിയായിട്ടുള്ള ആരോഗ്യകരമായ ഭക്ഷണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിട്ട് അത് നമ്മൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാകുന്ന രീതിയിൽ ഇപ്പോൾ സ്കൂൾ കുട്ടികൾക്കാണെങ്കിലും ക്ലാസ് എടുക്കുമ്പോൾ പറയുന്നത് നമ്മൾ നമ്മുടെ പ്ലേറ്റ് ഹെൽത്തി പ്ലേറ്റ് അല്ലെങ്കിൽ മാതൃക

0: തളിക എന്ന് പറയും. കഴിക്കുന്ന പ്ലേറ്റിൽ, അത് ബ്രേക്ക്ഫാസ്റ്റ് ആവട്ടെ അല്ലെങ്കിൽ ഉച്ചയൂണാവട്ടെ രാത്രിത്തെ ഭക്ഷണമാവട്ടെ, പ്ലേറ്റിൽ പകുതി നമ്മൾ പച്ചക്കറികൾ കൊണ്ട് നിറയ്ക്കാൻ പറയും. അതായത് പച്ചക്കറികൾ സലാഡാവാം അല്ലെങ്കിൽ തോരനോ മെഴുക്കുരട്ടിയോ ഏത് രൂപത്തിലാണെങ്കിലും പച്ചക്കറികൾ ഒരു 50% വേണം. പിന്നെ ബാക്കിയുള്ള 50% 25%, അതായത് കാൽ ഭാഗം നമ്മൾ പ്രോട്ടീൻ മാംസ്യം അടങ്ങിയ ഭക്ഷണം പറയും. അത് നോൺ വെജിറ്റേറിയന് മുട്ട മീൻ ഇറച്ചിയാവാം അല്ലെങ്കിൽ പയറുപരിപ്പ് വർഗ്ഗങ്ങളാവാം കടല അതുപോലത്തെ ഒക്കെ ആവാം. അപ്പം അത് കാൽഭാഗമെങ്കിലും വേണം. പിന്നെ കാൽഭാഗമാണ് നമ്മുടെ ധാന്യങ്ങൾ പറയുന്നത്. ധാന്യങ്ങൾ അരി ഗോതമ്പ് മുഴുധാന്യങ്ങൾ പറയും, തവിടോടുകൂടിയുള്ള ധാന്യങ്ങൾ, അതിലിപ്പോൾ ചെറുധാന്യങ്ങളും ആവാം. അപ്പം അങ്ങനെയൊരു കമ്പോസിഷൻ ആണെങ്കിൽ നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ 3 നേരവും ഈ 3 കമ്പണൻസും ഉണ്ടാവണം. പച്ചക്കറികൾ ഉണ്ടാവണം, അത് കുറച്ച് കൂടുതൽ, പിന്നെ മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീൻ പ്രദാനം ചെയ്യുന്ന ഭക്ഷണം, തവിടോടുകൂടെയുള്ളത് അത് കാർബോഹൈഡ്രേറ്റ്. ഈ ഒരു കോമ്പോസിഷനിൽ നമ്മൾ 3 നേരം ആഹാരം കുട്ടികൾക്ക് തന്നെ കൊടുത്ത് ശീലിപ്പിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ശരീരത്തിന് ആവശ്യമായ എല്ലാ പോഷകങ്ങളും കിട്ടത്തുള്ളൂ. അപ്പോൾ പ്രധാനമായിട്ട് ഇപ്പോൾ പച്ചക്കറികളുടെ ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിറ്റമിനുകളും മിനറലുകളും പിന്നെ അതുപോലെ ഫൈബർ നാര് ലഭിക്കാനൊക്കെ സഹായിക്കും. അപ്പോൾ ഒരു കുട്ടിയുടെ നമുക്ക് മുതിർന്നവർക്കാണെങ്കിൽ പറയുന്ന ഒരു ദിവസം നമ്മൾ 400 ഗ്രാം പച്ചക്കറിയെങ്കിലും കഴിക്കണം, ഏകദേശം 1/2 കിലോയോളം നമ്മൾ കഴിക്കണം. പക്ഷേ ഒരു ആവറേജ് ഒരു കേരളീയരുടെ ഭക്ഷണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ 100 അല്ലെങ്കിൽ 200 ഗ്രാമേ ഒരു ദിവസം കഴിക്കുന്നുള്ളൂ. അപ്പോൾ ഏകദേശം പകുതിയെ നമ്മൾ കഴിക്കുന്നുള്ളൂ. അതുപോലെ കുട്ടികൾക്കും ഒരു ഏജ് വൈസാണ് പറയുന്നത്, ഒരു 2 നേരമെങ്കിലും എന്തെങ്കിലും ഒരു പച്ചക്കറി കുട്ടി കഴിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. അപ്പം ഈ കുട്ടികളുടെ ശീലം, ഭക്ഷണശീലം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ഗർഭിണി അമ്മ കുഞ്ഞ് വയറ്റിലിരിക്കുമ്പോൾ തന്നെ അമ്മയുടെ ഒരു ടേസ്റ്റ് ബഡ്സും ഒക്കെ അമ്മ കഴിക്കുന്ന ആഹാരം അനുസരിച്ചായിരിക്കും ഭാവിയിൽ കുട്ടികൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതെന്നാണ്. അപ്പം ഗർഭിണിയായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പച്ചക്കറികളൊക്കെ ഉൾപ്പെടുത്താനായിട്ട് പറയും. അതുപോലെ കുഞ്ഞ് ജനിച്ച ആദ്യത്തെ 6 മാസം നമ്മൾ ബ്രസ്റ്റ് ഫീഡിങ് മാത്രം പറയും. അത് കഴിഞ്ഞ് നമ്മൾ ആഹാരം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന 6 മാസത്തിന് ശേഷം അപ്പം തന്നെ നമ്മൾ പച്ചക്കറി ജ്യൂസായിട്ടും അല്ലെങ്കിൽ സൂപ്പായിട്ടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കുഴമ്പ് രൂപത്തിൽ കുറച്ച് ഉടച്ചൊക്കെ വേവിച്ചടച്ച പച്ചക്കറികൾ കൊടുക്കാൻ പറയും. അപ്പം 6 മാസം മുതലേ കുഞ്ഞിന് ആ ഒരു ടേസ്റ്റ് കിട്ടിത്തുടങ്ങണം. എന്നിട്ടൊരു 1 വയസ്സൊക്കെ ആവുമ്പോൾ കുഞ്ഞുങ്ങൾ നമ്മളെ വീട്ടിൽ മുതിർന്നവർ കഴിക്കുന്നത് പോലെ തന്നെ എല്ലാം കഴിക്കണം, അതുപോലെ പച്ചക്കറികളും കഴിക്കണം. അപ്പോൾ ഒരു ഹാബിറ്റ് എന്ന് പറയുന്നത് വളരെ ചെറുപ്പത്തിൽ, ഇൻഫാക്റ്റ് അമ്മയുടെ വയറ്റിൽ കുഞ്ഞിരിക്കുമ്പോൾ തന്നെ നമ്മൾ തുടങ്ങേണ്ട ഒരു കാര്യമാണ്. അപ്പം അങ്ങനെ തുടങ്ങിക്കഴിയുക. പിന്നെ എപ്പോഴും വീട്ടിൽ പാരൻസ് ആയിരിക്കും കുട്ടികളുടെ റോൾ മോഡൽസ്. അപ്പോൾ പലരും പറയും കുഞ്ഞ് കഴിക്കുന്നില്ല. അപ്പം നമ്മൾ അച്ഛനോടോ അമ്മയോടോ നിങ്ങൾ കഴിക്കാറുണ്ടോ പച്ചക്കറിയും ചോദിച്ചു പലപ്പോഴും അവർ ചിരിക്കാറുണ്ട്, മനസ്സിലായില്ല. അപ്പം നമ്മുടെ വീട്ടിൽ ഒരു കൾച്ചർ നമ്മൾ കൊണ്ടുവരിക, ചെറുപ്പത്തിലേ തന്നെ കുട്ടികൾക്ക് പച്ചക്കറികളും കൂടെ ഉള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡയറ്റ് നമ്മൾ ഇൻകൾക്കേറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഭാവിയിൽ അത്ര ബുദ്ധിമുട്ടുണ്ടാവത്തില്ല.
1: നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് ഗിരീഷ് എന്നാണ്. ഞാൻ വിളിക്കുന്നത് ലക്നൗ ഉത്തർപ്രദേശ്.
1: ആ മാഡം ഉണ്ട്, ചോദിച്ചോളൂ.
2: ആ ശരി മാഡം, നമസ്കാരമുണ്ടേ. നമ്മൾ ഈ പാക്കറ്റ് ഫുഡിന്റെ മുകളിൽ ലോ ഫാറ്റ് ഷുഗർ ഫ്രീ ഹെൽത്തി എന്നൊക്കെ എഴുതാറുണ്ടല്ലോ.
0: അതെ.
2: അതുപോലെ തന്നെ ഈ നമ്മൾ ഈ ഓട്സ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അകത്ത് തന്നെ മുസ്ലിം എന്ന് പറഞ്ഞൊരു ഒരു കാറ്റഗറി ഓട്സ് നമുക്ക് വാങ്ങാനുണ്ട്.
0: ഓട്സ് അല്ല, അത് മറ്റേ കോൺഫ്ലേക്സ് പോലത്തെ ഫ്ലേക്സ്.
2: കോൺഫ്ലേക്സ് പോലെ, അതെ. അതിനകത്തും ഈ സ്വീറ്റിഷ് ആണ്, പക്ഷെ അതിനകത്ത് എഴുതിയേക്കുന്നത് 99 കലോറി ഊർജം, പിന്നെ അതുപോലെ തന്നെ നോ ഫ്ലേവർ, കളറ് നോ ഫ്ലേവർ എന്നൊക്കെയാണ് എഴുതിയേക്കുന്നത് പ്രിസർവേറ്റീവ്സ് എന്ന്. അപ്പൊ ഇതെത്രത്തോളം ശരിയാണിത്?
0: തീർച്ചയായിട്ടും നമ്മളൊരു ഒരു പാക്കറ്റിൽ ഫുഡ് നമ്മൾ സൂക്ഷിച്ച് വെക്കണമെങ്കിൽ, ഫുഡ് എന്ന് പറയുന്ന ഒരു പെരിഷബിൾ ആയിട്ടുള്ള സാധനമാണ്, പെട്ടെന്ന് കേടാകുന്ന ഒരു സാധനമാണ്. അപ്പം നമ്മൾ ഒരു പാക്കറ്റിൽ അത് സൂക്ഷിക്കണമെങ്കിൽ ഒന്നുകിൽ അതിൽ കൂടുതലായിട്ട് മധുരം ചേർത്ത് കാണും, അല്ലെങ്കിൽ ഉപ്പുണ്ടാവും, അല്ലെങ്കിൽ കൊഴുപ്പുണ്ടാവും, അല്ലെങ്കിൽ പ്രിസർവേറ്റീവ്സ് ഉണ്ടാവും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ ചേർത്താൽ മാത്രം നമുക്ക് ഫുഡ് അല്ലാതെ സൂക്ഷിക്കാൻ പറ്റത്തില്ല, അത് കേടായി പോവും. അപ്പം തീർച്ചയായിട്ടും ഇപ്പം എനിക്കൊന്ന് മ്യൂസലി ഒക്കെ ആണെങ്കിൽ, അതായത് കോൺഫ്ലേക്സ്, നമ്മളിപ്പോൾ അവലെന്ന് പറയുന്ന റൈസ് ഫ്ലേക്സ് ആണ്, അതുപോലെ കോണിൽ നിന്നുണ്ടാക്കുന്നത് കോൺഫ്ലേക്സ്, മ്യൂസലി എന്ന് പറയുന്ന പലതരം ധാന്യങ്ങളുടെ ഒരു ഫ്ലേക്സ് ആയിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അതിൽ കുറച്ച് നട്ട്സ് ഒക്കെ ചേർത്തിട്ടുള്ളതാണ് മ്യൂസലി എന്ന് പറയുന്നത്. അത് കമ്പാരിറ്റീവ്ലി നമുക്ക് അതും പക്ഷേ ഒരു ധാന്യം തന്നെയാണ്. അപ്പം നമ്മൾ ഈ അവലൊക്കെ എത്ര കാലം നമുക്ക് സൂക്ഷിക്കാൻ പറ്റും? ഒരു 3 അല്ലെങ്കിൽ 6 മാസം. അതിൽ കൂടുതലാവുമ്പോഴത്തേക്ക് അതിൽ കേടുവരുമല്ലോ, കീടങ്ങളൊക്കെ വന്ന് തുടങ്ങും. പക്ഷേ ഇത് പാക്കറ്റിൽ നമ്മൾ ഒരു കണ്ടെയ്നറിലൊക്കെ അടച്ചു വെക്കുമ്പോൾ കുറച്ചുകൂടെ എയർ ടൈറ്റ് ആയിരിക്കുമ്പോൾ കുറച്ചു കാലം കൂടെ ഇരിക്കാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷേ എന്നാലും മിക്കവാറും ഈ കോൺഫ്ലേക്സ് പോലെയുള്ള റെഡി ടു ഈറ്റ് സീരിയൽസ് നോക്കിക്കഴിഞ്ഞാൽ മധുരം ചേർക്കാറുണ്ട് അവർ. അപ്പോൾ ആഡഡ് ഷുഗർ ഉണ്ടോ എന്നുള്ളത് നോക്കുക. അപ്പം മധുരം ഇല്ലെങ്കിൽ മ്യുസലിയിൽ വലിയ കുഴപ്പം കാണാറില്ല. പക്ഷെ പല അല്ലാത്തുള്ള കുറച്ച് ഹണി ഫ്ലേവേർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഫ്ലേക്സിലൊക്കെ നോക്കിയാൽ തീർച്ചയായിട്ടും ഒന്നുകിൽ തേനുണ്ടാവും, അല്ലെങ്കിൽ മധുരം ഉണ്ടാവും, ഷുഗർ ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും സ്വീറ്റ്നെസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായാലും ഫുഡ് ലേബൽ വായിച്ച് നോക്കുക. അങ്ങനെ വേറെ ആഡഡ് ആയിട്ടുള്ള ഷുഗേഴ്സ് ഇല്ലാത്ത പ്രോഡക്ട്സ് വളരെ കുറവാണ്. അങ്ങനെയുണ്ടെങ്കിൽ വളരെ ചുരുക്കം, ഒരു 3 മാസത്തിനുള്ളിൽ ഉപയോഗിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കാറുണ്ട്. അപ്പം എക്സ്പയറി ഡേറ്റ് നോക്കുക, അതിൽ ഫുഡ് ലേബിൾ വായിച്ച് ആഡഡ് ഷുഗർ ഉള്ളതാണെങ്കിൽ നമ്മൾ പരമാവധി അത് കുറയ്ക്കുന്നതായിരിക്കും നല്ലത്.

0: ഫാറ്റ് എന്ന് പറയുന്നതും
1: ലോ ഫാറ്റിലും ഇതുപോലെ തന്നെയാണ്. ലോ ഫാറ്റ് നമ്മൾ ഹെൽത്തി എന്ന് ക്ലെയിം ചെയ്യുമ്പോൾ മിക്കവാറും നമ്മൾ അത് മാത്രം നോക്കിയിട്ട് പോകും, പക്ഷെ അതിൽ വേറെ എന്തെങ്കിലും ഹാനികരമായിട്ടുള്ള സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കുക. മനസ്സിലായി? അപ്പോൾ അത് നമ്മൾ എന്ത് ഫുഡാണോ അതനുസരിച്ചിരിക്കുക. അപ്പോൾ എപ്പോഴും നമ്മുടെ ഫുഡ് ലേബിൾ വായിക്കുമ്പോൾ അതിൽ ആദ്യത്തെ 5 ഇൻഗ്രീഡിയൻറ്റിൽ മധുരോ അല്ലെങ്കിൽ ഓൾ വൈറ്റ് ഫ്ലവർ എന്ന് പറയും മൈദയില്ലേ, അതുപോലത്തെ സാധനങ്ങളൊക്കെ ആദ്യത്തെ 5 അല്ലെങ്കിൽ ആദ്യത്തെ 3 ഇൻഗ്രീഡിയൻറ്റിൽ അതുണ്ടെങ്കിൽ അത് പരമാവധി നമ്മൾ സെലക്ട് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്.
2: വിളിച്ചതിന് നന്ദി. നമ്മൾ ഈ കോളിന് തൊട്ട് മുന്നേ എന്താണ് ഗർഭകാലത്തെ ന്യൂട്രീഷനെ കുറിച്ച് കൂടി സംസാരിച്ച് വരികയായിരുന്നു. പൊതുവേ ഈ ആദ്യത്തെ 1000 ദിവസം എന്നൊരു കണക്ക് പറയാറുണ്ടല്ലോ. ആദ്യത്തെ ഈ 1000 ദിവസം കുട്ടികളുടെ ഭാവി നിർണ്ണയിക്കുന്നതിന് ഈ ഗർഭിണികൾ കൃത്യമായി പോഷകാഹാരം സ്വീകരിക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം അതിനെക്കുറിച്ചൊന്ന് പറയാമോ?
1: ഈ 1000 ഡേയ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷമായിട്ട് നമ്മൾ ന്യൂട്രീഷൻ മന്തിന് തീമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന കാര്യമാണ്. ഇപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് ഒരു അമ്മ ഗർഭവതി ആവുന്നത് മുതൽ കുഞ്ഞിന് 2 വയസ്സ് വരെയാണ് നമ്മൾ ഫസ്റ്റ് 1000 ഡേയ്സ് എന്ന് പറയുന്നത്. അതിന് ഇത്രയും പ്രാധാന്യം കൊടുക്കാൻ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് കുട്ടിയുടെ തലച്ചോറിൻ്റെ വളർച്ച വളരെ ദ്രുതഗതിയിലായിരിക്കുന്നൊരു സമയമാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞ് ജനിച്ച് 5-ാം മാസത്തിൽ കുഞ്ഞിൻ്റെ വെയിറ്റ് ഇരട്ടിയാകുന്നു, 1 വയസ്സാകുമ്പോൾ 3 ഇരട്ടിയാകുന്നു. അപ്പം ഇത്രയും ഫാസ്റ്റായിട്ട് നമ്മുടെ കുഞ്ഞിൻ്റെ ജീവിതകാലത്തിൽ നോക്കിയാൽ ഇത്രയും ഫാസ്റ്റായിട്ട് ഗ്രോത്ത് വരുന്ന സമയമില്ല. അപ്പോൾ അത്രയും ഫാസ്റ്റർ ഗ്രോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് അതുപോലെ ബാക്കിയുള്ള വൈകാരികമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സും വളരെ ഫാസ്റ്റായിട്ടുള്ളതും അത്രയും ഇഫക്റ്റീവായിട്ടുള്ള സമയമാണ്. അപ്പോൾ അതിൽ പോഷകാഹാരം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് അമ്മയുടെ ഡയറ്റിലൊന്ന് ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയൽ വെയിറ്റിൽ വരുവാണ് കുഞ്ഞൊരു 2.5 എങ്കിലും മിനിമം ശരാശരി വെയിറ്റ് വേണമെന്ന് നമ്മൾ പറയാറുണ്ട് ജനിക്കുമ്പോൾ. അപ്പോൾ അത്രയും വെയിറ്റ് ഉണ്ടെങ്കിൽ നമുക്കൊരു കുറച്ചെങ്കിലും ഒരു അഷുറൻസ് ആവും കുഞ്ഞ് ഒരു ആരോഗ്യമുള്ള കുഞ്ഞാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഐഡിയൽ വെയിറ്റ് ടാർഗറ്റ് ചെയ്യും, അത് കഴിഞ്ഞ് കറക്റ്റായിട്ട് കുഞ്ഞ് വളരുന്നുണ്ടോ എന്ന് നോക്കും. അതിലൊരു പ്രധാന പങ്കാണ് ആദ്യത്തെ 6 മാസം കുഞ്ഞിന് അമ്മയുടെ പാല് മാത്രം കൊടുക്കുക എന്നുള്ളത്, അപ്പോൾ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ്. അതും ഇപ്പം പ്രൊമോട്ട് ചെയ്ത് ശരിക്കും ഈ വർഷത്തെ റിപ്പോർട്ട് അനുസരിച്ച് കേരളത്തിൽ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് കമ്പയർഡ് ടു അതർ സ്റ്റേറ്റ്സ്. നമ്മുടെ ഇത്രയും അംഗൻവാടികളിലും ഒക്കെ പ്രൊമോഷൻ കൊടുക്കുന്നതുകൊണ്ടായിരിക്കും ഒത്തിരി വ്യത്യാസമുണ്ട്. പണ്ടത്തേനും കഴിഞ്ഞ വർഷത്തിനെയും കാട്ടി നല്ലൊരു ശതമാനം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് തന്നെ നമുക്ക് നല്ലൊരു അസറ്റ് ആണെന്ന് പറയാം, ഒരു ഫ്യൂച്ചറിൻ്റെ ഒരു അഷുറൻസ് ആണെന്ന് പറയാം. അത് കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞ് കുഞ്ഞിന് ഈ പറഞ്ഞതുപോലെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഗ്രാജുവലായിട്ട് കൺസിസ്റ്റൻസിയൊക്കെ കൂട്ടി 1 വയസ്സാകുമ്പോൾ കുഞ്ഞ് ഈ പറഞ്ഞതുപോലെ നമ്മുടെ വീട്ടിലെ മുതിർന്നവർ കഴിക്കുന്ന പോലത്തെ ഒരു ആഹാരം കഴിക്കുന്ന പരുവത്തിലാവണം.
2: ഈ അംഗനവാടികളുടെ ഒരു പ്രാധാന്യം കൂടി കണക്കിലെടുത്തായിരിക്കണം ഇത്തവണത്തെ തീം അംഗനവാടികളാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഹലോ
2: ഹലോ, ഇതാരാണ്? ഉമ്മ കല്യാണി മാഡം ഉണ്ട്, ചോദിച്ചോളൂ, സംശയം ചോദിച്ചോളൂ.
3: മാഡം ഹലോ,
1: പറഞ്ഞോളൂ സർ.
3: എനിക്ക് പിന്നെ ഹാർട്ടിന്റെ അസുഖമുള്ള ഒരാളാണ്. അപ്പൊ ഈ നമ്മുടെ ഈ ചിക്കൻ കടിക്കുന്നതിന് കുഴപ്പമുണ്ടോ?
1: ഹാർട്ടിന്റെ എന്താ, ഹാർട്ട് അറ്റാക്ക് വന്ന ആളാണോ? ചിക്കൻ കഴിക്കുന്നുണ്ട്. ചിക്കൻ എന്ന് പറയുന്നത് നമുക്ക് പ്രോട്ടീൻ ആണ്, മാംസ്യമുള്ളതാണ്, ശരീരത്തിന് ആവശ്യമുള്ളതാണ്. സാറിന് എത്ര വയസ്സുണ്ട്?
3: എനിക്ക് വയസ്സ് 68.
1: 68 വയസ്സ്, ഓക്കെ. അപ്പം എക്സസൈസും എന്തെങ്കിലും വാക്കിംഗ് അങ്ങനെയൊക്കെ ബോഡി ആക്ടിവിറ്റി ഒക്കെ ഉള്ള ആളാണോ?
3: അല്ല, ബോഡി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കുന്ന ഒരു ആശാനും കൂടെ
1: സാറാണ്. ഓക്കെ, ശരി. അല്ലാതെ എക്സസൈസ് ഇങ്ങനെ നടക്കാനൊക്കെ പോകാറുണ്ടോ?
3: എക്സസൈസ് ചെയ്യുന്നുണ്ട്, ഞാനൊരു ഭിന്നശേഷിക്കാരനാണ്, ഇരുന്നോണ്ട് ചെയ്യുന്നുണ്ട്.
1: ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, അപ്പം എന്തായാലും ബോഡി ആക്റ്റീവ് ആണ്, നല്ല കാര്യം. അപ്പം എന്തായാലും ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല സർ. നമ്മൾ ഇപ്പം ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിലും ചിക്കൻ കഴിക്കാം. പക്ഷേ ഒരു ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടത്, വറുത്ത് പൊരിച്ചിട്ടുള്ള കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന ചിക്കൻ
3: മത്സ്യം പോലും കഴിക്കത്തില്ല.
1: ഇല്ല, വെരി ഗുഡ്.
3: അതുപോലെ മെഴുക്കുപത്തി കഴിക്കത്തില്ല, ഒന്നും കഴിക്കത്തില്ല, പണപ്പുടം കഴിക്കത്തില്ല.
1: സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഫോളോ ചെയ്യുവാണ്, വെരി ഗുഡ്. ഓക്കെ,
3: മത്സ്യം പോലും കറി വെച്ചേ കൂട്ടും.
1: ഓക്കെ, അപ്പൊ വീട്ടില് ചിക്കൻ കഴിക്കുന്ന കാര്യമാണ് ചോദിക്കുന്നത് അല്ലെ? കറി വെച്ച് ചിക്കൻ കഴിക്കാമോ എന്ന്. ആ, ചിക്കൻ കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, 1-2 ദിവസം ആഴ്ചയിൽ കഴിക്കാം. പിന്നെ ചിക്കനെ കാട്ടിലും കൂടുതൽ നമ്മൾ ഫിഷ് കുറച്ചുകൂടെ ഹെൽത്തി ആണെന്ന് പറയും. എന്നാലും ചിക്കൻ കഴിക്കുന്നതിൽ തെറ്റില്ല, 1-2 ദിവസത്തിൽ നമുക്ക് ലിമിറ്റ് ചെയ്യാം. കറി വെച്ച് കഴിക്കാം, വീട്ടിൽ തന്നെ കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ മുട്ട കഴിക്കാം, ദിവസം ഒരു മുട്ട കഴിക്കാം. മീനാണെങ്കിൽ ഒരു മുട്ട മുഴുവനായിട്ട് നമുക്ക് കഴിക്കാം, കുഴപ്പമില്ല. ഹാർട്ട് പേഷ്യൻസ് ആണെങ്കിലും ഒരെണ്ണം ഒരു ദിവസം ഒരു മുട്ട മുഴുവനായിട്ട് മഞ്ഞയോട് കൂടെ തന്നെ കഴിക്കാം. ഒന്നിൽ കൂടുതൽ കഴിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ള

0: ഒരു രണ്ടോ മൂന്നോ വെള്ളയും ഒരു മഞ്ഞയും.
1: ഞാൻ ദിവസവും ഈ വെള്ളക്കരു കൂട്ടാനാ ഡോക്ടർ പറഞ്ഞത്
0: പറഞ്ഞിരിക്കുന്നത്. അത് അതെന്ന് വെച്ചാലേ നമ്മൾ ഈ മഞ്ഞക്കരുവിൽ കൂടുതലായിട്ട് നമുക്ക് വിറ്റമിനുകളും വൈറ്റമിൻ ഡി ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് അത് തീരെ ഒഴിവാക്കേണ്ട കാര്യമില്ല. ഒരെണ്ണം കഴിക്കുന്നതിൽ തെറ്റില്ല, കൂടുതലായിട്ട് കഴിക്കാതിരുന്നാൽ മതി.
1: ഞാൻ ഇരുന്നോണ്ട് എക്സർസൈസ് എല്ലാം ചെയ്യുന്നുണ്ട്.
0: ഓക്കെ,
1: നടന്നു ചെയ്യാം, ഇരുന്ന് ചെയ്തോളാൻ പറഞ്ഞിട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ, അത് നല്ലതാ.
1: അതുപോലെ എക്സർസൈസ് അല്ലേ, കുഞ്ഞുങ്ങളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ മണ്ണിനകത്തോട്ട് എഴുതിക്കുന്നതും ഒക്കെ വലിയൊരു എക്സർസൈസ്.
0: അതെ അതെ അതെ, ഈ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഡെഫിനറ്റ് ആയിട്ട് ഇരുന്നുകൊണ്ട് തന്നെ ചെയ്യാവുന്ന പല എക്സസൈസും ഉണ്ട്, അത് ചെയ്യുന്നത് നല്ലതായിരിക്കും. കുറച്ചുകൂടെ നമ്മുടെ മസിൽ മസിൽ സ്ട്രെങ്ത് കൂട്ടുന്ന രീതിയിലുള്ള ചെറിയ, ഇപ്പൊ സാറിന് കയ്യിൽ ചെറിയ വെയിറ്റ് ഒക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ ഈ ഡംബൽ പോലെ ഒന്നോ രണ്ടോ കിലോ ഉള്ള, അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ വെള്ളം എടുത്തിട്ട് അത് വെയിറ്റ്സ് പോലെ യൂസ് ചെയ്തിട്ട് കൈക്കുള്ള സ്ട്രെങ്തനിങ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും.
1: പിന്നെ ഞാൻ അത് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഇരുന്നുകൊണ്ടുള്ള പരിപാടികളെല്ലാം രാവിലെയും വൈകിട്ടും ചെയ്യുന്നുണ്ട്.
0: നല്ല കാര്യം.
1: പിന്നെ കുഞ്ഞുങ്ങളെയും പഠിപ്പിക്കുന്നുണ്ട്, അപ്പൊ അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു സംശയമായി ചോദിച്ചത്,
0: ഇപ്പൊ ക്ലിയർ ആയല്ലോ. താങ്ക് യു,
2: വിളിച്ചതിന് നന്ദി.
3: രുചികരമായ ഓണസദ്യയിനി പൂർണ്ണമായും സുരക്ഷിതം. അസംസ്കൃത വസ്തുക്കൾ FSSI അംഗീകൃത വിതരണക്കാരിൽ നിന്ന് മാത്രം വാങ്ങുക. വെജിറ്റേറിയൻ നോൺ വെജിറ്റേറിയൻ ഭക്ഷണങ്ങളും കട്ടിംഗ് ബോർഡുകളും വേർതിരിച്ചുപയോഗിച്ച് ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കുക. പച്ചക്കറികൾ 50 PPM ക്ലോറിൻ വെള്ളത്തിൽ കഴുകി അണുവിമുക്തമാക്കാം.
4: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
5: സാനിറ്ററി വെയർ സെലക്ഷൻ പൊളിച്ചു.
6: അതിന്റെ ക്രെഡിറ്റ് അനന്തപുരി സാനിറ്റേഷൻസിലെ കളക്ഷനാ.
7: 25 വർഷത്തെ സേവന പാരമ്പര്യം. വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിന് ആവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകളുടെയും വിപുലമായ ചോയ്സ്. അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
8: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പരകെ വരും.
9: അതെങ്ങനെ?
8: മൈജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
10: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
11: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
12: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
13: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
14: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
15: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
16: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തും.

0: നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജും ഉണ്ട്. ഇനി എന്തിനും പഠിക്കണം, അഡ്മിഷൻ നേടും, ഒരു ബിരുദധാരിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
1: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല, മാന തന്നെ.
2: അവരുടെ സ്വർണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പർ ആണ്.
3: അല്ല മാന, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
4: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറമൂട്, ശ്രീകാര്യം, പോത്തൻകോട് ആൻഡ് അഡ്ഡമാം.
5: നേരെ തിരുവനന്തപുരത്തേക്ക്. അവിടെ നാറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, പിന്നെ തൃശ്ശൂർ.
6: ആരെ കാണാൻ പോവാ?
5: ഭഗവതിയെ കാണാൻ.
6: ഇത്ര പെട്ടെന്ന് ഇത്രയും ഭക്തിയൊക്കെ വന്നോ?
5: ഇത് വിശ്വാസമാണ്. കഴിഞ്ഞ തവണത്തെ ഓണം ബമ്പർ അടിച്ചത് ഭഗവതി നടത്തിക്കറ്റിന്. അതുകൊണ്ട് ഇത്തവണത്തെ 30 കോടിയുടെ ഓണം ബമ്പർ ഞാൻ അവിടെ നിന്ന് എടുക്കത്തുള്ളൂ.
7: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
5: നീ എന്തിനാ ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിങ്ങുകളുടെ അടുത്ത് കൈപിടിച്ചിരിക്കുന്നത്?
6: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിംഗ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
5: കേട്ടല്ലോ, വെഡിംഗ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല, TNC അപ്ലൈ.
8: ഡോക്ടറോട് ചോദിക്കാം. തത്സമയം ഫോൺ ഇൻ പരിപാടി തുടരുന്നു.
9: ചെറിയ പ്രായം മുതലേ വീട്ടിലെ ആഹാരം കഴിച്ചോണ്ടാണ് ജീവിച്ചു വരുന്നത്. വെളിയിലുള്ള ആഹാരങ്ങളൊന്നും കഴിച്ചാറില്ലായിരുന്നു. ഒരു 45 വർഷത്തിന് മുമ്പ് ചായ കുടിയും കാപ്പി കുടിയും എല്ലാം നടത്തി. പിന്നീട് പാല് മാത്രമേ കാര്യം കഴിച്ചോണ്ടിരുന്നത്. ഇപ്പൊ ഒരു 35 വർഷമായിട്ട് വീട്ടിൽ പശു ഉണ്ടായ എന്റെ കറന്ന് രാവിലെയും വൈകിട്ട് ഒരേ ക്ലാസ് പാല് കുടിച്ചു.
10: സാറിന് എത്ര വയസ്സുണ്ട് ഇപ്പോ?
9: എനിക്കിപ്പം 79 ആയി.
10: ഓക്കെ ഓക്കെ.
9: ഇപ്പൊ അങ്ങനെ പാല് കുടിച്ചോണ്ടിരുന്ന ഇപ്പൊ ഒരു കുറച്ച് ആളുണ്ട്. ഒരു 5 വർഷം കൊണ്ട് രാവിലെ പാല് കുടിച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അത്

0: പിരിഞ്ഞ് മേലോട്ട് കയറുക.
1: ദഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ.
0: അതെ, പിരിഞ്ഞ് പുളിച്ച് പുളിച്ച് കേട്ടലായിട്ട് വരും.
1: ബാക്കിയുള്ള ആഹാരമൊക്കെ കഴിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലേ?
0: ബാക്കിയുള്ള ആഹാരത്തിനൊന്നുമില്ല, രാവിലെ ഇത് കഴിക്കുന്ന സമയത്തേ ഉള്ളു. പിന്നെ നെഞ്ചരിച്ചിലുണ്ടായിരുന്നു, നെഞ്ചരിച്ചിന്റെ മരുന്നൊക്കെ പിന്നെ കഴിച്ചോണ്ടിരുന്നില്ല.
1: പിന്നെ സാറിന്റെ വെയിറ്റ് എങ്ങനെയുണ്ട്? വെയിറ്റ് കുറയുന്നുണ്ടോ ഈ ഇടയ്ക്കായിട്ട്? വെയിറ്റ്
0: ഒരു മാസം കൊണ്ട് പാലിന് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചുക്ക് കാപ്പിയാണ് കാലത്തേക്ക്.
1: ഓക്കെ, അപ്പൊ പാല് കുടിക്കുന്നില്ല അല്ലേ? സാറിന് ഇപ്പൊ എന്താണ് സംശയം? എന്താണ് സംശയം? പാല് കുടിക്കാതിരുന്നാൽ കുഴപ്പമുണ്ടോന്നാണോ
0: സംശയം?
1: ഓക്കെ ഓക്കെ. സാർ എന്തായാലും ഇത്രയും കാലം വീട്ടിലുള്ള പശുവിന്റെ പാല് തന്നെ കുടിച്ചിട്ടുള്ളതുകൊണ്ട് നല്ല എല്ലൊക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും, കാൽഷ്യം ഒക്കെ ഉണ്ടായിരിക്കും. ഓക്കെ, പിന്നെ നമുക്ക് പാല്
0: തന്നെയാണ്.
1: ഓക്കെ, അത് നല്ല കാര്യം. ആ പിന്നെ നമുക്ക് കുറച്ച് ഒരു പ്രായമാവുമ്പോഴേ ദഹനമൊക്കെ കുറച്ചൊന്ന് മന്ദഗതിയിലാവത്തില്ല, അതുകൊണ്ടായിരിക്കും പണ്ട് ദഹിച്ചോണ്ടിരുന്ന പാലാണെങ്കിലും ഇപ്പം ദഹിക്കാൻ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. അപ്പം അത് സാറിന്റെ സൗകര്യം പോലെ ചിലപ്പോൾ ഒരു ഗ്ലാസ് രണ്ട് ഗ്ലാസ്സിന് പകരം ഒരു ഗ്ലാസ് അളവ് കുറച്ച് കുടിച്ചാൽ പ്രശ്നമില്ലായിരിക്കും. അത് അങ്ങനെ നോക്കുക, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഓട്സിന്റെ കൂടെ കാച്ചും അതിൻ്റെ കൂടെ പാലായിട്ട് കുടിക്കാതെ ഓട്സ് കാച്ചി അങ്ങനെ കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടില്ലെങ്കിൽ അങ്ങനെ കുടിക്കുക. പിന്നെ തൈരായിട്ട് കുടിക്കുന്നത് നല്ലതായിരിക്കും. പാലിനെയും കാട്ടിൽ തൈര് നമുക്ക്
0: തൈരും ധാരാളം ഉപയോഗിക്കും കൊച്ചുനാളെ, അത് സ്വീകരിച്ചതാണ്.
1: ഓക്കെ, തൈര് ഇപ്പൊ കുഴപ്പമില്ലല്ലോ കഴിക്കുമ്പോ? പാല് കുടിക്കാൻ പറ്റുന്നില്ലെങ്കിൽ തൈരായിട്ട് കഴിച്ചാലും മതി. ബാക്കിയുള്ള ഇപ്പൊ പച്ചക്കറികളൊക്കെ നന്നായിട്ട് കൂട്ടുക, ഇലക്കറികൾ കൂട്ടുക. ഇലക്കറികളിലൊക്കെ നമുക്ക് കാൽഷ്യം ഉണ്ട്. അപ്പൊ ചീരയൊക്കെ ഒന്ന് പാല് കുറയ്ക്കുവാണെങ്കിൽ
0: ഇലക്കറികൾക്ക് വേറെ ഇച്ചിരി പ്രശ്നമുണ്ട്, വയസ്സായ പല്ലെല്ലാം പോയിരിക്കുകയാണ്.
1: ഒരു കാര്യം ചെയ്യാം, മുരിങ്ങയിലേക്ക് ഉണ്ടെങ്കിലേ വീട്ടിലെ മുരിങ്ങയില ഉണ്ടെങ്കിൽ നമുക്ക് തോരനായിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് അത് നന്നായിട്ട് വേവിച്ചിട്ട് സൂപ്പിന്റെ രൂപത്തിൽ പലരും കഴിക്കാറുണ്ട്. അത് പല പ്രായമുള്ളവരൊക്കെ നന്നായിട്ട് ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നതാ. മുരിങ്ങയിലേക്കില്ലേ, മുരിങ്ങയിലയുടെ കൂടെ കുറച്ച് വേണമെങ്കിൽ മത്തനോ അല്ലെങ്കിൽ കുറച്ച് പരിപ്പ് വല്ലോ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുക്കറിൽ തന്നെ ഒന്ന് വേവിച്ചിട്ട് മിക്സിയിൽ അടിച്ച് സൂപ്പ് പോലെ കുറച്ച് ഉപ്പും കുരുമുളകും കൂടെ ഒക്കെ ഇട്ട് കഴിക്കുവാണെങ്കിൽ നല്ല രുചിയായിരിക്കും. നമുക്ക് ചവയ്ക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല അവിടെ. അപ്പൊ സൂപ്പ് പോലെ വല്ലതും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, മനസ്സിലായി മനസ്സിലായി. ഓക്കെ ഓക്കെ സാർ, താങ്ക് യു.
2: വിളിച്ചതിന് നന്ദി. ഈ പ്രായമായി കഴിയുന്ന ആൾക്കാർ ഒരു പ്രധാന കാര്യമാണ്, പ്രത്യേകിച്ച് കേരളത്തിന്റെ സീനില് 35% വയോജനങ്ങളാണ് ഇപ്പോ. അപ്പൊ ഈ പ്രായം കൂടുന്തോറും ഭക്ഷണക്രമത്തിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടോ?
1: തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ 70 വയസ്സ് കഴിയുമ്പോൾ ഇവർക്ക് പല്ലിന്റെ പ്രശ്നം പറയാറുണ്ട്. പിന്നെ ദഹനവും കുറച്ച് മന്ദഗതിയിലായിരിക്കും. പിന്നെ പണ്ടത്തെ പോലെ അത്രയും ആക്റ്റീവ് ആയിരിക്കത്തില്ലല്ലോ പ്രായമാകുമ്പോൾ, അതുകൊണ്ട് തന്നെ വിശപ്പില്ല. പണ്ട് 4 ചപ്പാത്തിയൊക്കെ അല്ലെങ്കിൽ ദോശയൊക്കെ കഴിച്ചുകൊണ്ട് പോരണം പോലും കഴിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പലരും പറയാറുണ്ട്. നമ്മുടെ നാട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ ഒരു അതിന് ഒരു ഈ ഫുഡ് സപ്ലിമെന്റ്സ് അല്ലെങ്കിൽ പുറത്ത് വെളിനാടുകളിലൊക്കെ നമ്മൾ നോക്കുവാണെങ്കിൽ ആഹാരത്തിന്റെ അളവ് കുറയുവാണെങ്കിൽ അവർ ഡെയിലി വിറ്റമിൻ ടാബ്ലറ്റും ഒക്കെ കഴിക്കാറുണ്ട്. അപ്പം ഒരു വൈറ്റമിൻ ഡി ആണെങ്കിലും അയണും കാൽഷ്യം ഒക്കെ നമ്മൾ ടാബ്ലറ്റ് ആയിട്ട് ആഹാരത്തിന്റെ കൂടെ തന്നെ ആഹാരത്തിന്റെ ഇൻടേക്ക് കുറയുവാണെങ്കിൽ നമ്മൾ അങ്ങനെയും കൂടെ ഒന്ന് കഴിച്ചാൽ ഒരു കുറച്ചുകൂടെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ നോക്കിയാൽ അവർ 90 വയസ്സ് 100 വയസ്സ് വരെയൊക്കെ ജീവിച്ചിരിക്കുന്നു. അപ്പം അവർ അത്രത്തോളം ആ ഒരു ഫുഡിനും ഫുഡ് സപ്ലിമെന്റ്സിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതുകൊണ്ടാണ്. പിന്നെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് വ്യത്യാസം വരുത്താം. ഈ പറഞ്ഞ പോലെ ചപ്പാത്തി കഴിക്കുന്നതിന് പകരം അവർക്ക് ഗോതമ്പ് ദോശയായിട്ടായിരിക്കും കഴിക്കാൻ പറ്റുന്നത്. അപ്പം തീർച്ചയായിട്ടും ഒരു ബാലൻസ്ഡ് പ്ലേറ്റ്, ഈ പ്രോട്ടീൻ ആവശ്യത്തിന് ഉൾപ്പെടുത്തുന്നതും പച്ചക്കറികൾ പറ്റുന്നത് നേരത്തെ പറഞ്ഞ പോലെ വെണ്ടയ്ക്ക കഴിക്കാൻ എളുപ്പമാണെന്ന് പറഞ്ഞു. അപ്പം അതുപോലെ നമുക്ക് പറ്റുന്ന രീതിയിലുള്ള പച്ചക്കറികൾ കഴിക്കുക, അല്ലെങ്കിൽ ഈ സൂപ്പ് പരുവത്തിലൊക്കെ ഇപ്പം സലാഡായിട്ടൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ട് പറയും. അപ്പം പച്ചക്കറി ജ്യൂസായിട്ട് കുടിക്കാം, അല്ലെങ്കിൽ സൂപ്പായിട്ട് കഴിക്കാം. അപ്പം ഏതെങ്കിലും രീതിയിൽ അവർക്ക് പറ്റുന്ന രീതിയിൽ ആഹാരം ഉൾപ്പെടുത്തുക. ആവശ്യമെന്നുള്ള രീതിയിൽ ഇപ്പം എന്തെങ്കിലും ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വരാൻ സാഹചര്യമുണ്ടെങ്കിൽ നമ്മളിങ്ങനെ സപ്ലിമെൻസ്, കാൽഷ്യം സപ്ലിമെൻസ് ഒക്കെ സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അതും കൂടെ ചേർക്കുവാണെങ്കിൽ നമുക്കൊരു ഡെഫിഷ്യൻസി വരാൻ സാധ്യത കുറവാണ്.
2: നമുക്ക് മറ്റൊരു കോൾ ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
3: ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് റഹീമ.
2: ആ, ഉമ്മ കല്യാണി മാഡം ഒന്ന് ചോദിച്ചോളൂ.
3: ആ ഹലോ.
1: ആ പറഞ്ഞോളൂ മാഡം.
3: ഹലോ ഡോക്ടർ, എനിക്ക് വായ് എപ്പോഴും വായ്ക്കകത്ത് പൊട്ടുവാ.

0: ആഹാരമൊക്കെ കഴിക്കുന്നുണ്ടോ നന്നായിട്ട്?
1: ആ നന്നായിട്ട് ആഹാരം കഴിക്കും, പക്ഷെ ഇപ്പം കൂടെ കൂടെ വായിക്കാത്ത അണ്ണാക്കിലെ ഇങ്ങനെ പൊട്ടി പൊട്ടി പൊട്ടി വരുക.
0: അപ്പൊ
1: എനിക്കൊരു വലിയ ബുദ്ധിമുട്ടാണ്. വയസ്സ് 68
0: 68 വയസ്സുണ്ട്. ഈ വിറ്റമിൻ ബിന്റെ അപര്യാപ്തത ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ വരാറുണ്ട്, വായിക്കാത്ത ഇങ്ങനെ വിണ്ട് കീറൊക്കെ ഉണ്ട്. നന്നായിട്ട് വെള്ളം കുടിക്കണം. വിറ്റമിൻ ബി നമ്മൾ
1: ഇഷ്ടംപോലെ
0: കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മള്
1: പിന്നെ അസുഖങ്ങളുള്ള ആളാ, എല്ലാ അസുഖങ്ങളും
0: മരുന്നൊക്കെ ഒരുപാട് കഴിക്കുന്നുണ്ട് അല്ലേ?
1: ആ ഒരുപാട് മരുന്ന് കഴിക്കും,
0: മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ആഹാരത്തില് ഈ ധാന്യങ്ങളൊക്കെ പൊതുവെ തവിടോടുകൂടെയുള്ള ധാന്യങ്ങൾ കഴിക്കാൻ പറയും. ചമ്പാവരി ചോറും
1: ഞാൻ 2 നേരവും ചോറ്
0: കഴിക്കുന്നത്. ആ അതിൽ
1: അത്രയും പിന്നെ പിന്നെ വേറെ ഒരു കാര്യം ഉള്ളത് എന്ന് പറഞ്ഞാല് എനിക്ക് തട്ട് കടയാണ്. അപ്പൊ ഞാൻ രാത്രി വരുമ്പോ 12:30 അപ്പൊ അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറാ കഴിക്കുന്നത്.
0: ചോറ് കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല, അത് ചോറ് മാത്രം കഴിച്ചാൽ പോരാ, കുറച്ച് അതിന്റെ കൂടെ നമ്മൾ മാംസ്യമുള്ള ഭക്ഷണം ഏതൊക്കെയാണെന്ന് അറിയാമോ?
1: അയ്യോ അത് ഇഷ്ടം പോലെ ഇറച്ചി മീനും ഒക്കെ ഇഷ്ടം പോലെ കഴിക്കും.
0: അപ്പൊ
1: വായി ഇച്ചിരി വയ്യാത്തത് കൊണ്ട് എരി അങ്ങോട്ട് പോകുന്ന ബുദ്ധിമുട്ടുണ്ട്.
0: ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അടുത്ത പ്രാവശ്യം ഒരുപാട്
1: 80 കിലോയോളം
0: വെയിറ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ. പിന്നെ അടുത്ത പ്രാവശ്യം ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോഴേ ഒരുപാട് മരുന്നുകളൊക്കെ കഴിക്കുന്ന ആളല്ലേ, ഡോക്ടർമാരുടെ അടുത്ത് ചോദിക്കണം ഈ കഴിക്കുന്ന എന്തെങ്കിലും മരുന്നിന്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ വരാറുണ്ട്, വിറ്റമിൻ ബിയുടെ കുറവ് കൊണ്ടും വരാറുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബി കോംപ്ലക്സ് ടാബ്ലറ്റ് വല്ലതും ഡോക്ടർ തരും, അപ്പൊ അതൊന്ന് ചോദിക്കുക. ഓക്കെ,
2: നന്ദി. ഈ നമ്മൾ പൊതുവേ ഡയറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കുന്ന എന്തോ പ്രവൃത്തിയാണ് എന്നാണ് വിചാരിക്കുക. അപ്പോൾ സൗന്ദര്യ സംരക്ഷണമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയാണ് അത് വിചാരിക്കുക. അത് അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അത് എത്രമാത്രം ഹെൽത്തിയായി അതല്ലെങ്കിൽ ചെയ്യാം എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. കാരണം പലപ്പോഴും ഈ സൗന്ദര്യം സംരക്ഷിക്കാൻ പോയിട്ട് ജീവൻ തന്നെ ആപത്തിലാകുന്ന സിറ്റുവേഷൻസ് വരാറുണ്ട്.
0: എപ്പോഴും ഈ ഡയറ്റിംഗ് എന്ന് പറയുന്ന ഒരു വാക്ക് ശരിക്കും പറഞ്ഞ ഒരു നെഗറ്റീവ് വാക്കല്ല, അതൊരു ഡയറ്റ് എന്ന് പറയുന്ന ഒരു ആഹാര രീതി എന്നാണ് അതിന്റെ ശരിക്കും മലയാളം പറയുന്നത്. പക്ഷേ ഇപ്പം ആൾക്കാർ പറഞ്ഞു പറയാം ഡയറ്റിംഗ് എന്ന് പറയുന്നത് ഒന്നും കഴിക്കാതിരിക്കുന്നത് എന്നുള്ളൊരു രീതിയിലായിട്ടുണ്ട്. പിന്നെ ഈ മെലിയാൻ വേണ്ടിയിട്ട് പലരും ഈ യൂട്യൂബിലും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വ്ളോഗ്സൊക്കെ നോക്കിയിട്ട് പല തന്ത്രങ്ങളും പ്രയോഗിക്കാറുണ്ട്, പല എക്സ്ട്രീം ഡയറ്റ്സും നോക്കാറുണ്ട്. അപ്പം എക്സ്ട്രീം ആയിട്ടുള്ള ഡയറ്റ് ഒരിക്കലും നല്ലതല്ല, ഹാനികരമായിരിക്കും. എക്സ്ട്രീം ഡയറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അന്നജം പിന്നെ മാംസ്യം പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ഇതെല്ലാം കൂടെയുള്ള ഒരു എല്ലാ ഫുഡ് ഗ്രൂപ്പ്സും അടങ്ങിയ ഒരു ഡയറ്റാണ് നമുക്ക് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. അപ്പം അത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഒരു ഡെഫിഷ്യൻസി വരത്തില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ഫുഡ് ഗ്രൂപ്പ് കഴിക്കാതെയുള്ള ഡയറ്റിനെയാണ് നമ്മൾ എക്സ്ട്രീം ഡയറ്റ് എന്ന് പറയുന്നത്. അതായത് കാർബോഹൈഡ്രേറ്റ് തീരെ കഴിക്കാതിരിക്കുക, അല്ലെങ്കിൽ വളരെ കുറവായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ പ്രോട്ടീൻ അമിതമായിട്ട് കഴിക്കുക, അല്ലെങ്കിൽ എക്സസ് ആയിട്ട് കൂടുതലായിട്ട് കൊഴുപ്പുള്ള ഭക്ഷണം കഴിക്കുക, അങ്ങനെ പല

0: ഹലോ ഷാജഹ, നിലമേനാണ്.
1: ആ ഉമ കല്യാണി മാഡം ഉണ്ട്, ചോദിച്ചോളൂ.
2: ചോദിച്ചോളൂ
0: ഹലോ
2: സാർ. ആ ചോദിച്ചോളൂ.
0: ഹലോ, നമസ്കാരം മാഡം.
2: ആ
0: ഹലോ, നമസ്കാരം മാഡം.
2: നമസ്കാരം.
0: ഞാൻ നിലമേൻ, ഷാജഹാനാണ്.
2: ഓക്കെ
0: മാഡം, ഞാൻ ഷുഗർ പേഷ്യന്റ്. അപ്പൊ എനിക്ക് മരിച്ചീനി കഴിക്കാവോ?
2: കഴിക്കാലോ. എത്ര വർഷമായി ഷുഗർ വന്നിട്ട്? കൺട്രോളിലാണോ? ഈ എച്ച് ബി എ വൺ സി എന്നിട്ട് 3 മാസത്തെ, ആ 3 മാസത്തെ ഷുഗർ പരിശോധിക്കാറുണ്ടോ? എച്ച് ബി എ വൺ സി എന്ന് പറയാം.
0: നോക്കാറുണ്ട് ഞാൻ. നമുക്ക് മരുന്ന് കിട്ടുമ്പോ ഇന്നലെ ചൊവ്വാഴ്ച ഇന്നലെ മരുന്ന് കിട്ടും. ഇന്നലെ പോയി ഷുഗർ നോക്കിയപ്പോ 160.
2: ആഹാരം കഴിച്ചതിന് ശേഷം 160 അല്ലേ?
0: അല്ല, ഫാസ്റ്റിംഗ്.
2: ഫാസ്റ്റിംഗ് ഫാസ്റ്റിംഗ് ഇച്ചിരി കൂടുതലാണ്, 160. എത്ര വയസ്സായെന്നാ പറഞ്ഞേ?
0: 58.
2: ഓക്കെ ഓക്കെ, അപ്പൊ അത് കുറച്ചുകൂടെ ഒന്ന് ബെറ്റർ ആക്കി കൊണ്ടുവരാം. ഫാസ്റ്റിംഗിൽ ഈ എച്ച് ബി എ വൺ സി പരിശോധിക്കാറുണ്ടോ? നമ്മൾ 3 മാസത്തെ ആവറേജ്
0: ഇല്ലല്ലോ, അത് പരിശോധിക്കാല്ല മാഡം. പിന്നെ ഞാൻ ഒരു വേറൊരു കാര്യം അറിയണം. ഞാൻ പിന്നെ ഈ ബീഫ് കഴിക്കുന്ന
2: ജ്യൂസ്. എന്ത് ജ്യൂസ് ആണ്?
1: ബീഫ്.
2: ബീഫ്, ഓക്കെ, സോറി. ഓക്കെ, ബീഫ് കഴിക്കുന്നത് ശീലമുണ്ടോ?
0: അത് കഴിക്കുമ്പോഴത്തേക്ക്
2: നിർത്തിയോ?
1: ബീഫ് കഴിക്കുമ്പോൾ പുറം ചൊറിച്ചിലുണ്ട്.
2: പുറം ചൊറിച്ച, ഓക്കെ, സോറി. ആ ബീഫ് കഴിക്കുമ്പോൾ പുറം ചൊറിച്ചിലുണ്ട്, അതുകൊണ്ട് ഇപ്പൊ കഴിക്കുന്നുണ്ടോ എന്നിട്ട്? കഴിക്കുന്നില്ല. ബീഫ്, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആദ്യം പറയാം. മരിച്ചീനി കഴിക്കാമോ എന്ന് ചോദിച്ചു. മരിച്ചീനി എന്ന് പറയുന്നത് നമുക്ക് കാർബോഹൈഡ്രേറ്റ്, അതായത് കിഴങ്ങ് വർഗമായതുകൊണ്ട് അന്നജം അതിൽ കൂടുതലാണ്. അപ്പം മരിച്ചീനി കഴിക്കുന്നതുകൊണ്ട് തെറ്റില്ല, പക്ഷെ അളവ് കുറച്ച് കഴിക്കണം. ഇപ്പോൾ ഒരു നേരം മരിച്ചീനി മാത്രമായിട്ട് കഴിക്കുവാണെങ്കിൽ നമ്മൾ ചോറിന് പകരം മരിച്ചീനി കഴിക്കാം, അല്ല ചോറിനോടൊപ്പം ആണെങ്കിൽ ചോറിൻ്റെ അളവ് കുറച്ചിട്ട് കുറച്ച് മരിച്ചീനി അങ്ങനെ കഴിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഷുഗർ കൂടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മരിച്ചീനി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ മീനോ എന്തെങ്കിലും ഒരു പ്രോട്ടീൻ്റെ മാംസ്യവും കൂടെ ചേർത്ത് കഴിക്കുവാണെങ്കിൽ നമുക്ക് ഷുഗർ കൂടാതിരിക്കാൻ സഹായിക്കും. ഓക്കെ, രണ്ടാമത്തെ ബീഫ്. പൊതുവേ അങ്ങനെ ബീഫ് എന്ന് പറയുന്നത് നമുക്കൊരു റെഡ് മീറ്റ് ആണ്, അത്രയും ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു സ്രോതസ് അല്ല. ചിക്കനോ അല്ലെങ്കിൽ മീനോ കഴിക്കുന്ന പോലെ അത്രയും നല്ലതല്ല ബീഫ്. പക്ഷെ എന്നാലും നമ്മളൊരു മാസത്തിൽ ഒരിക്കലൊക്കെ കഴിക്കുന്നതിൽ തെറ്റില്ല. ഈ പുറം ചൊറിച്ചിൽ വരുന്ന ചിലപ്പം സ്പെസിഫിക്കായിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത അലർജി ഉള്ളത് കൊണ്ട് വല്ല ആയിരിക്കണം. അപ്പം അത് അങ്ങനെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് നോക്കി കഴിക്കുക. ഓക്കെ, ആ അങ്ങനെയാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് നല്ലതായിരിക്കും. ഒഴിവാക്കിയിട്ട് അതിന് പകരം നമ്മൾ ഓക്കെ ഓക്കെ, അത് നല്ല കാര്യം. എന്തായാലും കഴിക്കാതിരിക്കുന്നത് നല്ലത്. നമുക്ക് ചിക്കനും മീനും മുട്ടയൊക്കെ കഴിക്കാം. ഓക്കെ,
1: വിളിച്ചതിന് നന്ദി. കേരളത്തിലെ ഒരു പ്രധാന പ്രശ്നമായിട്ട് കുറച്ചു കാലം മുമ്പ് വരെ നമ്മൾ ചർച്ച ചെയ്തിരുന്നത് പ്രമേഹമാണ്. അത് മാറിയത് കൊണ്ടല്ല, പക്ഷേ ഇപ്പോൾ നമ്മൾ കൂടുതലും ചർച്ച ചെയ്യുന്നത് ഒരു പക്ഷേ ഹൃദ്രോഗത്തിനെക്കുറിച്ചോ ഫാറ്റി ലിവറിനെ കുറിച്ചോ ഒക്കെയാണ്. ഫാറ്റി ലിവർ വളരെ കൂടുതലായി
2: ലാസ്റ്റ് എനിക്കൊന്ന് 7 വർഷം മുമ്പ് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 48 മുതൽ 50% കേരളീയർക്കും ഫാറ്റി ലിവർ അല്ലെങ്കിൽ കരളിൽ കൊഴുപ്പടിഞ്ഞു കൂടുന്നൊരു പ്രശ്നം പറയാറുണ്ട്. പണ്ടൊക്കെ നമ്മൾ മദ്യപാനികളിൽ മാത്രമാണ് കണ്ടിരുന്നത്. പക്ഷേ ഈവൻ കുട്ടികളിൽ പോലും, ഇപ്പോൾ കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളിലും മദ്യം ഒരിക്കൽ പോലും ഉപയോഗിച്ചിട്ടില്ലാത്തവരിലും കാണുന്നുണ്ട്. നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് എന്നാണ് പറയുന്നത്. അത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു ആഹാര രീതിയിലുള്ള പ്രശ്നങ്ങളും ആക്ടിവിറ്റി കുറവ്, സെഡൻറ്ററി ലൈഫ് സ്റ്റൈലും ഒരു പ്രധാന കാരണങ്ങളായിട്ട് പറയാറുണ്ട്. പിന്നെ ഒന്ന് രണ്ട് പ്രത്യേകിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് എടുത്തു പറയാനുള്ളത്, നമ്മൾ പേഷ്യൻസിൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ഈ പാക്കറ്റ് ചപ്പാത്തി ഉപയോഗം അത് വളരെ കൂടുതലാണ് നമ്മുടെ നാട്ടിൽ. പാക്കറ്റ് ചപ്പാത്തി ഉപയോഗിക്കുന്നതിൽ ഒരു നല്ലൊരു 10% ആൾക്കാർക്കും ഫാറ്റി ലിവറിന്റെ പ്രശ്നം കാണാറുണ്ട്. കാരണം അതിന് മേ ബി അതിലുള്ള പ്രിസർവേറ്റീവ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ അതിൽ ചേർക്കുന്ന ഈ വനസ്പതി പോലത്തെ ഹാനികരമായിട്ടുള്ള കൊഴുപ്പ്, അത് ചേർത്താൽ മാത്രമേ ചപ്പാത്തി കേടുകൂടാതെ ഇരിക്കത്തുള്ളൂ. അപ്പം അതുകൊണ്ടായിരിക്കാം. പക്ഷെ എന്തായാലും അത് ഉപയോഗിക്കുന്ന ആൾക്കാരിൽ ഞങ്ങളൊരു സർവേ നടത്തിയപ്പോൾ ഒരു നല്ലൊരു 10% ആൾക്കാർക്ക് ഫാറ്റി ലിവറിന്റെ പ്രശ്നം കാണുന്നുണ്ട്. പിന്നെ രണ്ടാമത് എണ്ണയിൽ വറുത്ത് പൊരിച്ച സാധനങ്ങൾ കൂടുതലായിട്ട്, പുറത്തുള്ള ഭക്ഷണങ്ങൾ, ഈ മീറ്റ് തന്നെ പുറത്തുള്ള നമ്മൾ റെസ്റ്റോറൻസിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിൽ കൂടുതൽ കൊഴുപ്പ് ചേർക്കാറുണ്ട്. അപ്പോൾ അത് ഉപയോഗം കൂടുതലായിട്ടുള്ളവർ കാണാറുണ്ട്. പിന്നെ ഈവൻ മധുരം പോലും, ഷുഗർ ആണെങ്കിൽ നമ്മൾ കൂടുതലായിട്ട് മധുരം പഞ്ചസാരയായിട്ടോ അല്ലെങ്കിൽ പല പഴച്ചാറുകൾ ജ്യൂസായിട്ട് കൂടുതൽ കുടിക്കുന്നവർക്കും ഫാറ്റി ലിവറിൻ്റെ പ്രശ്നം കാണാറുണ്ട്. അപ്പം നമ്മൾ പേഷ്യൻ്റിനെ അസസ് ചെയ്തിട്ട് ഇത് ഹാബിറ്റ്സൊക്കെ ചോദിക്കുമ്പോൾ പലരും ബാക്കിയെല്ലാം കറക്റ്റായിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ ചിലർ നോക്കുമ്പോൾ ദിവസവും ഈ പാക്കറ്റ് ചപ്പാത്തി ഉപയോഗിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരു ഡയറ്റിൻ്റെ ഭാഗമായിട്ട് ഫ്രൂട്ട്സ് നല്ലതാണെന്ന് പറഞ്ഞ് ഒരു നേരം ഫ്രൂട്ട്സ് മാത്രം കഴിക്കാറുണ്ട്, അല്ലെങ്കിൽ ജ്യൂസ് കൂടുതൽ കുടിക്കാറുണ്ട്. അങ്ങനെയുള്ളവരിലും ഫാറ്റി ലിവർ കാണുന്നുണ്ട്. അപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ശരിക്കും നമ്മൾ ഗ്രേഡ് 1, 2, 3, 4 എന്ന് പറയും. ആദ്യത്തെ 2 ഗ്രേഡ് തുടക്കത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ പേഷ്യൻസിനും ഉണ്ടെന്നാണ് ഇപ്പോൾ ഡോക്ടേഴ്സും പറയുന്നത്. പക്ഷേ നമ്മൾ ഒരു കാര്യം ഓർക്കേണ്ടത്, ആദ്യത്തെ 1-ഓ 2-ഓ സ്റ്റേജിലാണെങ്കിൽ ആഹാരത്തിൽ നന്നായിട്ടൊരു

0: ഇതുപോലത്തെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് എക്സസൈസും ചെയ്യുവാണെങ്കിൽ പൂർവ്വസ്ഥിതിയിൽ നമുക്ക് കരളിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും, ഒരു ഹെൽത്തി റിവറായിട്ട് കൊണ്ടുവരാൻ പറ്റും. പക്ഷെ പലരും ഇത് ലക്ഷണമൊന്നും കാണിക്കത്തില്ല ആദ്യത്തെ സ്റ്റേജിൽ, അതാണ് വേറൊരു പ്രശ്നം. അപ്പോൾ ലക്ഷണം അല്ലെങ്കിൽ ഒരു വേദന വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും ശ്രദ്ധിക്കും, ഇതൊന്നും കാണിക്കത്തില്ലാത്തത് കൊണ്ട് അത് ഇഗ്നോർ ചെയ്യാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ അത് ഗ്രേഡ് 3-4 ഒക്കെ ആയിക്കഴിഞ്ഞാൽ പെട്ടെന്നത് കരളിൻ്റെ പൂർണ്ണമായിട്ടുള്ള നാശത്തിന് തന്നെ കാരണമാവാം. അപ്പോൾ ഇനീഷ്യലി തന്നെ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ചെയ്ത് ഹെൽത്തി ആയിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അസുഖമാണ് ഈ ഫാറ്റി ലിവർ എന്നുള്ളത്. അപ്പം നമ്മുടെ ആഹാരത്തിൽ ഒരു വലിയ പങ്കുണ്ടതിന്.
1: പ്രായഭേദമങ്ങിയ മാർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ UG PG പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.
2: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
2: അപ്പൊ ആഘോഷം തുടങ്ങിയല്ലേ.
3: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 cars, 25 scooters, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
1: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
4: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക ഒടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്.
5: വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
6: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
7: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000+ സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
8: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
9: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പൊക്കോ. ഫിനാൻസ് പർച്ചേസിൽ നേടാം 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
8: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
9: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി, മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തു.
10: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ ആലോചിക്കാം.
11: ആര്യശാല സുബയ്യ ജ്വല്ലറി നിന്ന് സ്വർണം വാങ്ങിയാൽ മതി, അപ്പൊ കാർ കിട്ടും.
12: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
11: സുബയ്യ ജ്വല്ലറി ആര്യശാല.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 cars, 25 scooters, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
9: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
13: ഡോക്ടറോട് ചോദിക്കാം, തത്സമയം ഫോണിൻ പരിപാടി തുടരുന്നു.
0: ആണെങ്കിൽ തീർച്ചയായിട്ട് BP കുറയ്ക്കാനുള്ള മരുന്ന് കൃത്യമായിട്ട് കഴിക്കണം. ഉപ്പ് ഒരുപാട് കഴിക്കരുത്. ഉപ്പ് ഈ അച്ചാറും അതുപോലെ ഉപ്പ് അമിതമായിട്ട് ചേർക്കുന്ന ഭക്ഷണം കഴിക്കരുത്. മിതമായിട്ടുള്ള ഉപ്പ് നമുക്ക് ആഹാരത്തിൽ ചേർക്കാം. കൂടുതലായിട്ടുള്ള സാധനങ്ങൾ അധികം കഴിക്കാതിരിക്കാൻ ശ്രമിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, പിന്നെ അതുപോലെ നമ്മൾ ചെറുതായിട്ടൊരു നടത്തത്തിന് പോകുന്നതൊക്കെ നല്ലതായിരിക്കും. BP കൺട്രോൾ ചെയ്യാനും ഒക്കെ നമ്മൾ
14: നടക്കാൻ പറ്റില്ല. ഇടത്തെ കാല ആക്സിഡന്റ് ആയപ്പോ മുട്ടിന്റെ ചിരട്ട, പിന്നെ ശേഷിക്കാരൻ കൂടാ
0: ആണോ,
14: മുട്ടിന്റെ ചിരട്ടയും ജോയിസ്റ്റും ലിഗമെന്റ് ഒന്നും ഇരിപ്പിച്ചിട്ടില്ല. വണ്ടി ഇടിച്ച് ഒടിഞ്ഞു പോയതാ.
0: ആണോ, ഓക്കെ. അപ്പൊ ചെയറിലാണോ?
14: അപ്പൊ ഇടത്തെ കൊടുക്കാനാകത്തില്ല.
0: അപ്പൊ നടക്കാൻ
14: പറ്റില്ല. ഒരു കസ്റ്റഡ പോയി 10 minutes ഇരിക്കാനാകത്തില്ല. വലിയ എണ്ണിക്കാണ് വരുമ്പോഴത്തേക്ക് വേദനയാ.
0: അപ്പൊ കുറച്ചു മുമ്പ് ഒരു
14: ഫുഡ് കഴിക്കണോ?
0: ഫുഡ്, അതായത് നമ്മൾ നമ്മുടെ ആക്ടിവിറ്റി ലിമിറ്റഡ് ആണെങ്കിൽ കുറച്ചുകൂടെ സ്ട്രിക്റ്റ് ആയിട്ട് നമ്മൾ ആഹാരത്തിൽ ഈ അമിതമായിട്ടുള്ള കൊഴുപ്പും എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒക്കെ കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. മധുരവും അധികം കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ വെയിറ്റ് കൂടാതിരിക്കാൻ നോക്കണം. കാരണം നമ്മൾ എക്സസൈസും മൂവ്മെന്റും ഇല്ലെങ്കിൽ വെയിറ്റ് കൂടാനുള്ളൊരു സാഹചര്യം ഉണ്ടല്ലോ. എത്രയാ ഹൈറ്റ്? എത്രയുണ്ട് ഹൈറ്റ്?
14: 2.5 meters.
0: ഓക്കെ, 5 അടിയായിരിക്കും. തയ്യൽ ടേപ്പ് അത്രയും പൊക്കം കുറവാണോ? തയ്യൽ ടേപ്പിന്റെ ഓക്കെ. അപ്പൊ ഏകദേശം എനിക്ക് 65 എനിക്ക് ഒത്തിരി കൂടുതലല്ലെന്ന് തോന്നുന്നല്ലേ. അത് നല്ലതാ. ഇനി കാരണം നമ്മൾ അധികം മൂവ് ചെയ്യാതിരിക്കുമ്പോൾ വെയിറ്റ് കൂടാനുള്ള സാഹചര്യം ഉണ്ട്. വെയിറ്റ് കൂടുവാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ജീവിതശൈലി രോഗങ്ങൾ, ഡയബറ്റീസ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ആ, വെരി ഗുഡ്. ഇരുന്നിട്ടുള്ളതൊക്കെ ചെയ്യുന്നുണ്ട് അല്ലേ, അത് നല്ല കാര്യം. ശരി ശരി, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ സർ. എന്നാ
14: ആകാശവാണിയിലെ അവതാരകർക്കും കേട്ടു നിൽക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും 1000 നന്ദി.
0: ഓക്കെ,
15: താങ്ക് യു. വിളിച്ച നന്ദി. നമ്മള് ഈ പൊതുവെ ഈ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയെ കുറിച്ചും ബീട്ടിൽ ഡെഫിഷ്യൻസിയെ കുറിച്ചൊക്കെ ഇപ്പൊ വ്യാപകമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഇത് നമ്മൾ എപ്പോഴാണ് ഒരു പരിശോധന നടത്തേണ്ടത്?
0: വൈറ്റമിൻ ഡി പണ്ടത്തെക്കാട്ടി ഇപ്പോൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഈവൻ കുട്ടികൾക്ക് പോലും, നന്നായിട്ട് സൺ എക്സ്പോഷർ ഉള്ളവർക്ക് പോലും വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി കാണുന്നുണ്ട്. അത് ബോഡിയിൽ പ്രൊഡ്യൂസ് ചെയ്യാത്തതുകൊണ്ടാണോ എന്താണെന്ന് റീസൺ അറിയത്തില്ല. ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് വൈറ്റമിൻ ഡി കുറയുന്നതിൻ്റെ മുടി കൊഴിച്ചിൽ ഭയങ്കരമായിട്ട് വരും. ഒത്തിരി മുടി കൊഴിച്ചിൽ വരിക,

0: അല്ലെങ്കിൽ സ്കിന്നൊക്കെ ഒരുപാട് ഡ്രൈ ആയിട്ട് വരിക. പിന്നെ കുറച്ച് പ്രായമുള്ളവരിൽ നോക്കുമ്പോൾ ജോയിൻറ്റ് പെയിൻ പറയാറുണ്ട്, കൈമുട്ട് വേദന, കാൽമുട്ട് വേദന, നടുവേദന. നമുക്ക് എന്തെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ അത് കുറച്ച് എക്സ്ട്രീമായിട്ട് കുറച്ച് അതിൻ്റെ സിവിരിറ്റി കൂടും. അപ്പോൾ ഇതൊക്കെയാണ് വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി സിംപ്റ്റംസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മളൊരു ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമുക്ക് വൈറ്റമിൻ ഡി എത്രയുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാൻ പറ്റും. 30 മുതൽ 40 വരെയെങ്കിലും മിനിമം വേണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അതിൽ കുറവാണെങ്കിൽ നമുക്കത് വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതാണ് വൈറ്റമിൻ ഡിയുടെ ക്യാപ്സ്യൂൾസ്. നമ്മുടെ ഡോക്ടറിൻ്റെ നിർദ്ദേശപ്രകാരം ആഴ്ചയിൽ ഒരു ദിവസം കഴിക്കുന്നുണ്ട്, ദിവസവും കഴിക്കുന്നുണ്ട്, മാസത്തിലൊരിക്കൽ കഴിക്കുന്നതൊക്കെ ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റിന് അനുസരിച്ച് ഡോക്ടേഴ്സ് നിർദ്ദേശിക്കും. അത് കഴിച്ചു കഴിഞ്ഞാൽ 1-2 ആഴ്ച മരുന്ന് കഴിക്കുമ്പോൾ തന്നെ നല്ലതായിട്ട് ഈ സിംപ്റ്റംസിന് വ്യത്യാസം വരാറുണ്ട്. മുടികൊഴിച്ചിലൊക്കെ പെട്ടെന്ന് മാറാറുണ്ട്, വേദനകൾ കുറയാറുണ്ട്. അപ്പോൾ എന്തായാലും അത് ലക്ഷണങ്ങൾ എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. പിന്നെ ഒരിക്കൽ കുറഞ്ഞിപ്പം വൈറ്റമിൻ ഡി നോക്കുമ്പോഴത്തേക്ക് 20 കുറവ് അല്ലെങ്കിൽ 10 കുറവൊക്കെ ആണെങ്കിൽ ഒരു 6-8 ആഴ്ചയൊക്കെ കഴിക്കാൻ പറയും. അപ്പോൾ ഈ മരുന്ന് കഴിച്ചൊരു 3-4 മാസം കഴിയുമ്പോൾ ഇവർ നിർത്തും. നിർത്തി 1 വർഷം കഴിയുമ്പം പിന്നെ വീണ്ടും അത് കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഒരിക്കൽ കുറഞ്ഞിട്ടുള്ളവരാണെങ്കിൽ നമുക്ക് ഈ ലക്ഷണങ്ങൾ കാണുവാണെങ്കിൽ ഒന്നുകൂടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമ്മളതൊന്ന് പരിഹരിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ വൈറ്റമിൻ B12 എന്ന് പറയുന്നത് ശരിക്കും വൈറ്റമിൻ ഡി നമുക്ക് അധികം ആഹാരത്തിൽ നിന്ന് കിട്ടുന്നില്ല. എന്തെങ്കിലും ഇപ്പോൾ പാലിലൊക്കെ നമ്മൾ ഫോർട്ടിഫൈ ചെയ്ത് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇപ്പോൾ മിൽമയുടെ തന്നെ പാല് വൈറ്റമിൻ ഡി ഫോർട്ടിഫൈഡ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള ഫോർട്ടിഫൈ ചെയ്ത ഫുഡിലുണ്ട്. നാച്ചുറലി നമുക്ക് വളരെ കുറച്ച് ഫുഡിൽ മുട്ടയുടെ മഞ്ഞയിൽ കുറച്ചുണ്ട്, പിന്നെ മഷ്റൂംസിലൊക്കെ കുറച്ചുണ്ട്. എന്നാലും അധികം സ്രോതസ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ ശരീരം തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. കുറവുള്ള സാഹചര്യത്തിൽ നമ്മൾ സപ്ലിമെൻ്റ് ആയിട്ട് കഴിക്കും. പക്ഷെ വൈറ്റമിൻ B12 എന്ന് പറയുന്നത് നമുക്ക് ഫുഡിൽ തന്നെ എളുപ്പത്തിൽ കിട്ടുന്നതാണ്. പക്ഷേ നോൺ വെജിറ്റേറിയൻ ഭക്ഷണം, അതായത് പാല്, മുട്ട, മീൻ, ഇറച്ചി, അതുപോലെ സസ്യജന്യ ആഹാരത്തിൽ അധികം ഇല്ലെന്ന് തന്നെ പറയാം. അപ്പം നോൺ വെജ് കഴിക്കുന്നവർക്ക് എളുപ്പത്തിൽ കിട്ടും. അപ്പോൾ വെജിറ്റേറിയൻ ആണ്. ചിലർ ഈ വീഗൻ ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നോൺ വെജിറ്റേറിയനും കഴിക്കത്തില്ല, പാലും പാലിൻ്റെ പ്രോഡക്ട്സും ഒന്നും കഴിക്കാത്ത ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ ഡെഫിനറ്റ്ലി സപ്ലിമെൻ്റ് എടുക്കണം വൈറ്റമിൻ B12. ഇനി ഇത് കഴിക്കുന്നവരാണെങ്കിലും വളരെ കുറച്ച് മാത്രം കഴിക്കുന്നവരിലും ഡെഫിഷ്യൻസി കാണാറുണ്ട്. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ അവർക്കും സപ്ലിമെൻ്റ് പറയാറുണ്ട്.
1: നമുക്ക് ഒരു കോൾ കൂടി ഉണ്ട്. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. ഇതാരാണ്?
2: എന്റെ പേര് ബിജു, ഞാൻ കൊല്ലം ജില്ലയിൽ കടയ്ക്കൽ നിന്നാണ്.
1: ഉമ കല്യാണ മാഡം ഉണ്ട്, ചോദിച്ചോളൂ.
2: നമസ്കാരം ഡോക്ടർ.
0: നമസ്കാരം സർ, പറഞ്ഞോളൂ.
2: കൊളസ്ട്രോൾ ഇപ്പം പെട്ടെന്ന് കൂടുകയും കുറയുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അപ്പം ഒരു നോർമൽ ആഹാരങ്ങളൊക്കെയാണ് കഴിക്കുന്നത്. അപ്പം ആദ്യം ഇപ്പൊ ഒരു 2 മാസം മുമ്പ് നോക്കിയിട്ടും 55
0: കൊളസ്ട്രോളോ?
2: ഇപ്പൊ രണ്ടു മാസത്തിന് മുമ്പ് നോക്കിയപ്പം, ഇപ്പൊ 1 ആഴ്ചക്ക് മുമ്പ് നോക്കിയപ്പോഴത്തേക്ക് 236.
0: ടോട്ടൽ കൊളസ്ട്രോൾ ആണോ പറയുന്നത്? LDL ആണോ?
2: ഇല്ല,
0: ടോട്ടൽ കൊളസ്ട്രോൾ. എത്ര വയസ്സുണ്ട് സാറിന്? എത്ര വയസ്സായി? 56. നമ്മൾ ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് ചില ആൾക്കാരിൽ, ചില ആൾക്കാരിലല്ല, എല്ലാ ആൾക്കാരിലും നമ്മുടെ ലിവർ കരള് കൊളസ്ട്രോൾ കുറച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ജനറ്റിക്, നമ്മൾ ഹെറിഡിറ്ററി ആയിട്ട് പരമ്പരാഗതമായിട്ട് പറയാറുണ്ട്. ചിലർക്ക് പാരൻസിനൊക്കെ കൊളസ്ട്രോൾ ഹൈ ആണെങ്കിൽ മക്കൾക്കും അതുപോലെ വരാൻ സാധ്യതയുണ്ടെന്ന്. അപ്പം അങ്ങനെ ഒരു ഇതും കൂടെ ഉണ്ട്. ഡയറ്റിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുപാട് എണ്ണയിൽ വറുത്തതും പൊരിച്ചതും ഒന്നും കഴിക്കാൻ പാടില്ല. വെയിറ്റൊക്കെ നമ്മൾ കഴിക്കുന്നില്ല. അപ്പം ഡയറ്റൊക്കെ നല്ല സ്ട്രിക്റ്റ് ആയിട്ടാണ് നോക്കുന്നത്. അധികം അൺഹെൽതി ഒന്നും കഴിക്കുന്നില്ല. എന്നിട്ടും കൂടുതലാണെങ്കിൽ ചിലപ്പോൾ നമ്മുടെ കരള് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും, ലിവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പം അത് നമുക്ക് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ചെറിയ ഡോസേജിൽ മരുന്ന് കഴിച്ച് നമ്മൾ കൊളസ്ട്രോളിനെ കുറയ്ക്കണം. ഓക്കെ,
2: ഓക്കെ.
1: നന്ദി. ഈ പോഷകാഹാരക്കുറവ് എന്ന് പറയുന്നത് പണ്ട് സാമ്പത്തികമായി അല്ലെങ്കിൽ ഭക്ഷണവുമായി ആവശ്യത്തിന് ഭക്ഷണം കിട്ടാത്ത ആൾക്കാർക്ക് മാത്രം ഉള്ളൊരു കാര്യമാണെന്നായിരുന്നു മുമ്പുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത്. ഇപ്പം അങ്ങനെ പല രീതിയിൽ നമുക്കത് അത് എന്നാണ് ജഡ്ജ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയുണ്ട്. ഇപ്പോൾ നല്ല വണ്ണമുള്ള ഒരാൾക്ക് ചിലപ്പോൾ അയാൾ ഫിറ്റായിരിക്കാം, വളരെ മെലിഞ്ഞിരിക്കുന്ന ആളും ചിലപ്പോൾ ഫിറ്റ് ആയിരിക്കാം. പക്ഷേ ഈ ഡെഫിഷ്യൻസി
0: നമുക്ക്
1: പറയാൻ പറ്റില്ല. അപ്പോൾ ഈ എങ്ങനെയാണ് നമ്മളിത് ഈ കുറവുണ്ട്, ഏതെങ്കിലും രീതിയിൽ ഡെഫിഷ്യൻസി ഉണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതും നമ്മളൊരു
0: ഈ ബോഡി വെയ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കാലറി കൂടുതലുള്ള ഭക്ഷണം കഴിക്കുമ്പോഴത്തേക്കും ഈ പറഞ്ഞതുപോലെ ജങ്ക് ഫുഡൊക്കെ കൂടുതൽ കഴിച്ച് വണ്ണം വെച്ചിരിക്കുന്നവർക്ക് ഹിഡൻ ഹങ്കർ എന്ന് പറയും. അപ്പോൾ അവർ ഹെൽത്തി അല്ല. കാരണം എന്ന് വെച്ചാൽ അവർക്ക് പല പോഷകങ്ങളും, സൂക്ഷ്മ പോഷകങ്ങൾ പ്രത്യേകിച്ച് പറയും, വൈറ്റമിൻസ് മിനറൽസ് നോക്കുമ്പോൾ ഡെഫിഷ്യൻ്റ് ആയിരിക്കും. അതാണ് നമ്മൾ ഹിഡൻ ഹങ്കർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാവാം. അതുപോലെ ഇപ്പം മെലിഞ്ഞിരിക്കുന്ന ആളെ ചിലപ്പം ആരോഗ്യവാന് ആവണം എന്നില്ല, അവർക്കും പല ഇഷ്യൂസ് ഉണ്ടാവും. അപ്പം കാണുന്ന ഒരു ഇത് വെച്ചിട്ട് നമുക്ക് ഒരാളെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും നമ്മളൊരു ഹെൽത്ത് ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഹൈറ്റും വെയ്റ്റും വെച്ചിട്ട് നമ്മൾ BMI കാൽക്കുലേറ്റ് ചെയ്യാറുണ്ട്. പക്ഷേ എന്നാലും അതും ഇപ്പം ഒരു കറക്റ്റ്

0: പ്രഷർ അല്ലെന്നാണ് പറയുന്നത്. പിന്നെ അബ്ഡോമിനൽ ഒബീസിറ്റി, അത് നമുക്ക് നോക്കാം. അതായത് നമ്മുടെ പൊക്കിളിന് ചുറ്റുമുള്ള വണ്ണം നോക്കുന്നത് ഒരു നല്ല ഇൻഡിക്കേറ്ററാണ്. അപ്പം സ്ത്രീകൾക്കാണെങ്കിൽ അത് 80 സെന്റിമീറ്ററിൽ കുറവായിരിക്കണം, പുരുഷന്മാർക്കാണെങ്കിൽ 90 സെന്റിമീറ്ററിൽ കുറവായിരിക്കണം. അതും ഒരു എളുപ്പത്തിൽ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷറാണ്. അപ്പം വയറിൻ്റെ ചുറ്റുമുള്ള വണ്ണം കൂടുന്തോറും നമുക്ക് ഈ പറഞ്ഞതുപോലെ ജീവിതശൈലി രോഗങ്ങൾ വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പിന്നെ അത് കുറച്ചുകൂടെ നമ്മൾ ഇതൊക്കെ വീട്ടിൽ തന്നെ പരിശോധിക്കാൻ പറ്റുന്നതാണ്. ഇനി നമ്മളൊരു ഹോസ്പിറ്റൽ സെറ്റപ്പിലാണ് പോകുന്നതെങ്കിൽ പല സ്ഥലത്തും നമുക്ക് ഈ ബോഡി ഫാറ്റ് മെഷർ ചെയ്യാൻ പറ്റും. നമ്മുടെ ശരീരത്തിൽ എത്ര കൊഴുപ്പുണ്ട്, എത്ര മസിലുണ്ടെന്നൊക്കെ മെഷീൻസ് വെച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ അതിൻ്റെ അഡ്വാൻസ്ഡ് ആണ് നമ്മൾ ഡെക്സാ സ്കാൻ ഒക്കെ പറയും. സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എത്ര കൊഴുപ്പുണ്ട്, എത്ര ഫാറ്റ് ഉണ്ട്, എത്ര മസിലുണ്ടെന്നൊക്കെ നോക്കാൻ പറ്റും. പിന്നെ ഈ ഡെഫിഷ്യൻസി, ഒരാളൊരു ആരോഗ്യവാനാണോ എന്ന് പറയുന്നതിൻ്റെ ഒരു ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത് പെട്ടെന്ന് പെട്ടെന്ന് അസുഖം വരാതിരിക്കുക, ഇമ്മ്യൂണിറ്റി ലെവലൊക്കെ ഉണ്ടെങ്കിൽ സാമാന്യം നല്ല ആരോഗ്യമുള്ള ആളാണെന്ന് പറയും. പിന്നെ ഒരു 20-25 വയസ്സിന് ശേഷമൊക്കെ ആണെങ്കിൽ നമ്മൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറയും. ലൈക്ക് ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക, ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക, HbA1c നോക്കാം, 3 മാസത്തെ ആവറേജ് ഷുഗർ കറക്റ്റ് ആണോ നോക്കുക, പിന്നെ കൊളസ്ട്രോൾ, ലിപ്പിഡ് പ്രൊഫൈൽ. അത് പ്രത്യേകിച്ച് നമുക്കൊരു ഫാമിലി ഹിസ്റ്ററി ഉണ്ടെങ്കിൽ, കൊളസ്ട്രോൾ കൂടുതലുള്ള അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉള്ള ഒരു ഫാമിലിയിൽ നിന്നാണ് വരുന്നുണ്ടെങ്കിൽ നമ്മുടെ ലിപ്പിഡ് പ്രൊഫൈൽ, കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ പറയും. പിന്നെ തൈറോയിഡിൻ്റെ ഇഷ്യൂസ് ഉള്ളവരാണെങ്കിൽ തൈറോയിഡിൻ്റെ ഒരു ചെക്കപ്പ്, ഒരു പ്രശ്നം ഇല്ലെങ്കിൽ 2-3 വർഷത്തിൽ ഒരിക്കൽ നോക്കിയാൽ മതി, ഇല്ല പ്രശ്നമുള്ളവരാണെങ്കിൽ 6 മാസത്തിനൊരിക്കൽ 1 വർഷത്തിനൊരിക്കൽ നോക്കാറുണ്ട്. അപ്പോൾ ബേസിക്കലി നമ്മൾ ഷുഗർ, കൊളസ്ട്രോൾ, പിന്നെ BP മോണിറ്റർ ചെയ്യാൻ പറയും. ഇതൊക്കെ നോക്കിയിട്ട് അതിലൊന്നും പ്രശ്നമില്ലെങ്കിൽ നമുക്കൊരു ഫെയർലി ഹെൽത്തി ആണെന്ന് പറയാം. പിന്നെ ലക്ഷണങ്ങൾ, നമ്മൾ ഡെയിലി നമ്മുടെ ജോലിയും വീട്ടിലത്തെ പണികളും ഒക്കെ എനർജറ്റിക് ആയിട്ട് ചെയ്യാൻ പറ്റുക, എപ്പോഴും ഒരു തളർന്നിരിക്കുകയാണ്, ക്ഷീണമൊക്കെ ആണെന്ന് പറഞ്ഞാൽ ദറ്റ് ഷോസ് അൺഹെൽതി ആണെന്ന്. അപ്പം അങ്ങനെയൊക്കെ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നോക്കുക. അതർവൈസ് പെട്ടെന്നൊന്നും അസുഖം വരുന്നില്ല, എനർജറ്റിക് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു ഹെൽത്തി ആയിട്ട് നമുക്ക് പറയാം, ഒരു ആരോഗ്യമുള്ള വ്യക്തിയായിട്ട് പറയാം.
1: പൊതുവെ കേരളത്തിൻ്റെ കാര്യം പറയുമ്പോഴത്തേക്കും നമ്മൾ ഈ ഡബിൾ ബേർഡൻ അല്ലെങ്കിൽ ട്രിപ്പിൾ ബേർഡൻ ഓഫ് മാൽന്യൂട്രീഷൻ്റെ ഒരു കാര്യം പറയാറുണ്ട്. ഇപ്പം അണ്ടർ ന്യൂട്രീഷൻ ഉണ്ട്, മൈക്രോ ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി ഉണ്ട്, ഓവർ ന്യൂട്രീഷനും ഉണ്ട്. അപ്പോൾ ഇതൊരു വല്ലാത്തൊരു സാഹചര്യമുണ്ട്. അപ്പോൾ ഇതിലെവിടെയാണ് നമ്മളെ പ്ലേസ് ചെയ്യുക?
0: നമ്മൾ ഇത് നോക്കുക എന്നാ വെച്ചാൽ, ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരവരുടെ ഇതനുസരിച്ച്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ അംഗൻവാടികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുട്ടികൾക്ക് അസസ്മെൻ്റ് ചെയ്യാറുണ്ട്, ഓൺ എ റുട്ടീൻ ബേസിസിൽ മന്ത്ലി ചെക്കപ്പ് ചെയ്യാറുണ്ട്. അപ്പം സാം മാം എന്ന് പറയും, അതായത് സിവിയർലി മാൽനറിഷ്ഡ് കുട്ടികൾ, മൈൽഡ്ലി മാൽനറിഷ്ഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ട് അവർക്ക് ചാർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അംഗൻവാടി ടീച്ചേഴ്സ് ഇത് മെഷർ ചെയ്തിട്ട് അങ്ങനെ തീരെ പ്രശ്നമുള്ള കുട്ടികളെ അവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ പീഡിയാട്രിഷ്യൻസിനെ റെഫർ ചെയ്യാറുണ്ട്. അതുപോലെ അവരുടെ ഗ്രോത്ത് കറക്റ്റായിട്ട് മോണിറ്റർ ചെയ്യാറുണ്ട്. പിന്നെ അവർക്ക് വേണ്ട കൂടുതൽ കൗൺസിലിങ്ങും ഡയറ്റീഷ്യൻ്റെ സേവനവും ഒക്കെ കൊടുക്കാറുണ്ട്. ആഹാരത്തിനെ കുറിച്ചുള്ള ഒരു കാര്യങ്ങളും ഡോക്ടേഴ്സിൻ്റെ സർവീസസ് ഒക്കെ കൊടുക്കാറുണ്ട്. അപ്പം ഇത് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ ഉണ്ടെന്നുള്ളതൊരു വിഷമമുള്ള കാര്യം തന്നെയാണ്. അത് ഗവൺമെൻറ്റിൻ്റെ തലത്തിൽ നിന്ന് മാക്സിമം ശ്രമിക്കുന്നുണ്ട്, അത് കണ്ടെത്താനും പരിഹരിക്കാനും തടയാനുമുള്ളതൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പം ഇത് എല്ലാവരുടെയും ഇപ്രാവശ്യത്തെ തീം, മെയിൻ തീം എന്ന് പറയുന്നത് അംഗൻവാടി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്വം എന്ന് പറഞ്ഞിട്ടാണ്. അപ്പം അംഗൻവാടിയിൽ വരുന്ന കുട്ടികളാവട്ടെ, രക്ഷിതാക്കളാവട്ടെ, ടീച്ചർമാരാകട്ടെ, നമ്മുടെ സമൂഹത്തിലെ എല്ലാവർക്കും ഒരു നല്ലൊരു തലമുറയെ വാർത്തെടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ഉണ്ടെന്നുള്ളത് നമ്മൾ മറക്കാൻ പാടില്ല.
1: തോണത്തിലെ പോഷകാഹാരത്തിന്റെ തീം വരുന്നത് നമ്മൾ കമ്മ്യൂണിറ്റി ബേസിൽ അത് ബിൽഡ് ചെയ്തെടുക്കുക എന്നൊരു സങ്കല്പത്തിലാണ്.
0: ഒരു സൊസൈറ്റിയുടെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് ബെറ്റർ ആയിട്ട് എളുപ്പം വരാൻ പറ്റും.
1: ഇനി അവസാനം നമുക്ക് സമയം ഏതാണ്ട് തീരാറാവുകയാണ്. അപ്പോൾ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു പോഷകാഹാര വിദഗ്ധയെ നമ്മൾ എപ്പോഴും കാണാൻ വരണം?
0: ഞാൻ എല്ലാവരോടും പറയുന്നത് ഒരു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ അല്ലെങ്കിൽ ഡയറ്റീഷ്യനെ പോയി കണ്ടിരിക്കണം എന്നാണ്. കാരണം എപ്പോഴും നമ്മൾ അസുഖം വരുമ്പോൾ പെട്ടെന്ന് ഡോക്ടർമാരോടൊത്ത് പോകും. പക്ഷേ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഡയറ്റീഷ്യന്മാരെ കാണാൻ പോകുന്നത് എന്തോ ഒന്നുകിൽ വെയിറ്റ് കുറയ്ക്കാനാണ്, അങ്ങനത്തെ പ്രശ്നങ്ങൾക്ക് മാത്രമാണ്. പക്ഷേ ഒരു ഹെൽത്തി ഡയറ്റ് എങ്ങനെയായിരിക്കണം എന്ന് അറിയുന്നതിന് നമ്മളൊരു പോഷകാഹാര വിദഗ്ധയെ നോക്കുകയാണെങ്കിൽ, പോയി കാണുകയാണെങ്കിൽ, അവർ ബ്ലഡ് റിപ്പോർട്ട് വല്ലതും ഉണ്ടെങ്കിൽ അതും കൊണ്ട് പോവുകയാണെങ്കിൽ അതിനനുസരിച്ച് അവർ ഗൈഡൻസ് തരും. അപ്പോൾ കുട്ടികളും പോവാം, മുതിർന്നവർക്കാണെങ്കിലും ഒന്ന് പോയി കൺസൾട്ട് ചെയ്ത് ഒരു കറക്റ്റായിട്ടുള്ള ഒരു അഡ്വൈസ് എടുക്കുകയാണെങ്കിൽ നമ്മൾ അപകടത്തിലൊന്നും പോയി ചാടത്തില്ല. ഇപ്പോൾ ഒരു കുട്ടികളാണെങ്കിലും, പ്രത്യേകിച്ച് കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികൾ, വെയിറ്റ് കുറയ്ക്കണം എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ക്രാഷ് ഡയറ്റ് ചെയ്യും, അങ്ങനെ വരാറുണ്ട്. അല്ലെങ്കിൽ ഡയബറ്റീസ് ഒക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊന്ന് പോയി, അല്ലെങ്കിൽ പ്രീ ഡയബറ്റീസിലുള്ളപ്പോൾ തന്നെ ഒന്ന് പോയി കാണുകയാണെങ്കിൽ നമുക്ക് അത് ഡയബറ്റീസ് ആവാതിരിക്കാൻ, പ്രമേഹ രോഗി ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. നമ്മുടെ ഒരു പോഷകാഹാര വിദഗ്ധ ആയതുകൊണ്ട് മാത്രം പറയല്ല, നമ്മുടെ ആരോഗ്യത്തിൽ ഒരു നല്ലൊരു ശതമാനം നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൻ്റെ ഒരു പങ്കുണ്ട്. അപ്പം നമ്മൾ ആ ആഹാരത്തിൽ ശ്രദ്ധിക്കുക, അത്യാവശ്യമുള്ള വ്യായാമം പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യുക, കൃത്യമായിട്ട് ഉറങ്ങുക, രാത്രി നന്നായിട്ടൊന്ന് ഉറങ്ങുക, ഒരു സ്ട്രെസ് എത്രയും കുറയ്ക്കാൻ പറ്റും ആ രീതിയിലുള്ളൊരു ജീവിത രീതി കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരു പരിധിവരെ പല അസുഖങ്ങളെയും തടയാൻ പറ്റും. അപ്പോൾ അതിൽ നമ്മളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ

0: തീർച്ചയായിട്ടും നല്ലതായിരിക്കും. അതിന് ഒരു ഡയറ്റീഷ്യനെ സമീപിക്കുകയാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് നമ്മൾ ഗൈഡ് ചെയ്യാൻ പറ്റും.
1: ഒരു ഒരു ചോദ്യം കൂടി ചോദിക്കാൻ തോന്നുന്നു. നമ്മൾ നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ വളരെ സമീകൃതമായ ഒരു ആഹാരം രീതി ഉണ്ടാക്കാൻ പറ്റുമോ?
0: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണം മോസ്റ്റ് ഹെൽത്തി ആയിരിക്കും. കാരണം നമ്മൾ നമുക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൽ ചീത്തയായിട്ടൊന്നും ചേർക്കത്തില്ല അല്ലേ. അപ്പം നമ്മൾ അത്രയും കെയറോടുകൂടെ ആഹാരം പാചകം ചെയ്യുമ്പം മധുരമാണെങ്കിലും ഒരുപാട് ഇടത്തില്ല, എണ്ണയാണെങ്കിലും നമ്മൾ മിതമായിട്ടിടും. അപ്പം ടേസ്റ്റ് എന്ന് ഡെഫിനറ്റ്ലി രുചികരമായിരിക്കും, പക്ഷേ രുചിക്കാണ് നമ്മൾ രുചിനെയും കാട്ടിൽ നമ്മൾ അതിൻ്റെ ആരോഗ്യത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കും. അപ്പോൾ വീട്ടിലുണ്ടാകുന്ന നമ്മൾ തീർച്ചയായിട്ടും ഒരു കളറും പ്രിസർവേറ്റീവ്സ് ഒന്നും വീട്ടിലുണ്ടാക്കുന്ന ആഹാരത്തിൽ ചേർക്കത്തില്ലല്ലോ. അപ്പോൾ എപ്പോഴും വീട്ടിലുണ്ടാക്കുന്ന ആഹാരം തീർച്ചയായിട്ടും രുചികരം പോഷക സമൃദ്ധവും തന്നെ ആയിരിക്കും. പക്ഷെ അത് ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യത്തിലാണ് നമ്മൾ പുറത്തു പോയി കഴിക്കുന്നതും അല്ലെങ്കിൽ രുചി കൂടുതലുള്ളതിന് വേണ്ടിയൊക്കെ പോയി കഴിക്കുന്നത്. അപ്പോൾ പറ്റുന്ന സമയമൊക്കെ എല്ലാവരും ഒരു ഒരു വീട്ടമ്മയുടെ മാത്രം ജോലിയല്ല, വീട്ടിലെ എല്ലാവരും കൂടെ സഹകരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വീട്ടിൽ തന്നെ പോഷക സമൃദ്ധമായിട്ടുള്ള ആഹാരം പാചകം ചെയ്യാൻ പറ്റും. വെളിയിലുള്ളത് പരമാവധി കുറയ്ക്കുക, അളവ് കുറയ്ക്കുക, ഫ്രീക്വൻസി കുറയ്ക്കുക, അതൊന്ന് ശ്രദ്ധിച്ചാൽ നല്ലതായിരിക്കും.
1: ഓക്കെ, ഈ വയറിനും നാവിനും വേണ്ടി മാത്രമല്ല നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഭാവിക്ക് വേണ്ടിയിട്ട് കൂടി ഉള്ളൊരു ഭക്ഷണ ശൈലി നമുക്കുണ്ടാക്കി എടുക്കാൻ പറ്റട്ടെ. ഇത്രയും നേരം ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകി ഇത്രയും വിവരങ്ങൾ നമുക്ക് പറഞ്ഞു തന്ന ഉമ്മ കല്യാണി മാഡത്തിന് നന്ദി.
0: താങ്ക് യു.
2: പോഷകാഹാരവും ആരോഗ്യ സംരക്ഷണവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി സമാപിക്കുന്നു. സ്റ്റുഡിയോയിൽ ഉമാ കല്യാണിയോട് സംസാരിച്ചത് മനീഷ് എംബി. പരിപാടിയുടെ സാങ്കേതിക സഹായം ബിജു നെയ്യാറ്റിൻകര, സന്തോഷ് തിരുമല. സ്റ്റുഡിയോ സഹായം അരുണ ബിവി.

0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: ഫാം ടു സിറ്റി
2: എല്ലാ ബുധനാഴ്ചകളിലും വൈകുന്നേരം 6:50.
1: ഫാം ടു സിറ്റി മറക്കാതെ കേൾക്കുക. ഫാം ടു സിറ്റി.
0: ലംഹേ സ്പോൺസേർഡ് പരിപാടി വെള്ളി ശനി ഞായർ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 2:45. തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പ്രായോജകർ
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
0: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: സംസ്ഥാനത്ത് പി എസ് സി അധ്യാപക റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ മന്ത്രിസഭ ശുപാർശ ചെയ്തതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. സെൻസസ് തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടികൾ വന്ന സാഹചര്യത്തിൽ നിയമനം കൃത്യമായി നടക്കാത്തതിനാലാണ് ഇതെന്നും മുഖ്യമന്ത്രി മന്ത്രിസഭാ യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി എൻ ഡി പി എസ് കേസുകൾ തീർപ്പാക്കുന്നതിന് വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ ജുഡീഷ്യൽ ജില്ലകളിൽ 3 പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും തീരുമാനമായതായി മുഖ്യമന്ത്രി. തിരുവനന്തപുരം, എറണാകുളം എൻ ഡി പി എസ് കോടതികളിൽ സ്ഥിരം നിയമനം 8 പകരം 11 മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സി പി ഐ എ മുന്നണിയിലെടുക്കാൻ യു ഡി എഫ് തീരുമാനം എടുത്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി. മുസ്ലിം ലീഗ് സി പി ഐ എ മുന്നണിയിലേക്ക് ക്ഷണിച്ചിട്ടില്ലെന്നും ഈ വിഷയത്തിൽ എൽ ഡി എഫ് കലാപം നടക്കുകയാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഇന്ത്യയുടെ ജി ഡി പി നേട്ടത്തെ അഭിനന്ദിച്ച് ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗ. അമേരിക്കയിലെ ആഷ്വില്ലിൽ G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിലാണ് അദ്ദേഹം ഇന്ത്യയെ അഭിനന്ദിച്ചത്. മുല്ലപ്പെരിയാറിൽ സന്ദർശനത്തിനെത്തിയ സുപ്രീംകോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി ഇന്ന് തേക്കടിയിൽ യോഗം ചേരും. അണക്കെട്ടിന്റെ ബലക്ഷയം സംബന്ധിച്ച് ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് സുരക്ഷാ പരിശോധന നടത്തണമെന്ന് കേരളം വിദഗ്ധ സമിതിയോട് ആവശ്യപ്പെടും. ജാതി വേർതിരിവ് ഉൾപ്പെടെ സമൂഹത്തിൽ നിലനിന്നിരുന്ന ദുരാചാരങ്ങളെ ശാസ്ത്രത്തിന്റെയും യുക്തിയുടെയും പിൻബലത്തോടെ നിരാകരിച്ച സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികളെന്ന് എൻ കെ പ്രേമചന്ദ്രൻ എം പി. ചട്ടമ്പി സ്വാമികളുടെ 173 ജയന്തി ആഘോഷം കൊല്ലം പന്മന ആശ്രമത്തിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. കണ്ണൂർ ഇരട്ടിക്കടുത്ത് അടയ്ക്കാത്തോടിൽ ജനവാസ മേഖലയിൽ ഇന്നലെ രാത്രി കാട്ടാന ഇറങ്ങി കൃഷി നശിപ്പിച്ചു. പ്രദേശത്ത് വന്യമൃഗങ്ങൾ ഇറങ്ങുന്നത് ജനങ്ങളെ ഭീതിയിലാക്കിയിരിക്കുകയാണ്. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റ് പുരുഷ സിംഗിൾസ് മത്സരത്തിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തിന് വിജയം. ഷെൻഷനിൽ ചൈനീസ് തായ്പേയുടെ ചിയു ജെന്നിനെയാണ് ശ്രീകാന്ത് പരാജയപ്പെടുത്തിയത്. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും ഉച്ചയ്ക്ക് 1 മണിക്ക്.

0: കൂട്ടുകാരി.
1: അഴകളവുകൾക്കപ്പുറമുള്ള മനുഷ്യൻ. ചിത്രീകരണം രചന ആതിര വിജയ്.

നമ്മൾ ഒരാളെ ആദ്യമായി കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ എവിടെയാണ് ആദ്യം തങ്ങി നിൽക്കുന്നത്? അവരുടെ മുഖത്തോ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിൻ്റെ വിലയിലോ ചർമ്മത്തിൻ്റെ നിറത്തിലോ അതോ ശരീരത്തിൻ്റെ ആകൃതിയിലോ? അതിനെല്ലാം അപ്പുറത്ത് ഉള്ളിൽ ശ്വാസമെടുക്കുന്ന വികാരങ്ങളുള്ള ഒരു മനുഷ്യനുണ്ടെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ഓർക്കാറുണ്ടോ?

0: അമ്മേ, ഒന്ന് വേഗം വന്നേ, എനിക്ക് നേരം വൈകുന്നേ. ബസ് ഇപ്പോ എത്തും. ഇന്ന് സ്കൂളിൽ കളർ ഡ്രസ് ഇടേണ്ട ദിവസമാണ്. ആ മഞ്ഞ കളർ ഫ്രോക്ക് അമ്മ എവിടെയാ വെച്ചിരിക്കുന്നേ? ഞാൻ അലമാര മുഴുവൻ നോക്കി, കാണുന്നില്ലല്ലോ അത്.
1: ആമി, രാവിലെ തന്നെ ഇതെന്തൊരു ബഹളവാ. ആ കൊള്ളാം, നീ ഇന്നും ആ മഞ്ഞ ഫ്രോക്ക് എന്നെയാണോ ഇടാൻ പോകുന്നത്? കഴിഞ്ഞ ബുധനാഴ്ചയും നീ ആ ഇളം മഞ്ഞ നിറത്തിലെ ആ ഉടുപ്പ് തന്നെയല്ലേ ഇട്ടത്?
0: അതിനെന്താ അമ്മേ, എനിക്ക് ആ മഞ്ഞ ഉടുപ്പാണ് ഏറ്റവും ഇഷ്ടം. അതെവിടെയുണ്ടെന്ന് പറ.
1: എന്റെ കുട്ടി, സ്കൂളിൽ ബാക്കിയുള്ള പിള്ളേരൊക്കെ ഓരോ ആഴ്ചയും പുതിയ പുതിയ സ്റ്റൈലില് ഡ്രസ് ഇട്ടോണ്ട് വരുമ്പോ നീ എപ്പോഴും എന്തിനാ ഈ മഞ്ഞയിൽ തന്നെ പിടിച്ചോണ്ട് നിക്കുന്നേ? ആമിക്കുട്ടി, ആളുകൾ വിചാരിക്കും നിനക്ക് വേറെ ഡ്രസ് ഇല്ല എന്ന്. ഈ ആഴ്ചയെന്ന് മാറ്റിപ്പിടിക്ക്. കഴിഞ്ഞ മാസം നമ്മൾ വാങ്ങിയ ആ നീല അനാർക്കലിയോ അല്ലെങ്കിൽ വേണ്ട ആ ചുവപ്പ് കുർത്തയോ ഒക്കെ ഇട്ടൂടെ?
0: എനിക്ക് ആ നീലയും ചുവപ്പും ഇടാൻ വയ്യമ്മേ. എനിക്ക് ഈ മഞ്ഞ ഡ്രസ്സാണ് ഏറ്റവും ചേരുന്നത്. ബാക്കി ഏത് ഡ്രസ് ഇട്ടാലും ഞാൻ കൂടുതൽ കറുത്ത് തടിച്ച പോലെ തോന്നും.
1: അതെന്താ നീ അങ്ങനെ പറയുന്നത്? കഴിഞ്ഞ ആഴ്ച ഡോക്ടർ ആന്റിയുടെ മോളുടെ കല്യാണത്തിന് നീ ആ നീല അനാർക്കലി ഇട്ട് വന്നപ്പോ നല്ല ലുക്കായിരുന്നു മോളെ. നല്ല വില കൊടുത്ത് വാങ്ങിയതല്ലേ? അമ്മയുടെ പൊന്നു മോളല്ലേ. ഇന്നത്തേക്കാതെ
0: ലുക്കോ? അമ്മക്കെങ്ങനെ തോന്നിയതാകും. പക്ഷേ അന്ന് അവിടെ നടന്നത് അമ്മ മറന്നുപോയോ?
1: അന്നോ? അന്ന് എന്താ ഉണ്ടായത് മോളെ? അമ്മ മറന്നുപോയല്ലോ.
0: അന്ന് ഡോക്ടർ ആന്റിയുടെ മോളുടെ കല്യാണത്തിന് ആ നീല അനാർക്കലി ഇട്ട് വന്നപ്പോ എന്നെ ദീപ ആന്റി കളിയാക്കിയത് അമ്മ കേട്ടില്ലേ? കറുത്തൊരു ബോളിന് നീല കുപ്പായം ഇട്ട പോലെ ഉണ്ടല്ലോ എന്ന് അന്ന് ആ ആന്റി എല്ലാവരുടെയും മുന്നിൽ വെച്ച് പറഞ്ഞത് അമ്മ മറന്നോ? അപ്പോ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കളൊക്കെ അത് കേട്ട് ഉറക്കി ചിരിച്ചില്ലേ? അമ്മയെ ഒപ്പം നിന്ന് ചിരിച്ചത് ഞാൻ കണ്ടതാ. ബാക്കിയുള്ളവർ ചിരിക്കുമ്പോ സ്വന്തം അമ്മയെങ്കിലും എന്നെ ചേർത്ത് പിടിക്കുമെന്ന് ഞാൻ കരുതി. ആ സമയം എനിക്ക് കരച്ചിലടക്കാൻ കഴിയാതെ ഞാൻ ബാത്റൂമിൽ കയറി ഒറ്റക്കിരുന്ന് ഒളിച്ചു കരഞ്ഞത് അമ്മ അറിഞ്ഞോ?
1: അയ്യോ മോളെ, അമ്മ അന്ന് അങ്ങനെ ഒരു അർത്ഥത്തിൽ ഉദ്ദേശിച്ചതല്ല. ദീപ എപ്പോഴും തമാശ രൂപത്തിൽ ഓരോന്ന് പറയാറില്ലേ, അത് കേട്ട് എല്ലാവരും ചിരിച്ചപ്പോ ഞാനും വെറുതെ ഒന്ന് പുഞ്ചിരിച്ചു, അത്രേ ഉള്ളൂ. അത് മോക്ക് ഇത്രയും വലിയ വിഷമം ഉണ്ടാക്കിയെന്ന് അമ്മ അറിഞ്ഞില്ല. അമ്മയോട് ക്ഷമിക്കും മോളെ.
0: അമ്മയോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റുമായിരിക്കും. പക്ഷേ ആ വാക്കുകൾ എന്റെ മനസ്സിലുണ്ടാക്കിയ മുറിവ് എത്ര വലുതാണെന്ന് അമ്മയ്ക്കറിയാമോ? ഇതാ ഒരൊറ്റ ദിവസം മാത്രം ഉണ്ടായ അനുഭവം അല്ല അമ്മേ.
1: മോളെ, ഇത്രയും സങ്കടങ്ങൾ നീ ഒളിപ്പിച്ചു വെച്ചിരുന്നോ? എന്നിട്ട് എന്താ ഇത്രയും കാലം അമ്മയോട് ഇതൊക്കെ പറയാത്തെ?
0: നിറം കുറഞ്ഞതിന്റെ പേരിൽ, ശരീരം അല്പമൊന്ന് തടിച്ചതിന്റെ പേരിൽ, പല്ലൽപ്പമൊന്ന് ഉയർന്നു പോയതിന്റെ പേരിൽ ഈ 17 വയസ്സിനിടയിൽ എത്രയോ തവണ ഞാൻ പരിഹാസങ്ങൾ കേട്ടിട്ടുണ്ട്. കൂട്ടുകാർ മുതൽ വഴിയിൽ കാണുന്നവർ വരെ എന്നെ എന്തെങ്കിലും പറഞ്ഞ് കളിയാക്കും.
1: മോളെ, അവര് കുട്ടികളല്ലേ, അവരോരോന്ന് പറയും. അത് നീ അത്ര കാര്യമാക്കണ്ടടാ.
0: കാര്യമാക്കാതിരിക്കാൻ എനിക്ക് എങ്ങനെ പറ്റും അമ്മേ? അമ്മ തന്നെ ഒന്ന് നോക്കിക്കേ, എന്റെ നിറത്തിന് എന്താ കുഴപ്പം? ഞാൻ കറുത്തിട്ടാണെങ്കിൽ അതിന് ഞാനാണോ കാരണക്കാരി? ഞാൻ ജന്മനാ ഇങ്ങനെ തന്നെയല്ലേ?
1: ആരെന്തൊക്കെ പറഞ്ഞാലും നീ ജനിച്ചു വീണ ആ നിമിഷം മുതൽ എന്റെ കണ്ണിലെ ഏറ്റവും മനോഹരമായ കാഴ്ച നീയാണ്.
0: പിന്നെ എനിക്ക് ഭാരം കൂടുന്നത് ഞാൻ ആർത്തിയുടെ ഫുഡ് കഴിച്ചിട്ടാണോ? PCOD ഉള്ളവർക്ക് ഹോർമോൺ വ്യതിയാനങ്ങൾ കാരണം ശരീരം തടിച്ചു വരുമെന്ന് ഡോക്ടർ ആന്റി തന്നെ അല്ലേ പണ്ട് പറഞ്ഞത്? ഞാൻ ഡയറ്റ് നോക്കിയിട്ടും വ്യായാമം ചെയ്തിട്ടും എന്റെ ശരീരം തടിക്കുന്നത് എന്റെ കുറ്റം കൊണ്ടാണോ? എന്നെ പരിഹസിക്കുന്നവർക്കോ വഴിയെ പോകുന്നവർക്കോ ഇതൊക്കെ അറിയാമോ? അവർക്ക് വേണ്ടത് ചിരിക്കാൻ ഒരു ഇരയെ മാത്രം.
1: എന്റെ ആമി, നീ ഇത്രയും വലിയ സങ്കടങ്ങളിലൂടെയാണ് ദിവസവും കടന്നു പോകുന്നതെന്ന് അമ്മ ഒട്ടും കരുതിയില്ല.
0: ഞാൻ മാത്രമല്ല, എന്നെക്കാൾ സങ്കടത്തിലാണ് എന്റെ കൂട്ടുകാരി അനന്യ. അമ്മയ്ക്കറിയാമോ, അവൾക്കിപ്പോ സ്കൂളിൽ പോലും വരാൻ മടിയാണ്.
1: ആര്? അനന്യയോ? അവള് നല്ല മിടുക്കി പെൺകുട്ടിയല്ലേ, അവക്കെന്ത് പറ്റി?
0: തടിച്ചയാണെന്ന് പറഞ്ഞ് കൂടെയുള്ളവരും ബന്ധുക്കളും കളിയാക്കി കളിയാക്കി ഇപ്പൊ അവൾ ആരും കാണാതെ റൂമിലിരുന്ന് കരച്ചിലാണ്. ആരോടും അധികം മിണ്ടില്ല, ചിരിക്കില്ല, പഴയ പോലെ തമാശ പറയില്ല. എന്തിന്? ഭക്ഷണം പോലും കഴിക്കുന്നില്ല അമ്മേ. അവളിപ്പോ ഗ്രീൻ ടീ മാത്രമേ കുടിക്കൂ, അങ്ങനെയെങ്കിലും മെലിയുമല്ലോ എന്നൊക്കെയാ അവള് പറയുന്നേ.
1: എന്റെ ദൈവമേ, ഭക്ഷണം കഴിക്കാതിരുന്ന ആ കുട്ടിക്ക് വല്ല അസുഖവും വരുമല്ലോ.
0: എന്താ സംശയം? ഉറപ്പായും അവൾ വൈകാതൊരു രോഗിയാവും. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കാൻ പോലും അവൾക്കിപ്പോ പേടിയാ. സ്കൂളിൽ അസംബ്ലിയിൽ ക്യൂ നിൽക്കുമ്പോൾ തടിച്ചി എന്ന് കൂടെയുള്ളവർ

ഊകിച്ചിരിക്കുമ്പോൾ എന്തിന് ക്ലാസ് മുറിയിൽ ടീച്ചർമാർ പോലും ഭംഗിയുള്ള പെൺകുട്ടികളെ മാത്രം മുൻനിരയിൽ നിർത്തുമ്പോൾ മനസ്സിൽ തോന്നുന്ന ആ അപകർഷതാബോധമുണ്ടല്ലോ അമ്മേ. അത് ഞങ്ങളുടെ പഠിത്തത്തെയും സ്വപ്നങ്ങളെയും എല്ലാം ഇല്ലാതാക്കുകയാണ്.

തടിച്ചി മെലിഞ്ഞവൻ കറുത്തിരിക്കുന്നു, കുട്ടിയും കോലം പോലെ ഉണ്ടല്ലോ. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ വളരെ നിസ്സാരമായി എറിഞ്ഞുകൊടുക്കുന്ന ചില വാക്കുകൾ മറ്റൊരാളുടെ മനസ്സിൽ മായാത്ത വലിയ മുറിവുകളാകാം സൃഷ്ടിക്കുന്നത്.

ഒരാളുടെ ശരീരത്തിൻ്റെ ആകൃതി, വലിപ്പം, നിറം, ഭാരം, ചർമ്മം എന്നിവയെ പരിഹസിക്കുകയോ കുറച്ചു കാണുകയോ ചെയ്യുന്നതാണ് ബോഡി ഷെയ്മിംഗ്. ശാസ്ത്രീയ പഠനങ്ങൾ വ്യക്തമാക്കുന്ന കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. ഇന്ത്യയിലെ 13 മുതൽ 17 വയസ്സ് വരെയുള്ള കൗമാരക്കാരിൽ നടത്തിയ പഠനത്തിൽ 66.4% പേർക്കും സ്വന്തം ശരീരരൂപത്തെക്കുറിച്ച് സംതൃപ്തിയില്ലായ്മ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പെൺകുട്ടികളിൽ നടത്തിയ പഠനത്തിൽ 77.6% പേരും സ്വന്തം ശരീരത്തെക്കുറിച്ചും രൂപത്തെക്കുറിച്ചും നിരാശയുള്ളവരാണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. സിനിമ സാംസ്കാരിക രംഗത്തെ പ്രശസ്തരായ വ്യക്തികൾ പോലും വണ്ണം വെച്ചാലോ പ്രായത്തിൻ്റെ മാറ്റങ്ങളുണ്ടായാലോ സോഷ്യൽ മീഡിയയിൽ ക്രൂരമായ വിചാരണയ്ക്ക് ഇരയാകുന്നു.

0: ഹലോ,
1: ആ ഞാനാ
0: ആ ദീപ, എന്താ ഈ സമയത്ത്?
1: ഇന്നലെ സ്കൂളിൽ എന്തോ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നല്ലേ. ആമിയുടെ ഫോട്ടോ ചേച്ചി സ്റ്റോറി ഇട്ടിരിക്കുന്നത് ഞാൻ കണ്ടു. ചേച്ചി ഇതെന്തൊരമ്മയാ! അവളുടെ നിറത്തിനും വണ്ണത്തിനും ആ യൂണിഫോം പോലും ചേരുന്നില്ലെന്നേ. കുറച്ചുകൂടി സൈസ് കൂട്ടി ഒരു പുതിയ യൂണിഫോം ഒന്ന് തയ്ച്ചു കൊടുക്കവക്ക്. അവളുടെ നിറവാണെങ്കിൽ വീണ്ടും കുറഞ്ഞു. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അമ്മമാരല്ലേ.
0: നിർത്തു ദീപേ, എന്റെ മകളെ കുറിച്ച് ഇനി നീ ഒരക്ഷരം പരിഹാസത്തോടെ സംസാരിക്കരുത്. അവളുടെ നിറവും ഭാരവും അല്ല അവളുടെ കഴിവ്. ഇനി മേലാൽ ഇത്തരം അനാവശ്യ തമാശകളുമായി എന്നെ ഫോൺ വിളിക്കരുത്.
2: അമ്മേ, അമ്മ ഇത്രയും ഉറക്കെ ദീപ ആന്റിയോട് സംസാരിക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചില്ല.
0: അമ്മയ്ക്ക് തെറ്റുപറ്റി മോളെ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതാണ് ശരിയെന്ന് കരുതിയത് അമ്മയുടെ അജ്ഞത കൊണ്ടാണ്. എനിക്ക് മനസ്സിലായി അമ്മി, നമ്മൾ മാറ്റേണ്ടത് കുട്ടികളുടെ ശരീരത്തിന്റെ ആകൃതിയല്ല, നമ്മൾ മാറ്റേണ്ടത് ഈ സമൂഹത്തിന്റെ കാഴ്ചപ്പാടാണെന്ന്.
2: അമ്മയ്ക്കത് മനസ്സിലായല്ലോ. അത് മതി എനിക്ക്. ഒരാളുടെ സന്തോഷവും ആത്മവിശ്വാസവും തകർത്തുകൊണ്ടുണ്ടാക്കുന്ന ഈ തമാശകളുണ്ടല്ലോ, അതൊരിക്കലും തമാശയല്ലമ്മേ. അതൊരു മാനസിക കുറ്റകൃത്യമാണ്.

0: അമ്മേ, ഞാൻ ഇന്ന് ആ മഞ്ഞ ഫ്രോക്ക് അല്ല ഇടുന്നത്.
1: ആഹാ, പിന്നെ ഇതാ അമ്മേ.
0: മറ്റുള്ളവർ എന്ത് പറയും, എന്റെ ശരീരത്തിന് ചേരില്ല എന്നൊക്കെ പേടിച്ച് ഞാൻ മാറ്റി വെച്ചിരുന്ന ആ വെള്ള കുർത്തയും ബ്ലൂ ജീൻസും ഉണ്ടല്ലോ, അതാണ് ഞാൻ ഇന്ന് ഇടാൻ പോകുന്നത്.
1: അത് സൂപ്പറാ മോളെ. ആ വെള്ള കുർത്തയിലും ജീൻസിലും എന്റെ മോളിന്ന് ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ പെൺകുട്ടിയായിരിക്കും.
0: അല്ലേലും ഞാൻ എപ്പോഴും സുന്ദരിയാ.

ക്ഷതമാണ്. നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? വീടുകളിൽ നിന്നും മാറ്റം വരട്ടെ. കുഞ്ഞുങ്ങളെ അവരുടെ നിറത്തിൻ്റെയോ രൂപത്തിൻ്റെയോ പേരിൽ മറ്റുള്ളവരുമായി ഉപമിക്കാതിരിക്കുക. ബോഡി പോസിറ്റിവിറ്റി വളർത്തുക. വിദ്യാലയങ്ങളിലും വീടുകളിലും ഓരോ ശരീരത്തെയും ബഹുമാനിക്കാനുള്ള അവബോധം സൃഷ്ടിക്കുക. വാക്കുകളിൽ ജാഗ്രത പുലർത്തുക. തമാശയായി പോലും ഒരാളുടെ രൂപത്തെ കളിയാക്കാതിരിക്കുക. ഒരാളുടെ മൂല്യം നിശ്ചയിക്കുന്നത് അവരുടെ ശരീരത്തിൻ്റെ അളവുകളോ ചർമ്മത്തിൻ്റെ നിറമോ അല്ല, മറിച്ച് അവരുടെ ചിന്തകളും പ്രവൃത്തികളുമാണ്. വാക്കുകൾ കൊണ്ട് മുറിവേൽപ്പിക്കാതിരിക്കാം. മനുഷ്യരെ മനുഷ്യരായി സ്നേഹിക്കാം. ശരീരത്തിനല്ല, ചിന്തകൾക്കാണ് ഭംഗി വേണ്ടത്.

അഴകളവുകൾക്കപ്പുറമുള്ള മനുഷ്യൻ. ചിത്രീകരണം സമാപിക്കുന്നു. രചന ആതിര വിജയ്, ശബ്ദസാന്നിധ്യം ജോഷിലാൽ, ആദ്യ എ നായർ, സൗമ്യ ജെ വി, ധന്യരാജ് യു. നിർവഹണം സെവിൽ ജിഹാൻ. നിർവഹണ സഹായം സൗമ്യ ജെ വി.

0: കൂട്ടുകാരി.
1: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
2: എവിടുന്ന് വാങ്ങിക്കണം?
1: ഓഫർ കണ്ടിട്ട് മൈജീന്ന് മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
2: പക്ഷെ കിട്ടാൻ സമയമെടുക്കൂലേ?
1: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
2: എന്നാ മൈജി തന്നെ പോവാം.
1: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. ചിത്രമാടിയത് ചിത്രം ജൂലി. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം, സംഗീതം പ്രേം സാഗർ.

0: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ എസികൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ മാസ് വില കുറവ് തുടരുന്നു. ഇ എം ഐ വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്ക് ഒരു BMW.
1: ഇപ്പോൾ തന്നെ മൈ ജി ഫീച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: ബിച്ചു തിരുമലയുടെ വരികൾക്ക് വിദ്യാസാഗർ സംഗീതം നൽകി. യേശുദാസ് പാടിയത് ചിത്രം വൈഡൂര്യം.

0: ഇവിടെ ഭഗവതി എവിടെയുള്ള?
1: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
0: എനിക്ക് ഇത്തവണത്തെ ഓണം പമ്പർ എടുക്കാനാ.
1: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
0: കഴിഞ്ഞ തവണ ഓണം പമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം പമ്പറും ഭഗവതി നിന്നേ എടുക്കുന്നുള്ളൂ.
1: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
2: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
2: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
3: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
2: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക, പേയാട്.
3: ഭാരത് ഫർണിച്ചർ, പള്ളിമുക്ക്, പേയാട്.
4: ഫോൺ ഞാൻ പറയാം, ഞാൻ പറയാം.
1: എന്നാ പറയ?
4: 90 72 503 503.
5: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
6: എവിടുന്ന് വാങ്ങിക്കണം?
5: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
6: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
5: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
6: എന്നാ മൈ തന്നെ പോവാം.
5: മൈ ജിയോണം, മാസോണം, സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
7: വിൽസന്റെ സംഗീതത്തിൽ ചിത്രമാടിയത് ചിത്രം കോകിലം. ഈ ഗാനത്തിന്റെ രചന ചിറ്റൂർ ഗോപി.

0: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര
1: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം ഫോൺ 9633863333
2: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40 പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട് തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ
3: ടിറ്റോ പി തങ്കച്ചന്റെ വരികൾക്ക് ജേക്സ് ബിജോയ് സംഗീതം നൽകി വിനീത് ശ്രീനിവാസനും സംഘവും പാടിയത് ചിത്രം മലയാളി ഫ്രം ഇന്ത്യ

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 12:50 ആകാശവാണി അനന്തപുരി FM. സമയം 12 കഴിഞ്ഞ 40 മിനിറ്റ്.
1: AHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര.
2: പ്രായോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മാൾ സ്റ്റാച്യു തിരുവനന്തപുരം.
3: എയിംസ് ഹോമിയോപ്പതി മൾട്ടി

0: സ്പെഷ്യാലിറ്റി ക്ലിനിക്സ്, അലർജി, മുടികൊഴിച്ചിൽ, തൂക്കരോഗങ്ങൾ, വന്ധ്യത തുടങ്ങി 20 സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ, പ്രഗത്ഭരായ ഡോക്ടർമാർ, ജർമ്മൻ ഔഷധങ്ങൾ,
1: കേരളത്തിലുടനീളം സെന്ററുകൾ,
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം.
1: ഫോൺ 9633-86333.
3: മൈഗ്രെയിനും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുന്നു.
4: ചെന്നിക്കുത്ത് അഥവാ കൊടുങ്ങി എന്നീ പേരുകളിൽ നമുക്കിടയിൽ വളരെ പോപ്പുലറായി അറിയപ്പെടുന്ന ഒരു രോഗാവസ്ഥയാണ് മൈഗ്രെയിൻ എന്ന് പറയുന്ന അവസ്ഥ. മൈഗ്രെയിനെ തിരിച്ചറിയേണ്ടത് ചികിത്സയ്ക്ക് വളരെ അത്യാവശ്യമാണ്. മറ്റ് തലവേദനകളിൽ നിന്ന് മൈഗ്രെയിൻ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ ഇന്നിപ്പോൾ സംസാരിക്കാനായി പോകുന്നത്. മൈഗ്രെയിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ ഞാൻ ആദ്യം പറയാം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് പ്രകാശത്തോടും ശബ്ദത്തോടും നമ്മുടെ സ്പർശനത്തോടും ഒക്കെയുള്ള അമിതമായ സംവേദനക്ഷമത, അതിനെ ഫോട്ടോഫോബിയ, ഫോണോഫോബിയ എന്നൊക്കെ അറിയപ്പെടും. അതോടൊപ്പം തന്നെ കാഠിന്യമുള്ള തലവേദന, തലയുടെ ഒരു വശത്തായിട്ടായിരിക്കും അതുണ്ടാകുക. അതിനോടൊപ്പം ഓക്കാനമോ ഛർദിയോ ഉണ്ടാകാം. ചിലപ്പോൾ കാഴ്ചയ്ക്കുള്ള ചെറിയ പ്രശ്നങ്ങളും അതിലൂടെ ഉണ്ടായിരുന്നിരിക്കാം. കാഴ്ചയ്ക്കുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ കാഴ്ച ഇല്ലാണ്ട് ഒരു ഇരുണ്ട അവസ്ഥയിലേക്ക് പോവുകയോ കണ്ണിന് മുന്നിലൂടെ കൊള്ളുമീൻ പായുന്ന കണക്കുള്ള കാഴ്ചകളുണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങളോ ഒക്കെ അതിനകത്ത് ഉൾപ്പെടുന്നതാണ്. മൈഗ്രെയിനെ എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് സിംപ്റ്റത്തിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. സിംപ്റ്റം ഉണ്ടാകുമ്പോൾ അത് നമ്മൾ ഒരു ഡോക്ടറിനോട് സംവദിക്കുകയും ഡോക്ടറിന്റെ ഒബ്സർവേഷനും പേഷ്യന്റിന്റെ ക്ലിനിക്കൽ ഹിസ്റ്ററിയും ഇതെല്ലാം വച്ചുകൊണ്ട് മാത്രമേ നമുക്ക് മൈഗ്രെയിനെ പൂർണ്ണമായും തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തട്ടെ. എങ്കിലും മൈഗ്രെയിൻ ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ മൈഗ്രെയിന്റെ പ്രധാന ലക്ഷണങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പ് ഓറ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാകാറുണ്ട്. ശരിയായ മൈഗ്രെയിന്റെ ലക്ഷണത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഉണ്ടായേക്കാവുന്ന ഒരവസ്ഥയാണ് ഓറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓറയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം എന്ന് പറയുന്നത് കണ്ണിൽ പെട്ടെന്ന് ഇരുട്ട് കയറുക, കണ്ണിന് മുന്നിലൂടെ ഒരു കൊള്ളിമീൻ പായുന്ന കണക്കുള്ള ഒരവസ്ഥ ഉണ്ടാകുക, കണ്ണിന്റെ കാഴ്ചശക്തി മങ്ങുക എന്നിവയൊക്കെ അതിന്റെ ഒരു ലക്ഷണമാണ്. അതുപോലെ താൽക്കാലികമായ കാഴ്ച നഷ്ടം, അല്ലെങ്കിൽ കാലിഡോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന ചില രൂപങ്ങളെ പോലെയൊക്കെയുള്ള കാര്യങ്ങൾ കണ്ണിന് മുന്നിലൂടെ തെളിഞ്ഞു വരിക, പിന്നെ ശരീരത്തിന്റെ മരവിപ്പോ അല്ലെങ്കിൽ അമിതമായ ഇക്കിളി ഉണ്ടാകലോ അല്ലെങ്കിൽ റിഫ്ലക്സസ് അധികമാകുന്ന ഒരവസ്ഥ പോലെ അതുണ്ടായേക്കാം. അതൊരു പക്ഷേ ശരീരത്തിന്റെ ഒരു വശത്തായിരിക്കാം കൂടുതലും ഉണ്ടാവുക. അത് കൈകളിലോ മുഖത്തോ ഒക്കെ ഒരു തരിപ്പായിട്ടോ അമിതമായ റിഫ്ലക്സിനോടുള്ള പ്രതികരണമോ ഒക്കെ ആയിട്ടായിരിക്കാം അനുഭവപ്പെടുക. അതുപോലെ ക്ഷീണം, ബലഹീനത എന്നുപോലുള്ള അവസ്ഥകൾ, അത് കാഠിന്യമുള്ള രീതിയിലായിരിക്കും അത്തരം അവസ്ഥകൾ ഉണ്ടാകുക. അതുപോലെ വിഷാദം ഉണ്ടാവുകയോ പെട്ടെന്ന് ദേഷ്യപ്പെടുക, അമിതമായ സന്തോഷം, ഇതെല്ലാം ഈ പറയുന്ന ഓറിക് സിംപ്റ്റത്തിന്റെ കൂടെ വരുന്നതാണ്. അതുപോലെ കഴുത്തുവേദന, കഴുത്തിന്റെ ഭാഗം മുറുകെ പിടിക്കുന്ന കണക്കൊരു അവസ്ഥ, പിരിമുറുക്കങ്ങളും ഒക്കെ ഇത്തരം അവസ്ഥയോട് ചേർന്ന് വരാം. അതുപോലെ തലകറക്കം, ഒരു തവണയിൽ കൂടുതൽ മൈഗ്രെയിൻ വന്നിട്ടുള്ളവർക്ക് ഇപ്പൊ പറഞ്ഞ ഈ സിംപ്റ്റംസ് വന്നതിന് ശേഷം അതികഠിനമായ തലവേദനയിലേക്ക് പോകുന്നു എന്നുണ്ടെങ്കിൽ അത് ഏറെ പക്ഷം അത് മൈഗ്രെയിൻ ആവാൻ തന്നെയാണ് സാധ്യത. ഇനി മൈഗ്രെയിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളിലേക്ക് പറയുമ്പോൾ അതികഠിനമായ തലവേദനയായിരിക്കും പേഷ്യന്റിന് ഉണ്ടാവുക. ആ അതികഠിനമായ തലവേദന വളരെ മൈൽഡായി തുടങ്ങുകയും ഒരുപക്ഷെ ഒരു ദിവസം തന്നെ കൊണ്ട് തലവേദന തീർന്നിരിക്കാം, ചിലപ്പോൾ ഒരാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന തലവേദന ഉണ്ടായെന്നിരിക്കാം. വളരെ മൈൽഡായി ആരംഭിക്കുകയും അത് സമയം കഴിയും തോറും അതിന്റെ കാഠിന്യം കൂടിക്കൂടി വരികയും ചെയ്യും. ശ്രദ്ധിക്കേണ്ടത് തലയുടെ ഒരു ഭാഗത്തായിരിക്കും തലവേദന അതികഠിനമായി അനുഭവപ്പെടുക. അതോടൊപ്പം തന്നെ ഓക്കാനം ഉണ്ടാവുകയോ ആ ഓക്കാനവും തലവേദനയും ഛർദിയിൽ ചെന്ന് അവസാനിക്കുകയോ ചെയ്യുന്നിരിക്കാം. അത് മൈഗ്രെയിന്റെ വളരെ പ്രധാനപ്പെട്ട സിംപ്റ്റത്തിൽ കൂടെയുള്ളതാണ്. അതുപോലെ പ്രകാശത്തോടുള്ള അസഹിഷ്ണുത, ശബ്ദത്തോടുള്ള അസഹിഷ്ണുത, അല്ലെങ്കിൽ ഗന്ധത്തോടുള്ള അസഹിഷ്ണുത, അതുപോലുള്ള പുറമേ നിന്ന് നമുക്ക് കിട്ടുന്ന ഏതൊരു റിഫ്ലക്സിനോടുള്ള അസഹിഷ്ണുതമായ ഒരു രീതി നമ്മുടെ ശരീരത്തിൽ ഉണ്ടായേക്കാം. സാധാരണയായി 4 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ ഉള്ള മൈഗ്രെയിൻ അവസ്ഥകൾ ഉണ്ടായെന്നിരിക്കാം. ഒരുപക്ഷെ അത് നീണ്ടുപോയിട്ടും ഉണ്ടാകാം. ചിലരിലൊക്കെ ഏതാണ്ട് ഒരാഴ്ചയോളം വരെ നീണ്ടു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകും. പക്ഷേ വളരെ കാഠിന്യമുള്ള അവസ്ഥ ഏതാണ്ട് 72 മണിക്കൂർ വരെയൊക്കെ നിൽക്കുന്ന രീതികളാണ് പലരിലും കൂടുതലായി കണ്ടുവരാറുള്ളത്. ഈ പറഞ്ഞ സിംപ്റ്റംസ് ഒക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും ഉറപ്പായും ആ മൈഗ്രെയിൻ ഏതാണെന്ന് ഡയഗ്നോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറെ അടുത്ത് സമീപിച്ച് ഇത്തരം കാര്യങ്ങളെ ഡിസ്കസ് ചെയ്തതിന് ശേഷം മാത്രമേ അത് കൺഫേം ആക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. ഈ മൈഗ്രെയിനുള്ള പല കാരണങ്ങളെപ്പറ്റി നമ്മൾ പരിശോധിക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി പറയാൻ സാധിക്കുന്നത് ജനിതകപരമായ കാരണങ്ങൾ ആയിരിക്കാം. നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള മുതിർന്നവർക്കൊക്കെ മൈഗ്രെയിനുള്ള ഒരാളാണെങ്കിൽ അതേ കുടുംബത്തിൽപ്പെട്ട ആൾക്കാർക്ക് മൈഗ്രെയിനുള്ള സാധ്യത കൂടുതലാണ്. ഇത് ആർത്തവത്തിന് മുമ്പോ ശേഷമോ ഇതുണ്ടാകാം. അതുപോലെ ഈസ്ട്രജൻ എന്ന് പറയുന്ന ഹോർമോൺ മൈഗ്രെയിനുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ മൈഗ്രെയിൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലായി കാണാറുണ്ട്. പ്രത്യേകിച്ച് ആർത്തവ വിരാമത്തിന് മുമ്പ് ഉള്ള

0: സ്ത്രീകളിൽ.
1: അമിതമായ സ്ട്രെസ്, അത് ഒരുപക്ഷെ മാനസികമോ ശാരീരികമായ സ്ട്രെസ് അതിനകത്ത് ഉണ്ടാവാം. അതുകൊണ്ട് തന്നെ നമ്മുടെ മാനസിക പിരിമുറുക്കങ്ങളും ഫിസിക്കലി ഉള്ള നമ്മുടെ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ശാരീരികമായി നമ്മൾ വർക്കൗട്ട് ചെയ്യുന്നതായിട്ടുള്ളതോ ഉള്ള അമിതമായ പിരിമുറുക്കം നമ്മുടെ മൈഗ്രെയിൻ ഉണ്ടാക്കുന്നതിന് കാരണമുണ്ടാക്കാറുണ്ട്. അതുപോലെ ഉറക്കക്കുറവ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണമായി കണ്ടുവരാറുണ്ട്. ഉറക്കക്കുറവുള്ളവരിൽ മൈഗ്രെയിൻ്റെ സാധ്യത വളരെ കൂടുതലായി കാണുന്നു. അതുകൊണ്ട് തന്നെ ഉറങ്ങുന്നത് ചിട്ടയായ രീതിയിലായിരിക്കണം എന്നത് ഇത്തരം രോഗികളിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാവിലെ നമ്മൾ ഉറക്കമെണീക്കുന്ന സമയം മുതൽ ഒരു ദിനചര്യ നമ്മൾ കൃത്യമായി പാലിക്കുകയും രാത്രിയിൽ ഉറങ്ങുന്ന സമയം ഏറ്റവും കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ വരെ കൃത്യമായി ഉറങ്ങുകയും വേണം എന്നത് വളരെ അത്യാവശ്യമാണ്. ദീർഘദൂരം സഞ്ചരിക്കുക, അമിതമായി ജോലി ചെയ്യുക, വർക്കൗട്ട് ചെയ്യുക, ശരീരത്തിന് കൂടുതൽ സ്ട്രെസ് കൊടുക്കുക, ഇതെല്ലാം തന്നെ മൈഗ്രെയിന് കാരണമായി വന്നേക്കാം. ഇനി ചില ഭക്ഷണ പദാർത്ഥങ്ങളും മൈഗ്രെയിന് ട്രിഗർ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് ഒരു എക്സാമ്പിൾസ് പറഞ്ഞു കഴിയുമ്പോൾ ചീസ്, പ്രത്യേകിച്ച് പഴയ ചീസ് അല്ലെങ്കിൽ ചോക്ലേറ്റ്സ്, നട്ട്സ്, തക്കാളി, സംസ്കരിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ, MSG പോലുള്ള സാധനങ്ങൾ, മദ്യം, അമിതമായ കഫീന്റെ ഉപയോഗം, പാരിസ്ഥിതിക ഘടകങ്ങളെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്, ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ, രൂക്ഷമായ ഗന്ധങ്ങൾ, കാലാവസ്ഥയിലെ പെട്ടെന്നുള്ള വ്യതിയാനങ്ങൾ, ഇതെല്ലാം മൈഗ്രെയിൻ്റെ അവസ്ഥയെ കൂട്ടാനായിട്ട് കാരണമാകുന്നു. ശരീരത്തിലെ നിർജ്ജലീകരണം വളരെ പ്രധാനമായും മൈഗ്രെയിനെ ട്രിഗർ ചെയ്യുന്നതിൽ ഏറ്റവും വലിയൊരു പങ്ക് വഹിക്കുന്ന ഘടകങ്ങളിൽ ഒന്നാണെന്ന് കൂടെ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിൽ വെള്ളം കുടിക്കുക എന്നുള്ളതും ഇത്തരം രോഗികളിൽ വളരെ ആവശ്യമുള്ള ഒരു ഘടകം കൂടെയാണ്. സ്ത്രീ പുരുഷ അനുപാതം എടുത്തു നോക്കുമ്പോൾ സാധാരണഗതിയിലുള്ള കണക്കുകൾ, ആഗോളതലത്തിൽ ഉള്ള പഠനങ്ങൾ തെളിയിക്കുന്നത് 3:1 ratio, അത് 3 സ്ത്രീകൾ ഉണ്ടാകുമ്പോൾ ഒരു പുരുഷനിലാണ് മൈഗ്രെയിൻ്റെ അവസ്ഥ കൂടുതലായി കാണുന്നത്. അതിന് കാരണം ഒരുപക്ഷെ ഹോർമോണിലുള്ള വേരിയേഷൻസ് തന്നെ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ മൈഗ്രെയിൻ വരുന്നതിനുള്ള അവസ്ഥ വളരെ കൂടുതലാണ്. അത് ഹോർമോൺ എന്നുള്ള രീതിയിൽ മാത്രമല്ല അവരിലുണ്ടാകുന്ന സ്ട്രെസ്സും ഇതിലേറെ വലിയൊരു പങ്കുവഹിക്കുന്ന ഘടകമാണ്. അടിക്കടി തലവേദന വരുന്ന രോഗികൾ അവരുടെ കയ്യിൽ ഒരു ഡയറി, ഹെഡേക്ക് ഡയറി എന്നോ തലവേദന ഡയറി എന്നൊക്കെ നമുക്ക് പറയാം, കയ്യിൽ സൂക്ഷിക്കുന്നത് ഒരു ഡേ ബുക്ക് പോലെ കരുതുന്നത് വളരെ നല്ല ഒരു കാര്യമാണ്. അതിന് കാരണം ഓരോ തവണയും തലവേദനയോടൊപ്പം ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എഴുതി സൂക്ഷിക്കുകയും അതിനെന്തെങ്കിലും ഈ തലവേദന ഉണ്ടാകുന്നതിന് മുമ്പ് ട്രിഗറിംഗ് ഫാക്ടറായിട്ട് എന്തെങ്കിലും ഒരു കാരണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഉണ്ടായിരുന്നോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതിനും ശരിയായ ലക്ഷണങ്ങൾ കണ്ടെത്തുന്നതിനും ഒക്കെ ഈ പറഞ്ഞ തലവേദന ഡയറി അഥവാ ഹെഡേക്ക് ഡയറി നമ്മളെ സഹായിക്കും. ഇത്തരം പേഷ്യൻസ് ശ്രദ്ധിക്കേണ്ടത് ഡയറിയിൽ രേഖപ്പെടുത്തുമ്പോൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയുള്ള നമ്മുടെ ദിനചര്യകൾ, അതിൽ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ എക്സ്പോസ്ഡ് ആവുന്നുണ്ട്, എപ്പോഴൊക്കെ നമുക്ക് തലവേദന വരുന്നുണ്ട്, തലവേദനയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്, നമ്മൾ അന്നത്തെ ദിവസം കഴിച്ച ഭക്ഷണം എന്തൊക്കെയാണ്, വെള്ളം എത്രയാണ് കുടിച്ചത്, ഏതൊക്കെ തരത്തിലുള്ള പാനീയങ്ങൾ നമ്മൾ കുടിച്ചു, ഇതെല്ലാം അതിനകത്ത് കുറിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈവൻ നമ്മൾ ഉപയോഗിച്ച ഒരു സ്പ്രേയോ അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വന്ന ഒരു പൂവോ അല്ലെങ്കിൽ നമ്മൾ വിസിറ്റ് ചെയ്ത ഏതെങ്കിലും സ്ഥലങ്ങളോ ഇതേപോലെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അതിനുള്ളിൽ മെൻഷൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്തെന്നാൽ ഈ സ്ഥലങ്ങളുടെയോ അല്ലെങ്കിൽ വസ്തുക്കളുടെയോ ഒക്കെ സാന്നിധ്യം ഒരുപക്ഷെ ട്രിഗറിംഗ് ഫാക്ടറായി നിലനിൽക്കും. അത് നമ്മൾ റൊട്ടീനായിട്ടുള്ള കാര്യങ്ങൾ വീണ്ടും വീണ്ടും അത്തരം എക്സ്പോഷേഴ്സ് ഉണ്ടാകുമ്പോൾ അത്തരം ട്രിഗറിംഗ് ഫാക്ടേഴ്സിനെ തിരിച്ചറിയാൻ നമ്മളെ ഈ പറഞ്ഞ ഡേ ബുക്ക് അഥവാ തലവേദന ഡയറി നമ്മളെ സഹായിക്കും. ഒരു ഡോക്ടറിനെ സമീപിക്കുമ്പോൾ ഈ ഡേ ബുക്ക് കാണിക്കുകയും അത് മൈഗ്രെയിൻ ആണോ മറ്റ് തലവേദനകൾ എന്തെങ്കിലും ആണോ എന്ന് തിരിച്ചറിയാൻ കൂടെ എളുപ്പത്തിൽ സാധിക്കും. ശ്രദ്ധിക്കേണ്ടത് മൈഗ്രെയിൻ ഒരു സാധാരണ തലവേദനയായി കണക്കാക്കരുത്. കാരണം ഈ മൈഗ്രെയിൻ എന്ന് പറയുന്നത് ഒരു ന്യൂറോളജിക്കൽ രോഗാവസ്ഥയാണ്. മൈഗ്രെയിൻ ഉള്ളവരുടെ ദൈനംദിന ജീവിതത്തിലും ജീവിതശൈലിയിലും ഇത് കാര്യമായ സ്വാധീനം ചെലുത്തും. തുടർച്ചയായ മൈഗ്രെയിൻ ആക്രമണങ്ങൾ വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവും ആയിട്ടുള്ള ആരോഗ്യത്തെ വളരെ പ്രതികൂലമായി ബാധിക്കും. ട്രീറ്റ്മെന്റ് കൊണ്ടുപോകുന്നതിനോടൊപ്പം ജീവിതശൈലിയിലുള്ള മാറ്റങ്ങൾ കൂടെ വരുത്തി കഴിയുമ്പോൾ വളരെ വേഗത്തിൽ തന്നെ മൈഗ്രെയിനിൽ നിന്ന് മുക്തി നേടാനും സാധിക്കും.
2: മൈഗ്രെയിനും ഹോമിയോപ്പതിയും ഡോക്ടർ യദു കൃഷ്ണൻ സംസാരിക്കുകയായിരുന്നു. ഇതുവരെ
3: പ്രയോജകർ AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു തിരുവനന്തപുരം.
4: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര സമാപിക്കുന്നു.
5: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി. വിജയ് യേശുദാസ് പാടിയത് ചിത്രം ലാവൻഡർ.

0: ഓണം കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റി വെച്ചോ.
1: എങ്കിലിതാ മൈ ജിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
0: ടി വി ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: നേടാം ഒരു ഇ എം ഐ ഓഫ് 60,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ മൈ ജി ഓണം മാസ് ഓണം സീസൺ ഫോർ സമ്മാനങ്ങളും ബമ്പർ സമ്മാനം ബി എം ഡബ്ല്യു കാർ.
1: വേഗം ആവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
2: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
4: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
3: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
4: മൈജി ആണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1,00,000.

0: സംഗീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
1: മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: എസ് പി വെങ്കടേഷിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയത് ചിത്രം ഗാന്ധർവം. ഈ ഗാനത്തിന്റെ രചന കൈതപ്രം.

0: ഇത് ആകാശവാണിയുടെ അനന്തപുരി എഫ് എം. സമയം 1 മണി. ഇനിയും പ്രധാന വാർത്തകൾ. തുടർന്ന് ഇതാ ഒരു ചോദ്യം, തത്സമയ പ്രശ്നോത്തരി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കെഎസ്ആർടിസി

പ്രിയദർശിനി പദ്ധതിയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ ബസ് മേഖലയിലെ പ്രശ്നം സംബന്ധിച്ച് പഠിക്കാൻ നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ലഭിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഗതാഗത വകുപ്പ് മന്ത്രി റിപ്പോർട്ട് പരിശോധിച്ച് ആവശ്യമായ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കാന്തപുരം അബൂബക്കർ മുസലിയാരുടെ സ്ത്രീവിരുദ്ധ പ്രസ്താവന കേരളത്തിന് യോജിച്ച നിലപാടല്ലെന്നും മുഖ്യമന്ത്രി. പ്രസ്താവന ഇസ്ലാമിക ചരിത്രത്തിന് വിരുദ്ധമാണെന്നും ഗവൺമെന്റോ കോൺഗ്രസ് പാർട്ടിയോ അത്തരം പ്രസ്താവനകളോട് യോജിക്കുന്നില്ലെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയായി മുഖ്യമന്ത്രി വ്യക്തമാക്കി. മെസ്സിയുടെ കേരള സന്ദർശനം സംബന്ധിച്ച് ജി എസ് ടി തട്ടിപ്പ് അന്വേഷിക്കാൻ ആഭ്യന്തരവകുപ്പ് വൈകാതെ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കുമെന്നും വി ഡി സതീശൻ. ഓണാഘോഷ സമാപന പരിപാടിയിൽ വന്ദേമാതരം മുഴുവൻ ആലപിച്ചത് ഉപരാഷ്ട്രപതി പങ്കെടുത്ത പരിപാടിയിൽ അവരുടെ പ്രോട്ടോകോൾ പ്രകാരമാണെന്ന് അദ്ദേഹം പറഞ്ഞു. നവീകരിച്ച വ്യോമസേന മ്യൂസിയം തിരുവനന്തപുരത്തെ ആക്കുളം ടൂറിസ്റ്റ് വില്ലേജിൽ ദക്ഷിണ വ്യോമ കമാൻഡ് മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ ഉദ്ഘാടനം ചെയ്തു. വ്യോമസേനയെക്കുറിച്ച് അവബോധം കൂടുതലായി ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. മുല്ലപ്പെരിയാറിൽ സന്ദർശിക്കാനെത്തിയ സുപ്രീംകോടതി നിയോഗിച്ച സമഗ്ര സുരക്ഷാ പരിശോധനാ സമിതി യോഗം തേക്കടിയിൽ ആരംഭിച്ചു. ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അണക്കെട്ടിൽ പരിശോധന വേണമെന്ന ആവശ്യം കേരളം ഇന്നത്തെ യോഗത്തിൽ ഉന്നയിക്കും. പത്തനംതിട്ട നാരങ്ങാനം ഗ്രാമപഞ്ചായത്തിൽ സി പി ഐ എം പിന്തുണയുടെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വിജയം. വി പി മനോജ് കുമാറിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത്. മിസോറാമിൽ ശക്തമായ മഴയെ തുടർന്നുള്ള വെള്ളപ്പൊക്കത്തിൽ രണ്ട് ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലായി. ഗ്രാമീണരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചതായി അധികൃതർ അറിയിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 2,240 രൂപ കുറഞ്ഞ് 1,11,480 രൂപയായി. 13,935 രൂപയാണ് ഗ്രാമിന് ഇന്നത്തെ വില. അനന്തപുരി എഫ് എമ്മിൽ പ്രധാന വാർത്തകൾ വീണ്ടും 2 മണിക്ക്.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ഇതാ ഒരു ചോദ്യം, തത്സമയ പ്രശ്നോത്തരി. ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിലെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സഹായിക്കുന്ന സൂചനകൾ. വളരെ വേഗത്തിൽ ശരിയുത്തരം കണ്ടെത്തി ഞങ്ങളെ അറിയിക്കുക. ആദ്യത്തെ 5 പേരുടെ പേരുകളാണ് ഈ പരിപാടിയിൽ ഉൾപ്പെടുത്തുന്നത്. ഓരോ സൂചനകൾക്ക് ശേഷം ഓരോ ഗാനം കേൾപ്പിക്കുന്നതാണ്. ഈ ഗാനത്തിന്റെ സമയത്ത് ശരിയുത്തരം കണ്ടെത്തി 8281 4303 05 എന്ന വാട്സപ്പ് നമ്പറിലൂടെ അറിയിക്കുക.
2: നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ, നമ്മൾ ഉത്തരങ്ങൾ ആദ്യത്തെ സൂചനയിൽ തന്നെ ശരിയുത്തരം അയക്കുന്ന 5 പേരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ആൾക്ക് നമ്മുടെ അനന്തപുരി FM പരിപാടികളുടെ ഭാഗമാകാൻ അവസരവുമുണ്ട്. അപ്പോൾ ഒരു സുവർണ അവസരമാണ്, ആരും നഷ്ടപ്പെടുത്തരുത്. ഇന്ന് ഇതാ ഒരു ചോദ്യത്തിൽ ശ്രോതാക്കളോടൊപ്പം ഉള്ളത്
1: സജീവ് മൈലാപ്പള്ളിയും
2: രൂപി ബാബുവും. അപ്പോൾ ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിലെ ഉത്തരം കണ്ടെത്തുന്നതിനുള്ള ആദ്യത്തെ സൂചന കൊടുത്താലോ?
1: കൊടുക്കാം. സൂചന ഇതാണ്, ഈ വ്യക്തിയുടെ പല കഴിവുകളിൽ ഒന്ന് പാചകമാണ്. അദ്ദേഹത്തിന്റെ പാചകം ചെയ്യാനുള്ള കഴിവിനെക്കുറിച്ച് ടാഗോറിന്റെ സഹോദരിയുടെ മകളായ സരളാദേവി പരാമർശിച്ചിട്ടുണ്ട്. നന്നായി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള ഇദ്ദേഹം പക്ഷേ ഏറെ നാൾ ഉപവാസവും നടത്താറുണ്ട്.
2: ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ചുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അതിനെ അത് ആ വ്യക്തിയെ കണ്ടെത്താനുള്ള 8

0: സൂചനകളുണ്ട്. ആദ്യത്തെ സൂചനയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, ഈ വ്യക്തിയുടെ പല കഴിവുകളിൽ ഒന്ന് പാചകമാണ്. അദ്ദേഹത്തിന്റെ പാചകം ചെയ്യാനുള്ള കഴിവിനെ കുറിച്ച് ടാഗോറിന്റെ, അതായത് രവീന്ദ്രനാഥ ടാഗോറിന്റെ സഹോദരിയുടെ മകളായ സരളാദേവി പരാമർശിച്ചിട്ടുണ്ട്. നന്നായി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള അദ്ദേഹം പക്ഷേ ഏറെ നാൾ ഉപവാസവും നടത്താറുണ്ട്. അപ്പൊ ഈ ഒരു കോൺട്രഡിക്ടറി സ്വഭാവമുള്ള ഈ വ്യക്തി ആരാണ് എന്നുള്ളതാണ് ചോദ്യം. ചോദ്യത്തിന്റെ ആദ്യത്തെ സൂചന, ഈ സൂചനയിലൂടെ നിങ്ങൾക്ക് ആളെ കണ്ടെത്തിയെങ്കിൽ പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് ഉത്തരങ്ങൾ അയച്ചോളൂ.
1: അപ്പൊ നമുക്കൊരു പാട്ട് കേൾപ്പിച്ചാലോ?
0: കേൾപ്പിക്കാം.
1: ശരി.

0: നിങ്ങൾക്കറിയാമോ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രദാനം ചെയ്യുന്ന ഡിഗ്രി UGC റെഗുലേഷൻ പ്രകാരം റെഗുലർ ഡിഗ്രിക്ക് തുല്യമാണ്. കൂടാതെ തുല്യ വെയിറ്റേജും ഉണ്ട്. ഇനി എന്തിനും പഠിക്കണം, അഡ്മിഷൻ നേടും, ഒരു ബിരുദധാരിയാകും. കൂടുതൽ വിവരങ്ങൾക്ക് യൂണിവേഴ്സിറ്റി വെബ്സൈറ്റ് www.scou.ac.in സന്ദർശിക്കുക.
1: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
2: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000+ സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളി ഏജൻസീസ്.
3: ഓണസദ്യ വിതരണം കൂടുതൽ സുരക്ഷിതമാക്കാം. പ്ലാസ്റ്റിക് കോട്ടിംഗുള്ള ഇലകളും പ്രിന്റഡ് പേപ്പറുകളും ഒഴിവാക്കുക. ഫുഡ് ഗ്രേഡ് കണ്ടെയ്നറുകളും കഴുകി വൃത്തിയാക്കിയ വാഴയിലയും ഉപയോഗിക്കുക. കാറ്ററിംഗ് ഭക്ഷണങ്ങൾ അടച്ചുറപ്പുള്ള വാഹനങ്ങളിൽ സുരക്ഷിതമായി എത്തിക്കുക. തയ്യാറാക്കിയ ചൂട്

0: ഭക്ഷണം 2 മണിക്കൂറിനുള്ളിൽ വിതരണം ചെയ്യുകയോ 65 ഡിഗ്രി സെൽഷ്യസ് താപനില നിലനിർത്തുകയോ ചെയ്യുക.
1: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
2: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: ഉത്തരം കണ്ടെത്തുന്നുള്ള ആദ്യത്തെ സൂചന ഇതായിരുന്നു.
5: ഈ വ്യക്തിയുടെ പല കഴിവുകളിൽ ഒന്ന് പാചകമാണ്. അദ്ദേഹത്തിന്റെ പാചകം ചെയ്യാനുള്ള കഴിവിനെ കുറിച്ച് ടാഗോറിന്റെ സഹോദരിയുടെ മകളായ സരളാദേവി പരാമർശിച്ചിട്ടുണ്ട്. നന്നായി ഭക്ഷണം കഴിക്കാൻ ഇഷ്ടമുള്ള ഇദ്ദേഹം പക്ഷേ ഏറെ നാൾ ഉപവാസവും നടത്താറുണ്ടായിരുന്നു. അപ്പോ പക്ഷേ ഈ ഒരു ആദ്യത്തെ സൂചനയ്ക്ക് നമുക്ക് ഒരു ശ്രോതാവും അയച്ചില്ല, ഒരു ട്രൈ പോലും ചെയ്തില്ല എന്നുള്ളതാണ് നമ്മുടെ ഒരു വിഷമം. പക്ഷെ പോട്ടെ, സാരില്ല, നമുക്ക് അടുത്ത സൂചന കൊടുക്കാം അല്ലേ.
4: ഇനി ഉത്തരം കണ്ടെത്തുന്നുള്ള മറ്റൊരു സൂചനയാണ്, മികച്ച കായിക താരമായിരുന്ന ഇദ്ദേഹം ഗുസ്തിയിലും ഫുട്ബോളിലും ഏറെ തൽപരനായിരുന്നു. മനുഷ്യന്റെ പൂർണ്ണ വികാസത്തിന് കായിക വിനോദങ്ങൾക്കുള്ള പ്രാധാന്യം അദ്ദേഹം ഊന്നി പറയുമായിരുന്നു.
5: രണ്ടാമത്തെ സൂചന ഒരിക്കൽ കൂടി പറയാം. മികച്ച കായിക താരമായിരുന്ന ഇദ്ദേഹം ഗുസ്തിയിലും ഫുട്ബോളിലും ഏറെ തൽപരനായിരുന്നു. മനുഷ്യന്റെ പൂർണ്ണ വികാസത്തിന് കായിക വിനോദങ്ങൾക്കുള്ള പ്രാധാന്യം അദ്ദേഹം ഊന്നി പറയുമായിരുന്നു. അപ്പൊ ഒരു ഗസ്സൊക്കെ നടത്തി പെട്ടെന്ന് ഒരു ഉത്തരം നമുക്ക് അയക്കൂ. ചിലപ്പോ ശരിയാവാം, ചിലപ്പോ തെറ്റാവാം.
4: ശരി ഉത്തരം വേഗത്തിൽ കണ്ടെത്തി അറിയിക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞാലോ.
5: പറയാം,
4: 8281-4203-05.

0: ഇതാ ഒരു ചോദ്യത്തിലെ ഉത്തരം കണ്ടെത്തുന്നതിനായി രണ്ടാമതായി നൽകിയ സൂചന ഇതായിരുന്നു. മികച്ച ഒരു കായിക താരമായിരുന്ന ഇദ്ദേഹം ഗുസ്തിയിലും ഫുട്ബോളിലും ഏറെ തൽപരനായിരുന്നു. മനുഷ്യന്റെ പൂർണ്ണ വികാസത്തിന് കായിക വിനോദങ്ങൾക്കുള്ള പ്രാധാന്യം അദ്ദേഹം ഊന്നി പറയുമായിരുന്നു.
1: ഈ സൂചനയിൽ നിന്ന് പക്ഷേ ഉത്തരം കണ്ടെത്തി ആൾക്കാർ അയച്ചിട്ടുണ്ട്. അതിൽ ശരി ഉത്തരം നമുക്കൊരു മൂന്ന് പേരെ ലഭിച്ചിട്ടുണ്ട്. അവരുടെ പേരുകളും സ്ഥലവും പറയാം. ആതിര പുളിമാത്ത്, നിഷ ഇന്ദ്രനഗർ പേരൂർക്കട, ശ്രീകല കന്നുമാമൂട്. അപ്പോ ഇനിയും കിട്ടാത്ത ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ? അപ്പൊ അവർക്ക് വേണ്ടി നമുക്ക് മൂന്നാമത്തെ സൂചന കൊടുത്താലോ?
0: സൂചന ഇതാണ്: ശാസ്ത്രീയ സംഗീതത്തിൽ വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള ഈ വ്യക്തി ധാരാളം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഒരു സിനിമ പുറത്തിറങ്ങിയപ്പോൾ അതിൽ അദ്ദേഹം തന്നെ രചിച്ച ഒരു ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
1: സൂചന ഒരിക്കൽ കൂടി പറയാം: ശാസ്ത്രീയ സംഗീതത്തിൽ വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള ഈ വ്യക്തി ധാരാളം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് ഒരു സിനിമ പുറത്തിറങ്ങിയപ്പോൾ അതിൽ അദ്ദേഹം തന്നെ രചിച്ച ഒരു ഗാനം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൂചനയിൽ നിന്ന് കുറച്ചും കൂടെ ക്ലാരിറ്റി വന്നിട്ടുണ്ടെങ്കിൽ വളരെ വേഗം തന്നെ ഞങ്ങൾക്ക് ഉത്തരം അയച്ചോളൂ. പിന്നെ ശ്രോതാക്കൾക്ക് വേണ്ടി പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ ഈ സൂചനകളെല്ലാം ഒരു വ്യക്തിയിലേക്ക് നയിക്കുന്നതാണ്. ഓരോ സൂചനയ്ക്കും ഓരോ വ്യക്തിയല്ല, ചില ഉത്തരങ്ങൾ നമുക്ക് അങ്ങനെ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പോ ഈ ഒരു വ്യക്തി ആരാണെന്ന് കണ്ടെത്തി പെട്ടെന്ന് ഉത്തരം അയച്ചോളൂ.
0: നമുക്കൊരു പാട്ട് കേൾക്കാം. അതെ അതെ, ഒരു പാട്ട് കേൾപ്പിക്കാം.

0: ഇതാ ഒരു ചോദ്യത്തിലെ നമ്മുടെ ഇന്നത്തെ ഉത്തരത്തിലേക്ക് എത്താനുള്ള മൂന്നാമത്തെ സൂചന ഇതായിരുന്നു. ശാസ്ത്രീയ സംഗീതത്തിൽ വിദഗ്ധ പരിശീലനം നേടിയിട്ടുള്ള ഈ വ്യക്തി ധാരാളം ഗാനങ്ങൾ രചിച്ചിട്ടുണ്ട്. പിൽക്കാലത്ത് അദ്ദേഹത്തെ കുറിച്ചൊരു സിനിമ പുറത്തിറങ്ങിയപ്പോൾ അതിൽ അദ്ദേഹം തന്നെ രചിച്ച ഒരു ഗാനം ഉൾപ്പെടുത്തിയിട്ടുമുണ്ടായിരുന്നു. അപ്പോ ഈ ഒരു സൂചന കേട്ടിട്ട് നമുക്ക്
1: ശരി ഉത്തരം അയച്ചത് ആകെ ഒരാൾ മാത്രമേ ഉള്ളൂ, അതായത് പേട്ട പള്ളിമുക്ക് നിന്നും അനിൽകുമാർ മാത്രമാണ്
0: കൺഫ്യൂഷൻ കൂടിയോ
1: ശരി ഉത്തരം അയച്ചത്. അതെ,
0: അപ്പോ ആ ഒരു ദിശ മാറിപ്പോയെങ്കിൽ ആ ദിശയിലേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവരാൻ നമുക്ക് നാലാമത്തെ സൂചന നൽകാം അല്ലേ?
1: അതിനു മുമ്പ് നമുക്കൊരു ഇടവേള എടുത്താലോ?
0: ആ എടുക്കാം.
1: ശരി,
2: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിട്ടില്ല.
3: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
2: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
3: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: റിട്ടേൺ ഗിഫ്റ്റ് മറുവീടിനുള്ള പാത്രങ്ങളുടെ കാര്യത്തിലും ഇതുവരെ ഒരു തീരുമാനമായിട്ടില്ല കേട്ടോ.
5: അതിന് ടെൻഷൻ അടിക്കണ്ട, നമ്മുടെ MRT ഹോം നീഡ്സിന് ഷോപ്പ് ചെയ്യാലോ. 25,000 രൂപയ്ക്കോ അതിന് മുകളിലുള്ളതോ ആയ വെഡിംഗ് പർച്ചേസുകൾക്ക് വമ്പൻ ക്യാഷ് ഡിസ്കൗണ്ട്, കൂടാതെ കപ്പിൾസിന് സർപ്രൈസ് ഗിഫ്റ്റ്. പക്ഷേ വെഡിംഗ് കാർഡ് കൊണ്ടുപോകണം.
6: MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
7: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
8: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
0: അപ്പോ നമ്മളാ പറയാൻ വെച്ച നാലാമത്തെ സൂചന ശ്രോതാക്കൾക്കായി നൽകാം, ആ വ്യക്തിയെ കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന.
1: അതെ, പഠനത്തിൽ സമർത്ഥനായിരുന്ന ഈ വ്യക്തി BA ബിരുദം നേടിയിട്ടുണ്ടെങ്കിലും ഉദ്യോഗത്തിന് ശ്രമിച്ചിരുന്നില്ല. തന്റെ വിദ്യാഭ്യാസവും ഭാഷകൾ കൈകാര്യം ചെയ്യാനുള്ള കഴിവും അദ്ദേഹം നല്ല രീതിയിൽ പിൽക്കാലത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്.
0: ഒരിക്കൽ കൂടി പറയാം ഈ സൂചന. പഠനത്തിൽ സമർത്ഥനായിരുന്ന ഈ വ്യക്തി BA ബിരുദം നേടിയിട്ടുണ്ടെങ്കിലും ഉദ്യോഗത്തിന് ശ്രമിച്ചിരുന്നില്ല. തന്റെ വിദ്യാഭ്യാസവും ഭാഷകൾ ഉപയോഗിക്കാനുള്ള കഴിവും ഒക്കെ അദ്ദേഹം നല്ല രീതിയിൽ പിൽക്കാലത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട്. അപ്പൊ ഈ ഒരു സൂചന കേട്ടിട്ട് നിങ്ങൾക്ക് ആ വ്യക്തി ആരാണെന്നുള്ള ചിത്രം കുറച്ചുകൂടി വ്യക്തമായെങ്കിൽ ഞങ്ങൾക്ക് വേഗം ഉത്തരം അയച്ചോളൂ.
1: വളരെ വേഗത്തിൽ ശരി ഉത്തരം കണ്ടെത്തി നമ്മളെ അറിയിക്കുക.
0: അതെ അതെ.

0: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഈ പാട്ടിന് മുൻപ് ഇതാ ഒരു ചോദ്യത്തിലെ ഇന്നത്തെ വ്യക്തിയെക്കുറിച്ചുള്ള ചോദ്യത്തിന്റെ 4-ാമത്തെ സൂചനയാണ് നാം നൽകിയത്. ആ സൂചന എന്തായിരുന്നു?
1: പഠനത്തിൽ സമർത്ഥനായിരുന്ന ഈ വ്യക്തി ബി എ ബിരുദം നേടിയിട്ടുണ്ടെങ്കിലും ഉദ്യോഗത്തിനൊന്നും ശ്രമിച്ചിരുന്നില്ല. തന്റെ വിദ്യാഭ്യാസവും ഭാഷകൾ ഉപയോഗിക്കാനുള്ള കഴിവും അദ്ദേഹം നല്ല രീതിയിൽ പിൽക്കാലത്ത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്നായിരുന്നു സൂചന.
0: ആ സൂചന ലഭിച്ച ശേഷം നമുക്ക് കുറേ അധികം പേര് ഉത്തരങ്ങൾ അയച്ചു. പക്ഷെ അതിൽ ശരി ഉത്തരം അയച്ച് നമുക്കിവിടെ ലഭിച്ച 4 പേരാണ്. അവരുടെ പേരുകൾ പറയാല്ലേ?
1: അതെ അതെ.
0: ലീനാദേവി നാവായിക്കുളം, സ്മിത ആറ്റിങ്ങൽ, കീർത്തന ജി എസ് മണ്ണാറമ്പാറ, മല്ലിക മുംബൈ. അപ്പോ ഇനിയും ഈ ഉത്തരങ്ങൾ അയച്ചവർക്കുള്ള കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സൂചനകൾ കൊടുക്കാം.
1: ഇനി നമുക്ക് കുറച്ചുകൂടി എളുപ്പമുള്ള ഒരു സൂചന കൊടുത്താലോ?
0: കൊടുക്കാം. മികച്ച എഴുത്തുകാരനായ ഈ വ്യക്തിയുടെ കൃതികൾ അധികവും വേദാന്തത്തെ ആധാരമാക്കിയുള്ളതാണ്. അദ്ദേഹം രചിച്ച വർത്തമാന ഭാരതം എന്ന ലേഖനം സമകാലിക ഇന്ത്യയെക്കുറിച്ചുള്ളതായിരുന്നു. അല്ല, അന്നത്തെ സമകാലിക ഇന്ത്യയെക്കുറിച്ചുള്ളതായിരുന്നു.
1: സൂചന ഒരിക്കൽ കൂടി പറയാം. മികച്ച എഴുത്തുകാരനായ ഈ വ്യക്തിയുടെ കൃതികൾ അധികവും വേദാന്തത്തെ ആധാരമാക്കിയുള്ളതാണ്. അദ്ദേഹം രചിച്ച വർത്തമാന ഭാരതം എന്ന ലേഖനം സമകാലിക ഇന്ത്യയെക്കുറിച്ചുള്ളതാണ്.
0: അപ്പോ ഈ ഒരു സൂചന ഒരുപക്ഷെ കുറച്ചും കൂടെ നിങ്ങൾക്കൊരു ഐഡിയ ക്ലിയർ ആവാൻ സഹായിക്കുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വേഗം ഉത്തരങ്ങൾ അയച്ചുള്ളൂ. ഈ ശരി ഉത്തരം അല്ല, ഉത്തരം ലഭിക്കാതെ നമുക്ക് തെറ്റുത്തരം അയച്ചവരുടെ എല്ലാം ഉത്തരം ശരിയാവണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. അപ്പൊ ഒരു പാട്ട് കേൾക്കാം. അതിനിടയ്ക്ക്
1: നമുക്ക് നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞാലോ?
0: പറഞ്ഞോളൂ.
1: വാട്സപ്പ് നമ്പർ ഇതാണ്: 8281 4203 05.

0: അപ്പോ നാം കൊടുത്ത അഞ്ചാമത്തെ സൂചന ഇതായിരുന്നു. മികച്ച എഴുത്തുകാരനായ ഈ വ്യക്തിയുടെ കൃതികൾ അധികവും വേദാന്തത്തെ ആധാരമാക്കിയുള്ളതാണ്. അദ്ദേഹം രചിച്ച വർത്തമാന ഭാരതം എന്ന ലേഖനം സമകാലിക ഇന്ത്യയെക്കുറിച്ച് ഉള്ളതാണ്.
1: ഉത്തരം വളരെ വേഗത്തിൽ കണ്ടെത്താനുള്ള ഏറ്റവും

0: വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
2: ചേട്ടാ ചായ എടുക്കട്ടെ?
3: ആ ചായ വരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
2: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
3: അപ്പോ കാത്തിരിപ്പില്ലേ?
2: ഇല്ല.
4: മൈജിയോണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
5: അപ്പോ ഇനി അടുത്ത സൂചന നമുക്ക് കൊടുക്കാം.
6: അതെ അതെ, സൂചന ഇതാണ്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഒരു വക്കീലായിരുന്നു, മാതാവ് ഒരു ശിവഭക്തയായിരുന്നു.
5: നമുക്കറിയാം ഈ ഒരു സൂചന നമ്മൾ കൊടുക്കുന്നത് ഒരു ഉത്തരത്തിലേക്ക് നിങ്ങളെ നയിക്കാനുള്ള നിങ്ങളുടെ ഹെൽപ്പിംഗ് പോയിന്റ്സ് ആണ്. ഉത്തരം നമ്മൾ ഏറ്റവും അവസാനം കൊടുക്കും. ഒരു ശ്രോതാവ് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഉത്തരം പറയാത്തതെന്ന്. ഉത്തരം നമ്മൾ ഏറ്റവും അവസാനം, അതാണല്ലോ പരിപാടിയുടെ ഒരു ഗ്ലൂ. നിങ്ങൾ അതുകൊണ്ടാണല്ലോ പരിപാടി കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ആ ഉത്തരം നമ്മൾ ഏറ്റവും അവസാനം കൊടുക്കും ഉത്തരത്തിലേക്ക്. പക്ഷെ ഒട്ടനവധി ശ്രോതാക്കൾക്ക് ശരി ഉത്തരം ലഭിച്ചിട്ടുണ്ടെന്നാണല്ലോ നമ്മൾ ഈ പറഞ്ഞ പേരുകൾ വ്യക്തമാക്കുന്നത്. പക്ഷെ എന്നാലും ചില ശ്രോതാക്കൾക്ക് ശരി ഉത്തരം ലഭിക്കാനുണ്ട്. അവർക്കായി നമ്മൾ 6-ാമത്തെ സൂചന കൊടുക്കുകയാണ്. ഇദ്ദേഹത്തിന്റെ പിതാവ് ഒരു വക്കീലായിരുന്നു, മാതാവ് ഒരു ശിവഭക്തയായിരുന്നു. അപ്പോൾ ഉത്തരം വേഗത്തിൽ തന്നെ അറിയിച്ചോളൂ. നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം.

0: ഇപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്ക് ആ ഒരു ഐഡിയ ക്ലിയർ ആയി വരികയാണ്.
1: അതെ,
0: അപ്പോൾ അവരുടെ തെറ്റിൽ നിന്ന് ശരിയിലേക്ക് ഇങ്ങനെ വരുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ശരി, ഉത്തരം അയച്ചുവരെ നമുക്ക് നോക്കിയാലോ.
1: ആദ്യത്തെ അഞ്ചു പേർ അല്ലേ? ഇടക്കോടുന്നും ജ്യോതി, പെരുകാവുന്നും വിനു വിജയൻ, വർക്കല നിന്നും സുമംഗല, പെരുന്താന്തിയിൽ നിന്നും പത്മകുമാർ, 28-ാം മൈലിൽ നിന്നും സതികുമാരി എന്നിവരാണ്.
0: പക്ഷെ ഇപ്പോഴും ക്ലാരിറ്റി കിട്ടാത്തവരുണ്ട്. അവർക്ക് ഇനി ഒരു രണ്ട് സൂചന ബാക്കിയുണ്ട്. പക്ഷെ സൂചനയ്ക്ക് മുമ്പ് ഒരു ചെറിയ ഇടവേള.
2: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
3: ചേട്ടാ ചായ എടുക്കട്ടെ?
4: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
3: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
4: അപ്പോ കാത്തിരിപ്പില്ലേ?
3: ഇല്ല.
5: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
6: പോലീസ്?
7: മിസ് സീമ?
6: അതെ.
7: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
6: എന്തിന്? പക്ഷെ ഞാൻ
7: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
6: ഡിജിറ്റൽ അറസ്റ്റ്?
7: 1 ലക്ഷം തന്നാൽ വിട്ടേക്കാം.
6: ഇത്രയും പൈസയോ?
7: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
6: നീ ആ ജയിലിൽ പോവാൻ പോന്നെ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
7: അയ്യോ,
6: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
8: ഹലോ മമ്മ.
6: ഹായ്.
8: RBI പറയുന്നു,
6: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
9: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
10: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോഴും തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
9: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
10: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
11: എനിക്ക് ഈ കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
12: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗവളർച്ചയേകും.
11: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
12: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
11: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
12: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
11: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
1: ഇനി ഇതാ ഒരു ചോദ്യത്തിലെ 7-ാമത്തെ സൂചനയാണ്. ഉത്തരം കണ്ടെത്തുന്നതിനുള്ള സൂചന ഇതാണ്. ഇദ്ദേഹത്തിന്റെ പേരിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഒരു ടെക്നോളജി യൂണിവേഴ്സിറ്റിയും എയർപോർട്ടുമുണ്ട്. ആ സംസ്ഥാനവുമായി ഇദ്ദേഹത്തിന് അടുത്ത ബന്ധമൊന്നുമില്ല.
0: സൂചന ഒരിക്കൽ കൂടി പറയാം. ഇദ്ദേഹത്തിന്റെ പേരിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഒരു ടെക്നോളജി യൂണിവേഴ്സിറ്റിയും എയർപോർട്ടുമുണ്ട്. പക്ഷെ ആ സംസ്ഥാനവുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധം ഒന്നും ഇല്ലതാനും. അപ്പോ ഈ സൂചന ിൽ നിന്ന് നിങ്ങൾക്ക് ഉത്തരങ്ങൾ ലഭിക്കുകയാണെങ്കിൽ ഞങ്ങൾക്ക് അയക്കുക. ഒരു പാട്ട് കേൾക്കാം.

0: അപ്പോൾ നാം കൊടുത്ത കഴിഞ്ഞ സൂചന ഇതായിരുന്നു, ഇദ്ദേഹത്തിന്റെ പിതാവ് ഒരു വക്കീലായിരുന്നു, മാതാവ് ഒരു ശിവഭക്തയും.
1: അതെ അതെ,
0: ശരി. ഉത്തരം അയച്ചവർ നമുക്ക് എന്തായാലും ഒരുപാട്, കാരണം

0: ഇതാ ഒരു ചോദ്യത്തിൽ നാം ചോദിച്ച ഏഴാമത്തെ സൂചന എന്തായിരുന്നു?
1: ഇദ്ദേഹത്തിന്റെ പേരിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് ഒരു ടെക്നോളജി യൂണിവേഴ്സിറ്റിയും എയർപോർട്ടുമുണ്ട്. ആ സംസ്ഥാനവുമായി ഇദ്ദേഹത്തിന് അടുത്ത ബന്ധമൊന്നുമില്ല എന്നായിരുന്നു സൂചന.
0: ആ സൂചന കേട്ടിട്ട് അല്ലെങ്കിൽ ഇതുവരെയുള്ള സൂചന കേട്ടിട്ട് നമുക്കിപ്പോൾ ലഭിച്ച കുറച്ച് ശരി ഉത്തരങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ അഞ്ചു പേരെ നമുക്ക് നോക്കാം. റംസ കഴക്കൂട്ടം, എസ് ഗോപകുമാരൻ മഞ്ച, അയ്യപ്പൻ ആറയൂർ, കേണൽ വിജയകുമാർ പാങ്ങോട്, കെ രാമചന്ദ്രൻ പിള്ള മലപ്പുറം. അപ്പോൾ കേരളത്തിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പലയിടത്തു നിന്നുമാണ് നമുക്ക് ശരി ഉത്തരങ്ങൾ അയച്ചവരെ ലഭിച്ചിരിക്കുന്നത്.
1: ഇനി നമുക്ക് ചെറിയൊരു ഇടവേള എടുത്താലോ?
0: എടുക്കാം.
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
0: ഇതുവരെ ശരിയുത്തരം ലഭിക്കാത്തവർക്ക് ഉള്ള അവസാനത്തെ സൂചന, ദ ലാസ്റ്റ് ചാൻസ് ആണ് കേട്ടോ പറയാൻ പോകുന്നത്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നടത്തിയ ദിവസം അന്താരാഷ്ട്ര സാഹോദര്യ ദിനമായി ആചരിക്കുന്നു.
1: ഉത്തരം കണ്ടെത്തുന്നതിന് വളരെ ലളിതമായൊരു സൂചനയാണിത്. ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നടത്തിയ ദിവസം അന്താരാഷ്ട്ര സാഹോദര്യ ദിനമായി ആചരിക്കപ്പെടുന്നു.
0: അതെ, ഈ ഒരു സൂചന എന്ന് പറയുന്നത് എല്ലാവർക്കും കിട്ടുന്ന സൂചനയാണ്. അതുകൊണ്ട് പെട്ടെന്ന് അയച്ചോളൂ. ഇവിടെ സ്പീഡാണ് പ്രാമുഖ്യം. അതുകൊണ്ട് പെട്ടെന്ന് ആദ്യം ലഭിക്കുന്ന അഞ്ചു പേരുടെ പേരുകൾ ഞങ്ങൾ പറയുന്നതാണ്. പെട്ടെന്ന് അയച്ചോളൂ.
1: നമുക്കൊരു പാട്ട് കേട്ടിട്ട് തിരികെ വരാം.
0: ഓ,

0: കോടി രൂപയുടെ
1: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
2: എട്ടാമത്തെ സൂചന ഇതായിരുന്നു.
0: ഇദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസംഗം നടത്തിയ ദിവസം അന്താരാഷ്ട്ര സാഹോദര്യ ദിനമായി ആചരിക്കപ്പെടുന്നു. അപ്പൊ ഈ ഒരു ഉത്തരത്തിൽ അല്ലെങ്കിൽ ഈ ഒരു സൂചനയിൽ, ഇത്രയും നേരം നൽകിയ സൂചനയിൽ നമുക്ക് ഒട്ടനവധി ശരി ഉത്തരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതിൽ ആദ്യം ലഭിച്ച അഞ്ചുപേരെ നമുക്ക് പറയാം. പ്രീതിരാജ് തിരുവനന്തപുരം, അനിൽകുമാർ കോവളം, താര വർക്കല, ഷീല ഹരികുമാർ പൌടികോണം, ദിവ്യ ചന്ദ്രൻ മുംബൈ. ഇനിയും ശരി ഉത്തരം അയച്ചവരുണ്ട്, പക്ഷേ നിങ്ങൾ എല്ലാവരും ഇനി അടുത്ത ഇതാ ഒരു ചോദ്യം വരെ കാത്തിരിക്കുക. എന്തായാലും ഇത്രയും നേരം നമ്മൾ ശരി ഉത്തരം അയച്ചവരെ പറഞ്ഞു, ശരി ഉത്തരം ഇതാ ശരി ഉത്തരം അയച്ചവർ ഇന്ന പേരൊക്കെയാണെന്ന് പറഞ്ഞു, പക്ഷെ ശരി ഉത്തരം പറഞ്ഞില്ല അല്ലെ. എല്ലാവരും കാത്തിരിക്കുന്നത് ഇവർക്കൊക്കെ അറിയാമെങ്കിലും നമ്മുടെ ശ്രോതാക്കൾ ഭൂരിഭാഗവും കാത്തിരിക്കുന്നത് ആ ഒരു ശരി ഉത്തരത്തിന് വേണ്ടിയാണ്. ശരി ഉത്തരം പറഞ്ഞാലോ?
2: അതെ, ഇനി പറഞ്ഞോളൂ.
0: സ്വാമി വിവേകാനന്ദനാണ് ശരി ഉത്തരം. തത്വചിന്തകൻ, എഴുത്തുകാരൻ, മതപണ്ഡിതൻ, ആത്മീയ നേതാവ് എന്നീ നിലകളിലെല്ലാം അറിയപ്പെട്ട സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസരുടെ ശിഷ്യനായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പാശ്ചാത്യ ലോകത്തിന് മുമ്പിൽ വേദദർശനങ്ങളെയും യോഗയെയും പരിചയപ്പെടുത്തുന്നതിൽ ഇദ്ദേഹം പ്രധാന പങ്കുവഹിച്ചിട്ടുണ്ട്.
2: അദ്ദേഹത്തിന്റെ പിതാവ് കൊൽക്കത്ത ഹൈക്കോടതി അഭിഭാഷകനായിരുന്നു വിശ്വനാഥ് ദത്തയായിരുന്നു അല്ലേ. മാതാവ് ഭുവനേശ്വരി ദേവിയുമായിരുന്നു. ഹിന്ദുസ്ഥാനി സംഗീതത്തിലെ ദ്രുപദ ശാഖയിൽ അദ്ദേഹം ഉസ്താദ് ബെനി ഗുപ്ത, അഹമ്മദ് ഖാൻ എന്നിവരിൽ നിന്ന് പരിശീലനവും നേടിയിരുന്നു.
0: ലോകമത സമ്മേളനങ്ങളിലെ പ്രഭാഷണത്തോടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ട വിവേകാനന്ദൻ അമേരിക്കയിലും യൂറോപ്പിലുമെല്ലാം നൂറുകണക്കിന് പ്രഭാഷണങ്ങൾ നടത്തുകയുണ്ടായി. ന്യൂയോർക്കിലും സാൻഫ്രാൻസിസ്കോയിലുമെല്ലാം വേദാന്ത സൊസൈറ്റികൾ രൂപീകരിച്ചു. സാധാരണക്കാർക്കും സന്യാസികൾക്കുമൊക്കെ ആത്മീയ ശിക്ഷണം നൽകുന്ന രാമകൃഷ്ണ മഠം, സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കായി രാമകൃഷ്ണ മിഷൻ എന്നീ സ്ഥാപനങ്ങളും അദ്ദേഹം സ്ഥാപിച്ചു.
2: സന്യാസിയാകുന്നതിന് മുമ്പ് നരേന്ദ്രനാഥ് ദത്ത എന്നായിരുന്നു പേര്. ഇന്ത്യയുടെ യുവത്വത്തെ തൊട്ടുണർത്താൻ വിവേകാനന്ദന്റെ പ്രബോധനങ്ങൾ സഹായകമായിട്ടുണ്ടെന്ന് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. ആശയസമ്പുഷ്ടമായ പ്രസംഗങ്ങൾ കൊണ്ടും ഭയരഹിതമായ പ്രബോധനങ്ങൾ കൊണ്ടും ഇന്ത്യയിലെമ്പാടും അനുയായികളെ സൃഷ്ടിച്ചെടുക്കാൻ ഇദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അല്ലേ.
0: ഛത്തീസ്ഗഡിലെ റായ്പൂരിലുള്ള സ്വാമി വിവേകാനന്ദ എയർപോർട്ട് ഇദ്ദേഹത്തിന്റെ പേരിലുള്ളതാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഛത്തീസ്ഗഡിലെ ഭിലായിലുള്ള ഛത്തീസ്ഗഡ് സ്വാമി വിവേകാനന്ദ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയും ഇദ്ദേഹത്തിന്റെ പേരിലാണ്. ഇദ്ദേഹത്തിന്റെ ജന്മദിനം അതായത് ജനുവരി 12 ദേശീയ യുവജന ദിനമായി നാം ആചരിക്കുന്നു. അതുപോലെ തന്നെ 1893 സെപ്റ്റംബർ 11 ഷിക്കാഗോയിലെ ലോകമത പാർലമെന്റിൽ അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്ന് തുടങ്ങുന്ന ചരിത്ര പ്രസിദ്ധമായ പ്രസംഗം അദ്ദേഹം നടത്തിയിരുന്നു. ഇതിന്റെ ഓർമ്മയ്ക്കായാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 11 അന്താരാഷ്ട്ര സഹോദര്യ ദിനമായി, അതായത് യൂണിവേഴ്സൽ ബ്രദർഹുഡ് ഡേ ആയിട്ട് നാം ആചരിച്ചു വരുന്നത്. 1902 ജൂലൈ 4 അദ്ദേഹം നമ്മോട് വിട പറഞ്ഞത്. അപ്പോ സ്വാമി വിവേകാനന്ദനായിരുന്നു ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിന്റെ ഉത്തരം. ആ ചോദ്യത്തിലേക്ക് നയിച്ച 8 സൂചനകൾ ഉണ്ടായിരുന്നു. 8 സൂചനകളിൽ നിന്നും നിങ്ങൾ ഒരു ഒട്ടനവധി ശ്രോതാക്കൾ ശരി ഉത്തരമായിരിച്ചു. ഒട്ടനവധി ശ്രോതാക്കൾക്ക് ഇപ്പോഴും ശരി ഉത്തരം ലഭിക്കാത്തവരുണ്ട്. അവർക്കായിട്ട് നമ്മൾ ആ ശരി ഉത്തരം പറഞ്ഞ് അതിന്റെ എക്സ്പ്ലനേഷനും കൊടുത്തു. ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിന്റെ ഈ ഒരു സൂചനകളും ഉത്തരങ്ങളും ഒക്കെ തയ്യാറാക്കിയത് രമ്യ റോഷ്നി മാഡമാണ്. ഈ ഇന്നത്തെ ഇതാ ഒരു ചോദ്യത്തിൽ നിങ്ങളോടൊപ്പം ഇതുവരെ ഉണ്ടായിരുന്നത് ഞാൻ റൂബി ബാബു.
2: ഞാൻ സജീവ് മൈലാപ്പള്ളി.
0: അപ്പോ പങ്കെടുത്ത എല്ലാ ശ്രോതാക്കൾക്കും ഒരുപാട് നന്ദി. നിങ്ങളെല്ലാവരും നമ്മുടെ അടുത്ത അധ്യായത്തിനായി നമ്മോടൊപ്പം ഉണ്ടാവുമെന്ന വിശ്വസ്തയോടെ നന്ദി, നമസ്കാരം.

0: ഇതാ ഒരു ചോദ്യം, തത്സമയ ചോദ്യോത്തര പരിപാടി.
1: ഈ ഓണത്തിന് മൈജിയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ
2: 20 കാറുകൾ,
1: 25 സ്കൂട്ടറുകൾ,
2: 50 ഇന്റർനാഷണൽ ട്രിപ്പുകൾ,
1: 100,000 രൂപ വീതം 100 പേർക്ക്
2: ബമ്പർ സമ്മാനമായി BMW കാർ,
1: അങ്ങനെ 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.

0: ഇപ്പോൾ സമയം 2 മണി. ഇനി പ്രധാന വാർത്തകൾ.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നാളികേര കൃഷിയിൽ കേരളം പിന്നിലേക്ക് പോയതിന്റെ കാരണം പഠനവിധേയമാക്കണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലോക നാളികേര ദിനത്തോടനുബന്ധിച്ച് ദേശീയതല പരിപാടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. ദുരിതാശ്വാസ രക്ഷാപ്രവർത്തന സാമഗ്രികളുമായി 5-ാമത്തെ ഇന്ത്യൻ വിമാനം നേപ്പാളിലെത്തി. തുരങ്കത്തിനുള്ളിലെ രക്ഷാപ്രവർത്തനത്തിന് ആവശ്യമായ പ്രത്യേക ഉപകരണങ്ങളുമായി 11-അംഗ സംഘവും 5.5 ടൺ അവശ്യമരുന്നുകളുമാണ് വിമാനത്തിലുള്ളത്. വനാതിർത്തികളിലെ ജനവാസ മേഖലകളിൽ മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് ശാശ്വത പരിഹാരം കണ്ടെത്താൻ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതിന്

വനം വന്യജീവി വകുപ്പിന്റെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് ഇന്ന് യോഗം ചേരും. മന്ത്രിമാരും വന അതിർത്തി മണ്ഡലങ്ങളിലെ MLA മാരും MP മാരും പങ്കെടുക്കുന്ന യോഗം മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. നീറ്റ് ക്രമക്കേടുകൾക്കെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR കൾ റദ്ദാക്കിയ സുപ്രീംകോടതി വിധി ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ വിജയമാണെന്ന് മന്ത്രി OJ ജനീഷ്. ഭരണകൂടങ്ങളുടെ ജനവിരുദ്ധതയും സ്വേച്ഛാധിപത്യ പ്രവണതകളെയും ജനാധിപത്യ പ്രക്ഷോഭങ്ങൾ കൊണ്ട് തിരുത്തിക്കാനാകുമെന്ന സന്ദേശമാണ് വിധിയെന്നും അദ്ദേഹം വ്യക്തമാക്കി. അങ്കണവാടികൾ വഴി വിതരണം ചെയ്യുന്ന അമൃതം പൊടിയിൽ പഞ്ചസാര ചേർക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നുവെന്ന് ബാലാവകാശ കമ്മീഷൻ. അമൃതം ന്യൂട്രിമിക്സിന്റെ നിർമ്മാണത്തിൽ പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കി കുറഞ്ഞ അളവിൽ ശർക്കര ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് ഇന്ന് തുടക്കമാകും. തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്യും. പാലക്കാട് നിയോജക മണ്ഡലത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കുന്നതിനായി കിളിക്കൂട് ഭവന പദ്ധതി ആരംഭിക്കുന്നു. പദ്ധതിയുടെ ഭാഗമായി പ്രതിവർഷം 10 വീടുകൾ നിർമ്മിച്ചു നൽകാനാണ് ലക്ഷ്യമിടുന്നത്. ചൈന മാസ്റ്റേഴ്സ് സൂപ്പർ 750 ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ സഖ്യത്തിന് ജയം. തായ്ലൻഡിന്റെ ടൊന്നക്കോൺ സെയ്ഹെങ് ടൊന്നിച്ച സെയ്ഹെങ് സഖ്യത്തെയാണ് പരാജയപ്പെടുത്തിയത്. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ വീണ്ടും വൈകുന്നേരം 5 മണിക്ക്.

0: നെരിപ്പോടിലെ ഉയർപ്പ്, ചിത്രീകരണം, രചന സിന്ധു എസ് നാഥ്.
1: അമ്മേ, അമ്മേ, അമ്മേ,
2: ഓ കിടന്ന് തൊള്ളു തുറക്കാതെ കാര്യം പറ.
1: ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചു, അമ്മ കേട്ടില്ലേ?
2: ഇവിടെ 100 കൂട്ടം കാര്യങ്ങളായി നിൽക്കുമ്പോഴ അവളുടെ ഒരു കിന്നാരം.
1: അമ്മയ്ക്ക് മാത്രം എപ്പോഴും തിരക്ക.
2: അതെങ്ങനെയാ, അത് മനസ്സിലാക്കാൻ തക്കവണ്ണം നീ വളർന്നില്ല. അടുക്കള ജോലി എന്ന് പറയുമ്പോ അതിനൊരവസാനമില്ല മോളെ. പിന്നെയോ, ആർക്കും ഒരു വിലയുമില്ല. ചുരുക്കത്തിൽ ശമ്പളമില്ലാത്ത തൊഴിലാളി.
1: അതെന്താ അമ്മേ അടുക്കള ജോലി സ്ത്രീകളുടെ മാത്രം ഉത്തരവാദിത്വമായി മാറിയത്?
2: അത് പണ്ട് മുതൽക്കേ അങ്ങനെ ആക്കി, പിന്നെ പിന്നെ അല്പം മാറ്റങ്ങൾ വന്നു തുടങ്ങി.
3: ചരിത്രത്തിലുടനീളം പരിശോധിച്ചാൽ മിക്കവാറും അടുക്കള ഭരണം സ്ത്രീയുടെ ചുമതലയാണ്. അത് ഗൃഹാന്തരീക്ഷത്തിലായാലും ജോലിയിടങ്ങളിലായാലും. പക്ഷേ അവൾക്ക് വേണ്ടത്ര പ്രാധാന്യം ലഭിക്കാതെ പോകുന്നു. കുടുംബത്തിലുള്ളവരെ പരിചരിക്കുക, നല്ല ഭക്ഷണം സമാഹരിക്കുക, കുടുംബത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുക തുടങ്ങി നിരവധി ഉത്തരവാദിത്വങ്ങൾക്ക് പുറമെ നാടോടി സമൂഹത്തിൽ സ്ത്രീകൾ വേട്ടയ്ക്ക് പോയി ആഹാരം ശേഖരിച്ച് കുടുംബത്തെ ഊട്ടുന്ന രീതിയും നിലനിന്നിരുന്നു. പരമ്പരാഗതമായി തന്നെ അടുക്കളയുടെ സ്ഥാനം വീടിന്റെ പിൻഭാഗത്താണ്, അധികം ആരും ദൃഷ്ടി പതിക്കാത്ത ഒരിടം. പ്രഭു കുടുംബങ്ങളിലും മറ്റു സമ്പന്ന കുടുംബങ്ങളിലും വീട്ടുജോലിക്കാരിയായും പാചകക്കാരിയായുമൊക്കെ സ്ത്രീകളെയാണ് നിയമിച്ചിരുന്നത്. സമൂഹം സ്ത്രീയിലെ പാചക വൈദഗ്ധ്യം മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിലും മുന്തിയ ഭക്ഷണശാലകളിൽ ഷെഫ് എന്ന പേരിൽ പാചകക്കാരനായ പുരുഷൻ തിളങ്ങുന്നു. ഹോട്ടലുടമയും ഷെഫും ആക്ടിവിസ്റ്റുമായ ആലിസ് വാട്ടേഴ്സിന്റെ വാക്കുകൾ ഇങ്ങനെ: ഒരു സ്ത്രീ അടുക്കള ജോലി ചെയ്താൽ വീട്ടുജോലിയുടെ ഭാഗമായി കാണുന്നു, മറിച്ച് ഒരു പുരുഷൻ ചെയ്താൽ അതിനെ പാചകകല, സർഗാത്മക വാസന എന്നൊക്കെ വിശേഷിപ്പിച്ചിരുന്നു. ചരിത്രം പരിശോധിച്ചാൽ മധ്യകാലത്ത് പുരുഷന്റെയും സ്ത്രീയുടെയും ജോലികൾ തമ്മിൽ അജഗജാന്തരമുണ്ട്. സ്ത്രീകൾ കുട്ടികളുടെ പരിപാലനം, വീട് വൃത്തിയാക്കൽ, പാചകം തുടങ്ങിയ തൊഴിലുകളിൽ ഏർപ്പെടുമ്പോൾ പുരുഷൻ പുറം ലോകത്തേക്ക് കടന്ന് അവരുടെ ശാരീരിക ക്ഷമതയും മനോധൈര്യവും പ്രകടമാക്കി സാഹസികമായ പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു. മൃഗങ്ങളെ വേട്ടയാടി മാംസവും മറ്റും ശേഖരിച്ച് വീട്ടിലെത്തിക്കുന്നു.

0: പിന്നെ പാചകം സ്ത്രീയുടെ കടമയാണ്. പിൽക്കാലത്ത് പുരുഷന് ദാതാവ് എന്ന നിലയിലും സ്ത്രീക്ക് പരിപോഷിപ്പിക്കുന്നവൾ എന്ന നിലയിലും തുല്യ പ്രാധാന്യം ലഭിച്ചു തുടങ്ങി. ഇരുവരും കഠിനാധ്വാനവും ത്യാഗവും ചെയ്ത് കുടുംബം പുലർത്തിപ്പോന്നു. വ്യവസായ വിപ്ലവം അനുവർത്തിച്ചു വരുന്ന രീതികൾ മാറ്റിമറിച്ചു. പുതിയ അവസരങ്ങൾ പുരുഷന്മാരെ തേടിയെത്തി. വേട്ടയിൽ നിന്ന് വേതന തൊഴിലുകളിലേക്ക് വരികയും പണമുണ്ടാക്കി വീട് പുലർത്തുകയും ചെയ്യുന്നു. സ്ത്രീ അപ്പോഴും വീട്ടുജോലിയും പാചകവും ഒക്കെയായി ഒതുങ്ങിക്കൂടി. പുരുഷൻ പണവും ശക്തിയും നേടി പ്രബലരായപ്പോൾ അവർ സ്വതന്ത്രരായി. പതിയെ സ്ത്രീക്ക് സ്വാതന്ത്ര്യവും സ്ഥാനവും നഷ്ടമായി തുടങ്ങി. എല്ലാവരെയും തൃപ്തരാക്കുക എന്ന കടമയിലേക്ക് ഒതുങ്ങിക്കൂടി. അവളുടെ ശക്തി അവൾ പോലും തിരിച്ചറിയാതെയായി. സമ്പന്ന കുടുംബങ്ങളിൽ സ്ത്രീകളെ അടുക്കള ജോലിക്കായി നിയോഗിച്ചു തുടങ്ങിയപ്പോൾ വീട്ടമ്മയുടെ ഭാരത്തിന് അല്പമൊരാശ്വാസം മാത്രമായി. പണ്ടുകാലത്ത് ശാരീരിക അധ്വാനം ഏറെയുണ്ടായിരുന്നു. അതുകൊണ്ടുതന്നെ അന്നത്തെ ജനത ആരോഗ്യവാന്മാരായിരുന്നു. ക്രമേണ പുരോഗമനവാദികളുടെ കൂട്ടം സമൂഹത്തിൽ വളർന്നുവരികയും പുരുഷനെപ്പോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് സ്ത്രീകളും എത്തിപ്പെടുകയും ചെയ്തു. അവിടെ നിന്നും അവളുടെ ജീവിതത്തിൽ വലിയൊരു പരിണാമം സംഭവിച്ചു. കുടുംബത്തിന്റെ ചെലവുകൾക്ക് അവളുടെ വരുമാനവും ഒരു മുതൽക്കൂട്ടായി. ജോലിയോടൊപ്പം ഭൂരിഭാഗം അടുക്കള ജോലി കൂടി സ്ത്രീയുടെ ചുമലിലായപ്പോൾ വീട്ടിലും തൊഴിൽ മേഖലയിലും പുരുഷ മേധാവിത്വം അവളെ വേട്ടയാടി. പങ്കാളികൾ രണ്ടുപേരും ഉദ്യോഗസ്ഥരാണെങ്കിൽ കൂടി ഉത്തരവാദിത്വങ്ങൾ പലതും അവൾ പേറേണ്ടി വന്നു. ആവശ്യത്തിന് വിശ്രമമോ ഒഴിവു സമയമോ മറ്റ് ആസ്വാദനങ്ങളോ ഇല്ലാതെ ജോലിഭാരം പേറി അവളുടെ ജീവിതം തികച്ചും ഒരു സ്തംഭനാവസ്ഥയിലായി. പുതിയ പഠനങ്ങൾ പ്രകാരം 3 ഷിഫ്റ്റ് എന്ന ആശയം ഉടലെടുത്തു. 1 ശമ്പളമുള്ള ജോലി, 2 ശമ്പളമില്ലാത്ത ജോലി. ഇതിൽ കുട്ടികളുടെ പരിപാലനം, പാചകം, വൃത്തിയാക്കൽ എന്നിവയൊക്കെ വരുമ്പോൾ 3-ാമത്തെ ഷിഫ്റ്റ് മറ്റു വീട്ടുകാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികവും ശാരീരികവുമായ സമ്മർദ്ദം സ്ത്രീക്ക് നൽകുന്നു. ഈ ഒരു പ്രതിസന്ധി ആഗോളതലത്തിൽ നിലനിൽക്കുന്നു. സമയക്രമത്തിൽ മാത്രം ചെറിയ വ്യത്യാസങ്ങൾ കാണുന്നു എന്ന് മാത്രം. 2024 മാർച്ചിൽ ഇന്ത്യയിലെ കുടുംബങ്ങളിൽ നടത്തിയ പഠനത്തിൽ ഒരു സ്ത്രീ ഒരു ദിവസം ഏകദേശം 301 മിനിറ്റ് പ്രതിഫലമില്ലാതെ വീട്ടുജോലിയിൽ ഏർപ്പെടുമ്പോൾ ഒരു പുരുഷൻ 98 മിനിറ്റ് മാത്രമാണ് വീട്ടുജോലി ചെയ്യുന്നത്. യൂറോപ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജെൻഡർ ഇക്വാലിറ്റി നടത്തിയ പഠനം മേൽപ്പറഞ്ഞ വസ്തുതയെ ശരിവെക്കുന്നതാണ്. തൊഴിലിടങ്ങളിൽ ജോലി ചെയ്യുന്ന 93% സ്ത്രീകൾ ദിവസേന വീട്ടുജോലിയിൽ ഏർപ്പെടുമ്പോൾ പുരുഷന്മാരിൽ അത് കേവലം 53% മാത്രമാണ്. 2017 മുതൽ 2020 വരെ സമാഹരിച്ച വിവരണങ്ങൾ വെച്ച് 2022 US നടത്തിയ പഠനത്തിൽ വീട്ടുസാധനങ്ങൾ വാങ്ങലും പാചകവുമെല്ലാം സ്ത്രീകളാണ് നിർവഹിക്കുന്നത്. 25 വയസ്സിനു മുകളിൽ പ്രായമുള്ള സ്ത്രീകൾ പാചകം സ്വന്തം ജോലിയായി ഏറ്റെടുക്കുമ്പോൾ നേർപകുതിയാണ് പുരുഷന്മാർ പാചക പ്രവൃത്തികളിൽ ഏർപ്പെടുന്നത്.
1: ഇടക്കിടക്ക് നീ ഇത് പറയുന്നുണ്ടല്ലോ, നിനക്ക് എന്താടി ഇവിടെ അത്ര വലിയ ജോലി?
2: ഏയ് ഒന്നുമില്ലല്ലോ, രാവിലെ എഴുന്നേറ്റ് അടുക്കള ചെന്ന് കുക്കറിനോട് പറഞ്ഞാ മതിയല്ലോ, കുക്കറെ ഇന്ന് 3 പേർക്ക് ചോറ് വേണം കേട്ടോ. അത് കേട്ട ഉടനെ കുക്കർ എടുത്ത് വെള്ളമൊഴിച്ച് അരിയിട്ട് വേവിച്ച് പാകമാകുമ്പോ എന്നെ നോക്കി ഇങ്ങനെ കൂ കൂ എന്ന് വിളിക്കൂലോ.
1: അങ്ങനെ ഒരുപാട് കൂണ്ട. ഈ വീട്ടിലെ ഈ ഇട്ടാവട്ടത്തിലുള്ള പണിയല്ലേ നിനക്കുള്ളൂ.
2: ഒരു ദിവസം ഈ വീടിനകത്തെ പണി മുഴുവൻ ചെയ്ത് നോക്ക്, അപ്പൊ കാണാം.
0: 2024 ലിംഗ അസമത്വം സംബന്ധിച്ച റിപ്പോർട്ട് പ്രകാരം വർക്ക് ഫ്രം ഹോമിൽ ജോലി നോക്കുന്നവർ ഓഫീസിൽ നേരിട്ട് പോയി പണിയെടുക്കുന്നവരെക്കാൾ കൂടുതൽ വീട്ടുജോലിയിൽ ഏർപ്പെടുന്നു. ഇതിൽ 72% സ്ത്രീകൾ വീടിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുമ്പോൾ 28% പുരുഷന്മാർ മാത്രമാണ് വീട്ടുജോലിയിൽ വ്യാപൃതരാകുന്നത്. ഇതേ പഠനത്തിൽ ജോലി ചെയ്യുന്നവർക്കിടയിൽ ഇത് ഏകദേശം തുല്യ അനുപാതമായി മാറുന്നു. വീടും ജോലിസ്ഥലവും തമ്മിലുള്ള ദൂരക്കൂടുതൽ വീട്ടുജോലിയെ പ്രതികൂലമായി സ്വാധീനിക്കുന്നു. കോവിഡ് എന്ന മഹാമാരി കാരണം ലോക്ഡൌണിലേക്ക് പോയ അവസരത്തിൽ പുരുഷന്മാർ വീട്ടുജോലിയിലും കുട്ടികളുടെ പരിചരണത്തിലും ഏർപ്പെട്ടുവെങ്കിലും മറ്റുത്തരവാദിത്വങ്ങൾ സ്ത്രീകൾ തന്നെ നിറവേറ്റി. 40% പുരുഷന്മാർക്ക് അധിക ഭാരം നേരിട്ടപ്പോൾ സ്ത്രീകൾക്കിടയിൽ അത് 65% ആയി വർദ്ധിച്ചു. 2022 ടെഹ്റാൻ

സ്ത്രീകൾ നടത്തിയ പഠനമനുസരിച്ച് ഗർഭം ധരിക്കലും പ്രസവവുമാണ് വീട്ടുജോലിയേക്കാൾ ഏറെ സങ്കീർണമായി അവർ കാണുന്നത്. പല പഠനങ്ങളും തെളിയിക്കുന്നത് സമൂഹത്തിൽ നിലനിൽക്കുന്ന പുരുഷ മേധാവിത്വം തന്നെയാണ്. ഇതുകൊണ്ടാണ് മറ്റു കർത്തവ്യങ്ങൾക്കിടയിലും അടുക്കള ജോലി സ്ത്രീകളുടെ ഉത്തരവാദിത്വമായി മാറുന്നത്. ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന മലയാള സിനിമ വിശകലനം ചെയ്യുമ്പോൾ സ്ത്രീ സാമൂഹിക പ്രതീക്ഷകൾക്കനുസൃതമായി സാംസ്കാരിക മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് അടുക്കള ജോലിയിൽ കുടുങ്ങിക്കിടക്കുന്നതാണ് കാണുന്നത്. 2017 പുറത്തിറങ്ങിയ ജ്യൂസ് എന്ന നീരജ് ഗജ്വാന്റെ ഹ്രസ്വ ചിത്രത്തിൽ പുരുഷാധിപത്യത്താൽ അടുക്കള ജോലിയിലെ സങ്കീർണതകൾ വിവരിക്കുന്നു. ഒരു ഓഫീസിൽ റീയൂണിയനിൽ ഭർത്താക്കന്മാർക്ക് വേണ്ടി ഭാര്യമാർ ഒരുമിച്ച് ആഹാരം പാകം ചെയ്യുന്നതും അടിച്ചമർത്തൽ ചർച്ചാ വിഷയമാകുന്നതും നിരാശയിൽ നിന്നുണ്ടാകുന്ന പ്രതിരോധവുമൊക്കെ ഇതിൽ ചിത്രീകരിച്ചിരിക്കുന്നു. സ്വന്തം കുടുംബത്തിലെ സാമ്പത്തിക ഭദ്രത കാത്തുസൂക്ഷിക്കാനായി വീട്ടുജോലിക്ക് പുറമെ ഭൂരിഭാഗം സ്ത്രീകളും പുറത്തുപോയി അവരവരുടെ വിദ്യാഭ്യാസത്തിനനുസരിച്ചുള്ള ജോലി ചെയ്തും സ്വയം തൊഴിൽ കണ്ടെത്തിയും സംരംഭകയായുമൊക്കെ നിലകൊള്ളുന്നു. ചുരുക്കത്തിൽ, കുടുംബത്തെ പരിപാലിക്കലാണ് ഒരു സ്ത്രീയുടെ പരമമായ ലക്ഷ്യം. അവൾ അതിനെ ജോലി എന്നതിലുപരി സ്വന്തം കർത്തവ്യമായി ശാരീരിക മാനസിക ബുദ്ധിമുട്ടുകൾ മറന്ന് സന്തോഷത്തോടെ നിറവേറ്റുന്നു. ഈ പ്രയത്നത്തിന്റെ മൂല്യം പലപ്പോഴും മറ്റുള്ളവർ കാണാതെ പോകുന്നു എന്നത് പരിതാപകരമാണ്. ഒരു വീടിന്റെ നടത്തിപ്പിനായി തന്റെ മുഴുവൻ സമയവും അവൾ വിനിയോഗിക്കുന്നു. രുചിയുള്ള ഭക്ഷണം ഉണ്ടാക്കുന്ന അമ്മമാരോട് മക്കൾക്കുള്ള സ്നേഹം ഒന്ന് വേറെ തന്നെയാണ്. ഇത് തന്നെയാണ് വീട്ടിലെ ഊണ് എന്ന ബോർഡ് റോഡിനിരുവശവും പ്രചാരത്തിലാവാൻ കാരണവും. ഉത്തരേന്ത്യക്കാരുടെ പരമ്പരാഗതമായ ഒരു ചടങ്ങാണ് പെഹലി രസോയി. പുതുതായി വിവാഹം കഴിഞ്ഞു വരുന്ന പെൺകുട്ടി ഭർത്താവിന്റെ വീട്ടിൽ ആദ്യമായി ഒരു വിഭവം സ്വന്തം കൈയാൽ ഉണ്ടാക്കി നൽകി അവിടുത്തെ സ്നേഹവും അംഗീകാരവും നേടിയെടുക്കുക എന്നതാണിത്. അത് മിക്കവാറും ഒരു മധുര പലഹാരമായിരിക്കും. കുടുംബജീവിതം മധുരിതമാകും എന്നതാണ് സങ്കല്പം. മരുമകളെ ഗൃഹലക്ഷ്മിയായി കരുതി അവളുടെ ആദ്യ പാചകം സമ്പദ് സമൃദ്ധിയും ഭാഗ്യവും പ്രദാനം ചെയ്യുന്നു എന്നവർ വിശ്വസിക്കുന്നു. ഈ ഒരാചാരം വിരൽ ചൂണ്ടുന്നത് സ്ത്രീയിലെ പാചക വൈദഗ്ധ്യം തെളിയിക്കാനുള്ള ഒരവസരം അവൾക്ക് നൽകലാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ വിവാഹിതരായി ദാമ്പത്യത്തിലേക്ക് ചുവടുവെക്കുന്നതിനു മുൻപ് തുടക്കത്തിൽ തന്നെ അവളിലെ ഉത്കണ്ഠയും പേടിയും വർദ്ധിക്കുന്നു. ഇത് കാലാകാലങ്ങളായി തലമുറകൾ തുടർന്നു വരുന്നു. ആലങ്കാരികമായി പറഞ്ഞാൽ, രുചികരമായി ഭക്ഷണം പാകം ചെയ്യാൻ അറിയാത്ത സ്ത്രീ മോശം ഭാര്യയെ പ്രതിനിധീകരിക്കുന്നു. 1999 പുറത്തിറങ്ങിയ ഞങ്ങൾ സന്തുഷ്ടരാണ് എന്ന മലയാളം സിനിമയിൽ ആധുനിക ഭാര്യയുടെ കഴിവുകേടിനെ പരിഹസിക്കുന്ന ഭർത്താവിനെയും മാതൃകയാക്കാവുന്ന ഉത്തമയായ ഭാര്യയുടെയും വൈരുദ്ധ്യം വേർതിരിച്ചു കാട്ടുന്നു. ഭാര്യയുടെ ചുമതലകൾ ആഗോളതലത്തിൽ ഒട്ടനവധി ചലച്ചിത്രങ്ങളുടെ പ്രധാന വിഷയമാണ്. പുരുഷാധിപത്യം എന്ന് പറയുമ്പോഴും സ്ത്രീകൾ തന്നെ അടുക്കളയുടെ ചുമതലകളിൽ നിന്നും പുരുഷനെ പിന്തിരിപ്പിക്കുന്ന പ്രവണതയും കണ്ടുവരുന്നു. ഒരു പുരുഷൻ സ്വന്തമായി പാചകം ചെയ്താൽ അവനെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ പ്രകീർത്തിക്കുകയും ഒപ്പം സമത്വവാദി എന്ന വിശേഷണം അവന് നൽകുകയും ചെയ്യുന്നു. സ്ത്രീകളാണ് പാചകം ചെയ്യുന്നതെങ്കിലും അവർ ഉണ്ടാക്കുന്ന ഭക്ഷണത്തിന് വിലയിടുന്നതും അഭിപ്രായം പറയുന്നതും വീട്ടിലെ മറ്റംഗങ്ങളാണ്. ഉണ്ടാക്കുന്ന വിഭവങ്ങൾ തന്റെ ഇഷ്ടങ്ങൾ മറന്ന് മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചുണ്ടാക്കാൻ അവൾ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. 2024 ടൈം ന്യൂസ് സർവേ നടത്തിയ പഠനത്തിൽ മാറ്റമില്ലാതെ ലിംഗ അസമത്വം തുടരുന്നു. പുരുഷന്മാരെക്കാളും മൂന്നിരട്ടി സമയം സ്ത്രീകൾ വീട്ടുജോലിയിൽ ഏർപ്പെടുന്നു. ദീർഘനേരം ഓഫീസ് ജോലികൾ നിർവഹിച്ച ശേഷം വീട്ടിലെത്തി അടുത്ത ജോലിയിൽ ഏർപ്പെടുന്നത് അവരുടെ സുസ്ഥിതിയെ ബാധിക്കുന്നു. 2019 മുതൽ 2024 വരെയുള്ള പഠനത്തിൽ സ്ത്രീയുടെ ജോലി സമയത്തിൽ നാമമാത്രമായ കുറവും പുരുഷനിൽ ചുരുങ്ങിയ വർധനവുമാണ് വന്നിട്ടുള്ളത്. പാചകത്തിന്റെ ഗണ്യമായ ഭാഗവും സ്ത്രീയുടെ ചുമതലയാണ്. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഫുഡിന്റെ ആവശ്യകത ഏറി വരുന്നു. അത് ആരോഗ്യത്തെ മോശമായി ബാധിക്കുന്നു. നാഗരിക ചുറ്റുപാടിൽ സ്ത്രീകൾ സമയലാഭത്തിനായി വീട്ടുപകരണങ്ങൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഗ്രാമങ്ങളിൽ മറ്റ് ജോലികൾക്ക് പുറമെ വിറകും വെള്ളവും ശേഖരിക്കുന്ന ജോലി കൂടി വരുന്നതോടെ അവരുടെ ഭാരം ഇരട്ടിയാകുന്നു. അടുക്കള ജോലിയിലെ അസമത്വത്തിന്റെ പരിണിത ഫലം വളരെ വലുതാണ്. ഇതിലെ ഭാരിച്ച ഉത്തരവാദിത്വം കൊണ്ട് സമയദാരിദ്ര്യം

0: അവളെ പലപ്പോഴും വേട്ടയാടുന്നു. തന്റെ കഴിവിനനുസരിച്ചുള്ള വിദ്യാഭ്യാസം നേടാനോ ജോലി അവസരങ്ങൾ കണ്ടെത്താനോ കഴിയാതെ പോകുന്നു. അവളുടെ ആരോഗ്യവും മാനസിക സമ്മർദ്ദത്തിന് അനുസൃതമായി ക്ഷയിക്കുന്നു. പേശികളെയും എല്ലുകളെയും അത് സാരമായി ബാധിക്കുന്നു. സമ്പന്ന കുടുംബങ്ങളിലെ സ്ത്രീകൾക്ക് സഹായികളുണ്ടെങ്കിലും വീട്ടിലെ മറ്റു കാര്യങ്ങൾ ഏറ്റെടുക്കുമ്പോൾ മാനസിക ഭാരം അവിടെയും അവളെ പിന്തുടരുന്നു. ആധുനിക കാലഘട്ടത്തിൽ അണുകുടുംബമെന്ന ആശയം രൂപപ്പെട്ടു. അവിടെ അച്ഛൻ, അമ്മ, കുട്ടികൾ, വീട്ടിലെ അംഗങ്ങളുടെ എണ്ണം എന്നിവ കുറഞ്ഞു. ഭാര്യ പുറത്തുപോയി ജോലി നോക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നപ്പോൾ പരസ്പര ധാരണയിൽ വീട്ടുജോലികൾ പങ്കിട്ട് ചെയ്യാൻ തുടങ്ങി. അത് ഇന്നത്തെ സ്ത്രീക്ക് വലിയൊരു ആശ്വാസമാണ്. പഴമക്കാർ പറയുന്ന പോലെ സൂര്യോദയത്തിനും സൂര്യാസ്തമനത്തിനും ഇടയിൽ അവസാനിക്കുന്നതാണ് പുരുഷന്റെ ജോലി. എന്നാൽ സ്ത്രീയുടെ ജോലി ഒരിക്കലും അവസാനിക്കുന്നില്ല.
1: നമസ്കാരം, എന്റെ പേര് അജിത ബേഗം, ഞാൻ ഡിഐജി ട്രിവാൻഡ്രമാണ്. അപ്പൊ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ മുൻകാലങ്ങളിൽ അറ്റ്ലീസ്റ്റ് എന്റെ ഒരു പേഴ്സണൽ അനുഭവമായിട്ട് എന്റെ പേരൻസിന്റെ ജനറേഷനിൽ നോക്കുമ്പോ കൂടുതൽ സ്ത്രീകൾ വർക്ക് ചെയ്യാറില്ല ഇപ്പോ എന്റെ ഫാമിലിയിൽ. അപ്പൊ കംപ്ലീറ്റ് വർക്കിന്റെ വീട്ടിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഫുൾ ആയിട്ട് അമ്മയ്ക്കാണോ സ്ത്രീകൾക്കാണ് ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ സ്ഥിതി മാറി. ഇപ്പോ കൂടുതൽ സ്ത്രീകൾ പുറത്തു പോകുന്നു, ജോലി ചെയ്യുന്നു, അവർക്ക് റെസ്പോൺസിബിലിറ്റീസ് വീട്ടിൽ ഷെയർ ചെയ്യണം എന്നുള്ള ഒരു എക്സ്പെക്ടേഷൻ ഉണ്ട്. കുക്കിംഗ് ആവട്ടെ, അല്ലെ ക്ലീനിങ് ആവട്ടെ, അല്ലെ കുട്ടികളെ നോക്കുന്ന കാര്യമാവട്ടെ, ഈവൻ ഫിനാൻസസ്, ബിക്കോസ് അവരും ഈക്വലി കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് കുറെ സ്ത്രീകൾക്ക് ഇതിനെ കുറിച്ചൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്. അപ്പൊ ഇതില് രണ്ട് രീതിയിൽ നമ്മൾ ജനറലി ഇപ്പൊ കാണാറുണ്ട്. ഇപ്പൊ ഞാൻ അബ്രോഡ് പോയി ഫെലോഷിപ്പ് ചെയ്തായിരുന്നു. അപ്പൊ അവിടേക്ക് തുല്യമായിട്ട് വീട്ടിന്റെ ജോലികൾ ഭർത്താവും ഭാര്യയും കറക്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളും കണ്ടിട്ടുണ്ട്. ചില വീടുകളിൽ സ്ത്രീകൾ വർക്ക് ചെയ്യുന്നു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ട്. അപ്പൊ ഇവര് സോഫ്റ്റ്വെയറും ചെയ്യണം പ്ലസ് വീട്ടിന്റെ ജോലികളിൽ കൂടുതൽ അധിക ഭാരം, അതായത് അവർ തീരെ ഷെയർ ചെയ്യുന്നില്ല എന്നില്ല, ബട്ട് കൂടുതൽ ഭാരം സ്ത്രീകൾക്കാണ്. അപ്പൊ പറയുമ്പോ എനിക്ക് ഓർമ്മ വരുന്നത് സ്ത്രീകൾ വർക്ക് ചെയ്യുമ്പോ നമ്മൾ സ്ത്രീകളുടെ എംപവർമെന്റ് എന്ന് പറയും. അപ്പൊ സ്ത്രീകൾ വർക്ക് ചെയ്യണം, ഫിനാൻഷ്യലി ഇൻഡിപെൻഡന്റ് ആവണം, അതാണ് ശരിക്കും വുമൺ എംപവർമെന്റ് എന്ന് പറയാറുണ്ട്. ബട്ട് ഈ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോ അത് എംപവർമെന്റ് അല്ല, എക്സ്പ്ലോയിറ്റേഷൻ ആയിട്ട് മാറുകയാണ്. ബിക്കോസ് ഇതിനകത്ത് അവർക്കൊരു ചോയ്സ് ഇല്ല. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ പൊതുവെ കാണുന്നത് എന്താ പറഞ്ഞാൽ ഇത് ഇങ്ങനെ അപ്ബ്രിംഗിങ് ഉണ്ടായിരുന്നു. അപ്പൊ ഒരു പുരുഷനും ഒരു സ്ത്രീയും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിട്ട് നിൽക്കുന്ന സ്ഥലത്ത് ആ ഹസ്ബൻഡ് ഈ തരത്തിൽ ജോലികളെല്ലാം ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ടോ, അറ്റ്ലീസ്റ്റ് ടുവേർഡ്സ് ഈക്വാലിറ്റി ഒരു എഫോർട്ട് ണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ അത് അവരുടെ അപ്ബ്രിംഗിങ് ഒരു മേജർ ഫാക്ടറാണ്. അപ്പൊ എന്റെ വീട്ടിലിട്ട് എനിക്കൊരു പെൺകുട്ടിയും ആൺകുട്ടിയും ഉണ്ട്. അപ്പൊ ഇനി ഇവരുടെ ഫ്യൂച്ചർ കാലത്ത് കുറിച്ച് നമുക്ക് ആലോചിക്കണമെങ്കിൽ തുല്യമായിട്ട് രണ്ടുപേർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള രണ്ടുപേർക്കും പഠിപ്പിക്കണം. ബേസിക്കലി ബേസിക് ലൈഫ് സ്കിൽസ് ആണ്. അപ്പൊ അത് അങ്ങനത്തെ അപ്ബ്രിംഗിങ് ആണ് ഇപ്പോ ആവശ്യം. പോലീസ് മെഡിസ് പാർട്ടി വരുമ്പോൾ ചില കേസുകൾ നോക്കുമ്പോൾ 490 കേസസ് ആയിട്ടും ഭർത്താവും ഭാര്യയും തമ്മിൽ ഇഷ്യൂസ് ആയിട്ട് വരാറുണ്ട് ചില കേസുകളിലൊക്കെ. അപ്പൊ ഒരു പർട്ടിക്കുലർ കേസ് പറയണമെങ്കിൽ അതിൽ നല്ല വെൽ ഓഫ് ഫാമിലിയാണ്. അപ്പൊ ആ സ്ത്രീക്ക് എന്താ പറഞ്ഞാൽ അവരുടെ ഇൻഡിവിജ്വാലിറ്റി അവർക്ക് ഇമ്പോർട്ടന്റ് ആണ്. അവർക്ക് ആക്ച്വലി ജോലി ചെയ്യണം എന്നൊരു ആവശ്യമില്ല. ഇത് ഇഷ്ടമായി അവരുടെ കയ്യിൽ പൈസ ഉണ്ട്, ഹസ്ബൻഡും വർക്ക് ചെയ്യുന്നുണ്ട്, പേരന്റ്സിന്റെ ഭാഗത്തു നിന്നും പൈസ ഉണ്ട്. ബട്ട് ആ സ്ത്രീക്ക് ഒരു പർട്ടിക്കുലർ ബിസിനസ്സിൽ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. അപ്പൊ അവര് ആ ഒരു പാഷനേറ്റ് ആയിട്ട് ആ ഒരു ബിസിനസ് ചെയ്യുമ്പോ ആക്ച്വലി പേരന്റ്സിന്റെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ട്, ഭർത്താവിന്റെ ഭാഗത്തു നിന്നും എതിർപ്പുണ്ട്. നീ വീട്ടിൽ തന്നെ നിന്നിട്ട് കുട്ടികൾ നോക്കിയാ പോരെ, എന്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങണം, എന്തുകൊണ്ട് ഇത്രയും ടൈം നീ അതിലേക്ക് സ്പെൻഡ് ചെയ്യുന്നു എന്ന്. അപ്പൊ ഈ ഒരു കാരണം കൊണ്ട് സ്ത്രീ ആക്ച്വലി ആ ഒരു ലൈഫിൽ നിന്ന് ഡിവോഴ്സ് വാങ്ങി. അപ്പൊ ഇതില് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്താന്ന് പറഞ്ഞാ, മുൻകാലത്തെ പോലെ ഈക്വാലിറ്റി വെറുതെ വായിൽ പറഞ്ഞുകൊണ്ട് വീട്ടിനകത്ത് പോകുമ്പോ അങ്ങനത്തെ സിറ്റുവേഷൻ ഇല്ല എങ്കിൽ അത് സ്ത്രീകൾ ടോളറേറ്റ് ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു ഇനി ഫ്യൂച്ചറിൽ വരുന്നത് തുല്യമായിട്ട് അവര് വുമൻ ചെയ്യും എടുക്കുന്ന ചോയ്സ് റെസ്പെക്ട് ചെയ്യുന്ന ഒരു അന്തരീക്ഷമാണ് ആവശ്യം. വീട്ടിനുള്ളിലും ഈക്വാലിറ്റി ഉണ്ടാവണം, പുറത്തും ഈക്വാലിറ്റി ഉണ്ടാവണം, പരസ്പരം ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാവണം കപ്പിൾസ്. സ്ത്രീകൾ സൂപ്പർ വുമൻ ആണ്, ഓ നീ എല്ലാ കാര്യങ്ങളും വീട്ടില് ചെയ്തിട്ട് ഇവിടെ നോക്കുന്നുണ്ടല്ലേ, അതൊക്കെ ഗ്ലോറിഫൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇൻഫാക്ട് ഒരു റീസെന്റ് പഠനത്തിൽ ഞാൻ കണ്ടത്, പേപ്പറിലാണ് കണ്ടത്, 20 വയസ്സിൽ നിന്ന് 40 വയസ്സിലെ സ്ത്രീകൾക്ക് ഏറ്റവും അധികം സ്ട്രെസ് അനുഭവപ്പെടുന്നത് ഈ ഒരു ഏജ് കാറ്റഗറിയിലുള്ള സ്ത്രീകളാണ്. അപ്പൊ സ്കൂൾ കോളേജ് കഴിഞ്ഞ ശേഷം ജോലിയിലേക്ക് പ്രവേശിക്കണം, പിന്നെ കല്യാണം, പിന്നെ കുട്ടികൾ, പിന്നെ ഈ ഹൗസ് റെസ്പോൺസിബിലിറ്റി പ്ലസ് വർക്ക് പ്ലേസിന്റെ റെസ്പോൺസിബിലിറ്റി, ഇതെല്ലാം കൂടെ വരുമ്പോ ഇവർക്ക് ആക്ച്വലി ഇത് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അതാണ് ഇത്രയും ഹൈ ലെവൽ ഓഫ് സ്ട്രെസ്. അപ്പൊ ഈ

0: സ്ട്രെസ് വരുമ്പോൾ ആഫ്റ്റർ എഫക്ട് ആയിട്ട് കുറെ അധികം ലൈഫ് സ്റ്റൈൽ ഡിസീസും സ്ത്രീകൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇത് രണ്ട് ഭാഗത്തും ഉണ്ട്, എന്നാലും സ്ത്രീകൾ കൂടുതലായിട്ട് അനുഭവപ്പെടുന്നു. സോ ഐ തിങ്ക് ദി ബെസ്റ്റ് വേ ഫോർവേഡ്, ഐ ഫീൽ ദാറ്റ് എംപവർമെന്റ് ബിഗിൻ വിത്ത് ചോയ്സ്, ഇറ്റ് ഷുഡ് നോട്ട് ബി ബൈ കമ്പൽഷൻ. ആക്ച്വലി ഇപ്പോൾ സ്ത്രീകൾക്ക് എന്ത് വേണമെങ്കിലും വിചാരിച്ചാൽ അക്കംപ്ലിഷ് ചെയ്യാം, പ്രൊവൈഡഡ് അവർക്ക് ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു അറ്റ്മോസ്ഫിയർ, ആ ഒരു അന്തരീക്ഷം സൊസൈറ്റിന്റെ ഭാഗത്തു നിന്നും, സ്വന്തം പേരൻസിന്റെ ഭാഗത്തു നിന്നും, സ്വന്തം ഭർത്താവിന്റെ ഭാഗത്തു നിന്നും, കുട്ടികളുടെ ഭാഗത്തു നിന്നും, എല്ലാവരുടെ ഭാഗത്തു നിന്നും ഉണ്ടെങ്കിൽ അവർക്ക് എന്ത് വേണമെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റും.
1: പുരോഗമന ചിന്താഗതി എന്നൊക്കെ പറയുമ്പോഴും തൊഴിൽ വിഭജനം ഇപ്പോഴും നിലനിൽക്കുന്നു. 2024 ഒരു പഠന റിപ്പോർട്ട് പ്രകാരം 70% ദമ്പതികൾ ലിംഗഭേദത്തിന്റെ കാരണത്താൽ ജോലി വിഭജനം പാടില്ല എന്ന് വാദിക്കുമ്പോഴും 14.5% സ്ത്രീകൾ പാചകം സ്വന്തം കടമയായി സന്തോഷത്തോടുകൂടി ഏറ്റെടുക്കുന്നു. കൂടുതൽ ഗവേഷണങ്ങളും ഊന്നൽ നൽകുന്നത് വൈകാരിക മാനസിക ബുദ്ധിമുട്ടുകളെക്കുറിച്ചാണ്. വീട്ടിലെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുമ്പോൾ വൈജ്ഞാനിക അധ്വാനത്തിന്റെ പ്രാധാന്യം വലുതാണ്. വീട്ടുകാർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കൽ, വീട്ടു സാധനങ്ങൾ വാങ്ങൽ, കുടുംബപരമായ മറ്റു ജോലികൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയവയ്ക്കുള്ള സമയം ക്രമീകരിക്കൽ, ഇങ്ങനെ നീണ്ടുപോകുന്നു സ്ത്രീകളുടെ ജോലിയിൽ പലതും. ഇവ പലതും അംഗീകരിക്കപ്പെടാതെയും ശ്രദ്ധിക്കപ്പെടാതെയും പോകുന്നതും അവരിലെ സമ്മർദ്ദം കൂട്ടുന്ന പ്രധാന ഘടകമാണ്.
2: ഹലോ, നമസ്കാരം. ഞാൻ ബിന്ദു വിസി, സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷന്റെ മാനേജിംഗ് ഡയറക്ടറാണ്. സ്ത്രീകളും സ്ത്രീകളെ വീട്ടുജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങളും അതിനെ എങ്ങനെ പരിഹരിക്കാമെന്നുള്ള ചില നിർദ്ദേശങ്ങൾ വെക്കുന്നതിനാണ് ഉദ്ദേശിക്കുന്നത്. 2030 ആകുമ്പോഴേക്ക് ലോകം മുഴുവനും സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ പ്രാപ്തമാക്കണമെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് 5-ാമത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ ലിംഗസമത്വമാണ്. ആ ലിംഗസമത്വം ആർജിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലാണ് ലോകമെമ്പാടുമുള്ള വികസനത്തിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെല്ലാം തന്നെ. അതിന്റെ ഭാഗമായി നമ്മുടെ ഇന്ത്യയിൽ, നമ്മുടെ സംസ്ഥാനത്തുമൊക്കെ അത്തരം പ്രവർത്തനങ്ങൾ നടപ്പിലാവുന്നുണ്ട്. സാമ്പത്തികമായി ഒരു സ്വാശ്രയത്വം കൈവരിക്കുക എന്നുള്ളത് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ജെൻഡർ ഇക്വാലിറ്റി അല്ലെങ്കിൽ ലിംഗസമത്വം കൈവരിക്കുന്നത് ഏറ്റവും വേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് എല്ലാ വിദഗ്ധരും ഒരേപോലെ തന്നെ അഭിപ്രായപ്പെടുന്ന ഒരു വിഷയമാണ്. സാമൂഹ്യ ശാസ്ത്ര വിദഗ്ധരായാലും സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധരായാലും ഒക്കെ തന്നെയും ഇത്തരം സാമ്പത്തിക സ്വാശ്രയത്വം ഉണ്ടായാൽ മാത്രമേ സമത്വത്തിലേക്ക് സ്ത്രീക്ക് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നുള്ളത് വളരെ സമർത്ഥിക്കപ്പെട്ട ഒരു സത്യമാണ്. സാമ്പത്തിക പ്രവർത്തനം എന്ന് പറയുമ്പോൾ പുറത്തേക്ക് പോയി പൈസ സമ്പാദിക്കുന്ന ജോലികളിലേക്ക് അവൾ ഏർപ്പെടുമ്പോൾ അവള് വീട്ടിൽ അന്ന് വരെ നമ്മളെ സാമൂഹ്യമായി അവളിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടിരുന്ന ചില കർത്തവ്യങ്ങളും കടമകളും ജോലികളും തലമുറകളായിട്ട് അവൾ കൊണ്ടു നടക്കുന്ന ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. വീടിനുള്ളിലെ പാചകം, വൃത്തിയാക്കല്, മുതിർന്നവരുടെയും കുട്ടികളുടെയും വയ്യാത്തവരുടെയും പരിചരണം, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ സ്ത്രീയിൽ ഏൽപ്പിക്കുന്ന പുരുഷ കേന്ദ്രീകൃതമായ ഒരു അധികാര വ്യവസ്ഥയാണ് നമ്മുടെ കുടുംബങ്ങൾ പൊതുവെ മുന്നോട്ട് വയ്ക്കുന്നത്. ഒരേ സമയം സ്ത്രീ പുറത്ത് ജോലി ചെയ്ത്, അതായത് നമ്മൾ പറയും ഉത്പാദനപരമായ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ സ്ത്രീ പുറത്തേക്ക് പോയി ചെയ്യുമ്പോഴും വീടിനുള്ളിലെ ഉത്പാദനപരമല്ലാത്ത ജോലികളും അവൾക്ക് ഏറ്റെടുക്കേണ്ടി വരുന്നു. ഇത് ഉത്പാദനപരമല്ല എന്ന് പറയുന്നതിനോട് തന്നെ ഉള്ള വിയോജിപ്പ് ഞാൻ രേഖപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. കാരണം പുറത്തേക്ക് പോയി ജോലി ചെയ്യുന്നതിന് ഒരു പുരുഷന് കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവനെ അതിന് സന്നദ്ധനാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മുഴുവൻ ഒരുക്കങ്ങളും മുഴുവൻ പരിചരണങ്ങളും വീടിനുള്ളിൽ സംഭവിക്കുന്നത് കൊണ്ടാണ്. ആരോ പറഞ്ഞതുപോലെ കാണാപ്പണി മുഴുവൻ ചെയ്തു വന്നിരുന്നത് സ്ത്രീകളാണ്. സത്യത്തിൽ അവിടെയും സാമ്പത്തികമായി പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ ഉള്ള ബന്ധം അവളുടെ പ്രവർത്തനത്തിലുണ്ടായിട്ടും അത് നമ്മുടെ സമൂഹം ഇതുവരെ അംഗീകരിച്ചു കൊടുത്തിരുന്നില്ല. അതിന്റെ ഒപ്പമാണ് ഇപ്പോ അവൾക്ക് കഴിഞ്ഞ 2-3 തലമുറകളായി സ്ത്രീകൾ പുറത്തു പോയിയും ജോലി ചെയ്തു വരുന്നത്. എന്നാൽ ആ സമയത്തൊന്നും തന്നെ അവളെ ഈ വീടിനുള്ളിലെ കർത്തവ്യങ്ങളിൽ നിന്നോ ഉത്തരവാദിത്തങ്ങളിൽ നിന്നോ രക്ഷപ്പെടുത്തുന്നതിനോ അവൾക്ക് ബദൽ മാർഗങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നതിനോ സാമൂഹ്യമായിട്ടുള്ള ആലോചനകൾ ഉണ്ടായിട്ടില്ല. എന്നാൽ അടുത്ത കാലത്ത് സർക്കാർ തലത്തിൽ തന്നെ അത്തരം ചിന്തകൾ ഉണ്ടായിട്ടുണ്ട്. അതിനുവേണ്ടിയിട്ടുള്ള പലതരം ചർച്ചകളും പ്രവർത്തനങ്ങളും ഗവൺമെന്റുകൾ ഏറ്റെടുത്ത് നടത്തി വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അതിന് മുന്നോട്ട് വയ്ക്കുന്ന ഒരു പ്രധാന നിർദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ത്രീകളിൽ ഇന്ന് അർപ്പിക്കപ്പെട്ടിരിക്കുന്ന പാചകം, പരിചരണം, വൃത്തിയാക്കൽ തുടങ്ങിയ ഗാർഹിക ജോലികൾ എന്തുകൊണ്ട് അതിന് ബദൽ സംവിധാനം കമ്മ്യൂണിറ്റികളിൽ ഉണ്ടായിക്കൂടാ? അതായത് കമ്മ്യൂണിറ്റിയുടെ ഉടമസ്ഥത, സാമൂഹ്യ ഉടമസ്ഥതയിൽ ഇത്തരം കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന പക്ഷം, പിന്നെ പകൽ വീടുകൾ വൃദ്ധരെയും കുട്ടികളെയും പരിചരണം വളരെ പരിചരണം ആവശ്യമായിട്ടുള്ള കിടപ്പ് രോഗികളെയും നോക്കുന്നതിനുള്ള ബദൽ സംവിധാനങ്ങൾ സർക്കാരിന്റെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ സന്നദ്ധ സംഘടനകളുടെയോ

0: ഒക്കെ സഹായത്തോടുകൂടി അത് ഒരു വലിയ തോതിലുള്ള ഒരു വികസനം ആ മേഖലയിൽ ആവശ്യമുണ്ട്. അതൊരുപക്ഷെ നാളെ ഒരു ബിസിനസ് മോഡലാക്കി ഉയർത്തിക്കൊണ്ട് നിരവധി പേർക്ക് തൊഴിൽ കൊടുക്കാനും പറ്റുന്ന ഒരു രീതിയിൽ പരിചരണം എന്ന് പറയുന്ന ഒരു മേഖല അതൊരു സാമ്പത്തിക മേഖലയായി തന്നെ വികസിപ്പിക്കുകയും അതോടൊപ്പം തന്നെ സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തെയും സ്ത്രീകളുടെ സമത്വത്തിലേക്കുള്ള യാത്രയെയും തടയുന്ന ഗാർഹിക പരിചരണ ജോലികളിൽ നിന്ന് അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റുള്ള സാമൂഹ്യ ഇടങ്ങളിലും തന്നെ ഇത്തരം ജോലികൾ പങ്കുവെച്ച് ചെയ്യേണ്ടതാണ് എന്നുള്ള ബോധ്യം വളർത്തുന്ന രീതിയിലുള്ള അവബോധം ചെയ്യേണ്ടതുണ്ട്.
1: യു എസിലും യു കെയിലും ജർമ്മനിയിലും നടന്ന പഠനങ്ങളിൽ പങ്കാളിയേക്കാൾ അധിക സമയം ജോലി ചെയ്യുന്ന സ്ത്രീകളുടെ ജീവിതം അസംതൃപ്തമാണ്. ഇത് കാരണം സ്ത്രീകൾ സമത്വവാദികളാവുകയും അനീതി എന്ന വിശ്വാസം ബലപ്പെടുകയും ചെയ്യുന്നു. ചുരുക്കത്തിൽ, സമൂഹത്തിൽ നിന്നുള്ള സമ്മർദ്ദം മുതൽ പരമ്പരാഗത കാഴ്ചപ്പാടുകൾ, ലിംഗവിവേചനം, നഷ്ടപ്പെടുന്ന ജോലി അവസരങ്ങൾ, ജോലിയും ജീവിതവും ഒത്തൊരുമിച്ച് കൊണ്ടുപോവുക, കുട്ടികളുടെ പരിപാലനം തുടങ്ങി എല്ലാം അവൾക്കു മുന്നിലെ വെല്ലുവിളികളാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ സമൂഹത്തിൽ അല്പമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും ചിലരെങ്കിലും അത് സ്ത്രീയാകാം പുരുഷനാകാം സ്ത്രീയുടെ മാത്രം ചുമതലയായി വിശ്വസിക്കുന്നു.
2: ഇത്രയൊക്കെ കേട്ടപ്പോ എന്റെ മോക്ക് എന്തു തോന്നുന്നു?
3: എനിക്ക് ശരിക്കും വിഷമം തോന്നുന്നു. ഞാൻ ഇനി നന്നായി പഠിച്ചോളാം അമ്മേ. എന്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ നോക്കിക്കോളാം. പിന്നെ ഞാൻ എങ്ങനെയൊക്കെ അമ്മയെ സഹായിക്കേണ്ടത്?
2: അധികം ഒന്നും സഹായിച്ചില്ലെങ്കിലും സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കിയാൽ തന്നെ ഞാനൊന്ന് ഫ്രീ ആകും.
4: എന്നെ കൊണ്ടാവുന്നതൊക്കെ ഞാൻ ചെയ്തു തരുന്നില്ലേ? പിന്നെ സന്ദീപിന്റെ അച്ഛന് സുഖമില്ല. നീ പെട്ടെന്ന് ഇറങ്ങ്, നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകാം.
2: അടുപ്പത്ത് ഉപ്പുമാവുണ്ട്, ഏട്ടനൊന്ന് നോക്കിക്കോണം.
4: ഓക്കെ, ഡൺ. നീ ഒന്ന് പെട്ടെന്ന് ഇറങ്ങി വാ.
3: അച്ഛാ, സ്ക്വാഷ് എന്ന് പറഞ്ഞൊരു സ്പോർട്സ് ഉണ്ട്. ഇന്ന് സ്കൂളിലെ രാഹുല് കോച്ചിങ്ങിന് പോയി തുടങ്ങിയെന്ന് പറയുന്ന കേട്ടു. എനിക്കൊന്നും മനസ്സിലായില്ല.
4: എന്റെ മോൾ എന്തിനാ വിഷമിക്കുന്നേ? ഇങ്ങു വാ, ഞാൻ കാണിച്ചു തരാമല്ലോ യൂട്യൂബില്.
3: ഇതാണല്ലേ അപ്പൊ ടെന്നീസ് ഒക്കെ പോലെ. അയ്യോ അച്ഛ, ഒരു കരിഞ്ഞ മണം.
2: ഏട്ടാ, ഉപ്പുമാവ് നോക്കിയോ, ഒരു കരിഞ്ഞ മണം.
4: ഞാൻ സ്റ്റവ് ഓഫ് ആക്കി.
2: ഇതാ ഞാൻ ഒന്നും ഏൽപ്പിക്കാത്ത ഇരട്ടി ജോലിയാക്കി തന്നു. എത്ര എത്ര അനുഭവം ആയാലും ഞാൻ പഠിക്കില്ല. അതെങ്ങനെയാ, ഒന്നിനും ഒരു സാവകാശം തരില്ലല്ലോ. മെഷീനല്ലേ സ്വിച്ചിട്ട് ചെയ്യിക്കാൻ. ഞാനും ഒരു മനുഷ്യ സ്ത്രീയാണ്.
4: ഓ സോറി സോറി, മോളൊരു സംശയം ചോദിച്ചപ്പോ അതിലായിപ്പോയി. മൂന്നും നാലും ജോലി ഒന്നിച്ച് ചെയ്യാൻ പെണ്ണുങ്ങൾക്കേ പറ്റൂ.
2: പക്ഷേ അതൊക്കെ സമ്മതിച്ചു തരാൻ വലിയ ബുദ്ധിമുട്ടാണല്ലോ.
4: ആ പോട്ടെ, പറ്റിപ്പോയി. എന്റെ മോളെ, ഏട്ടന് ഒരു നല്ല ചായ ഉണ്ടാക്കി തന്നെ.
2: എന്റെ അമ്മേ, ഞാൻ തോറ്റു.
5: നിങ്ങൾ കേട്ടത് നെരിപ്പോടിലെ ഉയർപ്പ്, ചിത്രീകരണം രചന സിന്ധു എസ് നാഥ്,
6: ശബ്ദ സാന്നിധ്യം ധന്യരാജ്, ഗായത്രി ദേവി,
5: നിർവഹണം സെവിൽ ജിഹാൻ, നിർവഹണ സഹായം കെ വി താൻസൻ.

0: ഷോപ്പിംഗ് മിസ്സായോ?
1: വിഷമിക്കണ്ടേ, മൈജിൽ ഇപ്പോഴും തുടരുന്നു ഓണം മാസ് ഓഫറുകൾ. മാസ് വിലക്കുറവ്,
0: ഡിസ്കൗണ്ടുകൾക്കും സമ്മാനങ്ങൾക്കും പുറമെ EMI ഓഫറുകളും.
1: മൈജി ഓണം മാസ് ഓണം സമ്മാനങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും.
0: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമുണ്ട്, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നെങ്കിൽ കാര്യമാറും.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED TV, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളൊന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
1: പിട്ടാപ്പള്ളി ഏജൻസീസ്.
3: പ്രകാശധാര.

0: വടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: 30 കോടി രൂപയുടെ
3: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
4: പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് കണ്ണൂർ രാജന്റെ സംഗീതം, യേശുദാസും ലതികയും പാടിയ ചിത്രം അഭിനന്ദനം.

0: ജിയിൽ 30 കോടി രൂപയുടെ ഓണം ഡിസ്കൗണ്ട്സ് ആൻഡ് പ്രൈസസ്. 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, 100 പേർക്ക് 100,000 ക്യാഷ് പ്രൈസ്, 50 ഇന്റർനാഷണൽ ട്രിപ്സ്, മെഗാ ബമ്പർ സമ്മാനം. BMW കാർ സ്ക്രാച്ച് ആൻഡ് വിൻ ചെയ്താൽ ടിവി, റെഫ്രിജറേറ്റർ, വാഷിംഗ് മെഷീൻ, സ്മാർട്ട് ഫോൺസ് 4% മുതൽ 100% വരെ ഡിസ്കൗണ്ട്.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: പ്രായോജകർ
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജുവലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം, യോഗ സൗഖ്യം.
0: ഓണം കഴിഞ്ഞു, പക്ഷെ ഓഫറുകൾ കഴിഞ്ഞിട്ടില്ല. എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും ഇത് നോൺ സ്റ്റോപ്പ് ഓണം ആഘോഷം. എവർലാസ്റ്റിംഗ് നോൺ സ്റ്റോപ്പ് ഓണം എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും. 30 കോടിയുടെ ബമ്പർ സമ്മാനങ്ങളും സ്റ്റിൽ ദേർ.
5: എം ജി ശ്രീകുമാർ പാടിയത് ചിത്രം പാടലിപുത്രം. ഗാനത്തിന്റെ വരികൾ ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

ഇപ്പോൾ തിരയിപ്പൂക്കൾ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. അലക്സാണ്ടർ എന്ന ചിത്രത്തിനു വേണ്ടി ഉണ്ണികൃഷ്ണനും ഭാവതരണിയും സംഘവും പാടിയത് പാർത്ഥി ഭാസ്കറിന്റെ രചന, കാർത്തിക് രാജയുടെ സംഗീതം.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: തിരയപ്പൂക്കൾ തുടരുന്നു. ഉണ്ണികൃഷ്ണനും സ്വർണരഥയും പാടിയ ചിത്രം പിരിയാത വരം വേണ്ടും. അറിവുമതിയുടെ രചന എസ് എ രാജ്കുമാറിന്റെ സംഗീതം.

0: സഞ്ചാരി പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സഞ്ചാരിയിൽ മൂകാംബികയിലെ വിശേഷങ്ങൾ സെബിൽ ജിഹാനോടൊപ്പം പങ്കുവയ്ക്കുന്നത് രാജേഷ് ഏവൂർ.
1: സഞ്ചാരിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സഞ്ചാരിയുടെ ടീം ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകുന്ന സ്ഥലം

0: വളരെ പ്രത്യേകതയുള്ളൊരു സ്ഥലമാണ്, കേരളത്തിലല്ല കർണാടകയിലുള്ളൊരു സ്ഥലത്തേക്കാണ്. ഒരുപാട് പേര് പോകുന്ന ഒരു സ്ഥലത്തേക്കാണ് ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാൻ വേണ്ടി നമ്മളോടൊപ്പം രാജേഷ് എവരുണ്ട്. നമസ്കാരം സർ.
1: നമസ്കാരം.
0: സാറിന്റെ സ്വദേശം?
1: എന്റെ സ്വദേശം ഏവൂരാണ്, കായംകുളത്തിന് 7 കിലോമീറ്റർ വടക്കുമാറിയാണ് സ്ഥലം.
0: സാർ എന്താ ചെയ്യുന്നത്?
1: ഞാൻ കേരള വാട്ടർ അതോറിറ്റിയിലെ ഹെഡ് ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: കർണാടകയിൽ എവിടെയാണ് പോയത്?
1: എനിക്ക് വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു കുടുംബത്തോടൊപ്പം മൂകാംബിക ഒന്ന് സന്ദർശിക്കണം എന്നുള്ളത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരുക്കം എന്ന് പറയാം, എന്ന് വെച്ചാൽ മുന്നേ കൂട്ടി വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സാധിക്കാതെ, അറിയാമല്ലോ, സാധിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീട്ടിലത് അറിയിച്ചില്ല. അത് വീട്ടിലറിയിക്കാതെ ഒരു 2 മാസമായിട്ട് മനസ്സിൽ തന്നെ കൊണ്ടു നടന്നു, ഇങ്ങനെ ഒരു യാത്ര നടത്തണം, ഒരുപാട് കാര്യങ്ങൾ ഒരുക്കി വെക്കാനുണ്ട്. ഈ യാത്രയെ സംബന്ധിച്ച് ലീവ് നോക്കണം, കുട്ടികളുടെ പഠന സൗകര്യങ്ങൾ ഒന്ന് ക്രമപ്പെടുത്തി വെക്കണം. അപ്പോൾ അങ്ങനെ ഞാൻ ഡേറ്റ് അങ്ങ് നിശ്ചയിച്ചു. ഒരു ദിവസം വെള്ളിയാഴ്ച ദിവസം പോകാമെന്ന് വിചാരിച്ചു. ഡേറ്റ് നിശ്ചയിച്ചതിന് ശേഷമാണ് വിവരം ഭാര്യയോട് ധരിപ്പിക്കുന്നത്. പുള്ളിക്കാരിക്ക് സന്തോഷമായി. അപ്പോൾ അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം യാത്ര പുറപ്പെടാമെന്ന് വിചാരിച്ചു. ട്രെയിനിന് തന്നെ പോകാമെന്ന് വിചാരിക്കാൻ ഒരു വേറൊരു കാരണം കൂടെ ഉണ്ട്. കായംകുളത്തു നിന്ന് ബസ്സുണ്ട്, വൈകിട്ട് കയറുന്ന ബസ് നേരം വെളുക്കുമ്പോഴത്തേക്ക് ഒരു 7 മണിയാകുമ്പോഴത്തേക്ക് കൊല്ലൂർ ചെല്ലും. അതിനാണ്ട് 1500-2000 രൂപയോളം ചിലവാകും ഒരാൾക്ക്. അത് കൂടാതെ ക്ഷീണവുമായിരിക്കും ബസ്സിലുള്ള യാത്രയെന്ന് പറയുന്നത്. തീവണ്ടിയിലുള്ള യാത്രയെന്ന് പറയുമ്പം നമുക്ക് അത്ര റിസ്ക് ഇല്ല. ഫാമിലിയായിട്ട് പോകുമ്പോഴും സുഖകരമായിട്ട് റിലാക്സ് ചെയ്തൊക്കെ പോവാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു കണക്കുകൂട്ടലാണ് ട്രെയിനിൽ തന്നെ യാത്ര ചെയ്യാമെന്ന് നിശ്ചയിച്ചത്. തന്നെയല്ല, കായംകുളത്ത് നിന്ന് കൊല്ലൂർ വരെ ഒരാൾ യാത്ര ചെയ്യുന്ന തുകയ്ക്ക് ഞങ്ങൾക്ക് 4 പേർ കൂടെ സ്ലീപ്പർ ക്ലാസ്സിൽ പോയിട്ട് വരാം. അങ്ങനെ ഒരു സാമ്പത്തിക വശം കൂടെ അവിടെ ഉണ്ട്. ഞാൻ റെയിൽവേ സ്റ്റേഷൻ ചെന്നു. പക്ഷേ എനിക്ക് 2 ട്രെയിനാണ് എനിക്ക് ഓപ്ഷനായിട്ട് വന്നത്. ഒന്ന് രാവിലെ 11 മണിക്ക് രാമപുരത്ത് എത്തുന്ന ഒരു ട്രെയിനുണ്ട്. അതിന് പക്ഷേ എനിക്ക് ടിക്കറ്റ് കിട്ടി. പക്ഷേ ടിക്കറ്റ് കിട്ടിയത് വെയിറ്റിംഗ് ലിസ്റ്റിലായിരുന്നു. എന്നാലും അടുത്ത ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ രാത്രി 8:25 എറണാകുളത്ത് നിന്ന് ഓഖ എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ ഇതിന് പോയി കഴിഞ്ഞാൽ ഒരു 2 ഗുണമുണ്ട്. ഒന്ന്, എൻ്റെ ഒരു ദിവസത്തെ ലീവ് എനിക്ക് ലാഭിക്കാം. വൈകിട്ടത്തെ ട്രെയിനാകുമ്പം തന്നെ 11 മണിക്കുള്ള ട്രെയിനിന് പോയി കഴിഞ്ഞാൽ വെളുപ്പിന് 1 മണിക്ക് അവിടെ എത്തത്തുള്ളൂ. പിന്നെ നേരം വെളുക്കുന്നിടം വരെ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം 6 മണി മുതലേ അവിടെയുള്ള സ്റ്റാൻഡിൽ നിന്ന് മൂകാംബിക ബസ്സുള്ളൂ. അതല്ലെങ്കിൽ അവിടെ നിന്ന് രാത്രിയില്ല ഓട്ടോ പിടിച്ചൊക്കെ പോകണം. അങ്ങോട്ട് പോകുന്ന വഴി ബുദ്ധിമുട്ട് വേണം. ഈ ഒരു ദിവസത്തെ ലീവ് ഒന്ന് കറക്റ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട് വൈകുന്നേരത്തെ ആ ഒരു ട്രെയിനാണ് ഞാൻ ഓപ്റ്റ് ചെയ്തത്. രാത്രി 8:25 എറണാകുളത്ത് നിന്ന് പുറപ്പെടും. അപ്പോൾ അതിന് ബുക്ക് ചെയ്തപ്പോഴാണ് 38 എന്ന് വെയിറ്റിംഗ് ലിസ്റ്റ് വന്നത്. ഇപ്പം പോകേണ്ട ദിവസം എത്തി. പാക്കിംഗ് ഒക്കെ എന്ന് പറയുന്ന വൈഫിൻ്റെ ഒരു ഏരിയയാണ്. പുള്ളിക്കാരിയുടെ ആ ഒരു ഏരിയയിലോട്ട് കൈകടത്താൻ വേറെ ആരും സമ്മതിക്കത്തില്ല. മരുന്ന്, അത്യാവശ്യം ഭക്ഷണ സാധനങ്ങൾ, ഇതെല്ലാം യഥാവിധി തന്നെ എല്ലാം പുള്ളിക്കാരി അത് കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. റെയിൽവേ സ്റ്റേഷനിൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ ചെന്നൈ എക്സ്പ്രസ് വന്നു. അതിൽ കയറി നേരെ എറണാകുളം റെയിൽവേ സ്റ്റേഷനിലെത്തി. നോർത്തിലാണ് ഈ ട്രെയിൻ നിർത്തുന്നത്. നോർത്തിൽ നിന്ന് സൗത്തിൽ വന്നിട്ട് വേണം ഓക്കെ എക്സ്പ്രസ്സിന് കയറാനായിട്ട്. അപ്പോൾ അവിടെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു അടുത്ത് മെട്രോ സ്റ്റേഷനുണ്ട്, അവിടെ ചെന്ന് കഴിഞ്ഞാൽ സൗത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ചെല്ലാമെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ വളരെ പെട്ടെന്ന് മെട്രോ സ്റ്റേഷനിലെത്തി. കുടുംബത്തിൻ്റെ വളരെ കാലമായിട്ടുള്ള ഒരു ആഗ്രഹമായിരുന്നു മെട്രോയിൽ ഒന്ന് കയറി യാത്ര ചെയ്യണമെന്നുള്ളത്. അതിനുവേണ്ടി എറണാകുളത്തൊക്കെ ഒന്ന് പോകാനായിട്ടും പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ ഈ കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ആഗ്രഹം കൂടി കൂട്ടത്തിൽ അങ്ങ് സാധിച്ചു കിട്ടി. അപ്പോൾ ഞങ്ങൾ സൗത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ചെല്ലുമ്പോൾ തന്നെ ഞങ്ങളുടെ ട്രെയിൻ റെഡിയായി കിടക്കുകയായിരുന്നു. അവിടെയും ഒരു 10-15 മിനിറ്റ് ഉള്ളിൽ തന്നെ ട്രെയിൻ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു.
0: നമ്മുടെ ഈ കൊല്ലൂരിലേക്കുള്ള യാത്ര തുടങ്ങുന്ന ആ ഘട്ടത്തിൽ തന്നെ ഒരു പാട്ട് കേട്ടിട്ട് തുടങ്ങാൻ തോന്നുന്നു.
1: പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് കുട്ടിക്കാലം മുതൽ തന്നെ ആകാശവാണിയുടെ പരിപാടികളോട് വലിയ ഇഷ്ടമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ആ ഒരു റേഡിയോ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വൈകുന്നേരത്ത് കുടജാദ്രിയിൽ കുടികൊള്ളും മഹേശ്വരി എന്ന് പറഞ്ഞ യേശുദാസ് പാടിയ ഗാനമുണ്ടല്ലോ, അത് മിക്കവാറും കേൾക്കാറുണ്ടായിരുന്നു. അപ്പോൾ അത് അന്ന് മുതലേ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞൊരു പാട്ടാണ്.
2: മഹേശ്വരി ഗുണദായിനി സർവ

0: നമ്മൾ യാത്ര തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ട്രെയിൻ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു കൊല്ലൂരേക്കുള്ള?
1: ട്രെയിനിൽ അധികം തിരക്കൊന്നുമില്ലായിരുന്നു. ഞങ്ങൾ കയറി അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയിപ്പം ഉറങ്ങാമെന്ന് വിചാരിച്ചു. നേരം വിളിക്കുമ്പോഴത്തേക്കും ചെല്ലത്തുള്ളല്ലോ. അപ്പോൾ മോൻ നേരത്തെ അങ്ങ് ഉറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഞങ്ങളും പതുക്കെ ഉറക്കത്തിലേക്ക് കിടക്കുകയാണ്. ആ സമയത്താണ് അടുത്ത സീറ്റിലിരുന്ന, അടുത്തെന്ന് പറഞ്ഞാൽ ഞങ്ങളിരിക്കുന്ന ക്യാബിൻ്റെ അടുത്ത ക്യാബിൻ, അപ്പോൾ അവിടെ ഇരുന്ന ഒരാളിൻ്റെ കൂർക്കമ്പലി തുടങ്ങുന്നത്. അസാമാന്യം ശക്തമായ കൂർക്കമ്പലിയായിരുന്നു. അപ്പോൾ അത് ഞങ്ങൾക്ക് മാത്രമല്ല, അടുത്ത് മറ്റുള്ള സീറ്റിലുള്ള ആൾക്കാർക്കും അലോസരമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതിങ്ങനെ തുടരുകയാണ്. നമുക്ക് ഒരു തരത്തിൽ ഉറങ്ങാൻ നിവൃത്തിയില്ല. പൂച്ചയ്ക്ക് ആരും അണികെട്ടുമെന്നു പറയുന്ന പോലെയാണ്. ആരോഗ്യ ദൃഢഗാത്രനായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അപ്പോൾ അങ്ങനെ ആ യാത്ര അതങ്ങനെ നീണ്ടു. ഉറക്കത്തിൻ്റെ കാര്യം അങ്ങനെയൊക്കെ അങ്ങ് പോയി. ഏകദേശം ഒരു മംഗലാപുരമൊക്കെ എത്തിയ സമയത്ത് അദ്ദേഹം ഇറങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ അവിടുന്ന് ഒരു രണ്ടര മണിക്കൂറോടെ ഉള്ളൂ ഈ ബൈന്ദൂർ എത്തുന്നതിന് വേണ്ടിയിട്ട്. ബൈന്ദൂർ ചെന്ന് ബസ് വണ്ടി നിർത്തി. ഒരു നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതിനെക്കാട്ടിലും കുറച്ചുകൂടെ ഒക്കെ വൈകി. ഒരു 7:30 എത്തേണ്ടത്. 8:15 കൂടിയാണ് ബൈന്ദൂർ എത്തിയത്. ബൈന്ദൂർ ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് ഒരു ട്രെയിനിൽ വന്ന ആളുകൾ മുഴുവനും ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അങ്ങ് ഇറങ്ങുന്ന ഒരു പ്രതീതി. ഒരു ഉത്സവ സ്ഥലത്തോട്ട് നമ്മൾ ചെന്നില്ലുന്ന പ്രതീതിയാണ്. അപ്പോൾ മനസ്സിലുണ്ടായിരുന്ന പല പ്രതീക്ഷകളും ആ സമയത്ത് അവിടെ പൊട്ടുന്ന ഒരു ഒരു അനുഭവം കൂടെ ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ തിരക്ക് കുറവായിരിക്കും. റൂം മുന്നേ കൂട്ടി ബുക്ക് ചെയ്തിട്ടില്ല. തിരക്ക് കുറവുള്ള സമയത്തായതുകൊണ്ട് ഇപ്പോൾ ശനിയാഴ്ച ദിവസം ആവുന്നതേ ഉള്ളൂ. വർക്കിംഗ് ഡേ ആണ് ശനിയാഴ്ച എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ വരുന്ന സമയത്ത് അവിടെ തിരക്ക് താരതമ്യേന കുറവായിരിക്കും എന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇത് കണ്ടപ്പോൾ തന്നെ അതിലൊരു മനസ്സിലൊരു പ്രയാസം ഉണ്ടായി. വലിയ വികസനമൊന്നും ഉണ്ടായിട്ടില്ലാത്തൊരു അടുത്ത കാലത്തായിട്ട് ഒരു അധികം വർഷമായിട്ടില്ലാത്തൊരു റെയിൽവേ സ്റ്റേഷനാണ് ബൈന്ദൂർ എന്ന് പറയുന്നത്. വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ വന്ന് നിൽക്കുന്ന ആളുകൾ മുഴുവനും നടുക്കുള്ള ഒരു ചെറിയ ഒരു എൻട്രൻസ് ഉണ്ട്. ആ എൻട്രൻസിൽ കൂടെയാണ് പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. അത് പലതരത്തിലുള്ള ആൾക്കാർ, കേരളത്തിൻ്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെയുള്ള ആൾക്കാർ ഒരുമിച്ച് ഒരു ട്രെയിനിൽ വന്നിട്ട് അവിടേക്ക് ഇറങ്ങുകയാണ്. അതിനിടയ്ക്ക് കൂടെ പോകുന്നൊരു അതൊരു നല്ലൊരു അനുഭവമായിരുന്നു. അവിടെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അവിടെ കൂടെ ടാക്സികളൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു. അപ്പോൾ ഈ വന്നവരൊക്കെ അന്നേരം

0: കിട്ടിയ ടാക്സികളിലൊക്കെ കയറി പോയി കഴിഞ്ഞു.
1: എത്ര മണിക്കാണ് ഏകദേശം എത്തിയത് സമയം?
0: 8:15.
1: 8:15.
0: റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ ഇവിടുത്തെ ബസ് സ്റ്റേഷനിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ട്. അവിടെ നിന്ന് രാവിലെ 6:15 ശേഷമേ ബസ്സുകളൊക്കെ പുറപ്പെടാറുള്ളൂ. 50 രൂപ 60 രൂപ ആ ഒരു റേഞ്ചിലാണ് അവിടുത്തെ ബസ് ടിക്കറ്റ് എന്ന് പറയുന്നത്. ആള് നിറയുന്നതനുസരിച്ച് വണ്ടി വിട്ടുകൊണ്ടിരിക്കും. അപ്പം ഞങ്ങൾ കയറി ചെന്ന ഉടനെ തന്നെ വണ്ടി കിട്ടി, കയറി നേരെ കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ ചെന്നിറങ്ങി. കൊല്ലൂർ ബസ് സ്റ്റാൻഡിൽ ചെന്ന് റൂമുകൾക്ക് വേണ്ടിയിട്ട് കിട്ടിയ നമ്പറിലൊക്കെ വിളിച്ചു നോക്കി, പക്ഷേ രക്ഷയില്ല. ഉള്ളതിനൊക്കെ കുറച്ച് റേറ്റ് കൂടുതലുമാണ്. അപ്പോൾ ബസ് സ്റ്റേഷനിൽ ഇറങ്ങിയ സമയത്ത് അവിടെ ഇരുന്ന ഒരാൾ പറഞ്ഞു, ഈ ബസ് സ്റ്റേഷൻ്റെ ഫസ്റ്റ് ഫ്ലോറില്ല റൂമുണ്ടെന്ന്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ റൂം അവൈലബിൾ ആണ്, വിരി വെച്ച് അവിടെ കിടക്കാനൊക്കെ ഉദ്ദേശിച്ച് വരുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം തുച്ഛമായിട്ടുള്ള റേറ്റിന് അവിടെ പായും തലയണയും ഒക്കെ ഉണ്ട്, അവിടെ കിടക്കാനുള്ള സൗകര്യങ്ങളും ഉണ്ട്. പക്ഷേ ഈ റൂമിനകത്തില്ല സൗകര്യങ്ങൾ വളരെ കുറവാണ്. പക്ഷേ നടന്ന് മറ്റ് റൂം അന്വേഷിച്ച് സമയം കളയുന്നത് അത്ര ബുദ്ധിപരമായിട്ടുള്ള ഒരു നീക്കം ആയിരിക്കത്തില്ലെന്ന് തോന്നി. ഭാര്യയും അതിനോടൊപ്പം സഹകരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം അവിടെ റൂം എടുത്തു. അവിടെ 300 രൂപ മറ്റോ ആയിരുന്നു അന്ന് ഒരു ആ റൂമിൻ്റെ ഒരു ദിവസത്തെ റേറ്റ് എന്ന് പറയുന്നത്. മോൻ അപ്പോഴത്തേക്ക് വിശപ്പ് തുടങ്ങി. പുള്ളിക്കാരനെ ഒന്ന് വിശന്ന് കഴിഞ്ഞാൽ പിന്നെ ആൾ വയലൻ്റാവും. ഞാൻ ഒറ്റയ്ക്ക് ഇതിനു മുമ്പ് വന്നിട്ടുണ്ട് മൂകാംബികയിൽ. ആ സമയത്ത് ഞാൻ കയറാറുള്ള ഒരു കടയുണ്ട്, ബാലണ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു കട. അത് ഈ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള ഒരാൾ ഒരു കടയാണ്. അപ്പോൾ ആ ഓർമ്മ വെച്ചിട്ട് കുടുംബമായിട്ട് നേരെ അങ്ങോട്ട് ചെന്നു. അവിടെ പൂരിയും റവ ഇഡ്ഡലിയും അതേപോലെ ചപ്പാത്തി അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഉള്ളത് നല്ലൊരു കൈപ്പുള്ളിയുള്ള മനുഷ്യനാണ്. ഞാൻ കയറിയിട്ടുള്ളത് വെച്ച് അന്ന് കൊള്ളാവുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഒരു സാധാരണ ചായ റെസ്റ്റോറൻ്റ് എന്ന് പറയാൻ വലിയ സെറ്റപ്പ് ഒന്നും ഇല്ല, ഒരു സാധാരണ ചായക്കട. അപ്പോൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് നേരെ റൂമിൽ വന്നു, ഒന്ന് ഫ്രഷായി നേരെ ക്ഷേത്രത്തിലേക്ക് പോയി.
1: അപ്പോൾ ഇനി നമുക്കൊരു പാട്ട് കേട്ടാലോ?
0: സൗപർണികാമൃത വീജികൾ പാടും എന്നൊരു പാട്ടുണ്ട്.
1: അതെ, എല്ലാവർക്കും പ്രിയപ്പെട്ട
0: മോഹൻലാലിൻ്റെ ഒരു സിനിമയാണ്. ഞങ്ങൾ വീട്ടിൽ പറയാതെ പോയി കണ്ട ഒരു ഫിലിമിലെ ഒരു സോങ്ങുമാണ് ചെറുപ്പകാലത്ത്. അപ്പോൾ ആ പാട്ടൊന്ന് കേട്ടോ.

0: അമ്പലത്തിലേക്ക് പോയത് എങ്ങനെയാണ്? നടന്നു പോയോ അതോ ഓട്ടോയിൽ പോയോ? എങ്ങനെയായിരുന്നു യാത്ര?
1: നടന്നു പോകാനുള്ള ദൂരേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ. ആദ്യ സമയത്തൊക്കെ അവിടുന്ന് പോകുമ്പോഴാ ഈ ബസ് സ്റ്റേഷനിൽ നിന്ന് ടെമ്പിളിലേക്ക് പോകുന്ന വഴി ആ സമയത്ത് ഒരു ചന്നം പിന്നെ ഒരു മഴയുണ്ട്. ഈ മഴത്തുള്ളിക്ക് വളരെ വലിപ്പമൊന്നുമില്ല, നേർത്ത മഴത്തുള്ളി, എന്നാൽ താരതമ്യേന ശക്തമായിട്ട് നമ്മുടെ മേത്തേക്കിട്ട് വന്ന് പതിക്കും. ആ ഒരു ചെറിയ കുളിർ കാറ്റൊക്കെ കൊണ്ടുപോകുന്ന നല്ല നല്ല രസമായിരുന്നു. അങ്ങനെ ആലോചിച്ചാൽ വന്നത്, പക്ഷേ ഇപ്പം നല്ല വെയിലുണ്ട്, അതുപോലുള്ള മഴയില്ല. അപ്പോൾ പിന്നെ ഓട്ടോയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടുന്ന് 1 കിലോമീറ്റർ ദൂരേ ഉള്ളൂ, ക്ഷേത്രത്തിൻ്റെ നടയിൽ തന്നെ നമ്മളെ കൊണ്ടിറക്കും. അങ്ങനെ ഞങ്ങൾ കുടുംബമായിട്ട് അമ്പലത്തിൻ്റെ നടയിലെത്തി. ക്ഷേത്രത്തിൻ്റെ നടയിലെത്തി കഴിഞ്ഞപ്പം സ്മിതയ്ക്കൊക്കെ വലിയ, സ്മിത എൻ്റെ ഭാര്യയാണ്, അവൾക്കൊക്കെ വലിയ സന്തോഷമായി. കാരണം വെച്ചാൽ ആദ്യമായിട്ട് പോവാണ് പുള്ളിക്കാരി, അതുപോലെ മക്കളും ആദ്യമായിട്ട് വരികയാണ്. അവർക്ക് വലിയ സന്തോഷമായി, കാരണം ഈ ചിത്രങ്ങളിലൂടെയും അതേപോലെ വീഡിയോയിലൂടെയൊക്കെ മാത്രമേ ക്ഷേത്രത്തെക്കുറിച്ച് കണ്ടിട്ടുള്ളൂ, പക്ഷേ ഒരുപാട് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അന്ന് കണ്ട് പരിചയിച്ച ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഒരു വലിയ രഥമിരിപ്പുണ്ട്, അതൊക്കെ TVയിൽ കണ്ടിട്ടുണ്ട്, അതും വലിച്ചുകൊണ്ട് പോകുന്നതും വിശേഷാവസരങ്ങളിലൊക്കെ. അപ്പോൾ ആ കാഴ്ചകൾ, അതിൻ്റെ ആ പഴയ പ്രൗഢി, പഴയ ശില്പകലാവിദ്യ, അതൊക്കെ കൊത്തുപണികളൊക്കെ ഇപ്പോഴത്തെ കാലത്തുള്ള ആൾക്കാരത് ചെയ്യുമെന്ന് ചോദിച്ചാൽ മെഷീൻ്റെ സഹായത്തോടുകൂടി ചെയ്യുമായിരിക്കും. ഒരു കാലത്ത് അന്നത്തെ ആൾക്കാരുടെ കരവിരുന്ന് നമുക്കവിടെ അത്ഭുതം തോന്നും അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ. അപ്പോൾ അങ്ങനെ ഞങ്ങളകത്ത് കയറി, വലിയ ക്യൂ ഒന്നുമില്ലാതെ ദർശനം നടത്താൻ പറ്റി. എന്നിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നേരെ അത് അവിടുത്തെ അന്നപ്രസാദ മണ്ഡലത്തിലേക്കാണ് ആൾക്കാരൊക്കെ പോകുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ വഴിക്കോട്ട് തന്നെ പോകും. അവിടെ ചെല്ലുമ്പോൾ അറിയാം, അവിടുത്തെ ആ സജ്ജീകരണങ്ങളൊക്കെ കണ്ടാൽ അറിയാം അവിടുത്തെ തിരക്ക് എന്തുമാത്രം ഉണ്ടാവാറുണ്ടെന്ന്. പക്ഷേ സ്വാഭാവികമായിട്ടും ഞങ്ങൾ ചെന്ന സമയത്ത് അത്ര വലിയ തിരക്ക് അവിടെ അനുഭവപ്പെടുന്നില്ല. ഞങ്ങൾക്ക് നേരെ കയറി ഭക്ഷണം കഴിക്കാൻ പറ്റി. ചെറിയ ഒരുതരം അരി കൊണ്ടുള്ള ചോറും എരിവില്ലാത്ത കറികളും പിന്നെ വലിയ മധുരമില്ലാത്ത ഒരുതരം പായസം ഒക്കെ ആയിരുന്നു. ഞങ്ങളത് കഴിച്ചിട്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി റൂമിൽ വന്നു. അപ്പം ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. കാരണം സാധാരണ ക്ഷേത്രത്തിൽ ചെന്ന് കഴിയുമ്പോൾ 3 തവണ 3 രൂപത്തിൽ 3 ഭാവത്തിൽ ദേവിയെ ദർശിക്കുന്നതായിട്ടൊരു സങ്കല്പമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഉച്ചയ്ക്ക് ദർശനം നടത്താൻ കഴിഞ്ഞു, കഴിഞ്ഞിട്ട് ഇറങ്ങി. അപ്പോൾ ഇനി നമുക്ക് മനസ്സിൽ അടുത്ത ഒരു ലക്ഷ്യം എന്നുള്ളത് കുടജാദ്രി പോകുക എന്നുള്ളതാണ്. അപ്പോൾ കുടജാദ്രിയിൽ അങ്ങനെ പോയിട്ടില്ല. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങിയപ്പോഴാ ജീപ്പുകാരുടെ ഉണ്ട്, കുടജാദ്രിക്ക് പോകാൻ ആളെ വിളിച്ച് കയറ്റുവാണ്. അപ്പോൾ അന്ന് ഒരാൾക്ക് 370 രൂപയായിരുന്നു കുടജാദ്രി വരെ, അത് 40 കിലോമീറ്റർ ദൂരമുണ്ട്, 2:30 വരെ അവിടുന്ന് ജീപ്പ് വിടുകയുള്ളൂ. അതിനുശേഷം അവിടുന്ന് അങ്ങോട്ട് ജീപ്പ് യാത്ര അനുവദിക്കത്തില്ല. മോന ചെറുതായതുകൊണ്ട് അവന് ടിക്കറ്റ് എടുക്കത്തില്ല. അപ്പം 8 പേരായെങ്കിൽ മാത്രമേ ജീപ്പ് വിടുകയുള്ളൂ. അപ്പോൾ ഒരു അല്പസമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നുള്ള ബാക്കിയുള്ള ആൾക്കാരൂടെ വന്ന് അങ്ങനെ 8 പേര് കഴിഞ്ഞു ഞങ്ങൾ യാത്ര പുറപ്പെട്ടു.
0: അപ്പോൾ ഇനി ഒരു പാട്ടായാലോ?
1: മഴവില്ലിൻ മലർ തേടി എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, മമ്മൂട്ടി അഭിനയിച്ച സിനിമയാണ്. ആ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്, യാത്രകളിലൊക്കെ പ്രത്യേകിച്ചും അത് കേൾക്കാറുണ്ട്.
0: അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം ഇനി.

0: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
1: അതെങ്ങനെ?
0: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
1: മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
0: മൈജിയിലെ സ്മാർട്ട് ഫോൺ ഓഫറുകൾ അവസാനിക്കുന്നില്ല. മൈജിയിൽ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്.
2: EMI പർച്ചേസിനും നേടാം ഗംഭീര ഓഫറുകൾ. 30,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 15,000 രൂപ വരെ പർച്ചേസ് വൗച്ചർ.
0: ഇഷ്ടപ്പെട്ട സ്മാർട്ട് ഫോൺ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
2: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ എത്തും.
3: അപ്പോ നമ്മളിപ്പോ ജീപ്പിൽ കയറി ഇരിക്കുകയാണ്, ഇനി പുറപ്പെട്ടാലോ?
4: തീർച്ചയായിട്ടും ഞങ്ങൾ പുറപ്പെടുന്ന സമയത്ത് ചെറിയൊരു

0: മഴ പെയ്തു. നനുത്ത തുള്ളികൾ ഞങ്ങളുടെ മേത്തേക്ക് ഇങ്ങനെ വന്ന് വീണപ്പം വലിയ സന്തോഷമായിട്ട് തോന്നി. പിന്നെ ഞങ്ങളുടെ യാത്ര എന്ന് പറയുന്നത് വനത്തിനുള്ളിലൂടെയാണ്, ഏകദേശം 40 കിലോമീറ്റർ ദൂരം ഉണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ ആദ്യം നമ്മൾ യാത്ര ചെയ്ത് തുടങ്ങുന്നത് വനത്തിൻ്റെ നടുവിലൂടെയുള്ള ടാർ ചെയ്ത റോഡിൽ കൂടെയാണ്. അപ്പോൾ അങ്ങനെ കുറേ ദൂരം യാത്ര ചെയ്ത് പോകുമ്പോൾ നമുക്ക് കാണാം എഴുതിരെ ഒന്നിടവിട്ട് ഇതേപോലെ തിരിച്ചു വരുന്നവരും, നേരത്തെ പോയ ജീപ്പുകൾ തിരിച്ചു
1: വരുന്നുണ്ട്.
0: അങ്ങനല്ല ഒരു തിരക്കുള്ള റോഡൊന്നുമല്ല, തിരക്ക് കുറഞ്ഞ ആ റോഡിൽ കൂടെ ഇങ്ങനെ വളവും തിരിവും കഴിഞ്ഞ് നമ്മളിങ്ങനെ പോകുന്നു. ഇലച്ചാർത്തുകൾക്ക് ഇടയിൽ കൂടെയുള്ള ആ ഒരു യാത്ര വളരെ മനോഹരമാണ്. അങ്ങനെ നമ്മൾ ചെല്ലുന്നത് ഒരു ഒരു ജംഗ്ഷനിലേക്കാണ്. അവിടെ ചെല്ലുമ്പോൾ കുറച്ച് വീടുകളും കടകളൊക്കെ ഉള്ള ജംഗ്ഷനിലേക്കാണ്. അവിടെ എത്തിയപ്പം ജീപ്പ് ഡ്രൈവർ പറഞ്ഞു നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ, പ്രത്യേകിച്ചും മാസ്കുമൊക്കെ കരുതിക്കൊള്ളാൻ പറഞ്ഞു, കാരണം പൊടിപടലങ്ങൾ ധാരാളം ഉണ്ടാവും ഈ പോകുന്ന വഴിക്ക്. അപ്പം ഞങ്ങൾ ഇങ്ങനെ മാസ്കും എല്ലാം വാങ്ങിച്ചു, വെള്ളം വാങ്ങിച്ചു, എല്ലാം വാങ്ങിച്ചിട്ട് വീണ്ടും ജീപ്പിൽ കയറി. പിന്നെയുള്ള യാത്ര ചെമ്മൺപാതയിലൂടെയായിരുന്നു. ജീപ്പുകളിങ്ങനെ ഓടി പദം വന്ന് വളവും തിരിവും ഒക്കെ ആയിട്ടുള്ള അങ്ങനെ കുറച്ച് മുമ്പോട്ട് പോയി കഴിയുമ്പോഴാണ് പിന്നെ ഓഫ് റോഡ് തുടങ്ങും. ഈ ഓഫ് റോഡാണ് വളവും തിരിവും ഒക്കെ ആയിട്ടാണ് ആ ജീപ്പ് ഡ്രൈവർമാരൊക്കെ സമ്മതിക്കണം എന്ന് വെച്ചാൽ ഈ ഒടുവും വളവും തിരിവും ഒക്കെ ഇങ്ങനെ എടുക്കുന്ന പോലെയാണ് ക്ലിയർ
1: കട്ട് പോയത്.
0: അങ്ങനെ പോകുന്ന വഴിക്ക് എതിരെ ഒരു ജീപ്പ് കടന്നു വരുന്ന സമയത്ത് നമ്മുടെ മുഖത്തേക്ക് പൊടിയൊക്കെ അടിച്ചു കയറും. അപ്പോൾ ആ സമയത്ത് ഒന്ന് സൂക്ഷിച്ചിരിക്കണം എന്നുള്ളതല്ലാതെ ഈ വണ്ടി പോകുമ്പം പൊടിയൊക്കെ പറത്തുന്നുണ്ടെങ്കിലും നമ്മുടെ ഉള്ളിലോട്ടൊന്നും ക്യാബിനുള്ളിലോട്ടൊന്നും അങ്ങനെ പൊടി കയറുന്നില്ല. പക്ഷെ അത് ഒരു രസമാണ്, അങ്ങനെ വണ്ടി അരപ്പിച്ച് കയറി പോകുന്നത്. ഫോർ വീൽ ഡ്രൈവുള്ള ജീപ്പുകളാണ് അങ്ങനെ ഇറപ്പിച്ച് കയറി പോകുന്നതും നമ്മുടെ പുറകിൽ ഇങ്ങനെ പൊടിപടലങ്ങൾ ഉയരുന്നതും ഒക്കെ ഒരു നല്ല രസകരമായിട്ടൊരു കാഴ്ചയാണ്.
1: അഡ്വഞ്ചറസ് ആയിട്ടുള്ള,
0: അതെ അതെ അതെ അതെ. പിന്നെ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ കയറി പോകുന്ന വഴിക്ക് വലിയ അകലെ കാണാൻ പറ്റും മൊട്ടക്കുന്നുകളും അതുപോലെ അഗാധമായിട്ടുള്ള കൊക്കുകൾ. ഒരു വശത്ത് പച്ചനിറമല്ല, പച്ചനിറം മാറിയിട്ട് ഒരുതരം നീല നിറവും പച്ചനിറവും കൂടെ കലർന്ന് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ഭൂപ്രകൃതി, അതൊക്കെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു യാത്ര. അതൊക്കെ ശരിക്കും അനുഭവിച്ച് തന്നെ അറിയണം, പറഞ്ഞാൽ ശരിയായിട്ട് അങ്ങോട്ട് എത്തിക്കാൻ പറ്റില്ല. അതേപോലൊരു അനുഭവമാണ് ആ യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ കുറേ യാത്ര ചെയ്ത് കുടജാദ്രിയുടെ താഴ്ഭാഗത്തെത്തി. 4 മണിയായ സമയത്ത് ഞങ്ങൾ അവിടെ എത്തി. 6 മണിക്ക് മുമ്പ് തിരിച്ചു വരണമെന്ന് ഡ്രൈവർ ഞങ്ങളോട് പറഞ്ഞു. വന്നിട്ടുള്ള ആൾക്കാർ അവരവരുടേതായിട്ടുള്ള നിരത്തും സ്വന്തം നിലയ്ക്ക് നേരെ മല കയറാനായിട്ട് പോവുകയാണ്. പോകുമ്പം അവിടെ ആദ്യം ഒരു ക്ഷേത്രമുണ്ട്, ജീപ്പ് വന്ന് നിൽക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോൾ അവിടുത്തെ ശാന്തിക്കാരൻ പറഞ്ഞത് ഇതാണ് ശരിക്കും ആദിശങ്കരന് ദർശനം കിട്ടിയ സ്ഥലം. ശ്രീപരമേശ്വരനും ശ്രീപാർവതിയും നടുക്ക് പുത്രഭാവത്തിൽ ആദിശങ്കരന് ഇരിക്കുന്ന പ്രതിഷ്ഠയാണ് ഇവിടെ ഉള്ളത്. മേളിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ആദിശങ്കരൻ ജഗദ്ഗുരു അദ്ദേഹം അവിടെ തപസ് ചെയ്തിട്ടുള്ള സ്ഥലമാണ്. അവിടെ മറ്റ് വേറൊന്നും ആധ്യാത്മികമായിട്ട് ചെയ്യാനില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പൂജയ്ക്കുള്ള കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞേൽപ്പിച്ചിട്ട് ഞങ്ങളിങ്ങനെ യാത്ര തുടർന്നു. അപ്പോൾ ആദ്യം അങ്ങോട്ട് കയറി പോകുമ്പം പാറക്കല്ലുകൾ നിരത്തിയിട്ടിരിക്കുന്നത് പോലെ, കൂർത്ത പാറക്കല്ലുകൾ, അത് ഭൂമിയിൽ തന്നെ ഉള്ളതാണ്, അവർ നിരത്തിയിട്ടിരിക്കുന്നതൊന്നുമല്ല. അപ്പോൾ അതിനിടയ്ക്കൂടെയുള്ള വളഞ്ഞു തിരിഞ്ഞുമൊക്കെയുള്ള ഒരു ചെറിയ കയറ്റമാണ്. മോനും മോളും ഒക്കെ അവർ ഈസിയായിട്ടങ്ങ് കയറിപ്പോയി. അപ്പം ഞങ്ങളുടെ കൂടെ വന്നവരും പരിധിവരൊക്കെ ഞങ്ങൾക്കും ഇച്ചിരി കയറാൻ ഇച്ചിരി പ്രയാസമൊക്കെ പെട്ടു. അവർ നേരെ മുമ്പോട്ടങ്ങ് പോയി. പിന്നെ അവരെ പിടിക്കേണ്ട, വെറുതെ അങ്ങ് വിടാൻ പറ്റത്തില്ലോ, അനുചിതമായിട്ടുള്ള സ്ഥലമാണ്. തന്നെയല്ല കണ്ണു തെറ്റിക്കഴിഞ്ഞാൽ താഴ്ചയും ഒക്കെ ഉണ്ട്, വീഴുമെന്നുള്ള ഭയമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ അവരുടെ പുറകിന് തന്നെ ഞങ്ങൾക്ക് വെച്ച് പിടിക്കേണ്ടി വന്നു. അങ്ങനെ കയറി ചെല്ലുന്നത് ഒരു വിശാലമായൊരു സമതല പ്രദേശത്തേക്കാണ് കയറി ചെല്ലുന്നത്. 3 വശവും കോട്ട പോലെ ഉയർന്നു നിൽക്കുന്ന പർവ്വതനിരകൾ, കുത്തനെ മേളിലോട്ട് ഉയർന്നു നിൽക്കുന്നു, ചരിവൊന്നുമല്ല, കുത്തനെ ഉയർന്നു നിൽക്കുന്ന ഒരു വശം നേരെ കുത്തനെ തന്നെയാണ് ഉയർന്നു നിൽക്കുന്നത്. അങ്ങനെ ഒരു വിശാലമായൊരു ഒരു പ്രദേശത്തേക്കാണ് കയറി ചെല്ലുന്നത്. ആ പ്രദേശത്തിൻ്റെ ഗ്രൗണ്ട് അല്പം ചരിഞ്ഞും വളഞ്ഞുമൊക്കെയാണ് പോകുന്നത്. പിള്ളേർക്ക് ആ സ്ഥലത്തോട് എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വലിയ സന്തോഷം, അവർ തുള്ളിച്ചാടാനും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പിള്ളേരും ആൾക്കാരും പ്രായഭേദമന്യ ആൾക്കാർ തുള്ളിച്ചാടുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് കാണാം അവിടെ എത്തിക്കഴിയുമ്പോൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് പോകുന്നത് ഒരിച്ചിരി പ്രയാസമാണ്. എന്ന് വെച്ചാൽ 3 വശം മലകളാണെന്ന് പറഞ്ഞല്ലോ, ഒരു വശം കുത്തനെ താഴ്ചയാണ്. ഈ താഴ്ചയുള്ള ആ ഒരു വശത്തുകൂടെ വേണം മുകളിലേക്കുള്ള ഇടുങ്ങിയ പാത പോകുന്നത്, പാതയിലൂടെയുള്ള യാത്രയാണ്. പിന്നെ അത് ശ്രദ്ധിച്ച് വേണം പോകാനായിട്ട്. ഞാൻ വിചാരിച്ചത് സ്മിത ഇടയ്ക്ക് വെച്ച് ഇച്ചിരി പ്രശ്നം, കാരണം ശാരീരികമായിട്ട് ഇച്ചിരി പൊതുവെ ഇച്ചിരി ബുദ്ധിമുട്ട് പറയുന്ന ആളായതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് സുല്ലിടുമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊന്നും ഉണ്ടായില്ല, പുള്ളിക്കാരി വളരെ ചടുലമായിട്ട് തന്നെ മുമ്പോട്ട് പോവുകയാണ്. പോകുന്ന വഴിക്ക് ആൾക്കാരോട് ചോദിക്കും എത്താറായിരുന്നു,
1: എത്ര ദൂരം പോകണം.
0: ഈ ഇറങ്ങി വരുന്നവർ പറയുന്നത് ഇത് ഇച്ചിരി അപ്പുറത്തോട്ട് പോയാൽ മതി, ഇപ്പം എത്തും എന്ന് പറയും. പക്ഷേ നമ്മൾ പിന്നെയും കയറി പോവാണ്, അപ്പം നല്ലോണം കിതയ്ക്കുന്നുണ്ട്. പക്ഷേ കുട്ടികൾ നേരെ കയറി പോവുക, നമുക്ക് അവരുടെ പുറകിന് പോകാതിരിക്കാനും പറ്റുന്നില്ല.
1: നീ ഇത്തിരി ദൂരം നമ്മൾ ആ സ്ഥലത്ത് എത്തുന്നതിന് മുന്നേ ഒരു പാട്ട് കേട്ടാലോ?
0: പിന്നെന്താ കേൾക്കാമല്ലോ. കാട്ടുകുറിഞ്ഞി പൂവും ചൂടി സ്വപ്നം കണ്ട് നടക്കും പെണ്ണ്, ആ പാട്ട് എനിക്ക് വലിയ ഇഷ്ടമാണ്.

0: അപ്പോൾ നമ്മളിപ്പോൾ ദാ കയറിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഇടുങ്ങിയ വഴിയിലൂടെ മുകളിലോട്ട്,
1: അതെ
0: വളരെ എന്താ പറയുക, താഴ്ചയാണ് അപ്പുറത്ത്, അതുകൊണ്ട് ശ്രദ്ധിച്ച് കയറണം.
1: അതെ അതെ അതെ അതെ
0: ഇനി എത്ര ദൂരം ഉണ്ടായിരുന്നു അങ്ങോട്ട് മുന്നോട്ട്?
1: അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ ആണ് മൊത്തമുള്ള ദൂരം തോന്നുന്നു. ഞങ്ങളിങ്ങനെ നടന്ന് ഈ ഇടുങ്ങിയ വഴിയിലൂടെ നടന്നും കിതച്ചും ഒക്കെ ഇങ്ങനെ മുമ്പോട്ട് പോയി. പോകുന്ന വഴിക്ക് നമുക്ക് വളരെ സൂക്ഷിക്കേണ്ട ചില സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഒറ്റയടിപ്പാത പോലെയുള്ള സ്ഥലമുണ്ട്, താഴെ ഒരു കുഴി പോലുള്ള ഭാഗമുണ്ട്. ഇപ്പോൾ പേടിയുള്ളവർക്ക് വേണമെങ്കിൽ അതിലൂടെ ഇറങ്ങിയിട്ട് സൈഡിൽ പിടിച്ചൊക്കെ നടക്കാം. നല്ല പ്രായമുള്ള ആൾക്കാരും ഒക്കെ വന്ന് കയറുന്നുണ്ടാവും. പക്ഷേ ശാരീരിക അവശതകളുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായിട്ടൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ അത് അങ്ങനെ കയറാൻ ശ്രമിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം പെട്ടെന്നൊരു ചികിത്സയൊക്കെ ലഭ്യമാക്കണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് യാതൊരു സംവിധാനവും ആ ഭാഗത്തില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ യാത്രയ്ക്ക് ഉദ്ദേശിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ. അങ്ങനെ ഞങ്ങൾ ഒടുവില ഈ സ്ഥലത്തെത്തി. നമ്മൾ സിനിമയിലും പണ്ട് മുതലേ പുസ്തകത്താളുകളിലും ഒക്കെ കണ്ടിട്ടുള്ള ആ പഴമയുടെ ആ ഒരു പ്രൗഢി പേർ നിൽക്കുന്ന ആദിശങ്കര ജഗദ്ഗുരു തപസനുഷ്ഠിച്ച അദ്ദേഹത്തിൻ്റെ ആ ശിലാമണ്ഡപത്തിൽ അതെന്ത് എന്ത് തരത്തിലുള്ള അനുഭൂതിയാണെന്ന് നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതേപോലൊരു അനുഭൂതിയായിരുന്നു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ. ഞാൻ ആദ്യം വിചാരിച്ചത് അവിടെ കയറി ഇരുന്നിട്ടൊന്ന് ധ്യാനിക്കണം എന്നൊക്കെ. കാരണം സിനിമയിലൊക്കെ പലരും ധ്യാനിക്കുന്നതൊക്കെ ആയിട്ടുള്ള സീൻസൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് നമ്മളെപ്പോലെ ആഗ്രഹങ്ങളും ഉള്ളിൽ ഒതുക്കിക്കൊണ്ട് വന്ന ഒരുപാട് ആൾക്കാർ അവിടെ ഉണ്ട്. നമുക്ക് ഊഴമനുസരിച്ച് അതിനകത്തോട്ട് കയറാം. ആദിശങ്കറിൻ്റെ ഒരു ചെറിയ ശിലാപ്രതിമ അതിലുണ്ട്. അതിൻ്റെ മുന്നിൽ നമുക്കിരി അവിടെ പൂജയോ മറ്റ് വഴിപാടുകളോ മറ്റു കാര്യങ്ങളാരുമില്ല, ശാന്തിക്കാരും ഇല്ല. വരുന്ന ആൾക്കാർ അതിൻ്റെ മുമ്പിലിരുന്ന് മനസ്സന്തോഷത്തോടെ മനഃശാന്തി അനുഭവിച്ചുകൊണ്ട് കുറേ സമയം ചെലവഴിച്ച് നമുക്ക് ആ മണ്ഡപത്തിൻ്റെ ചുറ്റുമൊക്കെ നടന്ന് കാണാൻ പറ്റും. പക്ഷെ ഇപ്പോൾ വേലിക്കെട്ട് കിട്ടിയേക്കാണ്, ആൾക്കാർ ഇറങ്ങി പോകാൻ അപകടം ഉണ്ടാവാനൊക്കെ സാധ്യതയുള്ളതുകൊണ്ട് അപ്പോൾ നമുക്ക് ചുറ്റുപാടൊക്കെ നടന്ന് നോക്കാം. ഞങ്ങളങ്ങോട്ട് ചെല്ലുമ്പം ചെറിയ കോട ദൂരെ എന്നൊക്കെ വരുന്നുണ്ട്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് പുറത്തോട്ടിറങ്ങിയപ്പോഴത്തേക്ക് കോട വന്ന് അങ്ങോട്ട് മൂടാൻ തുടങ്ങി. കോട വന്ന് ആദ്യം അതിൻ്റെ ബൗണ്ടറികളിലായിരുന്നു. തിരിച്ചിറങ്ങാനുള്ള മനസ്സ് തോന്നുന്നില്ല. അവിടെ ഇങ്ങനെ ഒരു ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സ്ഥലത്ത് ചെന്നിട്ട് നല്ല കുളിർത്ത കാറ്റ്, ഇതിൻ്റെ 4 ഭാഗത്തുനിന്നും ഇവിടുത്തെ നിറത്തിലുള്ള കോട മഞ്ഞിപ്പൊക്കെ പോലും ഇങ്ങനെ വന്ന് മൂടി വരികയാണ്. അത് പതുക്കെ പതുക്കെ ഇങ്ങനെ മൊത്തം മൂടി വരികയാണ്. ആ വശങ്ങളിലൊക്കെ നിൽക്കുന്ന ആൾക്കാരെ നമുക്ക് അതിനിടയിൽ കൂടെ ശരിയായിട്ട് കാണാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് വന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന ആൾക്കാർ പറയുന്നുണ്ട് ഇനി അധിക സമയം ആരും നിൽക്കണ്ട, പുറത്തോട്ട് പോയിക്കോ, കൂടുതലായി കഴിഞ്ഞാൽ വഴി കണ്ടുപിടിച്ച് പുറത്തോട്ട് പോകാൻ പ്രയാസമായിരിക്കും. അങ്ങനെ ഞങ്ങൾ മനസ്സില്ലാ മനസ്സോടെ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങി ഇങ്ങോട്ട് കയറി വരുന്ന

0: അധികം പ്ലാനിംഗ് ഒന്നും ഇല്ലാതെ പെട്ടെന്നാണ് ഈ ഒരു യാത്ര സെറ്റാക്കി പോയത്. അപ്പൊ യാത്ര ചെയ്യാൻ ആഗ്രഹമുള്ളവരോടായിട്ട് സാറിന് കോമൺ ആയിട്ട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: നമ്മുടെ ജീവിതത്തിന്റെ നന്മകൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നതും അതുപോലെ ആ മനോഹാരിതകൾ നമ്മളെ കാണിച്ചു തരുന്നതിനുമൊക്കെ യാത്രകൾക്ക് വലിയ പങ്കുണ്ട്. നഷ്ടപ്പെട്ടെന്ന് കരുതിയിട്ടുള്ള അമൂല്യങ്ങളായിട്ടുള്ള നിമിഷങ്ങൾ പലതും നമുക്ക് തിരികെ പിടിക്കാനും പ്രിയപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനും ഒക്കെ ഈ യാത്രകളോളം പോകുന്ന മറ്റൊന്നുമില്ല. യാത്ര ചെയ്യുന്ന കൂട്ടത്തില്ല പലരും ഇപ്പം പബ്ലിക് ട്രാൻസ്പോർട്ട് സിസ്റ്റത്തെയാണ് നമ്മൾ ആശ്രയിക്കുന്നതെങ്കിൽ നമ്മൾ പാലിക്കേണ്ട കുറച്ച് മിനിമം മര്യാദയുണ്ട്. ഒന്നെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പം ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ അടുത്ത് ഇരുന്ന് യാത്ര ചെയ്യുന്ന ആൾക്കാർ ഫോൺ ഉപയോഗിക്കുന്നതും ഉച്ചത്തിൽ സംസാരിക്കുന്നതും ഒക്കെ നമുക്ക് അലോസരമായിട്ട് വന്നാറുണ്ട്. അപ്പം നമ്മൾ യാത്രയിൽ കഴിവതും ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ഹെഡ്ഫോൺ ഉപയോഗിച്ചിട്ട് സംസാരിക്കുക, മറ്റുള്ളവരെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് പോവുകയാണെങ്കിലും അതനുസരിച്ച് ഒരു

0: തയ്യാറെടുപ്പോട് കൂടിയൊക്കെ വേണം പോകാനായിട്ട്. സഹയാത്രികരെ പരമാവധി ബുദ്ധിമുട്ടിക്കാതെ നമ്മൾ പോവുക. അതേപോലെ യാത്ര സംബന്ധിച്ച് ആദ്യം തന്നെ നമ്മളൊരു രൂപരേഖ തയ്യാറാക്കുക, കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ കൃത്യമായിട്ട് അടുക്കോടും ചുറ്റോടും കൂടി എടുത്തു വയ്ക്കുക. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. പിന്നെ സാമ്പത്തിക ഭദ്രത, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ രണ്ടും കൽപ്പിച്ച് യാത്രയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ട് തിരിച്ചു വരുമ്പോൾ കടക്കണിയിലായിട്ട് വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. കാരണം യാത്രയ്ക്ക് എന്തൊക്കെ ചിലവുകൾ വരാം അതൊക്കെ മുൻകൂട്ടി കണ്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു തയ്യാറെടുപ്പോടുകൂടി പോവുകയാണെങ്കിൽ നമ്മൾ പിടിക്കുന്നിടത്ത് തന്നെ ഈ യാത്രയൊക്കെ നിൽക്കും, സന്തോഷകരമായിട്ട് യാത്ര പോയിട്ട് വരാം.
1: അപ്പോ ആ മനസ്സ് മതി അല്ലേ, പെട്ടെന്നാണെങ്കിലും പ്ലാൻ ചെയ്ത് എല്ലാം ഒന്നും ഒരു
0: അതെ പ്ലാൻ ചെയ്യാനും ഒരു തയ്യാറെടുപ്പ് നടത്താനും ഒക്കെ ഉള്ള ഒരു മനസ്സുണ്ടായാൽ മാത്രം മതി.
1: തീർച്ചയായിട്ടും ഈ പരിപാടി കേട്ട എല്ലാവരും ഇതുപോലെ ചെറിയ പ്ലാനിങ്ങിൽ എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു സ്ഥലം അവർക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ പോകുന്നു തന്നെ കരുതാം.
0: അതെ അതെ, നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റിയ കാഴ്ചകളുടെ ഒരു കലവറ തന്നെയാണ്. കേരളത്തിൽ തന്നെ അല്ല, നമ്മുടെ തമിഴ്നാട് എടുത്തു നോക്കിയാലും കർണാടക എടുത്തു നോക്കിയാലും ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് നമുക്ക് സന്ദർശിക്കാൻ പറ്റിയത്.
1: അപ്പോൾ താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്.
0: നന്ദി, എന്നെ കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾക്കും വളരെയധികം നന്ദി.
2: മൂകാംബികയിലെ വിശേഷങ്ങൾ സെവിൽ ജിഹാനോടൊപ്പം പങ്കുവച്ചത് രാജേഷ് ഏവൂർ.
3: ടീം സഞ്ചാരി മൃദുൽ ജേക്കബ്, സന്ധ്യ വേറ്റിനാട്.

0: സഞ്ചാരി
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഓണം വന്നാൽ കേരളത്തിന് ഒരു വൈബ് ഉണ്ടല്ലേ.
3: വെറും വൈബ് അല്ല, മാസ് വൈബ്. മൈജി ഓണം, മാസ് ഓണം വൈബ്.
2: ആഘോഷം തുടങ്ങിയല്ലേ.
3: യെസ്, ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ എല്ലാവരും സ്വപ്നം കാണുന്ന BMW ബമ്പറും. ഈ ഓണം മൈജി തൂക്കി.
4: മൈജി ഓണം, മാസ് ഓണം, സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
5: ഇത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇനി സ്പോൺസറുടെ പരിപാടി റേഡിയോ ഹെൽത്ത്.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. നമ്മുടെ സർക്കാർ നടപ്പിലാക്കി വരുന്ന വിഷൻ 2031 ഭാഗമായി ആവിഷ്കരിച്ച 100-ദിന കർമ്മ പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്തെ മുഴുവൻ അങ്കണവാടി കുട്ടികളുടെയും സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി വനിതാ ശിശു വികസന വകുപ്പും ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പും സംയുക്തമായി ബാല്യസ്പന്ദനം എന്ന പേരിൽ ഒരു പദ്ധതിക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ്. ഈ പദ്ധതിയിലൂടെ അങ്കണവാടി കുട്ടികൾക്ക് സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഉറപ്പാക്കുകയും ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കുന്നതായിരിക്കും. നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിയുടെ സേവനങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് സംസാരിക്കുന്നു ചൈൽഡ് ഹെൽത്ത് പദ്ധതിയുടെ സംസ്ഥാന നോഡൽ ഓഫീസർ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: ഇന്നത്തെ സുദിനം സർക്കാരിന്റെ ഒരു നൂതനമായ പുതിയ പദ്ധതിയുടെ ഉദ്ഘാടനം നടക്കാൻ പോവുകയാണ്. ബാല്യസ്പന്ദനം, ആ വാക്കിൽ തന്നെ വളരെ അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു. കുട്ടികളുടെ ആരോഗ്യവും വികാസവും സംബന്ധിച്ച ഒരു നിരീക്ഷണ പ്രോത്സാഹന പദ്ധതിയാണ് ഈ ബാല്യസ്പന്ദനം. ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വകുപ്പുകൾ, വനിതാ ശിശു വികസന വകുപ്പ്, അതിൻ്റെ കൂടെ കൈകോർത്ത് ആരോഗ്യ വകുപ്പ് ചേർന്ന് സംയുക്തമായിട്ടാണ് ഈ പദ്ധതിയുടെ മേൽനോട്ടവും നടത്തിപ്പും ഏറ്റെടുക്കാൻ പോകുന്നത്. ദീർഘവീക്ഷണത്തോടുകൂടി

ആവിഷ്കരിച്ച ഈ പദ്ധതി ഒട്ടേറെ ഗുണം നമ്മുടെ കേരളത്തിലെ കുട്ടികൾക്ക് ഉണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കേരളത്തിലെ 33,000 അംഗനവാടികൾ ഉണ്ട്. ഈ അംഗനവാടികളിൽ നമ്മുടെ കുഞ്ഞുവാവകൾ ദൈനംദിനം പൊയ്ക്കൊണ്ടിരിക്കുന്നു. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ശാരീരിക വികാസത്തിൻ്റെയും ബുദ്ധി വളർച്ചയുടെയും എല്ലാം ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് ഈ അംഗനവാടികൾ എന്ന് നമ്മൾ ഒരിക്കലും അവിസ്മരിച്ചുകൂടാ. ഈ അംഗനവാടികളിൽ നമ്മൾക്കെല്ലാവർക്കും അറിയാം, നമ്മളെല്ലാ മക്കളെ അവിടെ വിടുന്ന ആൾക്കാരാണ്. അവിടെ കുട്ടികൾ കളിച്ച് പലതരം പാട്ടുകളൊക്കെ പാടി കൊച്ചു കൊച്ചു കുട്ടി നൃത്തങ്ങളൊക്കെ ആടി അവരുടെ സ്നേഹം നിറഞ്ഞ അംഗനവാടി ടീച്ചറുടെയും അവിടുത്തെ ഹെൽപ്പറുടെയും എല്ലാം മേൽനോട്ടത്തിൽ കുറേ പുതിയ അറിവുകളും പുതുമകളുമൊക്കെ ആയിട്ട് ആണ് ഡെയിലി തിരിച്ച് വീട്ടിൽ വരുന്നത് രാവിലെ പോയ കുട്ടികൾ. ഇതൊരു നീണ്ടകാല സംവിധാനമാണ്. കേരളം എപ്പോഴും നോക്കുന്നത് ഈ ഉള്ള സംവിധാനങ്ങളെല്ലാം വീണ്ടും വീണ്ടും കൂടുതൽ മെച്ചങ്ങൾ എങ്ങനെ നമുക്ക് ഉണ്ടാക്കാം എന്നുള്ളതാണ്. ആ ചിന്തയിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നൊരു ആശയമാണ് ബാല്യസ്പന്ദനം. എന്താണ് ബാല്യസ്പന്ദനം എന്ന് നമുക്ക് നോക്കാം. ഈ അംഗനവാടികളിൽ പോകുന്ന കുട്ടികൾ 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ കുട്ടികളാണ് അവിടെ പോകുന്നത്. അപ്പോൾ ഈ കുട്ടികളെ കേന്ദ്രീകരിച്ച് അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് വേണ്ടി ത്രൈമാസികമായി ആരോഗ്യ പരിശോധന ഒരുമിച്ച് 2 വകുപ്പുകളും ചേർന്ന് നടപ്പിലാക്കാൻ പോകുന്നു. അപ്പോൾ എന്താണ് ആരോഗ്യ പരിശോധന? നമുക്കറിയാം കുട്ടികൾ വളരുന്ന ടൈമാണിത്. അവരുടെ ബുദ്ധി വികാസവും നടന്നുകൊണ്ടിരിക്കുന്ന ടൈമാണ്. എവിടെയെങ്കിലും എന്തെങ്കിലും കുറവുകൾ ശാരീരിക വളർച്ചയിലോ ബുദ്ധി വളർച്ചയിലോ ഉണ്ടെങ്കിൽ അതൊക്കെ എത്രത്തോളം നേരത്തെ കണ്ടുപിടിച്ച് പരിഹരിക്കാം, അത്രത്തോളം ഗുണം അതിനെക്കൊണ്ട് ഉണ്ടാവും. ആ ഒരു തത്വം മനസ്സിൽ വെച്ചാണ് ഈ ഏർലി ആയിട്ടുള്ള ഡിറ്റക്ഷന് വേണ്ടി ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ആരോഗ്യവകുപ്പിൻ്റെ ജീവനക്കാർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നുള്ള ഉപകേന്ദ്രങ്ങളും ജനകീയാരോഗ്യ കേന്ദ്രങ്ങളും മറ്റ് സ്ഥാപനങ്ങളിൽ നിന്നുള്ള ജീവനക്കാർ, നമ്മുടെ ജനങ്ങൾക്ക് നല്ല പരിചയമുള്ളവരായിരിക്കും ഇവരെല്ലാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും പരിസരത്തുള്ള RBSK നേഴ്സുണ്ട്, പരിസരത്തുള്ള നിങ്ങളുടെ സ്വന്തം JPHN ഉണ്ട്, നമ്മളെല്ലാം എപ്പോഴും സഹായിക്കുന്ന JHI ഉണ്ട്, നമ്മുടെ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന MLSP നേഴ്സുണ്ട്. അപ്പോൾ ഇവരൊക്കെ തന്നെയാണ് നിങ്ങൾക്കെല്ലാം പരിചയമുള്ള സുഹൃത്തുക്കളായ ഈ 4 പേരാണ് ടീമായിട്ട് എല്ലാ അംഗനവാടികളിലും പോയി തുടങ്ങാൻ പോകുന്നത്. ഇവർ അംഗൻവാടിയിൽ വന്ന് അവിടെയുള്ള കുട്ടികളെ ഒരു ചെക്ക്ലിസ്റ്റ് എന്ന് വെച്ചാൽ ഒരു പട്ടിക പ്രകാരമാണ് പരിശോധിക്കുക. എന്തിനാണ് ഈ പട്ടിക വെച്ച് പരിശോധിക്കുന്നത് വെച്ചാൽ എല്ലാ കുട്ടികളും കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും ഒരേപോലത്തെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു പരിശോധന ഒരുപോലെ കിട്ടാൻ വേണ്ടിയാണ് ചെക്ക്ലിസ്റ്റ് ഉപയോഗിച്ച് പരിശോധിക്കുന്നത്. അപ്പോൾ ഇത് വളരെ ലളിതമായിട്ടുള്ള ഒരു കാര്യമാണ്. തീർച്ചയായിട്ടും അവിടെ പരിശോധന ഇന്ന് തൊട്ട് ആരംഭിക്കുന്നു. ഇന്നിൻ്റെ ഉദ്ഘാടനമാണെന്ന് നേരത്തെ സൂചിപ്പിച്ചല്ലോ. അപ്പോൾ ഇനി അങ്ങോട്ട് ആദ്യത്തെ ഈ മാസം നമ്മൾ ഒരു 15-ാം തീയതി ചുറ്റിപ്പറ്റിയുള്ള ദിവസങ്ങൾ കൊണ്ട് നമ്മൾ ഈ ആദ്യത്തെ ഒരു ക്യാമ്പയിനായിട്ട് കേരളത്തിലെ എല്ലാ കുട്ടികളെയും പരിശോധിക്കാൻ ലക്ഷ്യമിടുന്നു. ഇതിവിടെ വെച്ച് തീരുന്നില്ല. ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ത്രൈമാസികം എന്ന് വെച്ചാൽ 3 മാസത്തിലൊരിക്കൽ ഈ പരിശോധന വീണ്ടും ആവർത്തിക്കും. അപ്പോൾ ഇന്ന് ഇല്ലാത്ത എന്തെങ്കിലും പുതിയൊരു സിറ്റുവേഷൻ ഒരു കുട്ടിക്ക് അന്നേരം വരുമെങ്കിൽ അന്നേരവും അത് നമ്മുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിയും ആണിത് ചെയ്യുന്നത്. ഇങ്ങനെ പരിശോധിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങൾ നമ്മൾ രേഖപ്പെടുത്തുകയും അതിനെ വളരെ സുരക്ഷിതമായി സൂക്ഷിക്കുകയും സ്വകാര്യതയോട് സൂക്ഷിക്കുകയും ഒരു കുട്ടിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും ചികിത്സ അല്ലെങ്കിൽ ഒരു തിരുത്തൽ വേണ്ടതുണ്ടെങ്കിൽ അത് ഉടനെ ആ കുട്ടിയെ നമ്മുടെ രക്ഷകർത്താവിൻ്റെ അനുമതിയോടുകൂടി അറിവോടുകൂടിയും സഹകരണത്തോടുകൂടിയും നമ്മൾ ഉപദേശിക്കുക. ഏതെങ്കിലും ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്ന് അതിൻ്റെ അടുത്ത സ്റ്റേജ് ഓഫ് ചികിത്സയ്ക്ക് ചെല്ലുക. ആരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ കുട്ടിയെ പരിശോധിച്ച് എന്തെങ്കിലും അവിടെ ചികിത്സിക്കുന്ന കാര്യങ്ങൾ അവിടെ നിന്ന് ചികിത്സിക്കും. അതല്ലാതെ കുറച്ചുകൂടി ഉയർന്ന ചികിത്സ എന്തെങ്കിലും വേണ്ട കാര്യങ്ങളാണെങ്കിൽ ആ കുട്ടിയെ ഉയർന്ന ആരോഗ്യ കേന്ദ്രങ്ങളിലേക്ക് റെഫർ ചെയ്യും. ഇതെല്ലാം പൂർണ്ണമായി സൗജന്യമായിട്ടുള്ള സേവനങ്ങളായിരിക്കും. അപ്പോൾ എന്തൊക്കെയാണ് പരിശോധിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. വിളർച്ച നമുക്കറിയാമല്ലോ, നമ്മുടെ സർവ്വസാധാരണമായിട്ട് എല്ലാവരെയും ആരോഗ്യത്തിന് അലട്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വിളർച്ച ഉണ്ടോ എന്നുള്ള പരിശോധനയുണ്ട്. പിന്നെ അതുപോലെ ഇപ്പോൾ കണ്ണ്, കാഴ്ച, നമുക്കറിയാം കാഴ്ചയുടെ പ്രാധാന്യം എത്രത്തോളം ഉണ്ട് കുട്ടിയുടെ ജീവിതത്തിലും ബുദ്ധി വളർച്ചയ്ക്കൊക്കെ. അപ്പോൾ കാഴ്ചയ്ക്ക് എന്തെങ്കിലും പരിമിതികൾ എവിടെയെങ്കിലും ഉണ്ടോ, അതൊരു ശാസ്ത്രീയമായ പരിശോധനയിൽ കൂടെ, ബേസിക് പരിശോധന കൂടെ കുറച്ച് സൂചനകൾ നമ്മൾക്ക് കിട്ടിയാൽ ആ സൂചനകൾ ഉണ്ടെങ്കിൽ നമുക്കത് ഒരു കണ്ണ് ഡോക്ടർക്ക് റെഫർ ചെയ്യാൻ സാധിക്കും. ചെവിയും കേൾവിയും, അപ്പോൾ ഇതിലും പലപ്പോഴും കുട്ടികൾക്ക് ചിലപ്പോൾ ചില വൈകല്യങ്ങളായിരിക്കാം, ചിലപ്പോൾ കേൾവി കുറവുകളായിരിക്കാം, ചിലപ്പോൾ കുട്ടിക്ക് അത് കാരണം ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടായിരിക്കാം, പഠിത്തം മോശമാകുന്നതായിരിക്കാം, മറ്റ് വ്യക്തികളുമായിട്ടുള്ള ഇടപഴകൽ മോശമാകാം. അപ്പോൾ അതുകൊണ്ട് ചെവിയുടെ പരിശോധന അത് അതിൻ്റെ കൂടെ ഉണ്ടാവും. പിന്നെ മൂക്ക്, തൊണ്ട, വായ, അപ്പോൾ അവിടെയൊക്കെ നോക്കുമ്പോഴേക്കും ചിലപ്പോൾ കുട്ടികൾക്ക് ജന്മനാലയുള്ള ചിലപ്പോൾ വൈകല്യങ്ങളേതെങ്കിലും ചിലപ്പോൾ മൂക്കിനകത്തോ തൊണ്ടയ്ക്കോ ചിലപ്പോൾ കണ്ടേക്കാം. ക്ലെഫ്റ്റ് പാലറ്റ് എന്ന് പറയുന്ന വൈകല്യം ചിലപ്പോൾ ഉണ്ടാകാം. നിരതെറ്റിയുള്ള പല്ലുകൾ, മറ്റ് പല്ലിനുള്ള എന്തെങ്കിലും വൈകല്യങ്ങൾ, പൊട്ടലുകൾ മുതലായി ഒരു പല്ല് ഡോക്ടർക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾക്ക് ഇതിൽ കൂടെ ഉള്ള ലളിത പരിശോധന കൂടെ കണ്ടുപിടിക്കാൻ സാധിക്കും. പിന്നെ സംസാരം, സംസാരത്തിൻ്റെ പ്രാധാന്യം എല്ലാവർക്കും അറിയാമല്ലോ. പ്രത്യേകിച്ചും കുഞ്ഞു ആളുകൾ ചിലപ്പോൾ സംസാരത്തിൽ വീട്ടുകാരുടെ തന്നെ ശ്രദ്ധയിൽ

0: അല്ലെ, അച്ഛനമ്മമാരുടെ ശ്രദ്ധയിൽ തന്നെ ചിലപ്പോൾ വ്യത്യാസങ്ങൾ തോന്നും, ചിലപ്പോൾ നമുക്കത് തോന്നിയില്ല, ചിലപ്പോൾ വേറെ ആരെങ്കിലും ആയിരിക്കും നമ്മളോട് അത് ചൂണ്ടിക്കാണിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞ് സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, അപ്പോഴായിരിക്കും നമ്മുടെ കണ്ണ് തുറക്കുന്നത്, ഓ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ടോ. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഒരു പരിശീലനമുള്ള ഒരു ട്രെയിൻഡ് മെഡിക്കൽ ഒഫീഷ്യലിന് അത് കണ്ടുപിടിക്കാനും അത് രേഖപ്പെടുത്താനും സാധിക്കും. അതിൽ നിന്ന് ഒരു നിങ്ങളുടെ കുഞ്ഞിന് അതിന് ഒരു ചികിത്സയിലേക്ക് അത് നീങ്ങാനും സാധിക്കും. പിന്നെ നമുക്ക് തൊലിപ്പുറത്തുള്ള പല പല വ്യത്യാസങ്ങളുണ്ട്. തൊലിപ്പുറത്ത് ചിലപ്പോൾ പാടുകളായിരിക്കാം. അപ്പോൾ നമുക്കറിയാം തൊലിപ്പുറത്ത് വളരെ സിമ്പിളായിട്ടുള്ള കാര്യങ്ങളുമുണ്ട്, വലിയ വലിയ രോഗങ്ങളുടെ ലക്ഷണങ്ങളും വരാം. ഇങ്ങേയറ്റം ചിലപ്പോൾ വെറും ഒരു ചുണങ്ങോ തേമലോ ഫംഗസ് ഇൻഫെക്ഷനോ ആയിരിക്കാം. പക്ഷെ അങ്ങേയറ്റത്ത് ചിലപ്പോൾ ചെറിയ പാടുകൾ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത കുഷ്ഠരോഗത്തിൻ്റെ ഒരു സൂചനയായിരിക്കാം. അങ്ങനെ അനേകം കാര്യങ്ങൾ സ്കിന് കൊണ്ട് കുട്ടിയുടെ ആരോഗ്യത്തിനെ പറ്റി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്കിന്, അതുപോലെ തലയിലെ മുടി, അപ്പോൾ അവിടെ ചിലപ്പോൾ ഈ പറ്റലുകൾ കാണാം, ചിലപ്പോൾ പേൻബാധ കാണാം. ഇങ്ങനെ വിവിധ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ സ്കിന്നിൽ ത്വക്കിൽ കണ്ടാകാം. നഖം, മുടി, ഇതിൻ്റെ എല്ലാം നിരീക്ഷണം ആ കൂട്ടത്തിൽ നടക്കും. ഇതിന് പുറമെ കുട്ടികളുടെ ചലനങ്ങൾ, അപ്പോൾ അവരുടെ അസ്ഥി ജോയിൻറ്റ് സന്ധികൾ, അവരുടെ നടത്തം ഓട്ടം, അതിലൊക്കെയുള്ള ഒരു നിരീക്ഷണം കൊണ്ട് കുട്ടിയുടെ ഈ എല്ലും അതിന് സംബന്ധിച്ച് ജോയിൻറ്റുകളും സന്ധികളും ഒക്കെ ആ വ്യവസ്ഥയെല്ലാം കറക്റ്റായിട്ട് തന്നെയാണോ ഇരിക്കുന്നത്, അത് ഒരു ആരോഗ്യ പ്രവർത്തകർക്ക് ഈസിയായിട്ട് മേക്കൗട്ട് ചെയ്യാൻ സാധിക്കും. പിന്നെ അതിന് പുറമെ നമ്മളെപ്പോഴും പ്രോത്സാഹിപ്പിക്കുന്നത്, ഇതൊക്കെ നമ്മളിങ്ങനെ ചെക്കപ്പിന് നോക്കുന്നു, പക്ഷേ എപ്പോഴും ഇങ്ങനത്തെ ഒരു സംരംഭം നടക്കുമ്പോൾ നമ്മളെപ്പോഴും പ്രതീക്ഷിക്കുന്നതും നമ്മൾ ക്ഷണിക്കുന്നതൊക്കെ എല്ലാ രക്ഷാകർത്താക്കളും വരണം എന്നുള്ളതാണ്. കഴിവത്ര നിങ്ങൾ മറ്റു കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ കുട്ടിക്ക് ഇത് ചെക്കപ്പ് നടക്കാൻ പോകുന്ന ദിവസങ്ങളിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പരിസരത്തുള്ള അംഗൻവാടി ചെക്കപ്പ് ഉണ്ടെന്ന് അറിയുന്ന ദിവസങ്ങൾ നിങ്ങൾ ഏതായാലും വന്നു കഴിഞ്ഞാൽ നമ്മൾക്കത് വലിയൊരു പ്രോത്സാഹനമാണെന്ന് മാത്രമല്ല, നിങ്ങളുടെ കുഞ്ഞിൻ്റെ പരിശോധന ഇടയ്ക്ക് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിച്ചാൽ അതും കൂടെ നമ്മൾ രേഖപ്പെടുത്തി അതിനുള്ള പരിഹാരത്തിലേക്ക് നമുക്ക് എത്തിക്കാൻ നമ്മുടെ ഈ രണ്ട് വകുപ്പുകൾക്കും ഒരുമിച്ച് സാധിക്കും. അപ്പോൾ അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഈ ചെക്കപ്പൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമുള്ള കുട്ടികളെ റെഫറൽ എന്ന് വെച്ചാൽ നമ്മുടെ അടുത്ത ആരോഗ്യ കേന്ദ്രത്തിൽ പറഞ്ഞു വിടുന്ന സംവിധാനമുണ്ട്. അങ്ങനെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ തന്നെ നമുക്കറിയാം അവിടെ പോയി കഴിഞ്ഞാൽ സേവനങ്ങളെല്ലാം ഫ്രീ ആണ്. എന്തെങ്കിലും പരിശോധനകളും മരുന്നുകളും മുതലായവ ഉണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അവിടുന്ന് സൗജന്യമായിട്ട് ലഭിക്കാനുള്ള സംവിധാനങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അപ്പോൾ ആ വിധത്തിൽ കുട്ടിക്കുള്ള ഒരു ആരോഗ്യ പരിരക്ഷ അടുത്ത ഒരു ലെവലിലോട്ട് നമ്മൾ ഉയർത്തുന്നതാണ് ഈ ബാല്യസ്പന്ദനം പരിപാടി. സാമൂഹ്യമായിട്ടുള്ള ബാല്യ സേവനങ്ങളിൽ ഏറ്റവും വലിയ ട്രാക്ക് റെക്കോർഡുള്ളൊരു വകുപ്പാണ് നമുക്കറിയാം വനിതാ ശിശു വികസന വകുപ്പ്. അതിൻ്റെ കൂടെ രോഗങ്ങളെ കണ്ടുപിടിക്കുന്നതും നിരീക്ഷിക്കുന്നതും അതിനെ ചികിത്സിക്കുന്നതിൻ്റെ ഏറ്റവും വലിയൊരു വകുപ്പ്, തീർച്ചയായിട്ടും പ്രധാനപ്പെട്ട വകുപ്പ് നമുക്കറിയാം ആരോഗ്യ വകുപ്പ് തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂടി ചേരുമ്പോഴേക്കുള്ള ഒരു ഗുണം നമുക്ക് ആലോചിച്ചാൽ അറിയാവുന്നതേ ഉള്ളൂ എത്രത്തോളം ബെനിഫിറ്റ് കുട്ടികൾക്കുണ്ടാവും. ഇത് മുന്നോട്ട് പോകുമ്പോഴേക്കും കുട്ടിയുടെ മൊത്തമായിട്ടൊരു സാമൂഹ്യ വളർച്ചയിലേക്കും ഇത് എത്തുന്നുണ്ട്. പഠനം, മറ്റ് വളർച്ചയുടെ കൂടെയുള്ള മാനസിക വികാസം, ഇതിലേക്കെല്ലാം ഇത് ഒരു മെച്ചപ്പെട്ട ലെവലിലേക്ക് കുട്ടിയെ കൊണ്ട് എത്തിക്കാനുള്ളൊരു നല്ലൊരു സംരംഭമായിരിക്കും. അംഗനവാടിയിലുള്ള പരിശോധനാ സൈറ്റിൽ വെച്ച് ഒരു തരത്തിലുള്ള മരുന്നും മറ്റ് ടെസ്റ്റുകളും അങ്ങനത്തെ ഒന്നും അവിടെ വെച്ച് ഒരിക്കലും കൊടുക്കില്ല. അതെല്ലാം നമ്മൾക്ക് ആശുപത്രിയിൽ നിന്ന് തന്നെയാണ് കിട്ടുക. അതുകൊണ്ട് ഇവിടെ വെച്ച് കുട്ടികൾ അഥവാ നിങ്ങൾക്ക് വരാൻ പറ്റിയില്ലേ പോലും നമ്മുടെ ടീച്ചറുടെയും ഹെൽപ്പറിൻ്റെയൊക്കെ സഹായത്തോടു കൂടി നമ്മുടെ ആരോഗ്യ പ്രവർത്തകർ കുട്ടിയുടെ പരിശോധന നമ്മൾ പൂർത്തിയാക്കും. പക്ഷേ എല്ലാ പേരൻസും വരുന്നത് എപ്പോഴും നമുക്ക് നല്ലതാണ്, കുട്ടിക്കും നമുക്കും അത് വളരെ നല്ല കാര്യമാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ആരംഭിക്കാൻ പോകുന്ന ഈ ബാല്യസ്പന്ദനം പരിപാടിയിൽ എല്ലാവരും പങ്കാളിയാകണം. നമ്മുടെ രണ്ട് വകുപ്പുകളും ചേർന്ന് കേരളത്തിലെ സർവത്ര കുട്ടികളുടെയും വളർച്ച, പോഷണം, വികാസം മുതലായ ഏറ്റവും പ്രധാനപ്പെട്ട ജീവിത ഘടകങ്ങളിൽ ഉള്ള ഒരു മേൽനോട്ടവും ഒരു പരീക്ഷയും ഇതോടുകൂടി നമ്മൾ ഉറപ്പാക്കുകയായിരിക്കും.
1: നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്ന ബാല്യസ്പന്ദനം എന്ന പദ്ധതിയെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് സംസ്ഥാന ചൈൽഡ് ഹെൽത്ത് പദ്ധതിയുടെ നോഡൽ ഓഫീസർ ഡോക്ടർ അമർ ഫെറ്റിൽ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
1: ലഹരി നമ്മുടെ സമൂഹത്തിൽ ആ പദം ഇന്ന് ഭീതിയുടെ പര്യായമായി മാറിയിരിക്കുകയാണ്. യുവാക്കളും കൌമാരപ്രായക്കാരായ കുട്ടികളും ഉൾപ്പെടെ എത്രയോ പേർ ലഹരിയുടെ പിടിയിൽപ്പെട്ട ജീവിതം നാശത്തിന്റെ പാതയിലേക്ക് വഴുതി വീഴുന്നതിന്റെ വാർത്തകളാണ് നാം ദിനം പ്രതി അറിയുന്നത്. പലപ്പോഴും കൌമാരപ്രായക്കാർ ലഹരി ഉപയോഗത്തിലേക്ക് വരുന്നത് ആദ്യമൊക്കെ ഒരു കൗതുകമെന്ന വണ്ണം സൗഹൃദ കൂട്ടായ്മകൾക്കൊപ്പമായിരിക്കും. എന്നാൽ നിരന്തരമായുള്ള ഈ പരീക്ഷണങ്ങൾ എന്നേക്കുമായി ലഹരി പദാർത്ഥങ്ങളുടെ അടിമകളാക്കി ആ വ്യക്തിയെ മാറ്റുന്നു എന്നതാണ് വസ്തുത. യുവാക്കളോ മാനസിക സമ്മർദ്ദം കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു മാർഗമെന്ന നിലയിലാവും പതിവായി ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ

0: നേർവിപരീത ഫലങ്ങളാവും ഇവർക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരിക. ഇത്തരം ലഹരി വസ്തുക്കൾ കുറച്ച് സമയത്തേക്ക് നമ്മെ ഉന്മാദാവസ്ഥയിലേക്ക് എത്തിക്കുന്നു എങ്കിലും അതിന്റെ വീര്യം കുറയുന്നതനുസരിച്ച് ആ പഴയ മാനസികാവസ്ഥയിലേക്ക് തന്നെയാവും വീണ്ടും എത്തിച്ചേരുക. പലപ്പോഴും ലഹരിക്ക് അടിമപ്പെടുന്നവർക്ക് ഈ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ പോകുന്നു. മാത്രവുമല്ല, അവരുടെ വ്യക്തിത്വവും സാമൂഹ്യ ബോധവും ഇതോടൊപ്പം നഷ്ടപ്പെടുന്നു എന്ന തിരിച്ചറിവും അവർക്കില്ലാതാകുന്നു. ഒരു കാലത്ത് മയക്കുമരുന്ന് അഥവാ ലഹരി എന്ന് കേൾക്കുമ്പോൾ കഞ്ചാവ്, കറുപ്പ് എന്നൊക്കെയുള്ള പേരുകൾ മാത്രമായിരുന്നു നമുക്കറിയാവുന്നത്. എന്നാൽ ഇന്ന് പേരുകൾ പോലും അറിയാത്ത എത്രയോ സിന്തറ്റിക് മയക്കുമരുന്നുകളാണ് വിവിധ രൂപത്തിലും ഭാവത്തിലും നമ്മുടെ സമൂഹത്തിലേക്ക് എത്തുന്നത്. ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയാത്ത പ്രായത്തിലെ തന്നെ ഇത്തരം ലഹരിക്ക് അടിമപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നമ്മുടെ കുട്ടികളും യുവാക്കളും വഴുതി വീഴാതിരിക്കുവാൻ നമ്മുടെ പൊതുസമൂഹം ഉണർന്ന് പ്രവർത്തിച്ചേ മതിയാകൂ. ലഹരി ഉപയോഗം നമ്മുടെ സാമൂഹ്യബോധത്തെയും വ്യക്തിബോധത്തെയും സർവോപരി നമ്മുടെ ആരോഗ്യത്തെയും നശിപ്പിക്കുന്ന ഒരു കൊടും വിഷമാണെന്ന തിരിച്ചറിവാണ് ആദ്യം തന്നെ നമ്മുടെ വിദ്യാർത്ഥികളിലും യുവാക്കളിലും ഒപ്പം പൊതുസമൂഹത്തിലും ഉണ്ടാകേണ്ടത്. അതുപോലെ തന്നെ ലഹരിക്ക് അടിമപ്പെടുന്നവരെ സമൂഹത്തിൽ നിന്നും ഒറ്റപ്പെടുത്തുകയല്ല വേണ്ടത്, അവരെ ലഹരിയുടെ പിടിയിൽ നിന്നും എന്നേക്കുമായി കരകയറ്റുന്നതിനുള്ള പരിശ്രമങ്ങളും വേണ്ടതാണ്. അതിനായി ഓരോ വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും ഒറ്റക്കെട്ടായി പരിശ്രമിച്ചാൽ മാത്രമേ നമ്മുടെ യുവതലമുറയെ നശിപ്പിക്കുന്ന, നമ്മുടെ രാജ്യത്തിന്റെ ഭാവിയെ നശിപ്പിക്കുന്ന ഈ കാളകൂടവൃക്ഷത്തെ നമുക്കിടയിൽ നിന്നും തുടച്ചു നീക്കാനാവൂ. ഇതിൽ പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും ആത്മാർത്ഥമായ സഹകരണം ലഹരിക്കെതിരെയുള്ള ഓരോ ശ്രമങ്ങൾക്കും അത്യന്താപേക്ഷിതമാണ്. ലഹരിക്കെതിരെയുള്ള പ്രതിരോധം തീർക്കുന്നതിനായി വിപുലമായ കർമ്മപരിപാടികളാണ് നമ്മുടെ സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കി വരുന്നത്. ഇതിൽ പൊതുജന പങ്കാളിത്തം തന്നെയാണ് ഏറ്റവും പ്രധാനം. ഒരു ലഹരിമുക്ത കേരളത്തിനായി നമുക്ക് കൈകോർക്കാം. നമ്മുടെ സമൂഹത്തിൽ നിന്നും ലഹരിയെ എന്നേക്കുമായി തുടച്ചു നീക്കാം. അതിനായുള്ള ഓരോ ശ്രമങ്ങൾക്കും സർക്കാർ നമ്മോടൊപ്പമുണ്ട്. അകറ്റാം ലഹരിയെ എന്നേക്കുമായി. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
2: ഇതുവരെ കേട്ടത് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ. യേശുദാസ് പാടിയത് ചിത്രം ഇതാ ഇവിടെ വരെ. യൂസഫലി കേച്ചിലയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം.

0: ഓണം കഴിഞ്ഞു, ഇനി ഓഫറിൽ ലാപ്ടോപ്പ് വാങ്ങാൻ എന്താ വഴി?
1: വഴിയുണ്ടല്ലോ, നേരെ മൈജിയിലേക്ക് പോക്കോ ഫിനാൻസ് പർച്ചേസിൽ നേടാം. 30,000 റുപ്പീസ് വരെ ക്യാഷ് ബാക്ക്, 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: ഇഷ്ടപ്പെട്ട ലാപ്ടോപ്പ് ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
1: ഇപ്പോൾ തന്നെ തൊട്ടടുത്തുള്ള മൈജി മൈജി ഫീച്ചർ ഷോറൂമുകളിൽ എത്തൂ.
2: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
4: ചലച്ചിത്രകാരങ്ങളുടെ അടുത്ത ഗാനം പുന്നാരം കുയിൽ. ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. ഗാനത്തിന്റെ വരികൾ ഷിബു ചക്രവർത്തി, സംഗീതം MM കീരവാണി.

0: അറിയിപ്പ്. ഹലോ ആകാശവാണി തത്സമയം ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ മയക്കുമരുന്നിൻ്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9495565321. മറ്റൊരു നമ്പർ 9495596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മയക്കുമരുന്നിൻ്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.
1: ആയിരക്കണക്കിന് സമ്മാനങ്ങൾ, 20 കാറുകൾ, 25 സ്കൂട്ടറുകൾ, ഇന്റർനാഷണൽ ട്രിപ്പ്, പിന്നെ BMW ബമ്പറും.
2: അപ്പോ ഈ ഓണവും മൈജി തൂക്കി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30
3: പ്രായോജകർ.
4: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
5: പാമ്പ് കടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
0: യേശുദാസ് പാടിയത് ചിത്രം ദേവദാസി. രചന ഒ.എൻ.വി. കുറുപ്പ്, സംഗീതം സലിൽ ചൗധരി.

ഇട്ടിമാണി മെയ്ഡ് ഇൻ ചൈന. ഈ ചിത്രത്തിന് വേണ്ടി നജീം അർഷാദ്, കെ എസ് ഹരിശങ്കർ, മഞ്ജരി, ദേവിക, സൂര്യപ്രകാശ് എന്നിവരെ പാടിയത്. രചന സന്തോഷ് വർമ്മയും ബിബി എൽദോസും. സംഗീതം കൈലാസ് മേനോൻ.

0: ഏട്ടാ, പുതിയ വാഷിംഗ് മെഷീന്റെ കാര്യം
1: എവിടുന്ന് വാങ്ങിക്കണം?
0: ഓഫർ കണ്ടിട്ട് മൈ ചെയ്യുന്ന മതി. കാറ്, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി BMW വരെ എത്ര സമ്മാനങ്ങളാ.
1: പക്ഷെ കിട്ടാൻ സമയം എടുക്കൂലേ?
0: വെറും 45 ദിവസത്തിനുള്ളിൽ കിട്ടും.
1: എന്നാ മൈ തന്നെ പോവാം.
0: മൈ ജിയോണും മാസോണും സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
2: പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗോപി സുന്ദറിന്റെ സംഗീതത്തിൽ ശ്രേയാ ഘോഷാൽ പാടിയത് ചിത്രം ഹൗ ഓൾഡ് ആർ യു. ഈ ഗാനത്തിന്റെ രചന റഫീഖ് അഹമ്മദ്.

0: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
1: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 ഇഞ്ച് നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
2: ഓണം കഴിഞ്ഞാലും മൈ ജിയിൽ ACകൾക്ക് ഇപ്പോൾ മാസ് ഓഫറുകൾ, മാസ് വില കുറവ് തുടരുന്നു. EMI വാങ്ങിയാൽ മറ്റെവിടെയും ഇല്ലാത്ത ഫിനാൻസ് ഓഫറും ഉണ്ട്.
3: 30,000 rupees വരെ ക്യാഷ് ബാക്ക്, 16,000 rupees വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
2: കൂടാതെ ഓണം ഓഫറിൽ ബമ്പർ അടിച്ചാൽ വീട്ടിലേക്കൊരു BMW.
3: ഇപ്പോൾ തന്നെ മൈ ജി, മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
4: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്.
5: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർബിത്ത് നമ്മുടെ വിളകൾക്ക് വേഗ വളർച്ചയേകും.
4: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളുമുണ്ട്.
5: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
5: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
4: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
6: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
7: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
6: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
7: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
8: ഈറ്റ് റൈറ്റ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800-425-1125.
9: അനന്തപുരി FM-ൽ ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. വയലാർ ശരചന്ദ്രവർമ്മയുടെ വരികൾക്ക് ദേവ് ജ്യോതി മിശ്രയുടെ സംഗീതം. ചിത്രപാടിയത് ചിത്രം. കൽക്കട്ട ന്യൂസ്.

ഇഞ്ചക്കാടൻ മത്തായി ആൻഡ് സൺസ്. ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്, രചന ബിജുത്രമില, സംഗീതം എസ് പി വെങ്കടേഷ്.

0: കോടി രൂപയുടെ ഡിസ്കൗണ്ടുകളും ഗിഫ്റ്റുകളും കൂടാതെ സ്ക്രാച്ച് ആൻഡ് വിൻ ക്യാഷ് ബാക്ക്, പിന്നെ കാർ, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ് തുടങ്ങി BMW വരെ.
1: മൈജി ഓണം മാസോണം സീസൺ 4. ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈജി.
2: രവീന്ദ്രന്റെ സംഗീതത്തിൽ ചിത്രയും എം ജി ശ്രീകുമാറും സംഘവും പാടിയത് ചിത്രം അഭിമന്യു. രചന കൈതപ്രം.

ചലച്ചിത്രഗാനങ്ങൾ പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9, സമയം 5 മണി.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ലോകബാങ്ക് പ്രസിഡന്റ് അജയ് ബംഗയുമായും അന്താരാഷ്ട്ര നാണ്യനിധി ഡയറക്ടർ ക്രിസ്റ്റലിന ജോർജീവയുമായും കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ചർച്ച നടത്തി. G20 ധനമന്ത്രിമാരുടെയും സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെയും യോഗത്തിനിടെയായിരുന്നു കൂടിക്കാഴ്ച. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും അനുമതി. നാളികേര കൃഷി തോട്ടവിളയായി മാറ്റുന്നതിനെക്കുറിച്ച് സർക്കാർ ആലോചിക്കുന്നതായി മുഖ്യമന്ത്രി VD സതീശൻ. ദേശീയ നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തുന്നതിന് ജനപങ്കാളിത്തത്തോടെ ഹൃദയരാഗം എന്ന ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അംഗണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. കൊച്ചി മെട്രോ 3-ാം ഘട്ടത്തിൽ ആലുവ അങ്കമാലി പാതയിൽ എയർപോർട്ട് ഭാഗത്ത് ഭൂമിക്കടിയിലൂടെ പാത കടന്നുപോകുമെന്ന വാർത്ത തെറ്റെന്ന് KMRL. നീറ്റ് ക്രമക്കേടുകൾക്കെതിരായ പ്രതിഷേധങ്ങൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത FIR റദ്ദാക്കിയ സുപ്രീംകോടതി വിധി ജനാധിപത്യത്തിന്റെ വിജയമെന്ന് മന്ത്രി OJ ജനീഷ്. അംഗണവാടികൾ വഴി വിതരണം ചെയ്യുന്ന അമൃതം പൊടിയിൽ പഞ്ചസാര ചേർക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുന്നതായി ബാലാവകാശ കമ്മീഷൻ. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ചൈനീസ് തായ്പേയ് താരത്തെ തോൽപ്പിച്ച ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് 2-ാം റൌണ്ടിൽ കടന്നു. വനിതാ സിംഗിൾസിൽ തൻവി ശർമ്മയും 2-ാം റൌണ്ടിലേക്ക് യോഗ്യത നേടി. FM ന്യൂസ് ഇനി 6 മണിക്ക്.

0: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു. വിഷമിക്കേണ്ട,
1: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000+ സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
2: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
3: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഗോൾഡ് ആൻഡ് ഡയമണ്ട് പർച്ചേസിന് ഞങ്ങളുടെ ചോയ്സ് അല്ല, മാനു തന്നെ.
5: അവരുടെ സ്വർണ്ണ വർഷം, സ്വർണാഞ്ജലി, വെഡിംഗ് സ്കീം, 180 days, 120 days സ്കീം എല്ലാം സൂപ്പറാണ്.
6: അല്ല മാന, ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം നിങ്ങളുടെ ഓണം ഷോപ്പിംഗ് ഗ്രാൻഡ് ആക്കൂ. ബമ്പർ പ്രൈസ് ആയി AC, സ്മാർട്ട് TV, വാഷിംഗ് മെഷീൻ, 5 കുടുംബങ്ങൾക്ക് ഓണ സദ്യ തുടങ്ങി നിങ്ങളെ കാത്തിരിക്കുന്നു ആകർഷകമായ സമ്മാനങ്ങൾ.
7: അൽ അമാന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, വെഞ്ഞാറ മോഡ്, ശ്രീകാര്യം, പോത്തൻകോൾ ആൻഡ് അഡ്ഡമാം.
8: അടുത്ത ഗാനം യേശുദാസ് പാടിയത് ചട്ടക്കാരി എന്ന ചിത്രത്തിലേത്. വയലാറിന്റെ വരികൾ ദേവരാജന്റെ സംഗീതം.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: നിനക്ക് ഞാൻ ഓണ സമ്മാനമായി കാറ് തന്നാലോ എന്ന് ആലോചിക്കാം.
4: ആരിശാല സുബയ്യ ജ്വല്ലറിയിൽ നിന്ന് സ്വർണം വാങ്ങിയാ മതി, അപ്പൊ കാർ കിട്ടും.
3: സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം ടിവിഎസ് ഇ സ്കൂട്ടർ, മൂന്നാം സമ്മാനം റെഫ്രിജറേറ്റർ, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ.
4: സുബയ്യ ജ്വല്ലറി, ആരിശാല.
5: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.

0: മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
1: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
2: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: പ്രായഭേദമന്യേ മാർക്ക് മാനദണ്ഡങ്ങൾ ഇല്ലാതെ മിനിമം യോഗ്യതയുള്ള ആർക്കും ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ യുജി പിജി പ്രോഗ്രാമുകൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. 55 പഠന കേന്ദ്രങ്ങൾ, 65 മുകളിൽ പരീക്ഷാ കേന്ദ്രങ്ങൾ. കൂടുതൽ വിവരങ്ങൾക്ക് www.scou.ac.in സന്ദർശിക്കുക.
4: ഉണ്ണിമേനോൻ പാടിയ ഗാനം കടത്ത് എന്ന ചിത്രത്തിലേത്. രചന ബിച്ചു തിരുമല, സംഗീതം ശ്യാം.

0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക ഒടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: നല്ലത് വാങ്ങാൻ നല്ലൊരിടം ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
2: എല്ലാവിധ ഫർണിച്ചറുകളും ഹോൾസെയിൽ വിലയ്ക്ക് റീറ്റെയിൽ വിൽപ്പന.
1: 0% ഫിനാൻസ് സൗകര്യവും ലഭ്യമാണ്.
2: ഗുണമേന്മ വിശ്വാസത്തിന്റെ ബന്ധം കുറിക്കുന്നു.
1: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
2: ഭാരത് ഫർണിച്ചർ പള്ളിമുക്ക് പേയാട്.
3: ഫോൺ ഞാൻ പറയാം.
1: എന്നാ പറയാം?
3: 90 72 503 503.
4: ജയചന്ദ്രനും സുജാതയും പാടിയ ഗാനം പട്ടാളം എന്ന ചിത്രത്തിലേത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം.

0: കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റിവെച്ചോ.
1: എങ്കിലിതാ മൈജിയിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
0: ടി വി ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: നേടാം ഒരു ഇ എം ഐ ഓഫ് 60,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ മൈജിയോണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം ബി എം ഡബ്ല്യു കാർ.
1: വേഗമാവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
2: ഇവിടെ ഭഗവതി എവിടെയുള്ള?
3: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
2: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
3: അതല്ലേ പറഞ്ഞത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
2: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി എടുക്കുന്നുള്ളൂ.
3: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
4: പുതിയ ലാപ്ടോപ്പ് ആണല്ലോ,
5: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
4: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
5: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 100,000 വീതം തുടങ്ങി ബി എം ഡബ്ല്യു വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്.
1: മൈജി ഓണം മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
6: തകര എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ജാനകിയും പാടിയ ഗാനം ഇനി കേൾക്കാം. രചന പൂവച്ചൽ ഖാദർ, സംഗീതം എം ജി രാധാകൃഷ്ണൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45
2: ഒരു ടി വി വാങ്ങിച്ചാൽ BMW പിറകെ വരും.
3: അതെങ്ങനെ?
2: മൈ ജി ഓണം മാസ് ഓണം ബമ്പർ പ്രൈസ് BMW. ആയിരക്കണക്കിന് സമ്മാനങ്ങൾ വേറെയും. മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 ഓണം മാസാക്കാൻ കേരളത്തിന്റെ സ്വന്തം മൈ ജി.
4: തിങ്കൾ മുതൽ വെള്ളി വരെ എല്ലാ ദിവസവും രാവിലെ 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൗഖ്യം.
5: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിട്ടില്ല.
6: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടർന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
5: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
6: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
5: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
1: കരുണാസായി മനോയാനം ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വെള്ളനാട്.
7: അടുത്ത ഗാനം മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, വാണി ജയറാം എന്നിവരും സംഘവും പാടിയത്. രചന ബിജു തിരുമല, സംഗീതം ജെറി അമൽദേവ്.

9459 9 3 2 1 അല്ലെങ്കിൽ 9 4 9 6 5 5 6 3 2 1 ഒരു നമ്പർ കൂടിയുണ്ട്, 9 4 9 6 5 9 6 3 2 1. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മയക്കുമരുന്നിന്റെ വർദ്ധിച്ചു വരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ.

0: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
2: കരുണാസായി, ആധുനിക മനഃശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ലഹരിമോചന ചികിത്സയ്ക്കും മനോരോഗ ചികിത്സയ്ക്കും ഇന്ത്യയിലെ മികച്ച സ്ഥാപനം. കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്. ഫോൺ 0472 288 3856.
3: മനോയാനം. ആധുനിക കാലഘട്ടത്തിൽ നാം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിലൊന്ന് ചീപ്പ് ഡോപ്പമിൻ എന്ന അവസ്ഥ. അതിനെ എങ്ങനെ മറികടക്കാം എന്നത് വളരെ പ്രധാനമാണ്. സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ്, ജങ്ക് ഫുഡ്, ഗെയിമിംഗ് തുടങ്ങിയവയിലൂടെ ലഭിക്കുന്ന പെട്ടെന്നുള്ള ഡോപ്പമിൻ വർദ്ധനവ് തലച്ചോറിനെ ക്ഷീണിപ്പിക്കുമ്പോൾ പ്രകൃതിദത്തമായ ഉറവിടങ്ങൾ തലച്ചോറിനെ പുനരുജ്ജീവിപ്പിക്കുന്നു. നമ്മുടെ തലച്ചോറിലെ റിവാർഡ് സിസ്റ്റം പ്രവർത്തിക്കുന്നത് ഡോപ്പമിൻ എന്ന രാസവസ്തുവിലൂടെയാണ്. എന്നാൽ ഈ ഡോപ്പമിൻ എവിടെ നിന്ന് ലഭിക്കുന്നു എന്നത് നമ്മുടെ മാനസികാരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. കൃത്രിമമായ മാർഗങ്ങളിലൂടെയുള്ള ഡോപ്പമിൻ വേട്ട അവസാനിപ്പിച്ച് സ്വാഭാവിക ഉറവിടങ്ങളിലേക്ക് മടങ്ങേണ്ടത് ഇന്നത്തെ കാലത്ത് അനിവാര്യമാണ്. സോഷ്യൽ മീഡിയയിലെ ലൈക്കുകൾ, ഷോർട്ട് വീഡിയോകൾ എന്നിവ നൽകുന്നത് ഇൻസ്റ്റന്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. ഇത് ഡോപ്പമിൻ നില പെട്ടെന്നുയർത്തുകയും അത്ര തന്നെ വേഗത്തിൽ താഴുകയും ചെയ്യുന്നു. ഇത് വ്യക്തിയെ വീണ്ടും വീണ്ടും അതേ പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കുന്നു. എന്നാൽ വ്യായാമം, പ്രകൃതിയുമായുള്ള സമ്പർക്കം, അതിലൂടെയൊക്കെ ലഭിക്കുന്ന ഡോപ്പമിൻ സാവധാനത്തിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇത് ദീർഘനേരം നിലനിൽക്കുകയും മനസ്സിന് യഥാർത്ഥ സംതൃപ്തി നൽകുകയും ചെയ്യുന്നു. അപ്പോൾ വേഗത്തിൽ സുഖം നൽകുന്ന തരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡോപ്പമിനെയാണ് നമ്മൾ ചീപ്പ് ഡോപ്പമിൻ എന്ന് വിശേഷിപ്പിച്ചത്. മറ്റുള്ളവരുമായി നേരിട്ടിടപഴകുമ്പോൾ തലച്ചോറിൽ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഇതിനെ ലവ് ഹോർമോൺ അല്ലെങ്കിൽ ബോണ്ടി ഹോർമോൺ എന്ന് വിളിക്കുന്നു. ഇത് ഡോപ്പമിൻ നൽകുന്ന ആവേശത്തെക്കാൾ ഉപരിയായി സുരക്ഷിത ബോധവും ശാന്തതയും നൽകുന്നു. ആഴത്തിലുള്ള സൗഹൃദങ്ങളും കുടുംബ ബന്ധങ്ങളും മാനസിക സമ്മർദ്ദം കുറയ്ക്കാനുള്ള ഏറ്റവും നല്ല മരുന്നാണ്. സൂര്യപ്രകാശമേൽക്കുമ്പോൾ തലച്ചോറിൽ സെറോട്ടോണിൻ ഉൽപ്പാദനം വർദ്ധിക്കുന്നു. ഇത് നമ്മുടെ മൂഡ് ശരിയാക്കാനും രാത്രിയിൽ നല്ല ഉറക്കം നൽകുന്ന മെലാറ്റോണിൻ ഉൽപ്പാദിപ്പിക്കാനും സഹായിക്കുന്നു. പ്രകൃതിയിൽ സമയം ചെലവഴിക്കുന്നത് തലച്ചോറിലെ സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റത്തെ ശാന്തമാക്കുകയും ഏകാഗ്രത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ശാരീരിക അധ്വാനത്തിലൂടെ പുറപ്പെടുവിക്കപ്പെടുന്ന എൻഡോർഫിനുകൾ സ്വാഭാവികമായ വേദന സംഹാരികളായി പ്രവർത്തിക്കുന്നു. ഇഷ്ടപ്പെട്ട സംഗീതം കേൾക്കുന്നത് തലച്ചോറിലെ ന്യൂക്ലിയസ് അക്കമ്പൻസ് എന്ന ഭാഗത്തെ ഉത്തേജിപ്പിക്കുകയും സർഗാത്മകത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ഇവയൊന്നും തന്നെ കൃത്രിമമായ ലഹരികൾ നൽകുന്നതുപോലെയുള്ള പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുന്നില്ല. രാവിലെ എഴുന്നേറ്റാലുടൻ ഫോൺ നോക്കുന്ന ശീലം ഒഴിവാക്കുക, അതായത് ഡിജിറ്റൽ മിതത്വം പാലിക്കുക. ഔട്ട്ഡോർ ആക്ടിവിറ്റി ശീലിക്കുക. ഉദാഹരണത്തിന്, ദിവസവും കുറഞ്ഞത് 15 മുതൽ 20 മിനിറ്റെങ്കിലും സൂര്യപ്രകാശമേറ്റ് നടക്കുക. ചാറ്റിംഗിന് പകരം പ്രിയപ്പെട്ടവരോട് നേരിട്ടോ ഫോൺ വിളിച്ചോ സംസാരിക്കുക. പരമാവധി ചാറ്റിംഗ് ഒഴിവാക്കാൻ ശ്രമിക്കുക. സംഗീതം കേൾക്കുകയോ ഏതെങ്കിലും കലകളിൽ ഏർപ്പെടുകയോ ചെയ്യുന്നത് തലച്ചോറിന് ആരോഗ്യകരമായ ഉത്തേജനം നൽകും. തലച്ചോറിന്റെ ആരോഗ്യം എന്നത് നാം തിരഞ്ഞെടുക്കുന്ന റിവാർഡുകളെ ആശ്രയിച്ചിരിക്കുന്നു. താൽക്കാലികമായ സുഖങ്ങൾക്ക് പിന്നാലെ പോകാതെ, അതായത് ചീപ്പ്

0: ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുന്നതിന് പിന്നാലെ പോകാതെ പ്രകൃതിദത്തമായ മാർഗങ്ങളിലൂടെ സന്തോഷം കണ്ടെത്തുന്നത് ദീർഘകാല മാനസികാരോഗ്യത്തിന് അത്യാവശ്യമാണ്. ഓർക്കുക, കേവല സന്തോഷമല്ല, ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന സന്തോഷമാണ് സമാധാനത്തിന്റെ അടിത്തറ. ആ അടിത്തറ ഓരോ വ്യക്തിക്കും കരഗതമാകട്ടെ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ മനോയാനത്തിൽ നിന്നും സ്നേഹപൂർവ്വം വിട പറയുന്നു.
1: തയ്യാറാക്കി അവതരിപ്പിച്ചത് LR മധുജൻ.
2: കരുണാസായി മനോയാനം. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
3: നിനക്കല്ലേ പട്ടുസാരി വേണമെന്ന് പറഞ്ഞു?
4: രണ്ട് പവനി കൂടുതൽ പർച്ചേസ് ചെയ്താലേ എനിക്ക് ഓണക്കോടിയായിട്ട് ഒരു പട്ടുസാരി കിട്ടും. കോട്ടയ്ക്കകം സുബയ്യ ജ്വല്ലറിയിൽ സ്വർണോത്സവം. ഒന്നാം സമ്മാനം ടാറ്റാ ടിയാഗോ കാർ, രണ്ടാം സമ്മാനം TVS ഇലക്ട്രിക് സ്കൂട്ടർ, മൂന്നാം സമ്മാനം ഫ്രിഡ്ജ്, തുടർന്ന് മൊബൈൽ ഫോൺ, അയൺ ബോക്സ്, സ്വർണം വെള്ളി നാണയങ്ങൾ തുടങ്ങി ഒട്ടനവധി സമ്മാനങ്ങൾ. കൂടാതെ ഓണം പ്രമാണിച്ച് പണിക്കൂലിയിൽ 50% ഡിസ്കൗണ്ട്.
5: സുബയ്യ ജ്വല്ലറി കോട്ടയ്ക്കകം. കോൾ 8891765534.
6: ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
7: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
6: ഞാറ്റുവേല.
7: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
8: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
7: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ലോക നാളികേര ദിനം. കർഷകന്റെ കൈത്താങ്ങായ കൽപ്പവൃക്ഷം തിങ്ങിനിറഞ്ഞ കേരളക്കരയുടെ തനിമയും പാരമ്പര്യവും കൈകോർക്കുന്ന ദിനം.

തെങ്ങുകൃഷി മലയാളിയുടെ വരുമാനമാണ്. തെങ്ങിൽ നിന്നുള്ള തേങ്ങ തുടങ്ങി പല ഉൽപ്പന്നങ്ങളും നമ്മുടെ ദൈനംദിന ആഹാരക്രമങ്ങളിലെ മുഖ്യഘടകമാണ്, ഔഷധമാണ്. സർവോപരി തെങ്ങും നാളികേരവുമില്ലാതെ മലയാളിക്കും മലയാളക്കരയ്ക്കും മുന്നോട്ടു പോകുവാൻ പ്രയാസമാണ് എന്നതാണ് യാഥാർത്ഥ്യം.

0: ലോക നാളികേര ദിനം നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് വിവിധ കേന്ദ്രങ്ങളിൽ കർഷക സൌഹൃദ കൂട്ടായ്മകളോടെയും ശില്പശാലകളോടെയും മൂല്യവർദ്ധിത ഉൽപ്പന്ന പരിശീലനങ്ങളോടെയും വിപുലമായി ആഘോഷിക്കുകയുണ്ടായി. അനിശ്ചിതത്വത്തിന്റെ കാലത്തിൽ നാളികേരത്തിലൂടെ ഭക്ഷ്യ ഊർജ ജീവസന്ധാരണ സുരക്ഷ എന്നതാണ് ഈ വർഷത്തെ നാളികേര ദിന പ്രമേയം. നാളികേര വികസന ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരം വഴുതക്കാട് മൌണ്ട് കാർമൽ കൺവെൻഷൻ സെന്ററിൽ നടന്ന നാളികേര ദിനാഘോഷവും അവാർഡ് ദാനവും ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ വി ഡി സതീശൻ നിർവഹിച്ചു.
1: നമ്മളെല്ലാം ചെറുപ്പം നമ്മൾ പരിശോധിച്ചാൽ നമുക്കറിയാം, എല്ലാ വീടുകളിലും ഉണ്ടായിരുന്നു, തെങ്ങുണ്ടായിരുന്നു, തേങ്ങ ഉണ്ടായിരുന്നു, എല്ലാ കാര്യവും ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ പിന്നിലേക്ക് പോകേണ്ടി വന്നത് എന്നതൊരു ഗൗരവമായ പഠനത്തിന് നമ്മൾ വിധേയമാക്കണം. ഞാൻ പ്രീ ഡിഗ്രിക്ക് കോളേജിൽ പഠിക്കുമ്പോൾ ഫീസ് അടയ്ക്കാൻ വീട്ടിൽ ചോദിക്കുമ്പോൾ പറയും, കരണന്റെ വീട്ടിൽ നിന്ന് വാങ്ങിച്ചോളാൻ പറയും ഫീസ്. അപ്പോൾ ആരാ കരണൻ? വീട്ടിൽ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ തേങ്ങ കൊണ്ടുപോയി അത് കൊപ്രയാക്കി കൊപ്ര വിൽക്കുന്ന ആളാണ്, വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്, കുടുംബത്തിലൊരു അംഗത്തിനെ പോലെയാണ്. അപ്പോൾ പുള്ളിയുടെ അടുത്താണ് നമ്മൾ പൈസ മേടിച്ച് കോളേജിൽ ഫീസ് അടയ്ക്കണത്, വീട്ടിലെ തേങ്ങ ഇടുന്നുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിയോ? ഇപ്പം നമുക്ക് വീട്ടിലാവശ്യമുള്ള തേങ്ങ പോലും മതിയാവാത്ത സ്ഥിതിയിലേക്ക് പല വീടുകളിലും മാറിയിരിക്കുകയാണ്. മറ്റ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഉപജീവന മാർഗം ഇടത്തരം കുടുംബങ്ങളിലൊക്കെ മാർഗം അതായിരുന്നു. എനിക്ക് തോന്നുന്നു മറ്റ് സംസ്ഥാനങ്ങൾ ആ കാര്യത്തിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കാര്യം, അവിടെയെല്ലാം തേങ്ങ പ്ലാന്റേഷൻ ക്രോപ്പാണ്. നമ്മളിവിടെ തേയിലയും കാപ്പിയും റബ്ബറും ഒക്കെ പ്ലാന്റേഷൻ ക്രോപ്പായ പോലെ കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ പ്ലാന്റേഷൻ ക്രോപ്പാണ്. അതിൻ്റെ വ്യത്യാസം എന്താണ്? അത് തോട്ടവിളയാക്കി പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ തൈ തൊട്ടുള്ള കാര്യങ്ങളൊരു കോമൺ ഇതായിട്ട് വരും, യൂണിഫോമിറ്റി വരും. അത് ഒരേപോലെ ശാസ്ത്രീയമായി കൃത്യമായ അകലത്തിൽ അത് നട്ടു വളർത്തി അതിന് ഒരേ ഉയരത്തിലേക്ക് അത് വന്ന് അതിനാവശ്യമായ വളം നൽകി മണ്ണ് പരിശോധന നടത്തി മണ്ണിലെ കുറവ് നോക്കി അതിനാവശ്യമായ വളം നൽകി. മാത്രമല്ല ഒരു അസുഖം വന്നാൽ യൂണിഫോമായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും, ട്രീറ്റ് ചെയ്താൽ അങ്ങ് മാറും. പ്ലാന്റേഷൻ ക്രോപ്പാകുമ്പോഴുള്ള വ്യത്യാസം ആ കാർഷിക രീതിയിലും അതിനെ നട്ടു വലുതാക്കി വളർത്തിയെടുക്കുന്നതിലും അതിൻ്റെ മാർക്കറ്റിങ്ങിലും ഒക്കെ ഉൾപ്പെടെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ പ്ലാന്റേഷൻ ക്രോപ്പായി തെങ്ങിനെ കൊണ്ടുവരുന്ന കാര്യം ഗൗരവമായി സർക്കാർ പരിശോധിക്കും. രണ്ടാമത്തെ കാര്യം, നമുക്ക് ഇതിൻ്റെ വാല്യൂ അഡീഷൻ പരമാവധി ഗവൺമെന്റും ഗവൺമെന്റിന്റെ വിവിധ ഏജൻസികളും പ്രോത്സാഹിപ്പിക്കും. കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡ് ഒരു പാർക്ക് ഉണ്ടാക്കിയാൽ അതിനുള്ള എല്ലാ സപ്പോർട്ടും ഗവൺമെന്റ് നൽകും. ഇപ്പോൾ ഫേർണിച്ചർ ആയാലും മറ്റു പ്രോഡക്റ്റുകളായാലും അത് വ്യാപകമായി അത് വർദ്ധിപ്പിക്കാൻ തേങ്ങാവെള്ളവും കരിക്കിൻ വെള്ളവും എല്ലാം പാക്ക് ചെയ്ത് കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഗൗരവമായി ആലോചിക്കുകയും അതിൻ്റെ ഒരു റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു പാർക്ക് കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ് ചെയ്യണം. ഈ നാളികേര ദിനത്തിൽ കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡിനും കേന്ദ്ര ഗവൺമെൻറ്റിനും കേരളത്തിനൊരു സമ്മാനമായി അത് തരണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. എല്ലാ കർഷകരെയും ഞാൻ പ്രത്യേകമായി ഈ ദിവസത്തിൻ്റെ ആശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി.
0: ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ്.
2: നമ്മുടെ പഴയ തലമുറ, നമ്മുടെ കാരണവന്മാർ, അവർ ജീവിച്ചതും അവർ വളർന്നതും നാളികേരത്തിന്റെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിലൂടെയാണ്. വിത്ത് തേങ്ങയുണ്ടാക്കി തൈകൾ നട്ട് അത് വളർത്തി അതിൻ്റെ ഇളനീരെടുത്ത് അതിൽ നിന്നുള്ള വിവിധ മേഖലകൾ മുഴുവൻ സ്വാംശീകരിച്ച് വെട്ടി കാശാക്കി എല്ലാ തലത്തിലും കേരളത്തിന്റെ ജീവിതത്തെ സമ്പന്നമാക്കാൻ പഴയ തലമുറ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചതായ ഒന്നാണ് കേരളത്തെ സംബന്ധിച്ച് വൈകാരികമായിട്ടുള്ള നാമധേയമാണ് നാളികേരം എന്നുള്ളത്. പഴയകാലത്തെ നമ്മുടെ വീടുകൾ മുഴുവൻ തെങ്ങിന്റെ ഓലകൾ കൊണ്ട് മനോഹരമായി നിർമ്മിച്ചതായിരുന്നു. ഇന്ന് നമ്മൾ അഞ്ചാം സ്ഥാനത്തേക്ക് പിറകോട്ട് പോയിട്ടുണ്ട്. കേരളം ദേശീയ തലത്തിലുള്ള പരിപാടികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇവിടെ ഇന്ന് നിൽക്കുമ്പോഴും കേന്ദ്രമന്ത്രിയെ കണ്ട സന്ദർഭത്തിൽ കേരളത്തിലെ കോക്കനട്ട് റിജുവിനേഷൻ പ്ലാൻ ഉൾപ്പെടെയുള്ള വിവിധ പദ്ധതികൾ ചർച്ച ചെയ്തതിനു ശേഷം കഴിഞ്ഞ 17-ാം തീയതി കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡുമായിട്ടുള്ള സമ്പൂർണ്ണ മീറ്റിംഗും നമ്മളത് കഴിഞ്ഞു. കേരളത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുമായും ഞങ്ങൾ സംസാരിച്ചു. അതിൻ്റെ തുടർ പദ്ധതികളും പരിപാടികളും എല്ലാമായി കടന്നു പോവുകയാണ്. തീർച്ചയായും മലയാളക്കരയ്ക്ക്, രാജ്യത്തിന്, അതിൻ്റെ സമ്പത്തിൻ്റെ ഏറ്റവും കൂടുതൽ സ്വാംശീകരിക്കാൻ, മൂല്യവർദ്ധിത മേഖലകളിലേക്ക് ഉൽപ്പന്നങ്ങളെ കൊണ്ടുപോകാൻ, എക്സ്പോർട്ട് ഓറിയന്റഡായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, കോക്കനട്ട് ഡെവലപ്മെന്റ് പാർക്ക് ഉൾപ്പെടെയുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാൻ, അങ്ങനെ എല്ലാ കാര്യത്തിലും പദ്ധതിയും പരിപാടിയുമായി നമ്മൾ എല്ലാവരും മുന്നോട്ട് പോകും. കേന്ദ്ര സർക്കാരിന്റെ പിന്തുണ ആ കാര്യത്തിലൊക്കെ ഉണ്ടാകണം എന്നുള്ള അഭ്യർത്ഥനയോടുകൂടി ദേശീയ തലത്തിലുള്ള ഈ പരിപാടി ഇവർ വെച്ചുകൊണ്ട് നടത്താൻ സാധിച്ചതിലുള്ള അഭിമാനം ഏറെ പങ്കുവച്ചു.
0: ചടങ്ങിൽ മുഖ്യ അതിഥിയായി പങ്കെടുത്ത കേന്ദ്ര കൃഷി സഹമന്ത്രി ശ്രീ രാംനാഥ് താക്കൂർ, നാളികേര രംഗത്ത് ശ്രദ്ധേയമായ പ്രവർത്തനം കാഴ്ചവച്ച വ്യത്യസ്ത മേഖലയിലുള്ളവർക്ക് അവാർഡുകൾ വിതരണം ചെയ്തു.

0: साथियों, मुझे खुशी है कि लगभग 21.6 लाख हेक्टर में नारियल की खेती होती है और नारियल की खेती से जो बेरोजगार नौजवान है,
1: केंद्र कृषि सहमंत्री श्री रामनाथ ठाकुर,
0: जो किसान गरीब शोषित पीड़ित किसान हैं, उनके आय में वृद्धि की ये नारियल बोर्ड द्वारा, नारियल की खेती के द्वारा जो उत्पादक को उन्नति के शिखर पर, विकास के शिखर पर ले जाने की मुहिम चला है, उस मुहिम को मैं सलाम करता हूं और किसानों को बधाई देना चाहता हूं कि और आगे बढ़ें। कलाकार भाइयों को जो नारियल के वेस्टेड चीज को और आगे बढ़ाने में काम किया है, उसके लिए भी मैं उनको बधाई देना चाहता हूं।
1: നാളികേര വികസന ബോർഡ്, കൃഷിവകുപ്പ്, ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഞാറ്റുവേല പരിപാടിയിലൂടെ ആരംഭിക്കുന്ന നന്മ നിറഞ്ഞ നാളികേരം എന്ന പരമ്പരയുടെ ലോഞ്ചിംഗ് ബഹുമാനപ്പെട്ട കൃഷിമന്ത്രി അഡ്വക്കേറ്റ് ടി സിദ്ദിഖ് നിർവഹിക്കുകയുണ്ടായി. നാളികേര വികസന ബോർഡ് സിഇഒ ശ്രീമതി ദീപാഡി നായർ IFS ബോർഡിന്റെ കാഴ്ചപ്പാടുകളെക്കുറിച്ചും ഫാം ഇൻഫർമേഷൻ ബ്യൂറോയുടെ ഞാറ്റുവേല പരിപാടിയിലൂടെ നാളികേര വികസന ബോർഡ് ആരംഭിക്കുന്ന നന്മ നിറഞ്ഞ നാളികേരം എന്ന പരമ്പരയെക്കുറിച്ചും വിവരിക്കുന്നു.
2: അന്താരാഷ്ട്ര നാളികേര സമൂഹത്തിന്റെ സ്ഥാപക ദിനത്തിന്റെ സ്മരണയ്ക്കായാണ് സെപ്റ്റംബർ 2 ലോക നാളികേര ദിനമായി ആചരിക്കുന്നത്. നാളികേരത്തെ ഇനി ജീവന്റെ വൃക്ഷം എന്നതിലുപരി അവസരങ്ങളുടെ വൃക്ഷം ആയി കാണേണ്ട സമയമാണിത്. ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ നാളികേര ഉൽപ്പാദക രാഷ്ട്രമാണ്. ആഗോള ഉൽപ്പാദനത്തിന്റെ 30% ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. നാളികേരത്തെക്കുറിച്ച് നമ്മുടെ കാഴ്ചപ്പാട് വളരെ ലളിതമാണ്. ഓരോ തെങ്ങും കൂടുതൽ ഉൽപ്പാദനക്ഷമമാകണം, ഓരോ കർഷകനും കൂടുതൽ വരുമാനം വേണം, നാളികേരത്തിന്റെ ഓരോ ഭാഗവും ഫലപ്രദമായി ഉപയോഗിക്കണം, ഓരോ സംരംഭകനും വളരാനുള്ള അവസരം ലഭിക്കണം, ഓരോ യുവാവും നാളികേരത്തെ ഒരു അവസരമായി കാണണം, ഓരോ ഇന്ത്യൻ നാളികേര ഉൽപ്പന്നത്തിനും ആഗോള വിപണിയിൽ മത്സരിക്കാനുള്ള കരുത്തുണ്ടാവണം. ഇതൊന്നും കൂടാതെ ഇനി നമ്മുടെ പ്രധാന വെല്ലുവിളി നാളികേരത്തിൽ നിന്നും കൂടുതൽ മൂല്യം സൃഷ്ടിക്കുക എന്നുള്ളത് തന്നെയാണ്. ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ഞാറ്റുവേല പരിപാടിയുടെ ഭാഗമായി നന്മ നിറഞ്ഞ നാളികേരം എന്ന 15 എപ്പിസോഡുകളുള്ള ഒരു പരമ്പര ഞങ്ങൾ ആരംഭിക്കുകയാണ്. ഫാം ഇൻഫർമേഷൻ ബ്യൂറോവും കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡും ചേർന്ന ഈ പരിപാടിയിൽ കോക്കനട്ട് ഡെവലപ്മെന്റ് ബോർഡിന്റെ നൂതനമായ പദ്ധതികൾ, വിജയകരമായി നാളികേര കൃഷി ചെയ്യുന്നവരുടെ വിജയകഥകൾ, സംരംഭകരുടെ പരിചയം, നൂതന ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ICAR, CPCRI മുതലായ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് വഴി കർഷകരെ ബോധവാന്മാരാക്കുക, ഇത്തരം വളരെ നൂതനമായ കാര്യങ്ങളെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമുക്കൊരുമിച്ച് ഉൽപ്പാദനക്ഷമവും ലാഭകരവും സുസ്ഥിരവും നവീനവും ആഗോളതലത്തിൽ മത്സരക്ഷമവുമായ ഒരു നാളികേര മേഖലയെ കെട്ടിപ്പടുക്കാം.
1: MPമാരായ ശ്രീ കൊടിക്കുന്നൽ സുരേഷ്, ശ്രീ MK രാഘവൻ, നാളികേര വികസന ബോർഡ് ചെയർമാൻ ശ്രീ സുബ നാഗരാജൻ, നാളികേര വികസന ബോർഡ് ചീഫ് കോക്കനട്ട് ഡെവലപ്മെന്റ് ഓഫീസർ ഡോക്ടർ B. ഹനുമനന്ദഗൌഡ, നാളികേര വികസന ബോർഡ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. തെങ്ങ് നമ്മുടെ കൽപ്പവൃക്ഷമാണ്. നന്നായി പരിപാലിച്ചാൽ വേണ്ടുന്നതെല്ലാം തെങ്ങ് തരും. അതാണ് പാരമ്പര്യം.

ഈ കേരവൃക്ഷത്തെ നമുക്ക് സംരക്ഷിക്കാം, ഭാവി ഭദ്രമാക്കാം. എല്ലാ സഹായങ്ങൾക്കും നാളികേര വികസന ബോർഡും കൃഷിവകുപ്പും ഒപ്പമുണ്ട്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: മഴയും തിരക്കുകളും കാരണം ഓണം ഓഫറുകൾ മിസ്സായിരുന്നു, വിഷമിക്കേണ്ട.
3: പിട്ടപ്പിള്ളിയിൽ വമ്പൻ ഓണം കൊമ്പൻ ഓഫറുകൾ തുടരുന്നു. കൂടുതൽ പേർക്ക് വിൻ ചെയ്യാൻ അവസരവും 5000-ലധികം സമ്മാനങ്ങളുമായി പിട്ടപ്പിള്ളി ഏജൻസീസ്.
0: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി.
4: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. മയക്കുമരുന്ന് കേസുകളുടെ വിചാരണയ്ക്കായി പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ പ്രത്യേക കോടതികൾ സ്ഥാപിക്കാനും അനുമതി. നാളികേര കൃഷിക്ക് പുതിയ ഉണർവ് നൽകുന്നതിനും കർഷകർക്ക് കൂടുതൽ വരുമാനം ഉറപ്പാക്കുന്നതിനുമായി കേരളത്തിൽ നാളികേര മൂല്യവർദ്ധിത പാർക്ക് വേണമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ദേശീയ നാളികേര ദിനാഘോഷം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലി രോഗങ്ങൾ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്തുന്നതിന് ജനപങ്കാളിത്തത്തോടെ ഹൃദയരാഗം എന്ന ഒരു പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ. മുരളീധരൻ. അങ്കണവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് തുടക്കമായി. സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദുകൃഷ്ണ തിരുവനന്തപുരത്ത് നിർവഹിച്ചു. ഇതര സംസ്ഥാനക്കാരെ വിവാഹം ചെയ്ത കേരളീയരായ സ്ത്രീകൾക്കും സംസ്ഥാന സർക്കാരിന്റെ ദേശീയ കുടുംബക്ഷേമ പദ്ധതി ധനസഹായത്തിന് അർഹതയുണ്ടെന്ന അറിയിപ്പ് റേഷൻ കടകളിൽ പ്രദർശിപ്പിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കൊച്ചി മെട്രോ 3-ഘട്ടത്തിൽ ആലുവ അങ്കമാലി പാതയിൽ എയർപോർട്ട് ഭാഗത്ത് ഭൂമിക്കടിയിലൂടെ പാത കടന്നുപോകുമെന്ന വാർത്ത തെറ്റെന്ന് KMRL. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ചൈന ഓപ്പൺ ബാഡ്മിന്റൺ പുരുഷ സിംഗിൾസിൽ ചൈനീസ് തായ്പേയ് താരത്തെ തോൽപ്പിച്ച് ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്ത് 2-ം റൌണ്ടിൽ കടന്നു. വനിതാ സിംഗിൾസിൽ തൻവി ശർമ്മയും 2-ം റൌണ്ടിലേക്ക് യോഗ്യത നേടി.

ആകാശവാണി അനന്തപുരി FM 101.9. ഇപ്പോൾ ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. ആറ് രണ്ടിന് അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ, 6:20 6:40 സന്ധ്യാഗീതം, 6:30 പ്രാദേശിക വാർത്തകൾ, 6:50 ഫാം ടു സിറ്റി, 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ, 9:00 മൊഴിയാം ഒരു കഥ, കാരൂർ എഴുതിയ തിരുവാതിര എന്ന കഥ, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ, എസ് മഹാദേവൻ അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി, സുനിത ഡി വയലിൻ, തലവൂർ NS ബാബു മൃദംഗം, അച്യുതൻ MV ഗഞ്ചിറ. 10:30 നിശാ സുരഭി, 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം അവതരിപ്പിച്ചത് MV സതീശൻ. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ. നാളെ രാവിലെ 5:55 സുഭാഷിതം കരിപ്പൂര് GV നായർ അവതരിപ്പിക്കുന്നു.

2 അറിയിപ്പിനെ തുടർന്ന് 9 മണിവരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി നാലാങ്കൽ കൃഷ്ണപിള്ളയുടെ കാമുകൻ എന്ന കവിത ആലാപനം മുഖത്തല തുളസീധരൻ, ഉദയഗീതം സുഭദ്ര തമ്പുരാൻ ആലപിച്ച പൂർണ്ണത്രയീശ സുപ്രഭാതം, പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് നമസ്തേ അനന്തപുരിയിൽ ഇന്നത്തെ ചോദ്യം, കാർഷിക മേഖലാ വാർത്തകൾ ചരിത്രത്തിൽ ഇന്ന്. 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം, കാലം സാക്ഷി, നമുക്കു ചുറ്റും, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും. 8:30 ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം, ഉറുവെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 129-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം. 8:45 സിദ്ധ പ്രാദേശിക ഗവേഷണ കേന്ദ്രം യോഗ സൌഖ്യം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. ഒൻപത് മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്. 9:30 ഗാനോപഹാരം. 10:02 മുതൽ 11 മണിവരെ ഹലോ സന്ദേശഗാനം. 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ഹലോ ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടി. മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകുന്നു. 12:02 ശാസ്ത്രലോകം, അദൃശ്യതയുടെ ദൃശ്യത, ഡോക്ടർ ഡീന സീസ്കറിയ സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 12:40 പ്രകാശധാര, പാമ്പ് കടിയേറ്റാൽ എല്ലാവർക്കും ASV അഥവാ ആന്റി സ്നേക് വെനം കൊടുക്കേണ്ടതുണ്ടോ? ഇതേക്കുറിച്ച് ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. 12:50 ചലച്ചിത്രഗാനങ്ങൾ. 1:02 ഒരുവട്ടം കൂടി. 2:02 നാടകം മാവേലി വന്നു മടങ്ങി. രചന വട്ടപ്പാറ രാമചന്ദ്രൻ, സംവിധാനം ബേബൻ കൈമാപ്പറമ്പൻ. ശബ്ദം നൽകിയവർ പൂജപ്പുര രാധാകൃഷ്ണൻ, ജോബിൻ, ഡോക്ടർ തോമസ് മാത്യു, കാര്യവട്ടം ശ്രീകണ്ഠൻ നായർ, ജോസ് നെട്ടയം, ലിസി ജോസ്, ഗ്രേസി കരമന, പുഞ്ചിരി രാജേന്ദ്രൻ. 2:30 ചലച്ചിത്രഗാനങ്ങൾ. 2:45 തിരയിപ്പൂക്കൾ. 3:00 ഹലോ പ്രിയഗീതം. 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി. 4:00 കാതിൽ ഒരു പാട്ട്. തത്സമയ ഫോണിൻ ചലച്ചിത്രഗാന പരിപാടി. 5:02 ചലച്ചിത്രഗാനങ്ങൾ. 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. 6:02 അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 6:20 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, ലോക നാളികേര ദിനാഘോഷവും ദേശീയ പുരസ്കാര സമർപ്പണവും, തിരുവനന്തപുരത്ത് നടന്ന പരിപാടികളുടെ റിപ്പോർട്ട്. 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ. 9:30 സംഗീതസുധ, സുഗുണവരദാചാരി അവതരിപ്പിച്ച സംഗീത കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം. 11:05 മുതൽ രാവിലെ 5:48 വരെ വിവിധ ഭാരതി റിലേ ചെയ്യുന്ന പരിപാടികൾ. ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.9 ഡിഗ്രി സെൽഷ്യസ്.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. രസതന്ത്രം എന്ന ചിത്രത്തിനുവേണ്ടി വിനീത് ശ്രീനിവാസൻ പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം

0: BMW, സ്കൂട്ടർ, കാറ്, എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW, സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1 ലക്ഷം.

0: വീതം എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
1: അപ്പോ കാത്തിരിപ്പില്ലേ?
0: ഇല്ല,
2: മൈ ജിയോണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
3: നീ എന്തിനാ ഈ മാസത്തെ 4 കല്യാണങ്ങളുടെയും വെഡിങ് കാർഡ് എടുത്ത് കൈപിടിച്ചിരിക്കുന്നത്?
4: ഈ കല്യാണങ്ങൾക്കൊക്കെ ഉള്ള വെഡിങ് ഗിഫ്റ്റ്സ് വാങ്ങിക്കണ്ടേ? 25,000 രൂപയ്ക്കോ അതിന് മുകളിലോ പർച്ചേസ് ചെയ്താൽ ക്യാഷ് ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ കപ്പിൾസിനാണെങ്കിൽ സർപ്രൈസ് ഗിഫ്റ്റ്.
5: കേട്ടല്ലോ, വെഡിങ് കാർഡ് എടുക്കാൻ മറക്കല്ലേ. സന്ദർശിക്കൂ MRT ഹോം നീഡ്സ്, മെയിൻ റോഡ്, ചാല.
6: ഇവിടെ ഭഗവതി എവിടെയുള്ള?
4: അതെല്ലായിടത്തും ഉണ്ടല്ലോ.
6: എനിക്ക് ഇത്തവണത്തെ ഓണം ബമ്പർ എടുക്കാനാ.
4: അതല്ലേ പറഞ്ഞത്, തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പുനലൂർ, എറണാകുളം, തൃശൂർ എല്ലായിടത്തും ഉണ്ട്.
6: കഴിഞ്ഞ തവണ ഓണം ബമ്പർ അടിച്ചതേ ഭഗവതി നേരത്തെ ടിക്കറ്റിനാ. അതുകൊണ്ട് ഇത്തവണ 30 കോടിയുടെ ഓണം ബമ്പറും ഭഗവതി നിന്നേ എടുക്കുന്നുള്ളൂ.
4: ഭഗവതി ലോട്ടറി ഏജൻസി, ഭാഗ്യവും വിശ്വാസവും ഒരിടത്ത് നിന്ന്.
7: കേൾക്കാം ദേശാടന കിളി കരയാറില്ല ഈ ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ONV കുറുപ്പിന്റെ വരികൾ, രവീന്ദ്രന്റെ ഈണം.

0: ചലച്ചിത്ര ഗാനങ്ങൾ അല്പസമയത്തിനുള്ളിൽ സന്ധ്യാഗീതത്തിൽ കേൾക്കാം.
1: QR കോഡിലെ സമ്മാനങ്ങളിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല, പക്ഷേ പിട്ടാപ്പള്ളിയിൽ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ കാര്യമാണ്.
2: കാരണം ഈ ഓണക്കാലത്ത് തന്നെ 375 നാനോ LED ടിവികൾ, ഫ്രണ്ട് ലോഡ് വാഷിംഗ് മെഷീനുകൾ, ജർമ്മൻ കാർ തുടങ്ങി നിരവധി സമ്മാനങ്ങളാണ് പിട്ടാപ്പള്ളിയിലെ കസ്റ്റമേഴ്സിന് കിട്ടിയത്. ഭാഗ്യവും സമ്മാനങ്ങളും ഒന്നുമല്ല, പിട്ടാപ്പള്ളിയിലെ പർച്ചേസ് തന്നെ ഒരു ഐശ്വര്യമാണ്.
0: ഓണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
3: മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നു മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്. വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ.
0: ഫിനാൻസ് പർച്ചേസിൽ നേടാം ഒരു EMI ഓഫ്.
3: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
0: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം സന്ധ്യാഗീതം. ജയചന്ദ്രൻ പാടിയ ഗാനം ആദ്യം കേൾക്കാം.

0: കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി ബോർഡിലെ അംഗങ്ങളായ കുടിശ്ശിക വരുത്തിയ തൊഴിലാളികൾക്കും ഉടമകൾക്കും 2026 സെപ്റ്റംബർ 30 വരെ കുടിശ്ശിക കൊടുക്കാൻ സമയം അനുവദിച്ചിട്ടുണ്ട്. വിശദ വിവരങ്ങൾക്ക് അതാത് ജില്ലാ ഓഫീസുമായി ബന്ധപ്പെടേണ്ടതാണ്.
1: 30 കോടി രൂപയുടെ
2: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി
3: ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിനുവേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത് രചന KJ കുമാർ, സംഗീതം രവീന്ദ്രൻ.

പ്രാദേശിക വാർത്തകൾക്ക് ശേഷം സന്ധ്യാഗീതം തുടരും. സമയം 6 മണി കഴിഞ്ഞ് 29 മിനിറ്റും 55 സെക്കൻഡും. അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. ജീവിതശൈലീ രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിടുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സംസ്ഥാന സർക്കാരിന് കൈമാറി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. വന്യജീവി ആക്രമണത്തിൽ മരണപ്പെടുന്നവരുടെ കുടുംബത്തിനും കൃഷിനാശം സംഭവിച്ചവർക്കും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കൃഷിനാശത്തിന് നിലവിൽ നൽകുന്ന നഷ്ടപരിഹാരം ഇരട്ടിയാക്കും. വനാതിർത്തി പ്രദേശത്തെ മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള കർമ്മ പദ്ധതി ചർച്ച ചെയ്യുന്നതിന് വനം വകുപ്പ് സംഘടിപ്പിച്ച MPമാരുടെയും MLAമാരുടെയും സമ്മേളനം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. മനുഷ്യ വന്യജീവി സംഘർഷത്തിൽ ശാശ്വത പരിഹാരത്തിന് കേന്ദ്ര സർക്കാരിൽ ശക്തമായ സമ്മർദ്ദം ചെലുത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വനംമന്ത്രി ഷിബു ബേബി ജോൺ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചു. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. 2026 സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസങ്ങളിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധിയാണ് നീട്ടിയതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ലഹരി മരുന്ന് കേസുകളുടെ വിചാരണ വേഗത്തിലാക്കാൻ പാലക്കാട്, മഞ്ചേരി, തൃശൂർ എന്നിവിടങ്ങളിൽ 3 പുതിയ NDPS കോടതികൾ സ്ഥാപിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സർക്കാർ പരിധിവിട്ട് കടമെടുക്കുന്നു എന്ന പ്രചാരണം അടിസ്ഥാനരഹിതമാണെന്നും ലോകത്ത് കടമെടുക്കാതെ പ്രവർത്തിക്കുന്ന ഒരു സർക്കാരുമില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പ്രമേഹമുൾപ്പെടെയുള്ള ജീവിതശൈലീ രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. ജനറൽ ആശുപത്രികൾ, ജില്ലാ ആശുപത്രികൾ എന്നിവിടങ്ങളിൽ വിദഗ്ധ ഡോക്ടർമാരുടെ 24 മണിക്കൂർ സേവനം ലഭ്യമാക്കും. പ്രതീക്ഷ സെന്റർ എന്ന പേരിലാകും ഇത് അറിയപ്പെടുക. ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളും ആശുപത്രികളുടെ അവസ്ഥയും നേരിൽ കണ്ട് മനസ്സിലാക്കിയാണ് ആരോഗ്യവകുപ്പിൽ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതെന്നും കായകൽപ്പം എന്ന പേരിൽ ജനസമ്പർക്ക പരിപാടി ആവിഷ്കരിച്ചത് ഇതിനുവേണ്ടിയാണെന്നും മന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു.
1: പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ കേന്ദ്ര ബിന്ദുവാക്കി നടപ്പാക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അതിന്റെ പേരാണ് ഹൃദയരാഗം. 3 പ്രധാന നിയോജകമണ്ഡലങ്ങളിൽ ഇത് ആദ്യം പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കാനാണ് തീരുമാനം. തിരുവനന്തപുരം, ഇടുക്കി, മലപ്പുറത്തൊക്കെയാണ് അതിന്റെ ഒരു പൈലറ്റ് പ്രോജക്റ്റ് തിരഞ്ഞെടുത്തിട്ടുള്ളത്.
0: തിരുവനന്തപുരം, തൃശൂർ, കോഴിക്കോട് മാനസികാരോഗ്യ കേന്ദ്രങ്ങളിലെ ചികിത്സാ സൌകര്യം വർദ്ധിപ്പിക്കുമെന്നും മാനസികാരോഗ്യ കേന്ദ്രങ്ങളുടെ പേര് ഹാപ്പിനെസ് ആന്റ് വെൽനസ് സെന്റർ എന്നാക്കി മാറ്റുമെന്നും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ബാല്യസ്പന്ദനം പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരം കൊടുങ്ങാനൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിച്ചു. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിയാണ് ബാല്യസ്പന്ദനം. സംസ്ഥാനത്തെ 33,120 അംഗനവാടികളിലെ മുഴുവൻ കുട്ടികൾക്കും സമയബന്ധിതമായി ആരോഗ്യ പരിശോധന ഇതിലൂടെ ഉറപ്പാക്കും. ആവശ്യമായ സാഹചര്യങ്ങളിൽ തുടർ ചികിത്സയും നിരീക്ഷണവും ലഭ്യമാക്കാനും ഈ ത്രൈമാസ ആരോഗ്യ പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നു. സംസ്ഥാനത്ത് പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതി നടപ്പിലാക്കിയതിനെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് വ്യവസായത്തെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സർക്കാരിന് കൈമാറി. ബസുകളുടെ കാലാവധി 22 നിന്ന് 25 വർഷമായി ഉയർത്തുക, സ്വകാര്യ ബസ് സർവീസിനെ വ്യവസായമായി പ്രഖ്യാപിക്കുക, പ്രതിമാസം നികുതി അടയ്ക്കാൻ അവസരം നൽകുക എന്നിവയാണ് സമിതിയുടെ പ്രധാന നിർദ്ദേശങ്ങൾ. MSME പരിഗണന നൽകി ബസ് സർവീസുകളെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിലൂടെ ബാങ്ക് വായ്പകളും സാങ്കേതിക സഹായങ്ങളും മറ്റ് സാമ്പത്തിക ആനുകൂല്യങ്ങളും ഉറപ്പാക്കാൻ കഴിയുമെന്ന് സമിതി ശുപാർശ ചെയ്യുന്നു. ബസ് സർവീസിനെ വ്യവസായമായി പ്രഖ്യാപിക്കുന്നതിൽ സംസ്ഥാന സർക്കാരിന് എതിർപ്പില്ലെന്ന് മന്ത്രി CP ജോൺ വ്യക്തമാക്കി. ലഹരിക്കെതിരായ പോരാട്ടം കേരളത്തിലെ സ്കൂൾ ക്യാമ്പസുകൾ ഏറ്റെടുക്കുമെന്നും ക്യാമ്പസുകളിലും ഒപ്പം സമൂഹത്തിലും വലിയ മാറ്റത്തിന് ഇത് കാരണമാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി കേരളത്തിലെ സ്കൂൾ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിക്കുന്ന ഷോർട്ട് ഫിലിം മത്സരത്തിന്റെ ലോഗോ പ്രകാശനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഓണത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം ഡിവിഷനിൽ കുറി സർവീസ് നടത്തിയത് 180 സ്പെഷ്യൽ ട്രെയിനുകൾ. ഓണം അവധിക്കാലത്ത് യാത്ര നടത്തിയവർക്ക് സർവീസുകൾ ഏറെ ഗുണകരമായി. ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി തയ്യാറാക്കിയ റിപ്പോർട്ട്.
3: ഓണക്കാലത്ത് തിരുവനന്തപുരം ഡിവിഷനിൽ നടത്തിയ സ്പെഷ്യൽ ട്രെയിനുകളിൽ 245,823 അധിക യാത്രക്കാർക്കാണ് സഞ്ചരിക്കാനായത്. പായസം, ഉപ്പേരി പോലുള്ള ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താൻ അവസരമൊരുക്കിക്കൊണ്ട് 11 പ്രധാന സ്റ്റേഷനുകളിൽ 34 സ്പെഷ്യൽ സ്റ്റാളുകൾക്ക് റെയിൽവേ അനുവാദം നൽകിയത് ഓണം അവധി യാത്ര നടത്തിയവർക്ക് ഏറെ ഗുണകരവുമായി.
0: തിരുവനന്തപുരത്ത് ആക്കുളത്തെ നവീകരിച്ച വ്യോമസേനാ മ്യൂസിയം ദക്ഷിണ വ്യോമസേനാ മേധാവി എയർ മാർഷൽ ജസ്വീർ സിംഗ് മാൻ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഇന്ത്യൻ വ്യോമസേനയുടെ ശേഖരത്തിലുള്ള പുതിയ ഉപകരണങ്ങൾ ഉൾപ്പെടുത്തിയാണ് വിപുലമായ നവീകരണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കിയത്. പുതുതായി ഒരുക്കിയ ഓപ്പറേഷൻ സിന്ദൂർ കോർണറും മ്യൂസിയത്തിൽ ഉൾപ്പെടുന്നു. അങ്കണവാടികൾ വഴി വിതരണം ചെയ്യുന്ന അമൃതം പൊടിയിൽ പഞ്ചസാര ചേർക്കുന്നത് കുട്ടികളുടെ ആരോഗ്യത്തെ ബാധിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ. അമൃതം പൊടി നിർമ്മാണത്തിൽ പഞ്ചസാര പൂർണ്ണമായും ഒഴിവാക്കി കുറഞ്ഞ അളവിൽ ശർക്കര ഉൾപ്പെടുത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കണമെന്നും കമ്മീഷൻ അറിയിച്ചു. ഗുരുവായൂരിൽ അഷ്ടമി രോഹിണി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. അന്നേ ദിവസം ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട് നൽകുമെന്നും അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ശബരിമലയിൽ കന്നിമാസ പൂജയോടനുബന്ധിച്ച് ദർശനം നടത്തുന്നതിനുള്ള ഓൺലൈൻ വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ശബരിമല ഓൺലൈൻ .org എന്ന വെബ്സൈറ്റ് വഴിയാണ് ബുക്കിംഗ്. ഈ മാസം 16 നട തുറക്കുന്നത്. കൊച്ചി മെട്രോ 3 ഘട്ടത്തിൽ ആലുവ അങ്കമാലി പാതയിൽ എയർപോർട്ട് ഭാഗത്ത് ഭൂമിക്കടിയിലൂടെ പാത കടന്നുപോകുമെന്ന രീതിയിൽ വരുന്ന തെറ്റായ വാർത്തയാണെന്ന് KMRL. 3 ഘട്ടവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാരിലേക്ക് സമർപ്പിച്ച DPR പ്രകാരം 18 കിലോമീറ്റർ ദൂരമുള്ള പാത പൂർണ്ണമായും മേൽപാതയായാണ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത്. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. കൊച്ചി ഉയർത്തിയ 197 റൺ വിജയലക്ഷ്യം ട്രിവാൻഡ്രം റോയൽസ് 18.2 ഓവറിൽ 2 വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു. കാലിക്കറ്റ് ഗ്ലോബ് സ്റ്റാർസ് ഏരീസ് കൊല്ലം സെയിലേഴ്സ് മത്സരം കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയത്തിൽ അല്പസമയത്തിനകം ആരംഭിക്കും. സംസ്ഥാനത്തിന്റെ കായിക ടൂറിസം മേഖലകളിൽ വൻ മാറ്റത്തിന് വഴിയൊരുക്കാൻ ക്രിക്കറ്റ് ടൂറിസം പദ്ധതിയുമായി കേരള ക്രിക്കറ്റ് അസോസിയേഷൻ. സ്വകാര്യ പങ്കാളിത്തത്തോടെ 1,500 കോടി രൂപയുടെ നിക്ഷേപമാണ് ആദ്യഘട്ടത്തിൽ KCA ലക്ഷ്യമിടുന്നത്. ഇതിനായി ഈ മാസം 11 തിരുവനന്തപുരത്ത് പ്രത്യേക നിക്ഷേപക സംഗമം സംഘടിപ്പിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 374 പോയിന്റ് ഇടിഞ്ഞ് 76,570 നിഫ്റ്റി 141 പോയിന്റ് നഷ്ടത്തിൽ 23,914 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കുറഞ്ഞു. പവന് 2,240 രൂപ കുറഞ്ഞ് 111,480 രൂപയും ഗ്രാമിന് 13,935 രൂപയുമാണ് ഇന്നത്തെ വില. ഇടുക്കി വണ്ടിപ്പെരിയാറിലെ പോപ്സ് തേയില എസ്റ്റേറ്റ് തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ

0: രേഖ ചമച്ച് അരക്കോടിയിലേറെ രൂപയുടെ തട്ടിപ്പ് നടത്തിയ കോന്നി മ്ലാന്തടം സ്വദേശി റാണി ലക്ഷ്മിയാണ് കസ്റ്റഡിയിലായത്. പ്രധാന വാർത്തകൾ വീണ്ടും. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. അധ്യാപക നിയമനത്തിനുള്ള 18 PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി 6 മാസത്തേക്ക് നീട്ടാൻ ശുപാർശ ചെയ്ത് സംസ്ഥാന മന്ത്രിസഭായോഗം. ജീവിതശൈലി രോഗങ്ങളുടെ ഏകോപിതമായ ചികിത്സ ഉറപ്പാക്കാൻ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ച് ഹൃദയരാഗം പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ. അംഗനവാടി കുട്ടികളുടെ സമഗ്ര ആരോഗ്യ സംരക്ഷണം ലക്ഷ്യമിടുന്ന ബാല്യസ്പന്ദനം പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. മന്ത്രി ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രിയദർശിനി സൌജന്യ യാത്രാ പദ്ധതിയെ തുടർന്ന് പ്രതിസന്ധിയിലായ സ്വകാര്യ ബസ് മേഖലയെ സംരക്ഷിക്കാൻ നിർണായക ശുപാർശകളടങ്ങിയ റിപ്പോർട്ട് പഠനസമിതി സംസ്ഥാന സർക്കാരിന് കൈമാറി. കേരള ക്രിക്കറ്റ് ലീഗിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സിനെതിരെ ട്രിവാൻഡ്രം റോയൽസിന് 8 വിക്കറ്റ് ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, സന്ധ്യാഗീതം തുടരുകയാണ്. സ്വാമി അയ്യപ്പൻ എന്ന ചിത്രത്തിനുവേണ്ടി പി. ലീലയും ശ്രീകാന്തും പാടിയ ഗാനം, വയലാറിന്റെ വരികൾ ദേവരാജന്റെ സംഗീതം.

സന്ധ്യാഗീതമാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി അനന്തപുരി FM 101.9. സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है।
1: अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं,
2: अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं,
3: क्योंकि हमने लिया है प्रधानमंत्री फसल बीमा।
4: बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा।
5: योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान, अब आपकी है बारी।
4: नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण।
5: फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण।
4: प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवर। कृषि एवं किसान कल्याण मंत्रालय।
6: പ്രിയ സുഹൃത്തുക്കളെ, ഫാം ടു സിറ്റിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് തിരുവാണിയൂർ സ്വദേശിനിയായ ലിസി ഏലിയാസിനെയാണ്. മണ്ണിനോട് ചേർന്നൊരു ജീവിതം, 3 പതിറ്റാണ്ടിലേറെ കാലത്തെ അനുഭവങ്ങൾ, കൃഷിയെ ഒരു ജോലി എന്നതിലുപരി ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റിയ ഒരു കർഷക. വർഷങ്ങൾ പലതും കടന്നുപോയി, കൃഷിയിൽ പല മാറ്റങ്ങളും വന്നു. കൃഷിയോടുള്ള ലിസിയുടെ പാഷൻ മാത്രം ഇന്നും അതേപടി. വിത്ത് വിതയ്ക്കുമ്പോൾ മനസ്സിൽ നിറയുന്ന പ്രതീക്ഷയും വിളവെടുക്കുമ്പോഴുള്ള സന്തോഷവും തന്നെയാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയ കരുത്ത്. മണ്ണിനെയും വിളകളെയും സ്നേഹിച്ച് അധ്വാനത്തെ കൂട്ടുപിടിച്ച് മുന്നേറുന്ന ലിസി ഏലിയാസിന്റെ വേറിട്ട കൃഷിയാത്രയിലേക്ക് നമുക്കുമൊന്ന് കടന്നു ചെല്ലാം.
7: കുറേ നാളായിട്ട് കൃഷി ചെയ്യണ ഒരാളാണ് ചേച്ചി. തൊഴിലായിട്ടാണോ നമ്മൾ കൃഷിയെ സ്വീകരിച്ചത്? ജീവിതത്തിന്റെ ഒരു ഭാഗമാണോ? എങ്ങനെയാണ് കൃഷിയെ കാണുന്നത്?
8: എന്റെ അപ്പച്ചൻ ഒരു നല്ല കർഷകനായിരുന്നു. കാർഷിക ഇതിൽ മാത്രം കഴിഞ്ഞുകൊണ്ട് വന്നിരുന്ന ഞങ്ങളുടെ കുടുംബം. അപ്പച്ചന് ഇങ്ങനെ വെറ്റില കൃഷി, വാഴ, അങ്ങനെ എല്ലാ കൃഷികളും ഉണ്ടായിരുന്നു അപ്പച്ചന്. അപ്പൊ ചെറുപ്പം മുതലേ അത് കണ്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ആദ്യമൊന്നും കൃഷിയിലേക്ക് ഇറങ്ങിയില്ലായിരുന്നു. പിന്നെ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് കൃഷിയിലേക്ക് ഇറങ്ങിയത്. ആദ്യം കുറച്ച് ചെയ്തു, അത് കഴിഞ്ഞപ്പോ അത് വലിയ കുഴപ്പമില്ലാന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് പിന്നെ കൂടുതൽ കൂടുതലിലേക്ക് വന്ന് ഇപ്പൊ ഉപജീവന മാർഗം തന്നെ കൃഷിയായിട്ട് തന്നെ മാറിയേക്കാണ്. 10-30 വർഷമായി സ്വന്തമായിട്ട് ഇത് തുടങ്ങിയിട്ട്. അപ്പൊ അന്നോട്ട് ഇതുവരെ കൃഷി കൊണ്ട് തന്നെയാണ് പോകുന്നത്.
7: അപ്പൊ എങ്ങനെയാ, നമ്മുടെ സ്വന്തം സ്ഥലത്ത് തന്നെയാണോ അതോ നമ്മള് പാട്ടത്തിനടുത്ത് വിപുലമായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്? എങ്ങനെയാ?
8: 1 ഏക്കർ സ്ഥലമേ ആകെ എനിക്കുള്ളൂ. അതിനകത്ത് മൊത്തം ഇടം നോക്കി ഒട്ടും സ്ഥലം വേസ്റ്റ് ആവാതെ, സമയം വേസ്റ്റ് ആവാതെ ചെയ്യുന്നുണ്ട്. 50 സെന്റ് സ്ഥലത്ത്

0: വെള്ളരി പയർ കുക്കുംബർ ഇത് മൂന്ന് ഇപ്പൊ ചെത്തി തുടങ്ങി. പിന്നെ വീട്ടാവശ്യത്തിനുള്ള തക്കാളി വെണ്ട വഴുതന പച്ചമുളക് അങ്ങനെയുള്ള സാധനങ്ങളും നട്ടിട്ടുണ്ട്.
1: ഓണത്തിന് കണക്കാക്കി കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഇത് ഏറ്റവും ആദ്യം, അതായത് ഈ ഓണമാകുമ്പോഴത്തേക്കും നമുക്ക് വിളവെടുപ്പ് പാകത്തിലാവണമെങ്കിൽ എന്ന് നമ്മൾ വിത്ത് ഇടണം, എത്ര മാസം മുമ്പ് നമ്മൾ ഇത് ആരംഭിക്കണം?
0: നമ്മൾ ഓണം ഏത് ഡേറ്റിൽ വരുമെന്ന് കണ്ടിട്ട് ഒരു 65 ദിവസം മുമ്പ് നമ്മൾ വിത്തിടും. ഇപ്പൊ പയറാണെങ്കിലും വെള്ളരിയാണെങ്കിലും ശരിക്കും 45 ദിവസമൊക്കെ ആകുമ്പോൾ പൂവിട്ട് അത് കായ്ക്കാൻ തുടങ്ങും. അപ്പൊ അത് അതിന്റെ വിപണനത്തിലേക്ക് വന്നെങ്കിൽ ഒരു 20 ദിവസത്തോടെ പിന്നെയും താമസം വരും. അങ്ങനെയാണ് പതിവ്. ഇപ്പൊ വിളവെടുക്കുന്ന സമയമാണ്, എടുത്തു തുടങ്ങിയ സമയമാണ്. വെള്ളരിയായി, പയറായി, കുക്കുംബറായി.
1: കാലാവസ്ഥയെ നമുക്ക് അത്രയ്ക്ക് അങ്ങനെ വിശ്വസിക്കാൻ വയ്യല്ലോ. ഇപ്പൊ കുറച്ചു ദിവസം മുമ്പ് നല്ല മഴയായിരുന്നു നമുക്ക്. ഇങ്ങനെ മഴ വരുമ്പോ അത് നമ്മുടെ കൃഷിയെ ബാധിക്കാറുണ്ടോ? എങ്ങനെയാണ്?
0: ഓ, ആ മഴ അടച്ച മഴ വന്നു കഴിഞ്ഞപ്പം പയറിന് ഒരു പഴുപ്പല് വന്നായിരുന്നു. ഇപ്പൊ വെയില് തെളിഞ്ഞു കഴിഞ്ഞപ്പോ അത് ഓക്കെ ആയി വന്നിട്ടുണ്ട്. കൃഷിഭവനുമായിട്ട് ബന്ധപ്പെട്ട് ഒരു മരുന്ന് തന്നു, അത് ഒഴിച്ചു കൊടുത്തു. അത് ഓക്കെ ആയി, ഇപ്പൊ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്.
1: നമ്മുടെ നാട്ടിൽ ഒരുപാട് കർഷകർ ഇപ്പൊ ഈ ഓണത്തോടനുബന്ധിച്ച് പൂക്കൃഷി ചെയ്യാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ?
0: കൃഷിഭവനിൽ നിന്ന് എനിക്ക് ബന്ധിയുടെ തൈ കിട്ടിയായിരുന്നു. അപ്പൊ ഈ കീടങ്ങളുടെ ശല്യം കുറയാൻ വേണ്ടിട്ട് ഞാൻ ഈ പയറിനകത്ത് വെള്ളരിക്കകത്തും 5-6 തട ഇടപെട്ട് ഇടപെട്ട് ബന്ധി നട്ട് അതിപ്പോ പൂത്തു തുടങ്ങിയിട്ടുണ്ട്.
1: മാർക്കറ്റിൽ കൊടുക്കാറുണ്ടോ?
0: മാർക്കറ്റിൽ കൊടുക്കാൻ ഇപ്പൊ ഇവിടെ ലോക്കലിലൊക്കെ ഓണ സീസണിലൊക്കെ 1 കിലോ പൂ 2 കിലോ പൂ അങ്ങനെയൊക്കെ ആവശ്യപ്പെട്ടാൽ കൊടുക്കാനുണ്ടാവും, അല്ലാതെ ഇത്തിരി അങ്ങനെ ഇല്ല.
1: ഇപ്പൊ ഏകദേശം 1 ഏക്കറോളം സ്ഥലത്താണ് മൊത്തം കൃഷി ചെയ്യുന്നത് അല്ലെ?
0: അതെ അതെ അതെ അതെ.
1: അപ്പൊ എങ്ങനെയാണ്, നമുക്ക് പണിക്ക് സഹായത്തിന് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? എങ്ങനെയാണ്?
0: നില ഒരുക്കാൻ മാത്രം ആളെ കൂട്ടും, ബാക്കി വിത്തിടിയില് വളവിടിയില് ബാക്കി ശുശ്രൂഷയും കാര്യങ്ങളും മരുന്നടി അത് പറിച്ച് വിപണനം അതെല്ലാം സ്വന്തമായിട്ട് തന്നെ ചെയ്യുന്നത്.
1: ഇതെല്ലാം തനിയെ ചെയ്യുമ്പോ നല്ല അധ്വാനമുള്ള പണി തന്നെയല്ലേ?
0: ഭയങ്കര സന്തോഷാണ്. അധ്വാനം നമുക്ക് അതൊരു ഇതാവാറില്ല. ഞാൻ പെരക്കി ചുറ്റിയ പച്ചക്കറി ഇട്ടേക്കണ. അപ്പൊ രാവിലെ എണീറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മിറ്റത്ത് നിന്നൊന്നും നോക്കും മൊത്തത്തില്. അത് കഴിഞ്ഞിട്ട് വന്നിട്ടാണ് അടുത്ത പരിപാടികൾ തുടങ്ങുള്ളൂ. അത് നമുക്കത് കാണുന്നത് ഒരു ഭയങ്കര സന്തോഷാണ്. ഇനിയിപ്പൊ ഇത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മഴയുടെ അനുസരിച്ചിരിക്കും. നവംബർ ഒരു പകുതി ആകുമ്പോഴേക്കും പിന്നെ പാടത്ത് വരും. പാടത്ത് അവിടെ പയർ തന്നെയാണ്. പയർ, കുക്കുംബർ, വെള്ളരി അവിടെ ഇടും. വേനലായതുകൊണ്ട് ഇതിനേക്കാൾ ഇച്ചിരി കഷ്ടപ്പാട് കൂടുതലുണ്ട്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടെ പറമ്പിലിട്ടേക്കണ ഇപ്പൊ ഈ സീസണിലായതുകൊണ്ട് നനയ്ക്കണ്ടല്ലോ. പാടത്താകുമ്പോ നമ്മൾ നനയ്ക്കണം. അപ്പൊ അതിച്ചിരി ബുദ്ധിമുട്ടാണ്. എങ്കിൽ പോലും വിളവ് അധികം കിട്ടുന്നത് എപ്പോഴും പാടത്താണ്. വേനൽ സീസണിലാണ്, അത്രയും മഴ സീസണില് കിട്ടാറില്ല. പച്ചക്കറികൾക്ക് ഒത്തിരി ഈർപ്പം നല്ലതല്ല, അതുകൊണ്ടായിരിക്കാം. പച്ചക്കറിക്ക് എപ്പോഴും നമ്മൾ ഒരു വേനൽ സീസൺ തന്നെയാണ്. പൂവിടാനും അതുപോലെ കായ് പിടിക്കാനും എല്ലാം നല്ലത്. ഇടയ്ക്കിടയ്ക്കൊന്ന് നനച്ചു കൊടുത്താൽ മാത്രം മതി. പച്ചക്കറിക്ക് ഒരിക്കലും ഈർപ്പം ഒത്തിരി നല്ലതല്ല.
1: കൂടുതൽ വിശേഷങ്ങൾ കേൾക്കാം ഒരു ഗാനത്തിന് ശേഷം.

0: മഴക്കാലത്തും അതുപോലെ വേനൽക്കാലത്തും പയറ് കൃഷി ചെയ്യുന്നുണ്ട്. അപ്പൊ മഴക്കാലത്ത് വരുന്ന കീടങ്ങൾ, അതായത് ഈ കീടങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ ഈ മഴയത്തും വെയിലത്തും ചെയ്യുമ്പോ?
1: കീടങ്ങളിലെ വ്യത്യാസം അങ്ങനെ ഇല്ല, എല്ലാം ഒരുപോലെ തന്നെയാണ്.
0: പയറിനെ പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ബാധിക്കാറുള്ളത്?
1: പയറിനെ ബാധിക്കുന്നത് പയറ് ഉണ്ടായി കഴിയുമ്പോ പുഴുവാണ്, പിന്നെ ചാഴി. പിന്നെ അതുകൂടാതെ അതിനകത്ത് ഒരു ഇതുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ 10-15 ദിവസമൊക്കെ ആകുമ്പോഴത്തേനും അങ്ങനെ ചൂട് അങ്ങനെ മാഞ്ഞ് പോവാണ്. പല പ്രാവശ്യം നമ്മൾ നടണ്ട വരും. തുശും കുമ്മായും കൂടെ കലക്കി, അതിന്റെ മിശ്രിതം വാങ്ങിക്കാൻ കിട്ടൂല, പാക്കറ്റ് കിട്ടും, അത് കലക്കി ചുവട്ടിലൊഴിക്കും, തളിച്ചു കൊടുക്കും. അത് ഒഴിച്ചു കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് കുറെ വ്യത്യാസം വരും. അത് 100 ഗ്രാം 10 ലിറ്റർ വെള്ളത്തിൽ കലക്കിയിട്ട് കുറച്ച് കുറച്ച് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കും. അങ്ങനെയാണ് പതിവ്.
0: പയർ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വിത്ത് അത് എങ്ങനെയാണ്? കൃഷിഭവൻ തരുന്ന വിത്ത് തന്നെയാണോ അതോ?
1: അല്ല, പയർ വിത്ത് മാത്രമേ ഞാൻ സ്വന്തമായിട്ട് ഇപ്പോ എടുത്തു വെക്കുക പതിവ്. ഇപ്പൊ ഈ സീസണിൽ പയർ വിത്ത് എടുത്തു വെക്കാറില്ല. വേനൽക്ക് പാടത്ത് കൃഷി ചെയ്യുമ്പോഴാണ്, അതിന് തന്നെ ഉണങ്ങാനും എടുത്തു വെക്കാനും സൂക്ഷിക്കാനൊക്കെ ആ സീസണാണ് നല്ലത്. അവിടെ നിന്ന് വിത്ത് എടുത്തു വെക്കും, അപ്പൊ അവിടെ നടും. വർഷകാലത്തേക്ക് ഉള്ളതും എടുത്തു വെക്കും. സ്വന്തമായിട്ട് തന്നെ ഞാൻ എന്റെ വിത്ത് തന്നെ എടുത്തു വെക്കാറ്. അതനുസരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കത് പുറത്തുനിന്ന് വാങ്ങിച്ചു കഴിയുമ്പോൾ ചിലപ്പോൾ അത് ഏത് ഇതാണെന്ന് പറയാം, ചെറിയ വിത്താണോ എന്താണോ അതിന് കാവലോ ഉള്ളതാണോ ഒന്നും പറയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് വിശ്വസിക്കാവുന്ന നമ്മുടെ വിത്ത് തന്നെയാണല്ലോ. ബാക്കി എല്ലാ കർഷക സമിതി ഉണ്ട്, ഇവിടെ വിപണന കേന്ദ്രമുണ്ട് ചെമ്മനാട്, അവിടെ നിന്ന് ഞാൻ വിത്ത് വാങ്ങിച്ചു ചെയ്യാറ്.
0: വെള്ളരിയാണെങ്കിലും മഴക്കാലത്ത് ചീഞ്ഞു പോവാനുള്ള സാധ്യത കൂടുതലാണോ, എങ്ങനെയാണ്?
1: വെള്ളരിക്ക് വരുന്നത് ഒരു ഇല മഞ്ഞച്ചിട്ട് ഇല ദ്രവിച്ച മാതിരി ഒരു ഇതാ കാണാറ്. അങ്ങനെയുള്ളപ്പോ മരുന്ന് തളിക്കും. മരുന്ന് തളിച്ചപ്പോ അത് മാറിയിട്ടുണ്ട്. എന്റെ
0: പലരും പറഞ്ഞു കേൾക്കാറുണ്ട് ഈ കുമ്പളം അതുപോലെ വെള്ളരി അതെല്ലാം പൂ വന്നതിന് ശേഷം ആ കായ് പിടിക്കില്ല, അതിനു മുമ്പ് ഈ ചെറിയ പ്രാണികള് കുത്തിയത് നശിച്ചു പോകുന്നൊരു ഇത്.
1: അതിന് മരുന്നടിച്ചാൽ തന്നെയാണ് പറ്റുള്ളൂ, അല്ലാതെ പറ്റൂല. ജൈവമായിട്ടുള്ള മരുന്നാണ് കൂടുതൽ ഉപയോഗിക്കാറ്. മരുന്നടിച്ചാലേ പറ്റുള്ളൂ, അല്ലാതെ ഒന്ന് കുറെ പോകും. പിന്നെ ചിലതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്ത് മൂപ്പ് കുറവുള്ളതാണെങ്കിലും കായ് ഉണ്ടാകും, പക്ഷെ ഒന്നും പിടിക്കില്ല, വിട്ടുപോകും. അത് വിത്തെടുത്ത് വെക്കുന്നതിന്റെ അപാകതയാ. നമ്മൾ വാങ്ങിക്കാൻ കിട്ടുന്ന വിത്ത് ചിലപ്പോൾ മൂപ്പ് കുറവുള്ള വെള്ളരിയുടെ അല്ലെങ്കിൽ കുമ്പളത്തിന്റെ മത്തയുടെ എന്തെങ്കിലും ആണെങ്കിൽ അതിന് കായ് ഉണ്ടാവും, പക്ഷെ ഒന്നും പിടിക്കില്ല, വിട്ടുപോകും. അങ്ങനെ ഒരു കുഴപ്പമുണ്ട്.
0: പിന്നെ നമ്മൾ വിപുലമായിട്ട് ചെയ്യുന്നത് കുക്കുംബർ ആണ് അല്ലേ?
1: അതെ, കുക്കുംബർ.
0: കുക്കുംബർ നമുക്ക് ഏത് കാലത്തും ഡിമാൻഡ് ഉള്ള ഒരു പച്ചക്കറി.
1: ഏത് സമയത്ത് ഡിമാൻഡ് ഉള്ള, പ്രത്യേകിച്ച് ഈ സീസണിൽ കുക്കുംബറിന് വിളവ് അധികമുണ്ട്. UFPCI നിന്നാണ് ഞാൻ വിത്ത് വാങ്ങിച്ചത്. രണ്ട് സീസണിലും ഞാൻ നടാറുണ്ട്.
0: എവിടെയാണ് നമ്മൾ ഇതിന്റെ വിപണി കണ്ടെത്താറുള്ളത്?
1: ഞങ്ങൾക്ക് ഒരു കർഷക വിപണന കേന്ദ്രമുണ്ട് ഇവിടെ അടുത്ത് തന്നെ, ഒരു 4 കിലോമീറ്റർ ദൂരെ. അവിടെ ആഴ്ചയിൽ 2 ദിവസം മാർക്കറ്റ് ഉണ്ട്. അത് ലേലം ചെയ്യുകയാണ്. സാധനങ്ങളുടെ അളവ് അനുസരിച്ച് അതിന് ഏറ്റക്കുറച്ചിലുണ്ടാകും വില. അതല്ലാതെ ഇടദിവസങ്ങളിൽ ചെത്തുന്നത് കടയിൽ കിടക്കും. എപ്പോഴും ഞങ്ങൾ ഷീറ്റിട്ട് മാത്രം കൃഷി ചെയ്യണം. അപ്പൊ അതിപ്പോ ഈ സീസണിലാണെങ്കിലും വേനൽ സീസണിലാണെങ്കിലും ഷീറ്റിട്ടാണ് ചെയ്യുന്നത്. അതിനനുസരിച്ചുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വേനൽ സീസണിലാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ഒരു നന മതി. അതിനനുസരിച്ച് ഷീറ്റിട്ട് മൂടിക്കഴിയുമ്പോൾ അതിന് ഈർപ്പം നിന്നോളും, കുഴപ്പമില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഷീറ്റ് ഇട്ടില്ല എങ്കിൽ പച്ചക്കറി ഉണ്ടായി തുടങ്ങി ഒരു 2-3 ചെത്ത് ആകുമ്പോഴത്തേനും പുല്ല് കയറി കള കയറി പോകും. അപ്പൊ അതുകൊണ്ട് ഒരു 8 വർഷത്തോളം ആയി ഇപ്പൊ ഷീറ്റിട്ട് മാത്രം കൃഷി ചെയ്യണം. ഇപ്പൊ വിളവും അധികം കിട്ടും, സമയം അധികം കിട്ടും.
0: അപ്പൊ നമ്മളിങ്ങനെ ഷീറ്റിട്ട് കൃഷി ചെയ്യുമ്പോ എങ്ങനെയാണ് നമ്മൾ ഈ വളം അതൊക്കെ എങ്ങനെയാണ്?
1: എല്ലാ ഇതും കഴിഞ്ഞതിന് ശേഷമാണ് മാത്രമാണ് ഇത് ഷീറ്റിടുന്നത്. അതായത് നമ്മള് വളമിട്ട് ഇവിടെ ചാണാനാണ്, ചാണകം അല്ലെങ്കിൽ കോഴിക്കട്ടൻ ചാണകമാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ചാണകം ഇട്ട് തടം മൂടി നമ്മൾ വിത്ത് നട്ട് 10-22 ദിവസമായി കഴിയുമ്പോ അതിന് വേണ്ട രാസവളവും പിണ്ണാക്കും വീണ്ടും ചാണകപ്പൊടി ഇട്ട് ഈ തടം മൂടി വാരത്തിലാക്കും. അതിന്റെ മെയിൻ വളപ്പ് തീർന്നു. 2 പ്രാവശ്യം നമ്മൾ ചാണകം ഇട്ടു, രാസവളം ഇട്ടു, പിന്നെ ഷീറ്റിട്ട് മൂടുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളവ് തുടങ്ങിയ ഒരു പകുതി ആകുമ്പോൾ നമ്മൾക്ക് അതിനകത്ത് ഇപ്പൊ 19-19 അടിച്ചു കൊടുക്കുക, നല്ല സൗകര്യമാണല്ലോ. അത് ഇടയ്ക്കിടയ്ക്ക് അടിച്ചു കൊടുത്താൽ മതി. അതല്ല എങ്കിൽ ആ ഷീറ്റ് നമുക്ക് പതുക്കെ അതിന്റെ ആ ചൂട് മാത്രം അങ്ങനെ വകഞ്ഞിട്ട് അവിടെ രാസവളം ഇട്ടു കൊടുക്കുന്നതിനും കുഴപ്പമില്ല.
0: കൃഷി വിശേഷങ്ങളുമായി വീണ്ടും എത്താം ഒരു പാട്ടിന് ശേഷം.

0: ഇത്രയും നാള് കൃഷി ചെയ്തതില് ഏറ്റവും സംതൃപ്തി തോന്നിയത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വിജയമായിരിക്കുന്ന കൃഷി എന്ന് പറയുന്നത് കുക്കുംബർ ആണോ? ഏത് കൃഷിയായിരിക്കും?
1: കുക്കുംബറല്ല, ഇവിടെ ഞങ്ങൾക്ക് എപ്പോഴും പയറ് തന്നെയാണ്. പയറിന് എപ്പോഴും നമുക്ക് ചെലവുണ്ട്, മാർക്കറ്റുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ആണെങ്കിൽ പോലും ഒരിക്കലും 60 രൂപ താഴെ ഒരിക്കലും പയറിന് വില താഴെയിട്ട് വന്നിട്ടില്ല. അപ്പൊ നമുക്ക് അതുകൊണ്ട് നഷ്ടമില്ല. എന്നും പിടിച്ചു നിൽക്കുന്ന ഒരു സാധനം തന്നെയാണ് പയർ. ആ സാധനത്തിന് എന്നും ഡിമാൻഡും ഉണ്ട്.
0: പണ്ട് മുതലേ കൃഷി ചെയ്ത് പരിചയമുള്ള ഒരാളാണല്ലോ, അപ്പൊ
1: അതെ,
0: എങ്ങനെയാണ് തോന്നിയിരിക്കുന്നത്? കൃഷി എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിലേക്കാളും കുറച്ചും കൂടി എളുപ്പവും ലാഭവും ഒക്കെ ഇപ്പോഴാണ്, അങ്ങനെയാണോ തോന്നിയിട്ടുള്ളത്?
1: എളുപ്പവും ലാഭവും അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മളിപ്പോ കൂലി കൊടുത്ത് ചെയ്യുന്നവരാണെങ്കിൽ കൂലി ചെലവ് അധികം, വളത്തിനൊക്കെ എന്തൊരു വില. ഇതെല്ലാം നമുക്ക് വെച്ച് നോക്കുമ്പോ അതിനകത്ത് വലിയ മെച്ചം കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും നമുക്ക് ഒരു സന്തോഷമുണ്ട്. അതാണ് ഏറ്റവും ഇത്. ഒത്തിരി ഒന്നും സമ്പാദിക്കാൻ പറ്റൂലെങ്കിൽ പോലും അത്യാവശ്യ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് നമുക്ക് നടന്നു പോകും.
0: ഏകദേശം 30 വർഷത്തോളമായിട്ടുള്ള കൃഷി പാരമ്പര്യം തന്നെയാണ്. അപ്പൊ അതിന്റെ കൂടെ നമ്മൾ പശു വളർത്തല് അല്ലെങ്കിൽ ആട് പരിപാലനം അങ്ങനെ എന്തെങ്കിലും ഇതിന്റെ കൂടെ
1: അതൊക്കെ ഉണ്ടായിരുന്നു. നല്ല കറവുള്ള പശു ഉണ്ടായിരുന്നു. അടിക്കടി പശുക്കൾക്ക് അസുഖങ്ങൾ വരുന്നു. കാലിത്തീറ്റയുടെ വിലയധികം, പാലിന്റെ വില 1 പ്രാവശ്യം കൂടുമ്പോ കാലിത്തീറ്റയുടെ വില 3 പ്രാവശ്യം കൂടും. അപ്പൊ അതൊക്കെ ആവുകൊണ്ട് നമുക്ക് അതിനകത്ത് യാതൊരു മെച്ചമില്ല. പിന്നെ അതിനകത്ത് ലാഭം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ഈ കൃഷിയൊക്കെ ഉള്ളത് കൊണ്ട് ചാണകത്തിന്റെ ആവശ്യങ്ങൾ നടക്കുമായിരുന്നു. ഇപ്പൊ ഈ അടുത്തിടെ പശുവിനെ കൊടുത്തത്, ഇതുവരെ ഉണ്ടായിരുന്നു പശു ഉണ്ടായിരുന്നു ആടും ഉണ്ടായിരുന്നു.
0: അപ്പം എങ്ങനെയാണ് കൃഷി എന്ന് പറഞ്ഞാൽ നമുക്ക് ധൈര്യമായിട്ട് കൃഷി മാത്രം കൊണ്ട് നമുക്ക് നന്നായി ജീവിക്കാൻ പറ്റുമോ?
1: ഒത്തിരി ആഡംബര ജീവിതം കാര്യങ്ങളൊന്നും ഇല്ലാതെ കഴിഞ്ഞു പോകുന്നതിന് കുഴപ്പമില്ല. കൂലി കൊടുത്ത് എല്ലാം ചെയ്യുമ്പോൾ അതിനകത്ത് മെച്ചമൊന്നും ഉണ്ടാവില്ല. അതേസമയം നമ്മൾ സ്വന്തമായിട്ട് നമുക്ക് ചെയ്യുന്ന, ഇപ്പൊ ഈ 1 ഏക്കർ സ്ഥലത്തിൽ നിലമൊരുക്കാൻ മാത്രമേ ഞാൻ ആളെ കൂട്ടുള്ളൂ എന്ന് പറഞ്ഞല്ലോ. അതല്ലാതെ ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുന്നത്. രാവിലെ വൈകുന്നേരം ഇറങ്ങി നിന്ന് നമുക്കതൊരു സന്തോഷമാണ്. കുറെ കാലമായിട്ട് ഇത് ചെയ്തു പോരുന്നതുകൊണ്ട് നമ്മൾ അതിന്റെ പോരായ്മകൾ എന്തെല്ലാം എന്താണെന്ന് പഠിച്ചു. അപ്പൊ അത് നമുക്ക് ചെയ്യാനുള്ള ഒരു മനസ്സും ഉണ്ട്, ഒരു സന്തോഷവും ഉണ്ട്. അപ്പൊ അതാ അത് ഓട്ടോമാറ്റിക്കലി അതിന്റെ പണികൾ അങ്ങനെ നടന്നു പോകും. എന്നെ സംബന്ധിച്ച് എനിക്ക് നഷ്ടമൊന്നുമില്ല. എനിക്ക് വരുമാന മാർഗം തന്നെ പച്ചക്കറിയായിട്ട് ഞാൻ പോണത്.
0: ഇതോടൊപ്പം നമ്മള് നെല്ല് കൃഷി ചെയ്യുന്നുണ്ടോ?
1: നെല്ല് ഉണ്ടായിരുന്നു. പ്രളയം വന്നിട്ട് തോടൊക്കെ ഇടിഞ്ഞിട്ട് കൃഷിയെല്ലാം നശിച്ചു പോയായിരുന്നു. അതിനുശേഷം ഇപ്പൊ ആരും ഇവിടെ നെൽകൃഷി ചെയ്യുന്നില്ല. അത് തന്നെയല്ല, നെൽകൃഷി ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പാടത്തൊക്കെ അട്ടയുടെ ശല്യം ഭയങ്കരമായിട്ട് ഇപ്പൊ പെരിയൊക്കെ പാടത്ത്. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു പണിക്കാരും ഇറങ്ങില്ല, നമ്മളും ഇറങ്ങില്ല. അപ്പൊ നെൽകൃഷി ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഒരു നവംബർ ആകുമ്പോഴത്തേനും നമുക്ക് പച്ചക്കറി ഇടാൻ പറ്റുന്നുണ്ട്. കണ്ട മഴയുടെ ഇതം കഴിഞ്ഞ് കണ്ടോന്ന് തുടങ്ങുമ്പോഴത്തേനും പച്ചക്കറി ഇടാൻ പറ്റുന്നുണ്ട്.
0: അടുത്ത ഗാനത്തിനു ശേഷം കൂടുതൽ വിശേഷങ്ങൾ.

0: കാർഷിക വിപണി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ സജീവമാവുന്നത് ഈ ഓണക്കാലത്ത് തന്നെയാണ്.
1: അതെ അതെ
0: പച്ചക്കറികൾക്കായാലും എല്ലാത്തിനും ഡിമാൻഡും അതുപോലെ തന്നെ വില കൂടുതലും ലഭിക്കുന്നത് ഈ ഒരു സീസണിൽ തന്നെയാണോ?
1: ഓണത്തിന് കിട്ടുന്നത് പോലെ തന്നെ വിഷുവിനും കിട്ടാറുണ്ട്. ഓണ സീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10 ദിവസമൊക്കെ ഉണ്ടല്ലോ, വിഷു ഒരു ദിവസം കൊണ്ട് തീരുമല്ലോ.
0: അതെ
1: അപ്പൊ
0: അതെ.
1: ആ അതിനോട് അടുത്ത ദിവസങ്ങളിലുള്ള ആ വില വ്യത്യാസം മാത്രമേ വരുള്ളൂ. ആ സമയത്ത് നല്ല വില കിട്ടാറുണ്ട്. പിന്നെ ഓണത്തിന് അങ്ങനെയല്ല, നിരന്തരം ഒരു 10 ദിവസം, ഒരു 10-15 ദിവസത്തോളം ആ വില നിൽക്കും. നമ്മൾ കൃഷി ചെയ്യുമ്പോൾ എപ്പോഴും ഒരു ഇതിനെ മാത്രം നമ്മൾ ആശ്രയിക്കരുത്. ഇപ്പൊ പയറ് നട്ടു, അതിന്റെ ഒപ്പം തന്നെ നമ്മൾ വെള്ളരിയും നട്ടു. ഏതെങ്കിലും ഇപ്പൊ വെള്ളരി രക്ഷപ്പെട്ടില്ല എങ്കിൽ പയറുണ്ടാവും, അല്ലെങ്കിൽ പയർ രക്ഷപ്പെട്ടില്ല എങ്കിൽ വെള്ളരി ഉണ്ടാവും. ഇത് രണ്ടും കിട്ടിയില്ലെങ്കിലും കപ്പ കയറി പോന്നോളും. അപ്പൊ അങ്ങനെ നമ്മൾ ഒരെണ്ണം മാത്രം ആയിട്ടുണ്ടെങ്കിൽ പിന്നെ അതങ്ങ് തീർന്നു, അതിൽ അവസാനിക്കുക, അങ്ങനെ ചെയ്യരുത്. പിന്നെ വിത്തൊക്കെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ പല പ്രാവശ്യം നടേണ്ടൊക്കെ വരും. ഞാനിപ്പോ ഈ പയറൊക്കെ ആണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ അങ്ങ് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ

0: പിന്നെ ഈ പേപ്പർ ഗ്ലാസ്സിൽ കുറെ അതിന്റെ ബാക്കി ഉണ്ടാവുമല്ലോ, അതും കൂടെ പാകി നിർത്തും. ഇതിനകത്ത് ഏതെങ്കിലും കേടുണ്ടെങ്കിൽ ആ ഗ്ലാസ് പൊട്ടിച്ചിട്ട് ഇതങ്ങ് എടുത്തു വെക്കും. അപ്പൊ അതിന്റെ ഒപ്പം കയറി പോരും.
1: അപ്പം നമ്മൾ ശരിക്കും കൃഷിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന്റെ എല്ലാ വശങ്ങളിലും അല്ലെ, അതായത് കൃഷി ചെയ്യുന്ന രീതി അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അറിയണം, എല്ലാം മനസ്സിലാക്കി തന്നെ കൃഷിയിലേക്ക് ഇറങ്ങണം.
0: അതെ
1: എന്നാൽ
0: അതെ അതെ
1: എന്നാൽ മാത്രമേ
0: ആദ്യമൊക്കെ
1: നമുക്കതൊരു
0: നമ്മുടെ അറിവില്ലായ്മ കൊണ്ടും പിന്നെ ഈ കൂലി ചെലവ് കൊണ്ടും ഒക്കെ നഷ്ടങ്ങളൊക്കെ വരാം. പിന്നെ ഈ എല്ലാം നമ്മൾ കൂലി കൊടുത്ത് മാത്രം ചെയ്യുമ്പോഴാണ് കൃഷിക്കാരൻ പറയുന്നത് നഷ്ടമാണ് നഷ്ടമാണെന്ന് പറഞ്ഞാൽ. അങ്ങനെ നമ്മൾ ചെയ്യരുത്. നമ്മൾക്ക് പറ്റുന്ന കാര്യം നമുക്ക് ചെയ്യാമെങ്കിൽ മാത്രം അതിട്ട് ഇറങ്ങിയിട്ട് കാര്യമുള്ളൂ.
1: ചേച്ചി ഒറ്റയ്ക്കാണ് ഇത്രയധികം ചെയ്യുന്നത്, എല്ലാ കൃഷികളും തനിയാണ് ചെയ്യുന്നത്. അപ്പോ
0: അതെ,
1: ഇത് എല്ലാവർക്കും ഒരു മാതൃകയാക്കാം. കൃഷി ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് മടിച്ചു നിൽക്കുന്നവരുണ്ട്. അപ്പൊ നമ്മള് നമ്മളുടെ വീട്ടിലൊരു 4 ഗ്രോ ബാഗ് വെച്ചിട്ടെങ്കിലും നമുക്ക് ആവശ്യമുള്ള പച്ചക്കറി എങ്കിലും.
0: അതെ അതെ, ഞാനിവിടെ പച്ചക്കറി ഒരിക്കലും പൈസ കൊടുത്ത് ഞാൻ വാങ്ങിക്കാറില്ല. അത് ഇങ്ങനെ വീടിന്റെ മുറ്റത്ത് തന്നെയാണെങ്കിലും അവരവർക്ക് ആവശ്യമുള്ളത് പെട്ടെന്ന് ഓടി ചെന്ന് ഒരു മുളക് പറിക്കുക അല്ലെങ്കിൽ വെണ്ടയ്ക്ക പറിക്കുക. അങ്ങനെ ഇപ്പൊ തക്കാളിയൊക്കെ പൂത്ത് നിൽക്കുന്നുണ്ട്, നല്ല ഭംഗിയാണ് കാണാൻ. ഞാൻ രാവിലെ ചെന്ന് നോക്കും അത് കായോ എന്ന് നോക്കും. അപ്പൊ നമുക്കത് ഒരു മനസ്സിന് ഭയങ്കര സന്തോഷമാണ്. അത്യാവശ്യം ഇപ്പൊ ഒരു കറി വെക്കണമെങ്കിൽ നീ പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയാൽ മതി. മഞ്ഞള് നമ്മുടെ ആവശ്യമുള്ള മഞ്ഞള് ആവശ്യമല്ല വിൽക്കാണ്ട് പുഴുങ്ങി പിടിച്ചു കൊടുക്കും. ഇഞ്ചി ആവശ്യം കഴിഞ്ഞിട്ടുള്ള ഇഞ്ചി വിൽക്കും. പിന്നെ ചേന ചേമ്പ് എല്ലാ സാധനങ്ങളും ഉണ്ട്.
1: ഒന്നും നമ്മൾ പുറത്തുനിന്ന് വാങ്ങേണ്ടതായിട്ട് വരുന്നില്ല.
0: ഒന്നുമില്ല ഇല്ല, ആ ഒരു ഞാൻ പറഞ്ഞില്ല, ആ 1 ഏക്കർ സ്ഥലത്ത് അതിനകത്ത് നമുക്ക് സീസൺ അനുസരിച്ച് നമ്മൾ മാറി മാറി ഓരോന്ന് കൃഷി ചെയ്ത് നമ്മുടെ ആവശ്യത്തിനുള്ളത്. വീട്ടിലൊരു ബുദ്ധിമുട്ടില്ല കൃഷി കൊണ്ട് ഒരിക്കലും. ഒരു എപ്പോഴും ഒരു നിറവ് തന്നെയത്.
1: ഇനിയിപ്പോ എന്തെങ്കിലും ഒരു സ്വപ്നം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ഈ ഒരു കൃഷി ചെയ്യണം അങ്ങനെ ഒരു ആഗ്രഹം എന്തെങ്കിലും ഉണ്ടോ പ്രത്യേകിച്ച്?
0: ഇല്ല, ഇതിങ്ങനെ തന്നെ കൊണ്ടുവരണം, പോകണം, പറ്റുന്നിടത്തോളം ഇങ്ങനെ തന്നെ പോകണമെന്ന് മാത്രം.
1: നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൽ നിന്ന് നമ്മുടെ ശ്രോതാക്കൾക്കും മനസ്സിലായിട്ടുണ്ടാവും ആ ഒരു കൃഷിയോടുള്ള ഇഷ്ടവും അല്ലെങ്കിൽ കൃഷി ചെയ്യാനുള്ള ആ ഒരു മനസ്സും. അപ്പൊ ഇനിയും ഇതുപോലെ ആരോഗ്യത്തോടെ കൃഷി ചെയ്യാൻ സാധിക്കട്ടെ, എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ, എല്ലാ ആശംസകളും.
0: താങ്ക് യു.
2: ഒരുപാട് നല്ല വിളവുകളിലേക്കും പുതിയ പ്രതീക്ഷകളിലേക്കും ഈ യാത്ര തുടരട്ടെ. മണ്ണിനൊപ്പം, കൃഷിക്കൊപ്പം, ജീവിതത്തിനൊപ്പം. ഇന്നത്തെ ഫാം ടു സിറ്റി വിട പറയുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ നീതു എൻ ടി. വീണ്ടും ഒരു ഗ്രീൻ സ്റ്റോറിയുമായി അടുത്തയാഴ്ച.

പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9. ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. ആദ്യം എസ് ജാനകി പാടിയ ഗാനം. ചിത്രം എന്നോടിഷ്ടം കൂടാമോ. രചന കൈതപ്രം, സംഗീതം SP വെങ്കിടേഷ്.

0: കഴിഞ്ഞെന്ന് കരുതി ടി വി വാങ്ങൽ മാറ്റിവെച്ചോ.
1: എങ്കിലിതാ മൈ ജിൽ ഓഫറുകൾ ഇപ്പോഴും ഓൺ ആണ്.
0: ടി വി ഇ എം ഐ വാങ്ങിയാൽ ഫിനാൻസ് ഓഫറും ഉണ്ട്.
1: നേടാം ഒരു ഇ എം ഐ ഓഫ് 16,000 റുപ്പീസ് വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്.
0: കൂടാതെ മൈ ജി ഓണം മാസ് ഓണം സീസൺ 4 സമ്മാനങ്ങളും ബമ്പർ സമ്മാനം ബി എം ഡബ്ല്യു കാർ.
1: വേഗം ആവട്ടെ, ഓണം കഴിഞ്ഞാലും എന്റർടൈൻമെന്റിന് നൽകാം അപ്ഗ്രേഡ്.
2: കേൾക്കാം യേശുദാസും ചിത്രയും പാടിയ ഗാനം. ചിത്രം ആകാശഗംഗ. എസ് രമേശൻ നായരുടെ വരികൾ. ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം.

0: ഈ ഓണക്കാലത്ത് സുരക്ഷിതമായ ഭക്ഷണം നൽകാം.
1: എല്ലാ ഭക്ഷണ വ്യാപാരികൾക്കും FSSAI ലൈസൻസോ രജിസ്ട്രേഷനോ നിർബന്ധമാണ്.
0: പാചകത്തിനും കുടിവെള്ളത്തിനും NABL അംഗീകൃത ലാബ് പരിശോധനയുള്ള ശുദ്ധജലം മാത്രം ഉപയോഗിക്കുക.
1: ജീവനക്കാർക്ക് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും വ്യക്തി ശുചിത്വവും ഉറപ്പാക്കാം. സുരക്ഷിതമാകട്ടെ നമ്മുടെ ഓണം.
2: ഈ ട്രേഡ് കേരളം, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, കേരള സർക്കാർ പൊതുജന താൽപര്യാർത്ഥം പുറപ്പെടുവിക്കുന്നത്. ടോൾ ഫ്രീ നമ്പർ 1800 425 1125.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
4: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
5: ഇനി കേൾക്കാം ഡെയ്സി എന്ന ചിത്രത്തിലെ ഗാനം. ചിത്രപാടിയത് രചന P. ഭാസ്കരൻ, സംഗീതം ശ്യാം.

അടുത്ത ഗാനത്തിന് മുൻപ് ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം പരിപാടിയുടെ ശബ്ദലേഖനം ഈ മാസം 4 വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് പിന്നണി ഗായകൻ സൂരജ് സന്തോഷാണ്. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പരുകളിലേക്ക് വിളിക്കാം. 9495964321 നമ്പരുകൾ ഒരിക്കൽ കൂടി പറയാം. 9495964321 9495956321 അതിഥി പിന്നണി ഗായകൻ സൂരജ് സന്തോഷ്. അടുത്ത ഗാനം മരുപ്പച്ച എന്ന ചിത്രത്തിലേതാണ്. യേശുദാസും ബി വസന്തയും പാടിയത്. രചന പൂവച്ചൽ ഖദർ, സംഗീതം എ ടി ഉമർ.

0: ലാപ്ടോപ്പ് ആണല്ലോ.
1: നല്ല ഓണം ഓഫർ കിട്ടി, പിന്നെ വൻ സമ്മാനങ്ങളും ഉണ്ട്.
0: പക്ഷെ അതൊക്കെ കിട്ടാൻ ഒരു വർഷമൊക്കെ എടുക്കൂലേ?
1: മൈജിന്നാണെങ്കിൽ വെറും 45 ദിവസം മതി. അതും കാറ് സ്കൂട്ടർ ഇന്റർനാഷണൽ ട്രിപ്പ്, 100 പേർക്ക് 1 ലക്ഷം വീതം തുടങ്ങി BMW വരെയുള്ള ഒരുപാട് ഗിഫ്റ്റ്സ്.
2: മൈജി ഓണം, മാസ് ഓണം സീസൺ 4 പറയുന്നതിൽ മാത്രമല്ല നൽകുന്നതിലും ട്രാൻസ്പെറൻസി.
3: വൈശാലി എന്ന ചിത്രത്തിനു വേണ്ടി ചിത്രപാടിയ ഗാനം ഇനി കേൾക്കാം. ONV കുറുപ്പിന്റെ വരികൾ, ബോംബെ രവിയുടെ സംഗീതം.

അറിയിപ്പ്. ഹലോ, ആകാശവാണി തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും. ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് അഭിഭാഷകനും നോട്ടറിയുമായ ഡോക്ടർ എ ജഹാംഗീർ മറുപടി നൽകുന്നു. സംശയങ്ങൾ ചോദിക്കുന്നതിനായി ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ ഇനി പറയുന്നു. 9495964321 അല്ലെങ്കിൽ 9496553321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496596321. ഓർക്കുക, ഹലോ ആകാശവാണിയിൽ മയക്കുമരുന്നിന്റെ വർദ്ധിച്ചുവരുന്ന ഉപയോഗവും അനുബന്ധ നിയമങ്ങളും എന്ന വിഷയത്തെക്കുറിച്ചുള്ള തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ. അടുത്ത ഗാനം തളിരിട്ട കിനാക്കൾ എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയതാണ്. പി ഭാസ്കരന്റെ വരികൾ ജിതിൻ ശ്യാമിന്റെ ഈണം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: കൈതപ്രത്തിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം കൗരവർ.

0: നമസ്കാരം. പ്രധാന വാർത്തകൾ.
1: ജലശക്തി മന്ത്രാലയം ന്യൂഡൽഹിയിൽ സംഘടിപ്പിച്ച വകുപ്പുതല ഉച്ചകോടിയുടെ സമാപന സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ യുക്രൈൻ പോളണ്ട് സന്ദർശനത്തിന് നാളെ തുടക്കം. ഇരു രാജ്യങ്ങളിലെയും വിദേശകാര്യമന്ത്രിമാരുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തും. നേപ്പാൾ പ്രളയത്തിൽ മരണം 1127. ദുരിതാശ്വാസ സാമഗ്രികളുമായി ഇന്ത്യയിൽ നിന്നുള്ള 5 വിമാനം നേപ്പാളിലെത്തി. വന്യജീവി ആക്രമണത്തെ തുടർന്നുള്ള മരണത്തിലും കൃഷിനാശത്തിലും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരത്തുക അടിയന്തരമായി വർദ്ധിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ലഹരിക്കെതിരായ പോരാട്ടം കേരളത്തിലെ സ്കൂൾ ക്യാമ്പസുകൾ ഏറ്റെടുക്കുമെന്നും ക്യാമ്പസുകളിലും ഒപ്പം സമൂഹത്തിലും വലിയ മാറ്റത്തിന് അത് കാരണമാകുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ആലുവ ഇടയാർ ബിനാനി സിങ്ക് കമ്പനിയിലെ തൊഴിലാളികളുടെ വേതന കുടിശ്ശിക മുൻ ധാരണാപത്രത്തിലെ വ്യവസ്ഥകൾ പ്രകാരം നൽകാൻ തീരുമാനമായി. തൊഴിൽ മന്ത്രി ബിന്ദുകൃഷ്ണയുടെ അധ്യക്ഷതയിൽ മന്ത്രിയുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് ധാരണയായത്. സംസ്ഥാനത്ത് ഇന്ന് ഭാഗികമായി വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KSEB. രാത്രി 12 മണിവരെയാണ് നിയന്ത്രണം. ഗുരുവായൂരിൽ അഷ്ടമിരോഹിണി മഹോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ്. അന്നേ ദിവസം ക്ഷേത്ര ദർശനത്തിനെത്തുന്ന എല്ലാ ഭക്തർക്കും വിശേഷാൽ പ്രസാദ ഊട്ട് നൽകും. ചൈന ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യയുടെ കിഡംബി ശ്രീകാന്തും തൻവി ശർമ്മയും 2 റൌണ്ടിൽ കടന്നു. FM ന്യൂസ് ലൈൻസ് ഇനി നാളെ രാവിലെ 6 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ചലച്ചിത്ര ഗാനങ്ങൾ തുടർന്ന് കേൾക്കാം. താരാട്ട് എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. യേശുദാസ് പാടിയത്. രചന മധു ആലപ്പുഴ, സംഗീതം രവീന്ദ്രൻ.

0: ഓണത്തിന് പുതിയ റെഫ്രിജറേറ്റർ വാങ്ങണമെന്ന് കരുതിയതല്ലേ? ഇനിയും വൈകിയിട്ടില്ല.
1: മൈജിൽ ഫ്രിഡ്ജിന് കിടിലൻ ഓഫറുകൾ ഇപ്പോഴും ഉണ്ടല്ലോ. ഇപ്പോഴും തുടരുന്നു മൈജിയുടെ മാസ് ഓഫറുകൾ മാസ് വിലക്കുറവിൽ.
0: EMI പർച്ചേസിൽ 30,000 രൂപ വരെ ബാങ്ക് ക്യാഷ് ബാക്ക്.
1: ഇഷ്ടപ്പെട്ട റെഫ്രിജറേറ്റർ ഇനി കൂടുതൽ ലാഭത്തിൽ സ്വന്തമാക്കാം.
0: ഇപ്പോൾ തന്നെ മൈജി ഫ്യൂച്ചർ ഷോറൂമുകൾ സന്ദർശിക്കൂ.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: ശ്രീകുമാരൻ തമ്പി എഴുതി, രവീന്ദ്രൻ ഈണമിട്ട ഗാനം, യേശുദാസ് പാടിയത്, ചിത്രം യുവജന ഉത്സവം.

0: സ്കൂട്ടർ, കാറ് എന്തെല്ലാം സമ്മാനങ്ങളാണല്ലേ.
1: ചേട്ടാ ചായ എടുക്കട്ടെ?
2: ആ ചായ പോരട്ടെ. ഇതെല്ലാം കിട്ടുമ്പോഴേക്കും ഒരു വർഷമാവും.
1: ആര് പറഞ്ഞു? മൈജി ഈ പറഞ്ഞ BMW സ്കൂട്ടർ, ഇന്റർനാഷണൽ ട്രിപ്പ്, കാർ, 100 പേർക്ക് 1,00,000 വീതം, എല്ലാം 45 ദിവസത്തിനുള്ളിലാണ് നൽകുന്നത്.
0: അപ്പോ കാത്തിരിപ്പില്ലേ?
1: ഇല്ല.
3: മൈജി ഓണം മാസോണം സീസൺ 4 പറഞ്ഞത് സമയത്ത് തന്നെ.
4: ആശ മേനോൻ പാടിയ ഗാനം ഇനി കേൾക്കാം. രചന OV ഉഷ, സംഗീതം രവീന്ദ്രൻ. മഴ എന്ന ചിത്രത്തിലേത്.

0: ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ടതുണ്ടോ? ഡോക്ടർ ജീന ബദർ സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: ശശി ചിത്തഞ്ഞൂർ എഴുതി രവീന്ദ്രൻ ഈണമിട്ട ഗാനം ഗാനമേള എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്.

0: പണത്തിന് പുതിയ വാഷിംഗ് മെഷീനിലേക്ക് അപ്ഗ്രേഡ് ആയില്ലേ?
1: മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിൽ ഇപ്പോൾ തുടരുന്നതും മാസ് ഓഫറുകൾ, മാസ് വിലക്കുറവ്, വാഷിംഗ് മെഷീനുകളിൽ ഗംഭീര ഓഫറുകൾ,
0: ഫിനാൻസ് പർച്ചേസിംഗ് നേടാം, ഒരു EMI ഓഫ്.
1: ഇനിയും എന്തിനു നീട്ടിവെക്കണം? ഇപ്പോൾ തന്നെ തൊട്ടടുത്ത മൈ ജി ഫ്യൂച്ചർ ഷോറൂം സന്ദർശിക്കൂ.
2: യൂസഫലി കെ ചേരിയുടെ വരികൾക്ക് പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് ഈണമിട്ട ഗാനം, യേശുദാസ് പാടിയത് ചിത്രം സ്നേഹം

0: ഉറപ്പായ സമ്മാനങ്ങളും ഡിസ്കൗണ്ടുകളുമായി.
1: ഗിരീഷ് പുത്തഞ്ചേരി എഴുതി, ജോൺസൺ ഈണമിട്ട് ദലീമ പാടിയ ഗാനം, ചിത്രം നീ വരുവോളം.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: മൊഴിയാം ഒരു കഥ.
2: കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ തിരുവാതിര. അവതരിപ്പിക്കുന്നത് ഐശ്വര്യ.
3: ഇന്നാ തിരുവാതിര ചന്ത. കാപ്പി നിറച്ച ഒരു കോപ്പ നീട്ടിക്കൊണ്ട് പങ്കിയമ്മ പറഞ്ഞു. ആ കട്ടം വെള്ളം വാങ്ങി കുടിക്കുന്നതിനിടയ്ക്ക് അയാൾ തുടർന്നു, മധുരമില്ല. ഞാനത് മറന്നുപോയി, കരിപ്പെട്ടി തീർന്നു. മുന്നാഴിയോളം വരുന്ന

0: അത് മുഴുവൻ അകത്താക്കിയിട്ട് ശങ്കുപിള്ള യാത്രയായി. സാമാനം മേടിക്കുന്ന കാര്യം പറഞ്ഞിട്ട് ഒന്നും മിണ്ടാതെ പോകുക, ഭാര്യ അയാളെ ഓർമ്മപ്പെടുത്തി. പോയേച്ചു വരട്ടെ, സ്വതയുള്ള ശാന്തസ്വരത്തിൽ ഭർത്താവ് പറഞ്ഞു. അയാൾ പുറപ്പെട്ടു. പച്ചത്തലേക്കെട്ടും ചെവിക്കിടയിൽ തിരുകിയ സ്റ്റീൽ പെന്നും കൈത്തണ്ടയിൽ തൂക്കിയ തോൾ സഞ്ചിയുമായി അയാൾ പതിവ് പോലെ ആഫീസിലേക്ക് നടന്നു. അയാൾക്ക് ചന്തയുടെ അകത്തുകൂടിയായിരുന്നു വഴി. ചന്തയാണെങ്കിൽ വളർന്ന് പരിസരങ്ങളെയൊക്കെ കയ്യേറിയ കൂട്ടത്തിൽ ശങ്കുപിള്ളയുടെ വഴിയെയും കൈയടക്കി കളഞ്ഞിരുന്നു. കർഷകന്റെ ആനന്ദം കടഞ്ഞെടുത്തുകൂട്ടിയ മരതക കുന്നുകളും മഹാമേരുക്കളും പോലെ നേന്ത്രക്കുലകൾ കൂടിക്കിടന്നു. ഗൃഹത്തിലിരിക്കുന്ന ഭാര്യയുടെയും മക്കളുടെയും മുടി നടന്നുപോയി എന്ന നിലയിൽ അയാൾ വീട്ടിലെത്തി. സഞ്ചിയും അയാളുടെ വയർ പോലെ ഒട്ടിയിരുന്നു. അച്ഛനൊന്നും മേടിച്ചില്ലെന്നേ ചെല്ലമ്മ അയാൾക്ക് നൽകിയ സ്വാഗതം. അയാൾ ഉച്ചഭക്ഷണം കഴിച്ചു. ഏതാണ്ടൊരു കൂട്ടാനും കൂട്ടി കുറെ കഞ്ഞി കുടിച്ചു. പതിവ് പോലെ ആ ഗൃഹനാഥൻ എണ്ണയും ചെളിയും പുരണ്ട് മെഴുകുശീലയായി തീർന്ന ചാക്കിട്ട ഒരു ചാരുകസാലയെ ആശ്രയിച്ച് വിശ്രമിച്ചു. കസാല ഒഴിഞ്ഞുകിട്ടാനുള്ള ശ്രമത്തിൽ തോറ്റ കൊച്ചുമകൻ അയാളുടെ ഉദരതലം ശയ്യയാക്കി കിടക്കുന്നു. സഹോദരങ്ങളെക്കാൾ തനിക്കച്ഛനിലുള്ള സ്വാതന്ത്ര്യക്കൂടുതലിനെക്കുറിച്ച് ആഹ്ലാദിച്ച് അതുമിതും പറഞ്ഞ് അക്ഷരസ്ഫുടതയില്ലാതെ അവൻ ശങ്കുപിള്ളയെ ആനന്ദിപ്പിച്ചു. ആ രസം പിടിച്ച സ്വൈരക്കേടിനിടയിൽ അങ്ങുമിങ്ങും തപ്പിപ്പെറുക്കിയെടുത്ത മുറുക്കാനുമായി കസാലയ്ക്കടുത്ത് കാലും നീട്ടി വെറും തറയിലിരുന്ന് പങ്കിയമ്മ പ്രാരാബ്ധങ്ങൾ പറഞ്ഞു തുടങ്ങി. 50 പച്ചക്കായും 50 പഴക്കായും മേടിക്കണം. ഇടയ്ക്കവൾ പറഞ്ഞു, ചക്രമൊന്നും കിട്ടിയില്ലല്ലോ. ഭാര്യയുടെ മുഖത്തു നോക്കാതെ അയാൾ പറഞ്ഞു, ചക്രം കിട്ടുന്നതുവരെ തിരുവാതിര നിൽക്കുകയല്ല. എന്ന് പറഞ്ഞാൽ ഇല്ലാത്തതുണ്ടാകുമോ? ഓണവും തിരുവാതിരയും എത്ര ഗതികെട്ടവർക്കുമുണ്ട്. അവർക്കൊക്കെ വിശേഷത്തിനു മതി. ഇവിടെ എന്നും വേണം. പിന്നെ എല്ലാവരും എന്നും പട്ടിണി കിടക്കുകയായിരിക്കും. ഇതൊന്നും ആരും കേൾക്കല്ലേ? ആരും കേൾക്കണ്ട. കേൾക്കാനും ചോദിക്കാനും ആർക്കാ കാര്യം? അവൾ മിണ്ടിയില്ല. അയാൾ തുടർന്നു, നീ വല്ലയിടത്തും 2-3 രൂപ കടം മേടിക്ക്. വരുന്ന മാസത്തിൽ അങ്ങ് കൊടുക്കാം.
1: ഓഹോ, കൊടുത്തു. അങ്ങേതെന്നും ഇങ്ങേതെന്നും ഒക്കെ മേടിച്ച വകയിൽ എത്ര ചക്രം കൊടുക്കാനുണ്ടെന്നറിഞ്ഞോ?
0: അതെല്ലാം ഇപ്പോൾ തന്നെ കൊടുക്കണോ?
1: ഇപ്പോൾ കൊടുക്കണ്ട. ഒരിക്കലും കൊടുക്കാനൊട്ടൊക്കുകയില്ല.
0: അതൊക്കെ കൊടുക്കാം. ഇപ്പോൾ വല്ലയിടത്തും ഉണ്ടെങ്കിൽ 2-3 രൂപ മേടിക്ക്.
1: പിന്നെ ഈ പറയുന്ന കേൾക്കുമ്പോഴാ ഞാൻ എവിടുന്ന് മേടിക്കാനാണെന്നേ? 2-3 രൂപ കൊണ്ട് എന്നെ എടുക്കാനാ? പുറത്തിറങ്ങണേൽ എനിക്കൊരു തുണിയില്ല. പിള്ളേർക്കാണെങ്കിലും ഈ കാണുന്നതൊക്കെയേ ഉള്ളൂ.
0: ഇതൊക്കെ ഉണ്ടാകും. വരുന്ന ആണ്ടിൽ തിരുവാതിരയും വരും. ചുമ്മാ ഇരിക്കുന്നുണ്ടോ?
1: വല്ല പാവങ്ങളും കേറി വന്നാൽ ഇല്ലെന്ന് പറയാൻ എന്നെ കൊണ്ടാകുകയില്ല. ഇല്ലെന്ന് എല്ലാരെയും അറിയിക്കണോ?
0: പപ്പുചേട്ടൻ 5-6 ഏത്തക്കൊല മേടിച്ചു പോണ കണ്ടു. ഭാരതി സംഭാഷണത്തിൽ ചേർന്നു.
1: 2 കൊല പഴുത്തതാ. ചെല്ലമ്മയും പങ്കുപിടിച്ചു. ആ നാണുമാവനില്ലേ, ആ വലിയ മീശയായിട്ട്.
0: അയാൾ ഒരു മുട്ടം കൊട്ടയും കൊണ്ട് ചന്ത പോണ കണ്ടു. ഗോപാലൻ പറഞ്ഞു,
2: അച്ഛാ, ഞാൻ ചന്ത കണ്ടിട്ടില്ല. എന്നെ കൂടെ കൊണ്ടുപോകണം കേട്ടോ അച്ഛാ.
0: ഞാനും വരും.
2: പാപ്പം അച്ഛാ, പാപ്പം, കുഞ്ഞു പറഞ്ഞുകൊണ്ടിരുന്നു.
0: ശങ്കുപിള്ള ഇടയ്ക്കിടെ മൂളിക്കൊണ്ട് അവിടെ അങ്ങനെ കിടന്നു. അമ്മയും മക്കളും കൂടി സാമാനങ്ങളുടെ ഡാപ്പുണ്ടാക്കി. ശങ്കുപിള്ള അന്യനെ പോലെ കേട്ടുകൊണ്ട് കിടന്നു. കായ, കിഴങ്ങ്, ചേമ്പ്, കൂർക്ക, പയർ, ചാമ തുടങ്ങി വേണ്ടതൊന്നും വിടാതെ അവർ ഡാപ്പ് തയ്യാറാക്കി. അത് കഴിഞ്ഞ് വസ്ത്രങ്ങളുടെ കാര്യമായി.
1: എനിക്കൊരു നീല ബ്ലൗസ് വേണം, ചെല്ലമ്മ ആരംഭിച്ചു.
2: ചേച്ചിക്ക് ബ്ലൗസ് ഉണ്ടല്ലോ.
1: എനിക്ക് വരയുള്ള ഒരു ഉടുപ്പ് വേണം, ഗോപാലൻ പറഞ്ഞു. കുഞ്ഞുപ്പ്, പച്ചുപ്പ്, തണ്ടുപ്പ് രഘുവും വിട്ടില്ല.
2: ചോദിക്കാത്തവർക്കേ തരൂ. ശങ്കുപിള്ള ആ മീറ്റിംഗ് അംഗീകരിച്ചു.
1: ഞാനൊന്നും ചോദിച്ചില്ല, അതുകൊണ്ട് എനിക്ക് തരണം, ഭാരതി യുക്തിവാദം ചെയ്തു.
2: നീ ഇപ്പോൾ പറഞ്ഞു, അതുകൊണ്ട് നിനക്കുമില്ല.
0: ശങ്കുപിള്ള എല്ലാം നിഷേധിച്ചു.
1: എനിക്ക് വള മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇന്ന് മേടിച്ചു തരണം,
0: ഭാരതി ഷാഠ്യം പിടിച്ചു. വള ഓണത്തിന്, അയാൾ ഒരു നീണ്ട അവധി വെച്ചിട്ട് പറഞ്ഞു.
1: ഇപ്പോൾ പഴം മാത്രം. പഴം മാത്രം പോരാ, ഉപ്പേരിയും പുഴുക്കും ചാമച്ചോറും ഒക്കെ വേണം തിരുവാതിരയ്ക്ക്.
0: ചെല്ലമ്മ അച്ഛനെ ഒന്ന് തിരുത്തി.
1: എല്ലാം മേടിക്കാൻ ഒക്കുകയിലേൽ ഒക്കുന്നതൊക്കെ മതി, പങ്കിയമ്മ ഭർത്താവിനെ സഹായിച്ചു.
0: ഉള്ളതെന്ന് പറയാൻ ഒന്നുമില്ല, ശങ്കുപിള്ള അവിടെന്നും പിന്നോക്കം വെച്ചു.
1: എന്നാലൊന്നും വേണ്ട, ഒരിക്കലും ദാരിദ്ര്യം തീരാത്ത ആളുകള്.
2: ആ സ്ത്രീയുടെ വാക്കിൽ

0: പരിഭവവും നോക്കിൽ വിഷാദവും കലർന്നിരുന്നു. നിനക്കിവിടെ ഇരുന്നോണ്ട് പറഞ്ഞേച്ചാൽ മതി, പലപ്പോഴും പറയാറുള്ള വാക്കുകൾ തന്നെ അയാൾ പറഞ്ഞു നിർത്തി. അമ്മേ, അച്ഛന്റെ കയ്യിൽ രൂപയുണ്ട്, ഞാൻ കണ്ടല്ലോ സഞ്ചിയിൽ. ഗോപാലൻ അടുത്ത അധ്യായത്തിന്റെ മുഖവുര എഴുതി. അതെടുത്താൽ പിന്നെ ഒന്നും എടുക്കേണ്ട, ശങ്കുപിള്ള പറഞ്ഞു. അയാൾ കസാലയുടെ കയ്യിലേക്ക് നീട്ടിയ കാലിളക്കിക്കൊണ്ടു കിടന്നു മിണ്ടാതെ ഒരരനാഴികയോളം. അതിനകം എല്ലാവരും അവരുടെ പാട് നോക്കി പിരിഞ്ഞു. അയാൾ എഴുന്നേറ്റ് സഞ്ചി എടുത്തു. മണി ഓർഡർ ഫോറങ്ങൾ വെളിയിലെടുത്ത് ഉച്ചയ്ക്കു മുൻപ് കൊടുത്തു തീർത്തത് കഴിച്ച് ഇനിയുമുണ്ട് 5-8 എണ്ണം. അയാൾ അതിൽ ഓരോന്നും സൂക്ഷിച്ചു നോക്കി. അതൊക്കെ അയാളെയും. ഒരു രസവുമില്ലാത്ത മുഖഭാവത്തോടെ അതെല്ലാം സഞ്ചിയിലേക്ക് തിരികെ അയാൾ അവിടെ കുത്തിയിരുന്നു. കുറെ നേരം കഴിഞ്ഞ് അയാൾ കുറെ പച്ചവെള്ളം കുടിച്ചു. അയാൾ ഭാര്യയെ വിളിച്ചു. ഞാൻ നോക്കിയിട്ട് ഒരു വഴിയും കാണുന്നില്ല, പലയിടത്തും അന്വേഷിച്ചോ? 3-4 പേരോട് ചോദിച്ചിട്ട് എല്ലാവർക്കും ആവശ്യമുള്ള ദിവസമാണെന്നേ 1 രൂപ കിട്ടി. ആ, ഒന്നും വേണ്ട, അല്ലാതിപ്പോ എന്നാ ചെയ്യാ? ആ പടിക്കൽ കൂടി ഒരു നാടക നോട്ടീസ് വണ്ടി കടന്നുപോയി. ഇതിനൊക്കെ ചക്രമുണ്ട് ആളുകളുടെ കയ്യിൽ. ആഴ്ചയിലാഴ്ച നാടകം, പങ്കിയമ്മ പറഞ്ഞു. കൊള്ളാം. കഴിഞ്ഞ നാടകത്തിന് 2000 രൂപയായിരുന്നു പിരിവ്. ഈ മുറുക്കാൻ കടക്കാരൻ പരമു വാങ്ങിച്ചല്ലോ 3 രൂപയുടെ ഒരു ടിക്കറ്റ്. ആ പാപ്പച്ചൻ പിള്ളയുടെ പെമ്പറന്നൂത്തി പറഞ്ഞു ഇന്നാളൊരു നാടകത്തിന് അവർക്കൊക്കെ കൂടെ 9 രൂപയായെന്ന്. നമ്മൾക്കതിൽ അല്പമുണ്ടായിരുന്നെങ്കിൽ. ഷ്, അങ്ങനെ ഓർക്കാനുണ്ടോ എന്ന് പങ്കിയമ്മ പറഞ്ഞു. അയാൾ സഞ്ചിയെടുത്ത് തോളിൽ തൂക്കി. മുറുക്കാനൊന്നുമില്ല എന്ന് ഭാര്യ പറയുന്നത് കേട്ടുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു. ഓരോ വീടിൽ കയറി ഉരുപ്പടികൾ കൊടുക്കുന്ന അയാൾ കണ്ടു. തിരുവാതിര സാമാനങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നതും കുട്ടികൾ കൂത്താടുന്നതും അമ്മമാർ അഭിമാനിക്കുന്നതും. അയാൾ തന്റെ വീട്ടിലെ കാര്യം ഓർത്തു കാണുകയില്ലേ? ആറ്റിങ്കര മാധവിയമ്മയ്ക്ക് അയാൾ ഒരു മണി ഓർഡർ കൊടുത്തു. 60 രൂപ അയക്കണമെന്ന് എഴുതി അയച്ചിട്ട് 50 രൂപയാണ് അയച്ചിരിക്കുന്നത്. ആ സ്ത്രീ പണമയച്ച ആളിനോട് പരിഭവം പ്രകടിപ്പിച്ചുകൊണ്ട് രൂപ വാങ്ങി എണ്ണി നോക്കി. മേൽവിലാസക്കാരിയുടെ മുഖത്തു നോക്കാതെ അയാൾ ഒപ്പിട്ട ഫാറം തിരിച്ചുവാങ്ങി സഞ്ചിയിൽ വെച്ചു. ചെലവ് വരാത്ത ഉരുപ്പടികളിൽ ഓഫീസിൽ ഏൽപ്പിക്കേണ്ടവ ഏൽപ്പിച്ചിട്ട് അയാൾ ചന്തയിലേക്ക് പോയി. ചന്തസാമാനവും ചുമന്നുകൊണ്ട് ആ കുടുംബസ്നേഹി വീട്ടിലെത്തിയപ്പോൾ വിളക്ക് വയ്ക്കാറായിരുന്നു. പടിയിലേക്ക് നോക്കി മടുത്ത പങ്കിയമ്മയും മക്കളും ആ കുടുംബഭാരക്കാരന്റെ തലയിൽ ഭാരം കണ്ട് സന്തോഷിച്ചു. ആ ചുമടിന്റെ അടിയിൽ വിഷമിക്കുന്ന പ്രാണനാഥനോട് സഹതാപം തോന്നിയ പങ്കിയമ്മ ചുമട് പിടിച്ച് താഴെ ഇറക്കി. എല്ലാവരും ചുറ്റും കൂടി. സാമാനങ്ങളുടെ പരിമാണം, ഗുണദോഷം, ലാഭനഷ്ടം മുതലായവയെക്കുറിച്ചുള്ള വിമർശനം നടന്നു. ഇതെനിക്ക് വേണം, പഴുത്തു തുടങ്ങിയ ഏത്തക്കുലയിൽ പിടിച്ചുകൊണ്ട് ഗോപാലൻ പറഞ്ഞു. പോ ചെറുക്ക, ആണുങ്ങൾക്കല്ലേ ഇപ്പം തിരുവാതിര. ഭാരതിക്ക് ദേഷ്യം വന്നു. അല്ല പിന്നെ പെണ്ണുങ്ങക്കാ, തിന്നാനിരുന്നോളിൻ, അവൻ പഴക്കുല വലിച്ചുകൊണ്ട് പറഞ്ഞു. അവിടെ വെക്ക്, അമ്മ ശാസിച്ചു. വഴക്കുണ്ടാക്കുന്നവർക്ക് ആർക്കുമില്ല, ശങ്കുപിള്ള പറഞ്ഞു. എല്ലാവർക്കും കൂടെയാ. അമ്മേ പാപ്പം താ പാപ്പം, തണ്ടുപാപ്പം, രഘു ആവർത്തിച്ചുകൊണ്ടിരുന്നു. മോനു തരാം, പഴുക്കട്ടെ, ഇപ്പം തിന്നാൻ കൊള്ളുകയില്ല, പഴുത്തല്ലോ എന്നായി ഗോപാലൻ. ഇതൊക്കെ പുരയ്ക്കകത്ത് കൊണ്ടുചെന്ന് വയ്ക്ക് ചെല്ലമ്മേ, മൂത്ത മകളാണ് അമ്മയ്ക്കൊരു താങ്ങ്. അച്ഛാ ഉടുപ്പ്, ഗോപാലൻ കിണുങ്ങി. തരാമെന്ന് പറഞ്ഞില്ലേ? അച്ഛൻ പറയുകയുള്ളൂ, നാളെ തരാം. നാളെ പോരാ, ഇന്ന് തന്നെ വേണം, അവൻ കിണുങ്ങിക്കൊണ്ടിരുന്നു. ഒരു വടിയെടുത്ത് 2 കൊടുക്കുവോ? പിള്ളേരെ തള്ളുകയില്ലെന്ന് അവർക്കറിയാം, അതാ ഇത്ര കൊഞ്ചില്. പങ്കിയമ്മ കുറച്ച് ഗൗരവഭാവത്തിൽ പറഞ്ഞു. അടി വേണ്ട, ഉടുപ്പ് മതി. അമ്മേ ഉടുപ്പ്, ഉടുപ്പ്. പങ്കിയമ്മ വയ്യാവേലി വലിച്ച് തലയിൽ വെച്ചു. കുറെ കഴിഞ്ഞപ്പോൾ മുഖം വീർപ്പിച്ചുകൊണ്ട് അവൻ എഴുന്നേറ്റു പോയി. പിറ്റേ ദിവസം വൈകിട്ട് ശങ്കുപിള്ള വീട്ടിലെത്തിയപ്പോൾ രാത്രിയായി. തലേ ദിവസത്തേക്കാൾ ബഹളമായി അവിടെ. എല്ലാവർക്കും ഓരോന്ന് കിട്ടി, ഉടുപ്പോ മുണ്ടോ ബ്ലൗസോ എന്തെങ്കിലും. എല്ലാവരും കുറ്റം പറഞ്ഞു, രഘു ഒഴിച്ച്. അവനത് പഠിച്ചില്ല. പങ്കിയമ്മയ്ക്ക് ഇഴപിടിച്ചില്ല. ചെല്ലമ്മയ്ക്ക് ഫാഷൻ, ഭാരതിക്ക് കര, ഗോപാലന് വര, ശങ്കുപിള്ളയ്ക്ക് അവരുടെ കുറ്റം പറച്ചിലും. ഒടുക്കമങ്ങ് ശാന്തമായി. തിരുവാതിര നാളായി. തിരുവാതിര കളിക്കാൻ പോയെടുത്ത് വെച്ച് ചെല്ലമ്മയുടെ ബ്ലൗസ് നല്ലതാണെന്നൊരു പെണ്ണ് പറഞ്ഞു. ഭാരതിയുടെ മുണ്ടിനെന്താ വിലയെന്നൊരു സ്ത്രീ ചോദിച്ചു. ഗോപാലൻ പോക്കറ്റ് നിറച്ച് ഉപ്പേരിയുമിട്ട് ഓരോന്നെടുത്ത് തിന്നുകൊണ്ട് നടന്നു. രഘു ഉടുപ്പ് നിലത്തിട്ട് തൂത്ത് വെള്ളത്തിൽ മുക്കി തിണ്ണയുടെ വക്കിൽ അലക്കി. ശങ്കുപിള്ളയാണെങ്കിൽ മന്ദം പിടിച്ച തലയുമായി നടന്നു. അയാൾ തിരുവാതിരപ്പുഴുക്ക് കുറച്ചേ തിന്നുള്ളൂ. ഭാര്യ ചോദിച്ചു, രൂപ എവിടെ കിട്ടി? രൂപ കിട്ടിയില്ലല്ലോ. സാമാനം മേടിച്ച രൂപയെ? ആ, അതങ്ങ് കൊടുക്കണം. പറഞ്ഞെടുത്തോളം രൂപ അയക്കാഞ്ഞത് അവിടെയും തിരുവാതിര അന്വേഷിക്കേണ്ടി വന്നതുകൊണ്ടായിരിക്കുമല്ലോ. ഞാനത്ര പൊട്ടിയും മറ്റുമല്ല. കൊല്ലത്തൊരു ബാങ്കിലെ ക്ലർക്കായ പങ്കജാക്ഷൻ നായർക്ക് കിട്ടിയ ഒരെഴുത്തിന്റെ ഭാഗമാണിത്. ഭാര്യയുടെ എഴുത്ത് വായിച്ചിട്ട് ഒന്നും മനസ്സിലാകാത്ത മട്ടിൽ അയാൾ വീണ്ടും വായിച്ചു. പറഞ്ഞിടത്തോളം അയച്ചില്ലെന്നോ? അയാൾ പണം അയച്ച രസീതെടുത്തു നോക്കി. അതിൽ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട് 60 രൂപ. അയാളും ഭാര്യയും അകലെ ഇരുന്നു കൊണ്ട് പലതും ആലോചിച്ചു. കുഴപ്പം തീർന്നു കിട്ടിയില്ല. നായർക്ക് മണി ഓർഡർ കൂപ്പൺ കിട്ടി, അതിലുമുണ്ട് 60 രൂപ. ഭാര്യയുടെ ഒപ്പിനെ പറ്റി അയാൾക്ക് സംശയമേയില്ല. ഏതായാലും അയാൾ വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ എത്തി, എത്ര രൂപ അയക്കണമെന്നാ നീ പറഞ്ഞിരുന്നത്? എത്രയാ അയച്ചത്? എത്രയാ കിട്ടിയത്? അയച്ചിടത്തോളം കിട്ടി, പറഞ്ഞിടത്തോളം അയച്ചു. കിട്ടിയത് ഞാൻ എഴുതി അയച്ചു, ഒപ്പിട്ട് കൊടുത്തത് അതിൽ കൂടുതലിനും. പിന്നെ എന്നെ ഇപ്പോൾ എഴുത്തു പഠിപ്പിക്കാനാ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ എണ്ണമെങ്കിലും പഠിക്കണം. അയാൾ കൂപ്പൺ എടുത്ത് കാണിച്ചു. അവൾ കുറെ നേരം അതിൽ നോക്കി നിന്നു. സത്യം പറയാലോ, 50 രൂപയെ കിട്ടിയുള്ളൂ. നോക്കാതെ ഒപ്പിട്ട് കൊടുത്തു. എനിക്കൊന്നും അറിയാൻ മേല, അവർ ആ കൂപ്പണിൽ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ദേ ഇതൊന്നു നോക്കൂ. എന്താ? നോക്കിയാട്ടെ. അയാൾ അത് വാങ്ങിക്കൊണ്ട് ആവർത്തിച്ചു. എന്താ? അയാൾ നോക്കി. എടാ മിടുക്കാ, അവൾ പറഞ്ഞു. ഇത്രയും ദിവസം ഇത് കയ്യിൽ വെച്ചിരുന്നിട്ട് കണ്ടുപിടിച്ചില്ലല്ലോ. ഒപ്പിട്ടപ്പോൾ കണ്ടില്ലല്ലോ. പരമാർത്ഥം പറഞ്ഞാൽ ഞാൻ നോക്കിയില്ല. കുഞ്ഞു വരാന്തയിൽ നിന്ന് താഴെ പോയി. ആ ബഹളത്തിനിടയ്ക്കാണ് മണി ഓർഡറും കൊണ്ട് വന്നത്. ധൃതി വെച്ച് ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്തു. ഈ ധൃതി എല്ലായിടത്തും ഉണ്ടായി. ഉടനെ അനാവശ്യങ്ങളൊക്കെ എഴുതി അയച്ചു. എന്നാൽ രൂപയും കൊണ്ട് ഇങ്ങോട്ട് വരാമായിരുന്നല്ലോ, അതുകൊണ്ടാ അങ്ങനെയൊക്കെ എഴുതി അയച്ചത്. ആ പോട്ടെ, ഏതായാലും അയാൾ ഇനി ആരെയും കളിപ്പിക്കരുത്. പങ്കജാക്ഷൻ നായർ ഒരു പരാതി തയ്യാറാക്കി വെച്ചിട്ട് ഊണ് കഴിച്ചു. കുട്ടികളുടെ ഉത്സാഹ പ്രകടനങ്ങൾ കണ്ട് രസിച്ചിരുന്നു. ആ രസത്തിൽ ഒന്നു മയങ്ങി. ഉണർന്നപ്പോൾ അയാൾക്ക് തോന്നി, ഏതായാലും മാസ്റ്ററെ കണ്ടെന്നു പറഞ്ഞിട്ടാകാം. ഉള്ളതാ, നമ്മൾ വിചാരിച്ചാൽ ഉപദ്രവിക്കാനേ ഒക്കൂ, ഉപകാരം ചെയ്യാൻ ഒക്കുകയില്ലല്ലോ. പരിഭ്രമിച്ചു പടി കടന്നു വരുന്നയാളിനെ സൂക്ഷിച്ചു നോക്കുന്ന ഭർത്താവിനോട് ഭാര്യ പറഞ്ഞു, അയാളാണ് അഞ്ചൽമാൻ. ക്ഷമിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അയാൾ അവരുടെ അടുത്തേക്ക് വന്നത്. 4-5 പരാതിയിനും വെള്ളത്തിലായി പോകും. ചെകിട്ടത്തടിച്ച് ക്ഷമിക്കാൻ പറഞ്ഞാൽ മതിയല്ലോ. നല്ല കാര്യം, നായർ പറഞ്ഞു. എങ്കിലും ഞാനൊരു പെണ്ണായതുകൊണ്ടല്ലേ എന്നോട് ഇത് ചെയ്യാമെന്ന് വെച്ചത്? ഇത്ര വിഷമം വന്നാലും ഇതൊക്കെ ചെയ്യാമോ? മണ്ണു ചുമക്കേണ്ടി വരികയില്ലേ? അതൊക്കെ ഓർക്കേണ്ടതായിരുന്നു. അതൊന്നും തോന്നിയില്ല. ഇന്ന് 14 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല. അയാൾ ഒരു കടലാസ് പൊതി നീട്ടിക്കൊണ്ട് തുടർന്നു, ഇതങ്ങോട്ട് മേടിച്ചിട്ട് ക്ഷമിച്ചു എന്ന് പറയണം. കുറച്ചുനേരം ആരും മിണ്ടിയില്ല. ശംഖുപിള്ളയുടെ കൈ നീട്ടിയ പാടിരുന്നു. അങ്ങേരൊരു നല്ല മനുഷ്യനാ, മാധവിയമ്മ പറഞ്ഞു. ഇതെന്തു ചെയ്തു? നായർ ചോദിച്ചു. ഇതൊക്കെ എന്തിനാ ചോദിക്കുന്നത് എന്ന ആ സ്ത്രീ ചോദിക്കുന്നതിനിടയ്ക്ക് ശംഖുപിള്ള പറഞ്ഞു, ഞാൻ എടുത്തതാ, 10 രൂപ എടുത്തു. അതിതിലുണ്ട്. ഒരു കുടുംബത്തെ വഴിയാധാരമാക്കരുത്. പങ്കജാക്ഷൻ നായർ ആലോചിക്കുന്നതിനിടയിൽ മാധവിയമ്മ പറഞ്ഞു, ആട്ടെ പൊയ്ക്കോളൂ, ഞങ്ങളൊന്നും ചെയ്യുന്നില്ല. ഗൃഹനായകൻ കൂടി സമ്മതിക്കുന്നതുവരെ ശംഖുപിള്ള അവിടെ നിന്നു.
1: ഇതുവരെ കേട്ടത് കാരൂർ നീലകണ്ഠപിള്ള എഴുതിയ കഥ തിരുവാതിര, അവതരിപ്പിച്ചത് ഐശ്വര്യ.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കേൾക്കാം ചലച്ചിത്ര ഗാനങ്ങൾ. എം ജി ശ്രീകുമാർ പാടിയ ഗാനം എ ഓട്ടോ എന്ന ചിത്രത്തിലേത്. രചന ബിച്ചു തിരുമല, സംഗീതം രവീന്ദ്രൻ.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എസ് മഹാദേവന്റെ സംഗീത കച്ചേരി. സുനിത ഡി വയലിൻ, തലവൂർ എൻ എസ് ബാബു മൃദംഗം, അച്യുതൻ എം വി ഗഞ്ചിറ. ബിലഹരി രാഗത്തിൽ സർവേശ എന്ന് തുടങ്ങുന്ന പാപനാശം ശിവൻ കൃതി ആദിതാളം.

നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിശാ സുരഭി. ഇനി യേശുദാസും ചിത്രയും പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഉയരും ഞാൻ നാടാകെ. രചന ONV കുറുപ്പ്, സംഗീതം KPN പിള്ള.

നിശാസുരഭിയിൽ ഒരു ഗാനം കൂടി കേൾപ്പിക്കുന്നു. ചന്ദ്രകാന്തം എന്ന ചിത്രത്തിനുവേണ്ടി പി ജയചന്ദ്രൻ പാടിയത്. രചന ശ്രീകുമാരൻ തമ്പി, സംഗീതം MS വിശ്വനാഥൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സുഭാഷിതം MV സതീശൻ അവതരിപ്പിച്ചത്.
1: വില്യം ഷേക്സ്പിയറിന്റെ റോമിയോ ആൻഡ് ജൂലിയറ്റ് എന്ന നാടകത്തിലാണ് ഒരു പേരിലെന്തിരിക്കുന്നു എന്ന് ചോദ്യമുള്ളത്. പനിനീർപ്പൂവിനെ മറ്റൊരു പേര് വിളിച്ചാലും അതിൻ്റെ സുഗന്ധവും അഴകും ഇല്ലാതാകില്ലല്ലോ എന്നാണ് നായിക ജൂലിയറ്റിൻ്റെ വാദം. എന്നാൽ നമ്മുടെ രീതി വേറെയാണ്. രുചിക്കുന്നതും മണക്കുന്നതും തൊട്ടറിയുന്നതും പോലെ പഞ്ചേന്ദ്രിയങ്ങളിൽ മറ്റ് രണ്ടെണ്ണമായി നാവുകൊണ്ട് പറയുന്നതും ചെവി കൊണ്ട് കേൾക്കുന്നതിനുമെല്ലാം ആ വസ്തുവിൻ്റെ അല്ലെങ്കിൽ ആളിൻ്റെ ഗുണവിശേഷം സംവേദിക്കാനാകണം. എത്ര തലപുകച്ച് ആലോചന നടത്തിയാണ് മക്കൾക്കും വീടിനും സ്ഥാപനങ്ങൾക്കുമൊക്കെ നാം പേരിടുന്നത്. ഒരു മഹാത്മാവിന് കേരളീയ സമൂഹം ആലോചിച്ചുറച്ച് ഒരു പേര് നൽകി. എല്ലാ അർത്ഥത്തിലും ആയിരം നാവുള്ള ഒരു പേര്, പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികൾ. മാതാപിതാക്കളിട്ട അയ്യപ്പൻ എന്ന പേരിൻ്റെയോ വാത്സല്യമുള്ളവർ വിളിച്ച കുഞ്ഞൻപിള്ള എന്ന പേരിൻ്റെയോ ഒരടയാളം പോലും ചട്ടമ്പിസ്വാമികളുടെ ഈ പേരിൽ കാണാനില്ല. മലയാള നാടിൻ്റെ സാമൂഹ്യ നവോത്ഥാനത്തിന് വഴി തുറന്ന പരമശ്രേഷ്ഠതയെയാണ് പരമഭട്ടാരക എന്നതുകൊണ്ട് മലയാളക്കര വിവക്ഷിച്ചത്. വിദ്യ അറിവാണല്ലോ. കേവലമായ അറിവിനും അപ്പുറം അറിയുന്ന ജ്ഞാനദർശിയാണ് വിദ്യയുടെ അധിരാജൻ, വിദ്യാധിരാജൻ. ചട്ടമ്പി എന്നാൽ ലീഡർ എന്നേ അർത്ഥമുള്ളൂ. ചെറുപ്പത്തിൽ സ്കൂൾ ലീഡറായിരുന്നതുകൊണ്ട് വിളിച്ചു തുടങ്ങിയതാണെങ്കിലും അനാചാരങ്ങളുടെയും അപകർഷതയുടെയും പടുകുഴിയിൽ നിന്ന് ഇന്നാടിനെ വീണ്ടെടുക്കാനുള്ള ലീഡർ സ്ഥാനവും സ്വാമികളിൽ വന്നുചേരുകയുണ്ടായി. ലോകനന്മയ്ക്കായി ഭൗതികമായ എല്ലാത്തിനെയും ഉപേക്ഷിക്കുന്ന, സന്യസിക്കുന്ന അധ്യാത്മമാർഗികളെയാണ് സ്വാമികൾ എന്ന് വിളിക്കുക. അങ്ങനെ പരമഭട്ടാരക വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ കേരളം അത്യാദരപൂർവം വിളിച്ച ദീർഘനാമത്തിൻ്റെ അർത്ഥവ്യാപ്തിയിൽ തന്നെ അനശ്വരനാകുന്നു. അരുവിയിലെ തെളിനീരുപോലെ ഒരു സുതാര്യ ജീവിതം. കാഷായമോ കമണ്ടലുവോ ഇല്ല, ആശ്രമങ്ങളോ സംഘടനകളോ ഇല്ല, കടുകട്ടി സംസ്കൃത കവിതകളോ പ്രഘോഷണങ്ങളോ ഇല്ല. ഉള്ളത് ആഴത്തിലുള്ള പഠന മനനങ്ങളും സാധാരണക്കാരുടെ ഇടയിലെ മാർഗദർശിയായുള്ള ജീവിതവും മാത്രം. സമഭാവനയുടെ മഹാദർശനമാണ് സ്വാമികൾ മുന്നോട്ട് വച്ചത്. ആ തുടക്കം കേരളത്തെ ആഴത്തിൽ സ്വാധീനിച്ചു. ശബ്ദമില്ലാത്തവരുടെ ആദ്യ ശബ്ദമായി സ്വാമികളുടെ വാക്കും പ്രവൃത്തിയും നിറഞ്ഞപ്പോൾ

0: ആ തണൽ പറ്റിയാണ് നവോത്ഥാനത്തിൻ്റെ നാമ്പുകൾ കേരളക്കരയിൽ പൊട്ടിമുളച്ചത്. പരമജ്ഞാനമായിരുന്നു സ്വാമിജിയുടെ കർമ്മജീവിതത്തിൻ്റെ ആത്മാവ്. യോഗയും വേദാന്തവും മുതൽ ചരിത്രവും ഭാഷാശാസ്ത്രവും ലിംഗനീതിയും വരെയുള്ള വിഷയങ്ങളിൽ അഗാധമായ അവഗാഹം സ്വാമികൾക്ക് ഉണ്ടായിരുന്നു. താൻ അനുഭവിച്ച സാമൂഹ്യ അനീതിയല്ല, തൻ്റെ സഹോദരങ്ങൾ നേരിട്ട വിവേചനമാണ് അദ്ദേഹത്തെ സാമൂഹ്യ പരിഷ്കർത്താവാക്കി മാറ്റിയത്. മലയാളികളുടെ എത്രയോ അന്ധവിശ്വാസങ്ങളെയാണ് സ്വാമികൾ ധിഷണ കൊണ്ട് നേരിട്ടത്. മലയാള നാട് പരശുരാമൻ ബ്രാഹ്മണർക്ക് നൽകിയതല്ല എന്ന്, അബ്രാഹ്മണർക്കും വേദം പഠിക്കാൻ അവകാശമുണ്ട് എന്ന്, സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്ന് തൻ്റെ കൃതികളിലൂടെയും ജീവിത പാഠങ്ങളിലൂടെയും ചട്ടമ്പിസ്വാമികൾ കാട്ടിത്തന്നു. അഗാധമായ അറിവായിരുന്നു ചട്ടമ്പിസ്വാമികളുടെ സാമൂഹ്യ പരിഷ്കരണ സൂചിക. വെജിറ്റേറിയനിസത്തെ പിന്തുണച്ച് സ്വാമികൾ എഴുതിയ ജീവകാരുണ്യ നിരൂപണം എന്ന കൃതിയിൽ യൂറോപ്യൻ വീഗനിസത്തിൻ്റെ ആചാര്യനായ പ്രൊഫസർ ഫ്രാൻസിസ് ഡബ്ല്യു ന്യൂമാൻ മുതൽ പൈതഗോറസും മിൽട്ടണും ഐസക് ന്യൂട്ടണും വരെ കടന്നു വരുന്നുണ്ട്. മാംസഭോജനം ഉണ്ടാക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെ അന്നത്തെ ആരോഗ്യശാസ്ത്ര കണ്ടെത്തലുകൾ ചൂണ്ടിക്കാട്ടിയാണ് സ്വാമികൾ അവതരിപ്പിക്കുന്നത്. അതിൽ യൂറിക് ആസിഡ് വരെയുണ്ട് എന്നത് എത്ര ആധുനികവും കാലികവുമായ അറിവിനൊപ്പമാണ് സ്വാമികൾ സഞ്ചരിച്ചത് എന്നതിന് തെളിവാണ്. ആധ്യാത്മികതയിലും സാമൂഹ്യ പരിഷ്കരണത്തിലും എന്നതുപോലെ സാഹിത്യത്തിലും സംഗീത കലാദികളിലുമെല്ലാം ആഴത്തിലുള്ള അറിവ് സ്വാമികൾക്കുണ്ടായിരുന്നു. നിസ്വനായ ആ മഹാത്മാവിനെ നാരായണ ഗുരു പരിപൂർണ കലാനിധിയെന്നും മഹാപ്രഭുവെന്നും സംബോധന ചെയ്യുന്നുണ്ട്. അറിവിൻ്റെ അപരിമേയത്വം കൊണ്ടും സാമൂഹ്യ മാറ്റത്തിൻ്റെ നെടുനായകത്വം കൊണ്ടും അക്ഷരാർത്ഥത്തിൽ മഹാപ്രഭു തന്നെയായിരുന്നു ചട്ടമ്പിസ്വാമികൾ. അനാചാരങ്ങളുടെ തിമിരാന്ധതയിൽ കഴിഞ്ഞ കേരളത്തെ ഒരു ഭ്രാന്താലയമെന്ന് സ്വാമി വിവേകാനന്ദൻ വിളിച്ചത് നമുക്കറിയാം. ചട്ടമ്പിസ്വാമികളെ കണ്ട ശേഷം അവിടെ ഒരു യഥാർത്ഥ മനുഷ്യനെ ഞാൻ കണ്ടു എന്നാണ് അദ്ദേഹം പരാമർശിച്ചത്. എണ്ണമറ്റ സാമൂഹ്യ പരിഷ്കരണ സംരംഭങ്ങളിലൂടെ ആധുനിക കേരള സൃഷ്ടിക്ക് വഴിമരുന്നിട്ട വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി തിരുവടികളെ നമുക്ക് പ്രണമിക്കാം.
1: സുഭാഷിതം അവതരിപ്പിച്ചത് MV സതീശൻ. ആകാശവാണി അനന്തപുരി FM 101.9. കാലാവസ്ഥ: തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കും. ഏതാനും തവണ മഴയുണ്ടാകാൻ സാധ്യത. സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റും 20 സെക്കൻഡും. ഇതോടെ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം സമാപിക്കുകയാണ്. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതിയിലെ

ം രാജ്കപൂരം ഷമ്മി കപൂരം ശശി കപൂരം രാമം ശ്യാമം ദിലീപ് കുമാരം പൂരബ പശ്ചിം മനോജ് കുമാരം പ്രേമ പുജാരി ദേവാനന്ദം രൂപ പുജ